സുപ്രഭാതം. ആകാശവാണി കൊച്ചി FM 102.3. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്

അഷ്ടം നാല്, കൊല്ലവർഷം 1201, എടവം 11. 2026 മെയ് മാസം 25-ാം തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:30. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: നാം എല്ലാവരും സന്തോഷകരവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ സന്തോഷവും സമാധാനവുമെല്ലാം ബാഹ്യലോകത്തു നിന്ന് ലഭിക്കേണ്ടവയാണെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നമ്മുടെ വിധി നിർണയിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ ഈ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, വരുതിയിലാക്കാം എന്നതിനെക്കുറിച്ച് ഭൂരിഭാഗം ആളുകളും അജ്ഞരാണ്. ഇതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം നിത്യജീവിതത്തിൽ നാം സംസാരിക്കുന്ന വാക്കുകൾക്ക് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സംഭാഷണത്തിൽ ധാരാളം നെഗറ്റീവ് പ്രസ്താവനകൾ കടന്നുകൂടാറുണ്ട്. എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല, ഞാൻ നിർഭാഗ്യവാനാണ്, എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ പരിണതഫലം എന്തെന്നറിയാമോ? ഇത് നമ്മളുടെ സ്വത്വം ആയിത്തീരുന്നു. നമ്മുടെ മനസ്സിന് വിവേചന ശക്തിയില്ലാത്തതിനാൽ ഈ വാക്കുകളെ അതുപോലെ തന്നെ സ്വാംശീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെയും അത് സ്വാധീനിക്കുന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നാം എന്തു ചെയ്യണം? നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നാം ചെയ്തു തീർക്കേണ്ട ഏതു കർമ്മവും എനിക്ക് ഇത് വിജയകരമായി പൂർത്തീകരിക്കാനാവും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണെങ്കിൽ ക്രമേണ അത് സാധ്യമാവുക തന്നെ ചെയ്യും. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അമിത ചിന്തയും മാനസിക സമ്മർദ്ദവുമാണ്. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഘട്ടങ്ങളിലെല്ലാം എന്റെ മനസ്സ് ശാന്തമാണ് എന്ന് സ്വയം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാനും വ്യക്തിത്വത്തെ ശക്തമാക്കാനും സാധിക്കുന്നതാണ്. നന്ദി പ്രകാശിപ്പിക്കുക എന്നതും നമ്മുടെ ഊർജത്തെ ഉണർത്താനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. സാധാരണയായി നമ്മൾ നമ്മുടെ ന്യൂനതകളിലും ഇല്ലായ്മകളിലുമാണ് ചിന്തകൾ കേന്ദ്രീകരിക്കുന്നത്. മറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെല്ലാം കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് യഥാർത്ഥത്തിൽ ആ നേട്ടങ്ങളിലേക്കും മികവുകളിലേക്കുമാണ് തിരിയുന്നത്. അത് പോസിറ്റിവിറ്റി നമ്മളിൽ വളരാൻ ഇടയാക്കുക തന്നെ ചെയ്യും. നിരന്തരമായി നമ്മോട് തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നത് വഴി നമ്മുടെ ചിന്താഗതി നവീകരിക്കപ്പെടുകയും അങ്ങനെ അവസരങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ഉപബോധ മനസ്സാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിശ്വാസം തന്നെയാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഓരോ വ്യക്തിയും സംസാരിക്കുന്ന വാക്കുകളാണ്

0: അവരുടെ ഭാവി ജീവിതത്തിലേക്കുള്ള താക്കോൽ എന്നും പറയാം. പക്ഷേ ഈ വാക്കുകൾ ഉരുത്തിരിയുന്നത് ചിന്തയിൽ നിന്നാണ്. സൃഷ്ടി ബോധപൂർവമായ സങ്കല്പത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഏതു സാഹചര്യങ്ങളും നമുക്ക് സൃഷ്ടിക്കാനാവും. അതിന് നമ്മുടെ ചിന്തകളെ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കാൻ ഉതകുന്ന വിധത്തിൽ രൂപപ്പെടുത്തണം. വർത്തമാനകാലത്തിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് നാം ആഗ്രഹിക്കുന്ന ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പൂർണ്ണാവസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തകൾ തിരഞ്ഞെടുക്കുക. നമുക്ക് വേണ്ടിയും നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയുമെല്ലാം നാം സ്വയം അനുഗ്രഹപൂർവമായ ചിന്തകൾ സൃഷ്ടിക്കുക. ഈ ചിന്തകളിൽ നിന്ന് വാക്കുകളും അവയിൽ നിന്ന് പ്രവൃത്തികളും സൃഷ്ടിക്കപ്പെടും. നാം നമ്മെ തന്നെ പരിവർത്തനം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ പ്രവൃത്തികളെയാണ് ആദ്യം തിരുത്തുന്നത്. പക്ഷേ അത് ശരിയല്ല. ചിന്തകളാണ് ആദ്യം തിരുത്തപ്പെടേണ്ടത്. സത്ചിന്തകളിൽ നിന്ന് പിറവിയെടുക്കുന്ന പ്രവൃത്തികളും നന്മ നിറഞ്ഞതായിരിക്കും. ഇങ്ങനെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും എല്ലാം പോസിറ്റീവ് ദിശയിൽ ചരിക്കുമ്പോൾ ജീവിതം പൂർണ്ണതയോടടുക്കും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് അനിത ദേവി ജെ.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്ര സമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ ആവിഷ്കരിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ഫോട്ടോ കോപ്പികൾ ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷകൾ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഒരു ദിവസം കൂടി സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ്. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈയിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു.
3: ആകാശവാണി FM വാർത്തകൾ.
4: ആകാശവാണി കൊച്ചി FM 102.3. അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, KP കറുപ്പന്റെ ജാതി കുമ്മി എന്ന കവിത. 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും, സമകാലികം, രാജ്യത്തിന് മാതൃകയാകുന്ന കൊച്ചി വാട്ടർ മെട്രോ, നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദി ഹോസ്പിറ്റൽ ആയുർവിചാരം, പ്രമേഹ രോഗം നിയന്ത്രിക്കാം യോഗയിലൂടെ, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വത്സല ദേവി കെയുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി.

0: ഡി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, സഹയാത്രിക, സംരംഭകയായ റസീന യയുമായി അഭിമുഖം. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ.

സ്വാഗതം പ്രിയമുള്ളവരെ. ഇപ്പോൾ പ്രഭാതഗീതം, ഭക്തിഗീതങ്ങൾ. ദീനബന്ധോ കരുണാസിന്ധു ഗതിനീയേ ശംഭോ. മധു ബാലകൃഷ്ണൻ ആലപിച്ചത്. രചനാസംഗീതം ബി ശശികുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ചിത്രം ആലപിച്ച ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം. വാർമഴ വില്ലുകൾ കണ്ണാടി നോക്കും കേരള ഗംഗാ തീരത്തിൽ. ഈ ഗാനം പാടിയത് MG ശ്രീകുമാർ. എഴുതി ചിട്ടപ്പെടുത്തിയത് V ദക്ഷിണാമൂർത്തി.

എം ജി ശ്രീകുമാർ, ചിത്ര, മധു ബാലകൃഷ്ണൻ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. വെള്ളായണി കാർഷിക കോളേജിൽ നാളെ കുരുമുളക് കൃഷി എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891 5407 7 8, 8891 5407 7 8. മണർകാട് റീജിയണൽ പൗൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ല ഇനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യതയനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൗണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക: 04812 37 3710, 04812 37 3710. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. കാർഷികേതര കമ്പനികൾക്കും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ

0: ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 90 37 82 40 56, 9037 82 40 56. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7-8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കാലവർഷ മഴയ്ക്ക് മുൻപായി കുരുമുളകിനായുള്ള താങ്ങുമരങ്ങൾ നടാവുന്നതാണ്. മുരിക്ക്, കിളിഞ്ഞിൽ, പെരുമരം, സുബാബുൾ തുടങ്ങിയവയാണ് കുരുമുളക് വളർത്തുന്നതിന് അനുയോജ്യമായ താങ്ങുമരങ്ങൾ. കാലവർഷത്തിന്റെ മുന്നൊരുക്കമായി കുരുമുളകിന്റെ വള്ളികളിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കുക. ഇത് കുരുമുളകിലെ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. കൂടാതെ കുരുമുളക് കൊടി 1 to 500 grams കുമ്മായമിട്ട് കൊടുക്കുകയും ചെയ്യുക. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം 1 kg 1 tadattil എന്ന തോതിൽ ഇട്ട് കൊടുക്കുന്നതും രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. 04872 37 73, 04872 37 73. കോട്ടയത്ത് മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. പ്രജനനകാലത്ത് മീനുകളുടെ സഞ്ചാരപഥത്തിന് തടസ്സം വരുത്തി അവയെ പിടിക്കുന്നതും കൂട്, അടിച്ചിൽ, പത്തായം മുതലായ അനധികൃത മാർഗങ്ങളിലൂടെ മീൻ പിടിക്കുന്നതും കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് 10,000 രൂപ പിഴയും 6 മാസം തടവും ശിക്ഷ ലഭിക്കാം. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 24,500 രൂപ, കൊപ്ര 14,600, കുരുമുളക് ഗാർബിൾഡ് 72,200 രൂപ, അൺഗാർബിൾഡ് 70,200 രൂപ, റബ്ബർ RS4 25,200, RS5 24,900 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 55 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. കരട് കരാർ വിപുലമായി ചർച്ച ചെയ്തെന്നും UNഉം ഇറാനും വിവിധ രാജ്യങ്ങളും അത് അന്തിമമാക്കാനുള്ള ശ്രമത്തിലാണെന്നും മാർച്ച് മുതൽ അടഞ്ഞുകിടക്കുന്ന ഹോർമോസ് കടലിടുക്ക് തുറക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിൽ എബോള വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ

0: ിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ട്രംപ് ഭരണകൂടത്തിന്റെ വിസ കുടിയേറ്റ നയങ്ങളിൽ ഇന്ത്യയുടെ ആശങ്കകൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചയിൽ ഉന്നയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേന്ദ്ര സർവകലാശാലകളിലേക്കും മറ്റുമുള്ള ദേശീയ ബിരുദ എൻട്രൻസ് CUET UG 28 നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി ബക്രീദ് അവധി മാറിയതിനെ തുടർന്നാണ് തീരുമാനം. ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 27-28 തീയതികളിൽ പൊതു അവധി. സംസ്ഥാനത്ത് വേനൽ മഴ കനത്തു. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത. IPL ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് 30 runs വിജയിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15 മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
1: ഫോൺ 94 97 45 79 70.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: കാവ്യധാരയിൽ ഇന്ന് KP കറുപ്പന്റെ ജാതി കുമ്മി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് കെ പി കറുപ്പന്റെ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൽകോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90 20 620 630.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന പത്മ അവാർഡ് സമർപ്പണം 2025 തത്സമയ പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക്.
9: നിയമവേദി.
10: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
9: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
10: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
8: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ. ഇന്നത്തെ നാടകം പിയാനോ, ഉച്ചയ്ക്ക് 1 മണിക്ക്.
11: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്രഗാനങ്ങളുടെ അകമ്പടിയോടെ.
12: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
11: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30, ബുധനാഴ്ചകളിൽ രാത്രി 10:30. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
8: രാവിലെ 8:05 സാരഥി ആയുർവേദി ഹോസ്പിറ്റൽ ആയുർവിചാരം. പ്രമേഹ രോഗം നിയന്ത്രിക്കാം യോഗയിലൂടെ. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വത്സല ദേവി കെയുമായി അഭിമുഖം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയമുള്ളവരെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർമൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ QET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡ 1,09,000-ൽപ്പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബംഗാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു.

0: അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്കുവേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 CCTV ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തുനിന്ന് സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ

0: കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

സ്വാഗതം പ്രിയമുള്ളവരെ. പ്രഭാത സൂര്യനെ വരവേൽക്കും പ്രശാന്തത. നന്മയുടെ സൂര്യകിരണങ്ങളാൽ തെളിയട്ടെ ഓരോ മനവും. അറിവുകൾ ആനന്ദമായി ആസ്വാദ്യകരമായി. ഇത് FM ഡയറി.

0: പതിവ് പോലെ ചിന്താശകലത്തോടെ നമുക്ക് ആരംഭിക്കാം. അരിസ്റ്റോട്ടിലിന്റെ വാക്കുകളാണ്, ഒരു മനുഷ്യനെ വിശ്വാസ്യനാക്കുന്നത് അയാളുടെ സ്വഭാവമാണ്, അയാളുടെ കയ്യിലെ ധനമല്ല. ഒരു മനുഷ്യനെ വിശ്വാസ്യനാക്കുന്നത് അയാളുടെ സ്വഭാവമാണ്, അയാളുടെ കയ്യിലെ ധനമല്ല. അരിസ്റ്റോട്ടിൽ. എഫ് എൻഡയറിലെ ചോദ്യം ഇതാണ്, സർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്, എന്നാൽ സർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ചോദ്യം ആവർത്തിക്കാം, സർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്, എന്നാൽ സർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം പറയാം പതിവ് പോലെ എഫ് എൻ ഡയറി അവസാനിക്കുന്നതിന് മുൻപ്, 8:30 തൊട്ടു മുൻപ്.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ മാസം 29 വെള്ളിയാഴ്ച രാവിലെ 10:30 to 3:30 എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242452. 0484242452. എറണാകുളം ജില്ലയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ മെഡിക്കൽ ഓഫീസറുടെ ഒഴിവിലേക്കും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലെ സ്റ്റാഫ് നഴ്സ് ഒഴിവിലേക്കും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സൈക്കാട്രിസ്റ്റ് തസ്തികയ്ക്ക് MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സൈക്കാട്രിയൽ PG യോഗ്യതയ്ക്ക് മുൻഗണനയും ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. സ്റ്റാഫ് നഴ്സ് തസ്തികയ്ക്ക് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയും KNMC രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. 18 മുതൽ 43 വയസ്സുവരെയുള്ളവർക്കാണ് അവസരം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ ചേംബറിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിനായി അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ്.

0: കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 0484-3608-02. സുപ്രീംകോടതിയുടെ സമാധാൻ സമാരോഹ് ലോക് അദാലത്ത് ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ നടക്കും. വിവാഹ തർക്കങ്ങൾ, അപകട നഷ്ടപരിഹാരം, ചെക്ക് ബൗൺസ്, ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ, ക്രിമിനൽ കോമ്പൗണ്ടബിൾ തൊഴിൽ നിയമ തർക്കങ്ങൾ തുടങ്ങി പരിഹാര ധാരണയോടെ ഒത്തുതീർപ്പിന് അനുയോജ്യമായ കേസുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് www.sci.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. www.sci.gov.in. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: മറിയാമ്മ നാടകം. പോളച്ചിറക്കൽ കൊച്ചിപ്പൻ തരകൻ 1903 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച നാടകമാണ് മറിയാമ്മ. 1861 മുതൽ 1940 വരെയായിരുന്നു കൊച്ചിപ്പൻ തരകന്റെ ജീവിതകാലം. മലയാള നാടക സാഹിത്യത്തിൽ സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കി ആദ്യമായി രചിക്കപ്പെട്ട നാടകമായിരുന്നു ഇത്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിലനിന്നിരുന്ന അമ്മായിയമ്മ പോരിന്റെ നാടകീയ ആവിഷ്കരണമായിരുന്നു ഈ കൃതി. ഏതെങ്കിലും പുരാണ കഥാപാത്രങ്ങളുടെ കഥയും മറ്റും പാട്ടുകളുടെയും ശ്ലോകങ്ങളുടെയും അകമ്പടിയോടെ അവതരിപ്പിച്ചു പോരുന്ന രീതിയിൽ നിന്നും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ നാടകകൃത്തുക്കൾ ശ്രമിച്ചതിൻ്റെ ഫലമാണ് മറിയാമ്മ നാടകം. നാഗപുരം താലൂക്കിലുള്ള നെടുങ്കുന്നം എന്ന ദേശത്താണ് ഈ നാടകത്തിലെ കഥ അരങ്ങേറുന്നത്. അവിടെ ചെമ്പകശ്ശേരി തറവാട്ടിലെ മരുമകൾ ആയി എത്തിയ മറിയാമ്മ അമ്മായിയമ്മയുടെ നിരന്തരമായ അധിക്ഷേപങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും വിധേയയാകുന്നു. ഭർത്താവായ ഔസേപ്പച്ചൻ പഠനാർത്ഥം അന്യനാട്ടിലേക്ക് പോയതോടെ അവൾ തീർത്തും ഒറ്റപ്പെടുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മറിയാമ്മയോട് അവർക്ക് അസൂയയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മറിയാമ്മയ്ക്ക് വസൂരി പിടിപെടുന്നത്. അതോടെ ഭർത്തൃവീട്ടുകാർ അവളെ പൂർണ്ണമായും തിരസ്കരിക്കുന്നു. ചികിത്സയ്ക്കായി എത്തിയ ദുർമന്ത്രവാദി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഒരു പെട്ടിയിലടച്ച് അവളെ കുഴിച്ചു മൂടുകയും അവളുടെ സഹോദരൻ രംഗത്തെത്തി അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. മരണത്തെ സാഹസികമായി തോൽപ്പിക്കുന്ന മറിയാമ്മ തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുന്നതോടെ നാടകം അവസാനിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക പ്രശ്നങ്ങളെ ശക്തമായ ഭാഷയിൽ വിമർശന വിധേയമാക്കുകയാണ് ഈ നാടകം. 14 രംഗങ്ങളിലായി അവതരിപ്പിക്കപ്പെടുന്ന ഈ നാടകത്തെക്കുറിച്ച് നാടകകൃത്ത് ഇങ്ങനെ പറയുന്നു: അജ്ഞന്മാരും അതിലുബ്ധന്മാരും അപരിഷ്കൃതരുമായ ധനികരുടെയും അറിവില്ലാത്ത അമ്മാമ്മമാരുടെയും മദ്യപന്മാരായ മസൂരികാ ചികിത്സകരുടെയും മറ്റും കുൽസിത പ്രവൃത്തികളെ നാടകത്തിൽ ഞാൻ നല്ലപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ ഭാഷയിൽ ഗദ്യപദ്യങ്ങൾ ഇടകലർത്തിയാണ് കൊച്ചിപ്പൻ തരകൻ നാടകം എഴുതിയിട്ടുള്ളത്. സങ്കടത്തോടെ ഭർത്താവിൻ്റെ പാദങ്ങളിൽ വീണുകരയുന്ന മറിയാമ്മയുടെ ഈ വാക്കുകൾ ഈ നാടകത്തിലെ ഭാഷാപ്രയോഗത്തിന് തെളിവാണ്. അപ്പനില്ല പുനരമ്മയില്ലിനിക്കിപ്പോഴില്ല തുണപാരിലാരുമേ, മൽപ്രിയൻ്റെ ചരണങ്ങളാകുമീ കയ്പവല്ലികൾ ഒഴിഞ്ഞു ദൈവമേ എന്നും, ഉപ്പിൽ കിടന്ന പഴമാങ്ങ എടുത്തു നാത്തൂനപ്പൻ കിടന്ന മുറി തന്നിൽ ഒളിച്ചുവച്ചേ, തപ്പിപ്പിറക്കിയതു തിന്നിവളെന്നു വന്നൻ ചെപ്പിൽ കടന്നുടനെ രണ്ടടി തന്നിതമ്മ. സാമൂഹ്യ പ്രശ്നങ്ങളെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാനും അതിന് നാടകത്തിലൂടെ പരിഹാരം തേടാനുമുള്ള ശ്രമമാണ് പോളച്ചിറക്കൽ കൊച്ചിപ്പൻ തരകൻ ഈ കൃതിയിൽ നടത്തുന്നത്. മലയാള നാടക സാഹിത്യത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട ഈ നാടകം പിൽക്കാല സാമൂഹ്യ നാടകങ്ങൾക്ക് ശക്തമായ മാർഗരേഖ സമ്മാനിച്ചു.

മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം വീണ്ടും കേൾക്കാം രാത്രി 8:50.

0: രാത്രി 8:50. എഫ് എൻ ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. ഇപ്റ്റ 83rd വാർഷിക ആഘോഷ സമ്മേളനത്തിൽ വി ടി ഭട്ടതിരിപ്പാട് സ്മാരക സംസ്ഥാന പുരസ്കാരം ടി എം എബ്രഹാമിന് കേരള സാഹിത്യ അക്കാദമിയിൽ നൽകും. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5:30 പുസ്തക പ്രകാശനം. ഉയിർമൊഴി പബ്ലിക്കേഷൻസിന്റെ 25th പുസ്തകം മന്മഥൻ വിജയൻ നായർ എഴുതിയ പാറൂട്ടിയവര്. 6:30 ഗാനാഞ്ജലി ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ തുടരുന്നു. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന ASSY പദ്ധതിയുടെ 3rd ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് IPPB തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ അടുത്ത മാസം 27 ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491251575765, 0491251557. അട്ടപ്പാടി രാജീവ് ഗാന്ധി സ്മാരക സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കരാറടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത, സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം 4 11 കോളേജിലെത്തണം. ഫോൺ നമ്പർ 0492425412, 0492425412. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം 9:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. 0477228202 എന്ന നമ്പറിൽ വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാം 0477228202. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 8:07. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗായകൻ കമുകറ പുരുഷോത്തമന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1953 പൊൻഗദർ എന്ന ചിത്രത്തിനു വേണ്ടി ഒരു കവിത ആലപിച്ചുകൊണ്ടായിരുന്നു കമുകറ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം അനശ്വരങ്ങളായ അനേകം പാട്ടുകൾ അദ്ദേഹം മലയാള പിന്നണി ഗാനശാഖയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ആകാശവാണിക്ക് വേണ്ടി അനേകം ലളിത ഗാനങ്ങളും ആലപിച്ചു. കമുകറ ആലപിച്ച ജ്ഞാനസുന്ദരി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന അഭയ്ദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കേൾക്കുക രാവിലെ 9 മണി മുതൽ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനങ്ങളും എഫ് എം മോർണിംഗ് സെലക്ഷനിൽ കേൾക്കാം. സേവന വാർത്തകൾ തുടരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ARTA സെന്ററിൽ മെഡിക്കൽ ഓഫീസറുടെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി നാളെ രാവിലെ 11 മണിക്ക് വാക്കിംഗ് ഇന്റർവ്യൂ നടക്കും. കമ്പ്യൂട്ടർ പരിജ്ഞാനവും MS ഓഫീസ്, ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് മെയിൽ എന്നിവയിൽ പ്രാവീണ്യവും ഉള്ള MBBS ബിരുദധാരികൾക്കാണ് അവസരം. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പ്, ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം നാളെ രാവിലെ 11 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484

0: 0484-3840-00 കൊച്ചി നുവാൽസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBBS ജനറൽ മെഡിസിൻ ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ register @nuvals.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂമേ സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. register@nuvals.ac.in. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 3 വെബ്സൈറ്റ് nuvals.ac.in സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഫോൺ നമ്പർ 9746-99-8089 9746-99-8089 എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് 24 രാവിലെ 10 എറണാകുളം HPO കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMSDOEK@indiapost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയയ്ക്കാം. RMSDOEK@indiapost.gov.in. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി 10 കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 പ്രവർത്തിക്കുന്ന വിപണി 15 തുടരും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിളിക്കേണ്ട നമ്പർ 0484-25-7630 0484-25-7630. FM ഡയറിയിൽ ഇനി ആരോഗ്യ കുറിപ്പുകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ആരോഗ്യ കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഫോൺ 8129110087.
3: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥിയാണ് കഴുത്തിന്റെ മുൻവശത്ത് വോയിസ് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ സ്വരം വരുന്ന ആഡംസ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു താഴെയായിട്ട് മുമ്പിൽ തന്നെ ഉള്ള ഒരു ഗ്ലാൻഡാണ്, ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തൈറോക്സിൻ ഹോർമോൺ ഉണ്ടാക്കുകയും ആ തൈറോക്സിൻ ഹോർമോൺ വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഫങ്ഷനിങ്ങും, അതായത് പ്രവർത്തനങ്ങളെല്ലാം നടക്കാൻ അതിൻ്റെ കൂടുതൽ പ്രവർത്തനം കുറവ് പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പം ഇതിനകത്ത് കൂടുതലും അയോഡിൻ്റെ ഒരു ആവശ്യമാണ് തൈറോക്സിൻ ഹോർമോൺ ഉണ്ടാക്കുന്നതിന് ആവശ്യം വരുന്ന ഒരു ഘടകം. അപ്പോൾ ഈ അയോഡിൻ കുറഞ്ഞാൽ തൈറോക്സിൻ പ്രൊഡക്ഷൻ കുറയുകയും അത് മാത്രമല്ല അത് കാരണം തൈറോയിഡ് ഗ്രന്ഥിക്ക് തന്നെ സൈസ് വലുതാകും, അതായത് കൂടുതൽ പ്രവർത്തനമുള്ള ഒരു അവസരം വരും. അത് കാരണം ഗ്രന്ഥി കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടി അതിൻ്റെ സൈസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ കാണുന്ന സാധാരണ ഒരു മിക്കവാറും പോപ്പുലേഷനകത്ത് നോക്കുമ്പം തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിൽ നിന്നുള്ള കുഴപ്പങ്ങളാണ് ആൾക്കുള്ളത്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കുറവായിരിക്കും, സാധാരണ മിക്കവാറും എല്ലാവർക്കും പ്രവർത്തനം കുറവായിരിക്കും, അപൂർവമായിട്ട് കുറച്ച് ആളുകൾക്ക് പ്രവർത്തനം കൂടുതലായിരിക്കും. പ്രവർത്തനം കുറയുമ്പം പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവർ സാധാരണ വിശപ്പ് കുറയും, പക്ഷെ വണ്ണം വെക്കും, എപ്പോഴും ക്ഷീണമായിരിക്കും, വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ അതിനകത്ത് വ്യത്യാസങ്ങൾ വരാം, സ്ത്രീകൾക്കാണെങ്കിൽ മെൻസസിൻ്റെ റെഗുലാരിറ്റി മാറ്റം വരാം, അതുപോലെ തന്നെ തണുപ്പിനോട് കൂടുതൽ സഹിക്കാൻ പറ്റാതെ വരികയും ഇതൊക്കെ ഓരോ ലക്ഷണങ്ങളായിട്ട് വരാം. അതുപോലെ പ്രവർത്തനം കൂടുതലാണ്

0: ണെങ്കിൽ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വിശപ്പ് ഭയങ്കരമായിരിക്കും, പക്ഷെ വണ്ണം കുറയും. അതുപോലെ തന്നെ കൈവിറ ദേഷ്യം കൂടുതൽ, പിന്നെ വയറ്റിൽ നിന്ന് പോകുന്ന അതുപോലെ തന്നെ വ്യത്യാസങ്ങൾ വരാം, നെഞ്ചെടുപ്പ് വരാം, ഇതെല്ലാം പ്രവർത്തനം കൂടുതലുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സാധാരണ ഒരു ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ, അങ്ങനെ പല ഓട്ടോഇമ്മ്യൂണിൻ്റെ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ശരീരത്തിൻ്റെ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന പല അസുഖങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡിന് നാശം വരികയും അത് കാരണം പ്രവർത്തനം കുറയുകയും ചെയ്യും. അപൂർവമായിട്ട് തൈറോയിഡിനകത്ത് ഇൻഫ്ലമേഷൻ വന്ന് നീർക്കെട്ട് വന്ന് അവിടെ അതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായിട്ടൊന്ന് കൂടും, അത് കഴിഞ്ഞ് അങ്ങ് കുറയും, പിന്നെ അത് പിന്നെ ലൈഫ് ലോങ് ആയിട്ട് പ്രവർത്തനം കുറവായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ഈ ലക്ഷണങ്ങൾ വരാം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അപ്പം ചോദിച്ചു വരുമ്പം പേഷ്യൻസിന് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അത് കൂടാതെ പിന്നെ തൈറോയിഡിൻ്റെ മുഴ പരിശോധനയിൽ കണ്ടുപിടിക്കും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ENT ഹെഡ് ആൻഡ് നെക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് പീറ്റർ.
2: ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യ കുറിപ്പുകൾ, പ്രായോജകർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: പ്രിയമുള്ളവരെ, ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന പത്മ അവാർഡ് സമർപ്പണം 2025 തത്സമയ പ്രക്ഷേപണം കേൾക്കാം. വൈകിട്ട് 5 മണിക്ക്. സേവന വാർത്തകൾ തുടരുന്നു. കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ THSS.IHRD.AC.IN എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. THSS.IHRD.AC.IN. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 5 വൈകുന്നേരം 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 6. 04842347132 എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക്. 04842347132. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31 മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 944-67-23714. 944-67-23714. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2-ാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. +2 സയൻസ്, VHSSE, ITI ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2-ാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഫോൺ നമ്പർ 9562452019. 95-62-45-20-19. ആലപ്പുഴ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ അങ്കണവാടി കം ക്രഷിൽ ഹെൽപ്പർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-ന് 35-ന് മധ്യപ്രായമുള്ള SSLC യോഗ്യതയുള്ളവരും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരുമായ വനിതകൾക്ക് ഈ മാസം 29 മുൻപായി അപേക്ഷിക്കാം.

0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0479244205. 0479244205. പ്രിയമുള്ളവരെ, എഫ് എം ഡയറി ആദ്യ ഭാഗം സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ട ഇനങ്ങളുമായി എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, P നാരായണൻ, VS അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ യുഎസ് ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. दो राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
1: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോളയെന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക്

0: വെടിനിർത്തൽ നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. രണ്ടാഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക്പോസ്റ്റിലും ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാഴച്ചാൽ ചെക്ക്പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന

0: അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്ര സമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 7 സെക്കൻഡും.

0: സമകാലികം.
1: കൊച്ചിയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ യാത്രാക്ലേശത്തിന് വലിയൊരളവ് വരെ പരിഹാരം കാണുക എന്ന കാര്യത്തിലൂന്നിയാണ് വാട്ടർ മെട്രോ വിഭാവനം ചെയ്തത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഈ യാത്രാമാർഗം നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയൊരു ഉണർവാണ് പകരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോടൊപ്പം ഭാഗികമായി സർവീസ് തുടങ്ങിയ ഈ സംവിധാനം ഒരു വിജയമാതൃകയാണെന്നതിന്റെ ചുവടുപിടിച്ചാണ് ഭാരതത്തിലെ മറ്റ് 18 ഇടങ്ങളിൽ കൂടി വാട്ടർ മെട്രോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഗുണങ്ങളും പോരായ്മകളും എന്താണ്, എന്തുകൊണ്ടിത് പ്രോത്സാഹനമർഹിക്കുന്നു, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
2: വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഐലൻഡ് കണക്ടിവിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമാണ്.
1: വാട്ടർ മെട്രോ എന്തുകൊണ്ട് പ്രോത്സാഹനമർഹിക്കുന്നു? നാറ്റ്പാക് മുൻ ഡയറക്ടർ ഡോക്ടർ ബി ജി ശ്രീദേവി.
2: അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, കഞ്ചഷൻ ഫ്രീ ആണ്, പിന്നെ നമ്മൾ എക്സിസ്റ്റിംഗ് വാട്ടർ വേസിനെ യൂട്ടിലൈസ് ചെയ്യാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് റൂട്ട് കൺസ്ട്രക്ഷൻ ഒന്നും ആവശ്യമില്ല, ടെർമിനൽസ് മാത്രം കൺസ്ട്രക്ട് ചെയ്താൽ മതി. പിന്നെ ലാൻഡ് അക്വിസിഷൻ അതുകൊണ്ട് തീരെ ഇല്ല. പിന്നെ നമ്മൾ വാട്ടർ മെട്രോ സിസ്റ്റം എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് ഹൈബ്രിഡ് ആയിട്ടാണ്, സോളാർ ആണ്, സോളാർ പവേർഡ് ആണ്, അതുകൊണ്ട് എമിഷൻ സീറോ ആണ്. കൊച്ചി മെട്രോയെ സംബന്ധിച്ച് നമ്മൾ 16 റൂട്ട്സ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, 38 ടെർമിനൽസും. അതിലെ 6 റൂട്ട്സ് ഇപ്പോൾ ഓപ്പറേഷനിലായി, ബാക്കിയും താമസിയാതെ ഓപ്പറേഷനിലാവും. 38 സ്റ്റേഷനിൽ 10 ടെർമിനൽസിലെ 10 ഓപ്പറേഷനിലായി. ഇപ്പൊ നല്ല റൈഡർഷിപ്പ് ഉണ്ട്, 34,000 റൈഡർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിറ്റിക്കുള്ളിലുള്ള ട്രാഫിക് കൺസിഡറബിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. കാരണം വാട്ടർ മെട്രോ വഴി ഐലൻഡിലുള്ളവർക്ക് പെട്ടെന്ന് കരയിലേക്ക് എത്താനും അവരുടെ ആവശ്യങ്ങൾ നടത്താനും, ഡെയിലി ട്രിപ്പ് ഓഫീസ് പോകുന്നവർക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസിനും ഒക്കെ ഡെയിലി ട്രിപ്പ് അല്ല, നമുക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പലയിടത്തും ഇതുപോലെ വാട്ടർ ബോഡീസ് ഉണ്ട്, വാട്ടർ ബോഡീസും ഐലൻഡ്സും ഉണ്ട്. അപ്പൊ ഈ ഐലൻഡ്സിനെ കണക്ട് ചെയ്ത് വാട്ടർ മെട്രോ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല സക്സസ് ആയിരിക്കും. ഫ്യുവൽ നമ്മൾ സോളാർ പവേർഡ് ആവുന്നതുകൊണ്ട് ഫ്യുവൽ കൺസംപ്ഷനും വളരെ കുറയും എല്ലാം കൊണ്ടും. പിന്നെ എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി, ഫ്യുവൽ കൺസംപ്ഷൻ എപ്പോഴും പെട്രോൾ ഡീസൽ കൺസംപ്ഷൻ കുറയുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ആവുകയാണ്. കാരണം ഇത് സീറോ എമിഷൻ ആണ്, താമസിയാതെ തന്നെ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഏറ്റവും സാഹചര്യം അനുവദിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വാട്ടർ മെട്രോ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനുള്ള സ്റ്റെപ്സ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്.
1: വാട്ടർ മെട്രോ കൂടുതൽ ജനകീയമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമ്മി ഫ്രാൻസിസ്.
3: ചേരാനല്ലൂർ പഞ്ചായത്തില് 2 വാട്ടർ മെട്രോയാണ്, ഒന്ന് ചിറ്റൂര് ചെറിയ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ചേരാനല്ലൂർ ബസ് സ്റ്റാൻഡിലുമാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത്. ചേരാനല്ലൂര് നിന്നും നേരിട്ട് ഹൈക്കോർട്ടിലേക്ക് യാത്രാ സൗകര്യം ഇല്ല, കാരണം ഇത് ചിറ്റൂര് വന്നാണ് അവസാനിപ്പിക്കുന്നത്. അത് ചേരാനല്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോർട്ട് ജെട്ടിയിലേക്ക് സർവീസ് നടത്തിയാൽ നമുക്ക് നാഷണൽ ഹൈവേയുമായി ഒന്നുള്ള കണക്ടിവിറ്റിയിൽ കൂടി നമ്മുടെ NH66 കണ്ണേൻ റോഡ് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ചേരാനല്ലൂർ ഫെറി ബസ് സ്റ്റാൻഡിലേക്ക് ഈസി ആയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ഹൈക്കോർട്ടിലേക്ക് പോകുവാനും അവിടെ നിന്നും ഹൈക്കോർട്ട് ജെട്ടിൽ നിന്നും വൈപ്പിൻ പോകാനും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനും ഒക്കെ ടൂറിസം ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക്

0: നല്ല ഒരു സർവീസ് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോ കഴിഞ്ഞ ഭരണസമിതിയില് വാട്ടർ മെട്രോ ചേതാമല്ലൂരിന്ന് രീതിയിലുള്ള ബസ്സുകളുടെ ബോർഡിൽ റൂട്ട് ബോർഡിൽ വെക്കുവാനുള്ള നിർദ്ദേശം വെച്ചു. അത് കമ്മിറ്റി അംഗീകരിച്ചു. അതിപ്പോ അടുത്ത ദിവസം തന്നെ ആർഡിഒയിലേക്ക് നമ്മൾ കത്ത് കൈമാറും. മാത്രമല്ല മുളവാട്, ചേതാമല്ലൂര്, വരാപ്പുഴ, കടമക്കുടി ഈ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി ഒരു സെമിനാർ, വാട്ടർ മെട്രോ സർവീസുകൾ എങ്ങനെ ലാഭകരത്തിലാക്കി ടൂറിസം മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് കണ്ടെത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി നീക്കി വരും.
1: കൊച്ചി വാട്ടർ മെട്രോ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതിനായി കാത്തിരിക്കുകയാണ് ചേന്നൂർ സ്വദേശി ആന്റണി രാജൻ.
2: ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്ത ആളുകളാണ്. ഞാൻ എന്റെ ഓർമ്മ വെക്കുന്ന തുടങ്ങി നമ്മൾ ബോട്ടിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അന്ന് ബോട്ട് മാത്രമേ നമുക്ക് ഇവിടെ ആശ്രയമുള്ളൂ, വേറെ ഒരു മാർഗ്ഗം നമുക്കില്ല. നമ്മളൊന്ന് എറണാകുളത്ത് അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് തന്നെ വേണം. പക്ഷെ അത് അതിന് ഒരു ബദലായിട്ട് ഇപ്പം നമ്മളത് റെഗുലറായിട്ട് ഇങ്ങനെ വാട്ടർ മെട്രോ എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നേക്കണതിൽ ഈ ജനങ്ങൾക്ക് വളരെ ഉപകാരമാണ്. അതായത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ജലമെട്രോ. ഇതിപ്പോ നമ്മള് ബോട്ടി കയറിയിരിക്കുക, ഈ പറയുന്ന കാരണം കൊണ്ട് നമുക്ക് എറണാകുളത്തില്ല. ഇപ്പൊ വരണമെങ്കിൽ തെക്കേ ബോട്ട് കെട്ടി ഉണ്ടവിടെ. സാധാരണ നമ്മൾ വരാപ്പുഴ സർവീസ്, എറണാകുളം ബോട്ട് സർവീസ് പോകുന്ന ആ അവിടെ മെട്രോ ഉണ്ട്. പക്ഷേ മെട്രോ അവിടെ സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്. ഈ പാലം പണി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ സംഗതി നടക്കും. ത്രൂ ചെട്ടിഭാഗം ടു എറണാകുളം ചേന്നൂർ ഒരെണ്ണം കൂടി വരണുണ്ട്, കോതാട് ഒരെണ്ണം കൂടി വരണുണ്ട്, മൂലമ്പള്ളിയിലെ വേളയൊക്കെ ഉണ്ട്, പാലിയന്തുരത്തിലുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ചിറ്റൂരാണ്, പിന്നെ മുളകാട്. അത് വരുമ്പോഴാണെങ്കിൽ സുഖമാണ്, ഏറ്റവും സുന്ദരമായിട്ടുള്ള യാത്രയാണ്.
1: കേരളത്തിലെ മറ്റിടങ്ങളിലും വാട്ടർ മെട്രോയ്ക്ക് സാധ്യതകളുണ്ട്. അഡ്വക്കേറ്റ് എബെൻസർ ചുള്ളിക്കാട്ട്.
3: കൊച്ചിയിലെ വാട്ടർ മെട്രോ പദ്ധതി 18 ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. മോർത്തിന്റെ ഡേറ്റ പ്രകാരം, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ഡേറ്റ പ്രകാരം 1900 കിലോമീറ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ നാവിഗബിൾ ആയിട്ടുള്ള വാട്ടർവേസ്. പക്ഷെ അതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർവേസ് നമ്മൾ നാവിഗബിൾ വാട്ടർവേസ് നമ്മൾ ട്രാൻസ്പോർട്ടിനായിട്ട് ഉപയോഗിക്കുന്നത്. എസ്റ്റബിലിറ്റിയോടെയാണ് സാച്ചുറേറ്റഡ് റൂട്ടിലേക്ക് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു ദിവസം 30,000 യാത്രക്കാരാണ് അവർക്കുള്ളത്. അതിൽ തന്നെ അതിന്റെ പകുതിയിലധികം യാത്രക്കാരുള്ളത് എറണാകുളം സെക്ടറിലാണ് അവർക്കുള്ളത്. ബാക്കിയുള്ളത് ആലപ്പുഴയിലും കൊല്ലത്തുമാണ്. അപ്പോൾ വാട്ടർ മെട്രോ മറ്റു നഗരങ്ങളിലേക്ക് പോകുന്നത് പോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളായ ആലപ്പുഴയിലും കൊല്ലത്തും അവർക്ക് സർവീസ് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പിന്നെ യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് KSRTCയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത പോലെ തന്നെ വാട്ടർ മെട്രോയിലും സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ സീനിയർ സിറ്റിസനും സൗജന്യം കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ പദ്ധതി കൊണ്ട് യഥാർത്ഥത്തിൽ ഗുണഫലം ഉണ്ടാവുകയുള്ളൂ.
1: വാട്ടർ മെട്രോയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടാകേണ്ടതുണ്ട്. സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ ഡി ധനുരാജ്.
4: കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ മറ്റ് 18 നഗരങ്ങളിലെ കൂടി തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളത് എല്ലാ മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കൊച്ചി വാട്ടർ മെട്രോ ഒട്ടനവധി ആശയങ്ങളും സാധ്യതകളും നമുക്ക് എല്ലാവർക്കും പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നെന്ന് പറയുന്നത്, ഒരു ഫെറി സംവിധാനം എത്ര നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പുനരാവിഷ്കരിക്കാമെന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. പരമ്പരാഗതമായിട്ടുള്ള ഫെറി സംവിധാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ബോട്ടുകളും ഫെറി സംവിധാനങ്ങളും. ഫെറി സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ ബോട്ടുകൾ മാത്രമല്ല, അതിന് നങ്കൂരമിടാൻ പറ്റുന്ന ആങ്കർ ചെയ്യുന്ന ബോട്ട് ജെറ്റികളെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. കൊച്ചിയെ സംബന്ധിച്ച് നൂറ്റാണ്ടുകളായി നിലവിലിരുന്ന ഫെറി സംവിധാനങ്ങൾ കാലഘട്ടം മാറിയപ്പോൾ പാലങ്ങളെല്ലാം പല ദ്വീപുകളെ, ദ്വീപ് സമൂഹങ്ങളെ ബന്ധിപ്പിച്ചപ്പോൾ നമ്മൾ ഫെറി സംവിധാനങ്ങളെ മറന്നുപോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. കൊച്ചി മെട്രോയുടെ ആവിർഭാവത്തോടുകൂടി ഈ ജല സംവിധാനങ്ങൾ അവയെ എങ്ങനെ പുനരാവിഷ്കരിക്കാം എന്ന് ചർച്ചയിൽ നിന്നാണ് കൊച്ചി വാട്ടർ മെട്രോ ഉടലെടുത്തത്. പൊതുഗതാഗത രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 എലമെന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് സർവീസിന്റെ ഫ്രീക്വൻസിയാണ്. സർവീസ് എത്ര കാര്യക്ഷമമായി, എത്ര ഫ്രീക്വന്റ് ആയിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി വാട്ടർ മെട്രോ ഇതുവരെയുള്ള നമ്മുടെ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ചില റൂട്ടുകളിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്, ചില റൂട്ടുകളിൽ ഫ്രീക്വന്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കപ്പെടാം? കാരണം യാത്രക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാട്ടർ മെട്രോ സംവിധാനങ്ങൾ എങ്ങനെ പുനർവിഭാവനം ചെയ്യാം, അതിനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെ കൊണ്ടുവരാം, അതിനുള്ള ആവശ്യമായിട്ടുള്ള ബോട്ടുകൾ ഈ ഇൻവെസ്റ്റ്മെന്റിലൂടെ എങ്ങനെ നമുക്ക് കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ നമുക്ക് കാര്യക്ഷമമായി

0: വർദ്ധിപ്പിച്ച് നീറ്റിൽ ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഫെറി സർവീസുകൾ പുറപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്രക്കാർ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളത്. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്ന് നമ്മൾ സാധാരണയായി പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഫേസ് ഓഫ് ജേർണി, ബസ് സ്റ്റോപ്പിൽ നിന്നോ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്നോ നമ്മുടെ വീടുകളിൽ നിന്നോ ആ ഫെറി സർവീസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ ഫെറി എടുത്തതിന് ശേഷം നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് നമുക്ക് എന്ത് വാഹന സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും വാട്ടർ മെട്രോ സർവീസിന്റെ എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതും നമ്മൾ കൊച്ചി വാട്ടർ മെട്രോയെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നു. ഇത് നമ്മുടെ മറ്റ് പല നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കാം. മൂന്നാമതായിട്ട്, വാട്ടർ മെട്രോ സംവിധാനങ്ങളിൽ ചെലവാക്കേണ്ട തുക. എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പൊതുജനത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള, മറ്റ് നഗരങ്ങളിലേക്ക് കൊച്ചി വാട്ടർ മെട്രോയുടെ ആശയങ്ങൾ വ്യാപിപ്പിക്കുമ്പോൾ ഇതിന്റെ ചാർജസ് ഫെയറിനെ പറ്റിയുള്ള ഒരു ചർച്ചയും വളരെ നല്ലതായിരിക്കും. ലോകത്ത് തന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പൊതുഗതാഗത സംവിധാനമാണ് നമ്മൾ ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൊതുഗതാഗതം എന്നാണ് എല്ലാ സ്റ്റഡീസും നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി വാട്ടർ മെട്രോ പോലുള്ള പ്രോജക്റ്റുകളെല്ലാം വളരെ കൂടുതലായിട്ട് പഠിക്കുകയും അതിൻ്റെ പല വശങ്ങളെ പറ്റിയും കൂടുതൽ അവബോധം ഉണ്ടാക്കുകയും ഇനിയും എങ്ങനെ ഇതെല്ലാം മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തേണ്ടതും കേരളത്തെ പറ്റി മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ പൊതുഗതാഗത രംഗത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്.
1: കൊച്ചി വാട്ടർ മെട്രോ ഒരു വിജയമാതൃകയാണെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിലെ ഇതര ദേശങ്ങളിലും സാധ്യതാ പഠനങ്ങൾ നടത്തുന്നത്. കൊച്ചി വാട്ടർ മെട്രോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സാജൻ പി ജോൺ:
2: ഇപ്പോൾ നടപ്പാക്കുന്ന എല്ലാ ഡെവലപ്മെന്റ്സും അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് ആയിരിക്കണം, അത് പ്രകൃതിക്ക് ദോഷകരമായി ബാധിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളത് ഒരു പൊതുബോധ്യത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് വാട്ടർ മെട്രോ എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ജലഗതാഗതത്തിൽ ഇലക്ട്രിക് മൊബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. കൊച്ചി മെട്രോയാണ് ഇത്രയും വ്യാപകമായ രീതിയിൽ ഇലക്ട്രിക് മൊബിലിറ്റി വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് കൊണ്ടുവന്നത്. അതാണ് ഇപ്പോൾ ഒരു തരംഗമായി മാറിയിരിക്കുന്നത്. നഗര ഗതാഗതത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക സിസ്റ്റം, അതായത് ഒരു ബസ് അല്ലെങ്കിൽ ഒരു മെട്രോ അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ടാക്സി അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇത് ഒറ്റയ്ക്ക് യഥാർത്ഥത്തിൽ നഗരത്തിന്റെ എല്ലാ ഗതാഗത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമല്ല. അപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നൊരു ഐഡിയയാണ് കൊച്ചി മെട്രോ മുന്നോട്ട് വെച്ചത്. അപ്പൊ അതില് പല കമ്പണൻസ് ഉണ്ടാകും. അതൊന്ന് മെട്രോ റെയിൽ, നഗരത്തിന്റെ ഒരു ഒരു നട്ടെല്ല് പോലെ ഒരു മെട്രോ റെയിൽ സിസ്റ്റം, പിന്നെ ഫീഡർ സർവീസുകൾ, അതിൽ നിന്ന് ഡിഫറെന്റ് ഇതിലേക്ക് പോകുന്നു. അതുപോലെ വാട്ടർ മെട്രോ സിസ്റ്റം. ജലഗതാഗതത്തിന് പഴയ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അത് കുറെ കാലം കഴിയും തോറും അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു കുറഞ്ഞു വന്നു. നമ്മുടെ റോഡുകളും റെയിലും ഒക്കെ വികസിക്കുന്നതനുസരിച്ച് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെയധികം ശോഷിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അതിനെ പുനർജീവിപ്പിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വാട്ടർ മെട്രോ എന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സിറ്റി കൊച്ചിയാണ്. ഇവിടെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഈ കൊച്ചി വാട്ടർ മെട്രോ ഇപ്പൊ നമ്മൾ 3 വർഷം പിന്നിട്ടു. ഏകദേശം 66 ലക്ഷത്തിലധികം യാത്രക്കാരെ ക്യാരി ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതൊരു സക്സസ് മോഡൽ ആണ് എന്നുള്ള പൊതുവെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നഗരങ്ങളിലേക്ക് കൂടി ഈ സംവിധാനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കൊച്ചി വാട്ടർ മെട്രോ ഒരു കേരള സർക്കാർ സംരംഭമാണ്. കേരള മോഡൽ എന്ന് നമുക്ക് വിളിക്കാവുന്ന, അത് നമുക്ക് അഭിമാനപൂർവ്വം മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു സംഗതിയാണ്. ഇത് നാവിഗബിൾ വാട്ടേഴ്സ് ഉള്ള മറ്റ് നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മുടെ മുംബൈയിൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും അതിനുശേഷം ഒരു ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടും തയ്യാറാക്കി. അത് കൊച്ചി മെട്രോയാണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം സ്റ്റഡിയും DPR ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ മറ്റ് 18 നഗരങ്ങളിൽ കൂടി ഇതിനുള്ള ഫീസിബിലിറ്റി സ്റ്റഡി അതും കൊച്ചി മെട്രോയെ ഏൽപ്പിച്ചു. അത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 റിപ്പോർട്ടുകൾ കൂടി ഇനി കൊടുക്കാനുള്ളൂ. ബാക്കിയെല്ലാം റിപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞു, മിക്കവാറും അംഗീകരിച്ചു കഴിഞ്ഞു. ശ്രീനഗർ മുതൽ തെക്ക് ലക്ഷദ്വീപും ആൻഡമാനും വരെ നമ്മുടെ കൊല്ലവും ആലപ്പുഴയും ഉൾപ്പെടെ കിഴക്കോട്ട് പോയാൽ ആസാമിൽ തന്നെ പല ഭാഗങ്ങളിൽ, ഗുവാഹട്ടിയില്, കൽക്കത്തയില്, അയോധ്യയില്, വാരാണസിയില്, പാട്നയില്, ഗോവയില്, ഇങ്ങനെ വിവിധ നഗരങ്ങളിൽ ഇത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷിപ്പിംഗ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു യോഗത്തിൽ ഇത് ഫൈനൽ അപ്രൂവലുമായിട്ടുണ്ട്. ഈ നഗരങ്ങളിലൊക്കെ നടപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്.

0: നഗരവാസികൾ പരമ്പരാഗതമായി കണ്ടുവന്നിരുന്ന ജലഗതാഗത മാർഗങ്ങളിൽ നിന്നും പാടെ വ്യത്യസ്തമായ ഒരു ആധുനിക മുഖമാണ് കൊച്ചി വാട്ടർ മെട്രോ തുറന്നിട്ടത്. ഇന്നും ഭാരതത്തിലെ പലയിടങ്ങളിലും റോഡ് മുഖേന ബന്ധിപ്പിക്കാത്ത ഉൾനാടുകൾ ഏറെയുണ്ട്. അതേസമയം അവിടങ്ങളിൽ ജലഗതാഗതത്തിന് സാധ്യതകൾ ഏറെയുമാണ്. അത്തരമിടങ്ങളിൽ വികസന വേഗം കൂട്ടാൻ വാട്ടർ മെട്രോ സഹായിക്കുമെന്നത് ചെറിയ കാര്യമല്ല. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഈ സംവിധാനം ഭാരതം കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന കാർബൺ ബഹിർഗമന തോത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്കും വലിയൊരു ചുവടുവയ്പ് തന്നെയാണ്.
1: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: സമകാലികം. നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
3: പെപ്റ്റിക് അൽസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
2: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786. FM ഡയറിയിൽ ഇനി നോബൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
4: ഒരു തേങ്ങ കയ്യിലെടുത്ത് ചെവിക്കടുത്ത് വെച്ച് പതുക്കെയൊന്ന് കുലുക്കി നോക്കിയാൽ അറിയാം അതിനകത്ത് എന്താണുള്ളതെന്ന്. തേങ്ങാവെള്ളത്തിന്റെ പിടച്ചിൽ നേരാംവണ്ണമാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ശബ്ദം വളരെ നേർത്തതാവുകയോ തുടർച്ചയില്ലാതാവുകയോ വന്നാൽ തേങ്ങ അങ്ങാടിയിലേക്ക് പോവില്ല. എന്തെങ്കിലും സംശയം പിന്നെയും ഉണ്ടെങ്കിൽ തേങ്ങയുടെ അടിഭാഗത്ത് ചൂണ്ടുവിരൽ മടക്കി പതുക്കെയൊന്ന് ഞൊടിച്ചു നോക്കുക. കുഴപ്പമുള്ള തേങ്ങയിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം എപ്പോഴും ഒരു രോഗത്തിൻ്റേതായിരിക്കും. രാമർ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. എത്ര തേങ്ങ വേണമെങ്കിലും തരംതിരിക്കാൻ ഇപ്പോൾ എളുപ്പത്തിൽ കഴിയും. കൊവ്വപ്പുറത്ത് കണ്ണച്ചന് 18 പറമ്പുകളുണ്ട്. അവയിൽ നിന്നും ആയിരക്കണക്കിന് തേങ്ങകളാണ് മാസം തോറും വന്നുകൊണ്ടിരിക്കുന്നത്. തേങ്ങകളിൽ പേടുണ്ടോ എന്ന് ആദ്യം തരംതിരിക്കണം. നല്ല തേങ്ങകൾ അട്ടത്തിലേക്കുള്ളതും അങ്ങാടിയിലേക്കുള്ളതും മാറ്റിയിടണം. തുടമുള്ള തേങ്ങകൾ അട്ടത്തേക്കും അല്ലാത്തത് അങ്ങാടിയിലേക്കും. വടകരയിലേക്ക് തോണികളിലും കോഴിക്കോട്ടേക്കുള്ളത് കാളവണ്ടികളിലുമാണ് കയറ്റി അയക്കുക. പുലർച്ചെ 4 കാളവണ്ടികൾ പുറപ്പെട്ടാൽ ഉച്ചയോടെ കോഴിക്കോട്ടെ വലിയങ്ങാടിയിലെത്തും. കാളവണ്ടിയിൽ പോകുമ്പോൾ വണ്ടിത്തണ്ടിൽ തെളിക്കുന്ന ആളോടൊപ്പമാണ് രാമർ ഇരിക്കാറുള്ളത്. അങ്ങനെ പോകുമ്പോഴൊക്കെ രാമർ കാളകളെ ഗൗരവമായി നിരീക്ഷിക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാളകളെക്കുറിച്ചുള്ള ലക്ഷണങ്ങളും രാമർ ഏതാണ്ട് വശത്താക്കി കഴിഞ്ഞു. പല്ലിൻ്റെ എണ്ണം, നെറ്റിയിലെ ചുഴി, കണ്ണുകളുടെ വലിപ്പം, ചെവികളുടെ ചലനം, വാലിൻ്റെ ചുഴറ്റൽ, ഇവ നോക്കിയാണ് കാളകളുടെ ഗുണം തിരിച്ചറിയേണ്ടത്. കാളകളോടൊത്തുള്ള നിരന്തരമായ യാത്രകൾക്കിടയിലാണ് കാളകളുടെ ലക്ഷണങ്ങൾ നോക്കി കാളകളെ പഠിക്കാനുള്ള വിദ്യ രാമർ വശത്താക്കിയത്. അത് വെച്ച് താൻ നടത്തിയിട്ടുള്ള നിഗമനങ്ങൾ ഏറെയും ശരിയായിട്ടുണ്ടെന്നും രാമർ വിശ്വസിക്കുന്നു. പുലർച്ചെ കാളവണ്ടിയുടെ തണ്ടിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസത്തിൻ്റെയും പരിസരങ്ങൾ വ്യത്യസ്തങ്ങളാണെന്ന് രാമർ തിരിച്ചറിയുന്നു. ഇരുളിൽ കാളവണ്ടിക്കടിയിൽ കെട്ടിത്തൂക്കിയ ചില്ലുവിളക്കിൻ്റെ വെളിച്ചത്തിൽ തെളിയുന്ന നിരത്ത്, വിളക്കുലയുമ്പോൾ ആടിക്കളിക്കുന്ന നിഴലുകൾ, ഇരുമ്പ് പട്ടകെട്ടിയ വണ്ടിച്ചക്രങ്ങൾ കല്ലുകളിൽ അമരുമ്പോഴുള്ള ശബ്ദം, ചക്രം നിരന്തരം മണ്ണിൽ പുതയുമ്പോൾ ഉയരുന്ന ഗന്ധം, ഇരുളിൻ്റെ വലിയ തുരങ്കത്തിലൂടെയുള്ള യാത്ര, ഇരുൾ എവിടെയോ വെച്ചില്ലാതാവുകയും പെട്ടെന്ന് വെളിച്ചത്തിലെത്തുകയും ചെയ്യുമ്പോൾ കാളകളുടെ കണ്ണുകളിലുണ്ടാവുന്ന അമ്പരപ്പ്, കാളകളെ പേടിപ്പെടുത്താൻ വേണ്ടി അന്തരീക്ഷത്തിലേക്ക് ചുഴറ്റുന്ന ചാട്ടയുടെ പുളച്ചിൽ, ഇവയെല്ലാം വ്യത്യസ്തങ്ങളാണ്. അതിനെല്ലാറ്റിനും പുറമെ കാളവണ്ടിക്കാർ അശ്ലീലം കലർന്ന താളത്തിൽ പാടുന്ന പാട്ടുകൾ ഇരുളിലെ തണുപ്പിൽ അലിഞ്ഞു പോകാതെ നിൽക്കുന്നതും രാമർ അറിയുന്നുണ്ടായിരുന്നു. ഓരോ വരിക്കപ്പുറവും നാട്ടിലെ ഏതെങ്കിലും പെണ്ണിൻ്റെ പേര് ചേർത്ത് അവർ വരികൾ ഊറ്റം കൊടുക്കും. പാട്ട് അവർ തന്നെ അപ്പപ്പോൾ മെനയുന്നതായിരുന്നു. ചിലപ്പോൾ അവയ്ക്കൊന്നും ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. അവ പാടുമ്പോൾ അവർ വളരെയേറെ ആഹ്ലാദിച്ചിരുന്നു. വെയിലിന് കടുപ്പം കൂടുന്നതിന് മുമ്പേ വലിയങ്ങാടിയിൽ എത്തുക എന്നതാണ് ലക്ഷ്യം. വലിയങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞാൽ ചരക്കിറക്കുന്നതിന് മുമ്പ് കാളകളെ വണ്ടിയിൽ നിന്നഴിക്കും. അവയ്ക്ക് തീറ്റയും വെള്ളവും കൊടുക്കുന്നത് ഈ സമയത്താണ്. കോഴിക്കോട് പോകുമ്പോഴൊക്കെ രാമർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചേക്കുവിനെ കാണുക എന്നതായിരുന്നു. അവൻ പോയതിന് ശേഷം പിന്നെ കാണാനേ കഴിഞ്ഞിട്ടില്ല. ചേക്കു കോഴിക്കോട്ട് എവിടെയാണുള്ളതെന്ന് ഒരിക്കൽ ഉമ്മയോട് അന്വേഷിച്ചു. ഓം കോഴിക്കോട്ടുണ്ടെന്ന് മാത്രമേ എനക്കറിയൂ. ഓൻ്റെ അളാപ്പ കോഴിക്കോട്ട് പോയപ്പോൾ ഓൻ 5 കൊടുത്ത് അയച്ചിനി. ഓനെന്താ ആടെ പണി? അതൊന്നും ഞമ്മക്കറിഞ്ഞൂടാ. കുഴപ്പമൊന്നുമില്ലാന്ന് കേൾക്കുന്നു.

0: കോഴിക്കോട്ടെത്തിയാൽ എവിടെയാണ് ചേക്കുവിനെ പരതുക? ചരക്കിറക്കി കഴിഞ്ഞു. സേട്ടു പണം തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. തിരിച്ചു വരുമ്പോൾ വലിയങ്ങാടിയിൽ നിന്നും പലചരക്ക് സാധനങ്ങളും പാളയത്തുനിന്ന് പച്ചക്കറികളും കയറ്റാനുണ്ടാകും. അത്രയും ചുരുങ്ങിയ സമയത്തിനിടയിൽ ചേക്കുവിനെ എവിടെയാണ് തിരയുക? സ്ഥലമറിഞ്ഞാൽ പോയി കാണാമായിരുന്നു. അതിനും മാർഗമില്ല. പുഴയ്ക്കക്കരയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് പതിവായി ഭക്ഷണം കഴിക്കുക. കോഴിക്കോട്ട് ആദ്യമായി വന്ന ദിവസം ഭക്ഷണം കഴിച്ച് കോന്തല കൊണ്ട് മുഖം തുടച്ച് എതിരെയുള്ള കെട്ടിടം ചൂണ്ടിക്കാട്ടിയിട്ട് കണ്ണച്ചൻ ചോദിച്ചു, അതെന്താന്നറിയോ നിനക്ക്? ഇല്ല, ആടെന്നാണ് കോൺഗ്രസ്സുകാരുടെ പത്രം ഇറങ്ങുന്നത്. മാതൃഭൂമി. രാമർ തലകുലുക്കി. മാതൃഭൂമി പത്രം ചിലപ്പോൾ കാണാറുണ്ടെങ്കിലും വായിക്കാറില്ലായിരുന്നു. വായിക്കാനറിയാത്തതുകൊണ്ടാണ് അതിന് മുതിരാതിരുന്നത്. എങ്കിലും കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ മാതൃഭൂമി ഓഫീസിനെ ആദരവോടെയാണ് നോക്കിയിരുന്നത്. ഈ നാട്ടിൽ താനറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ചിലപ്പോൾ നന്നായിരിക്കുമെന്നും തോന്നാറുണ്ട്. തനിക്കൊന്നും ഒരിക്കലും അവിടെ എത്താൻ കഴിയില്ല. നാടിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ മാതൃഭൂമി ഓഫീസിനു നേരെ ബഹുമാനത്തോടെ രാമർ നോക്കിയിരുന്നത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
4: നോവൽ പാരായണം നാളെ ഇതേ സമയത്ത് കേൾക്കാം. സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസ്സുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0477224155 എന്ന നമ്പറിൽ വിളിക്കുക. 0477224155.

ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാറടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചറർമാരുടെ രണ്ടൊഴിവുകളിലേക്ക് നിയമനം നടത്തും. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 1 രാവിലെ 11 മണിക്ക് കോളേജിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9961595364, 99651 59 53 64.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: കാക്കനാട് നിന്നാണ്. പേര് സന്ധ്യ. മോന് വേണ്ടിയിട്ടാണ് സാർ എന്റെ. അപ്പൊ ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുകയാണോ? ഫൈനൽ ഇയർ ആണ്. അപ്പൊ ഇനി ഇന്റേൺഷിപ്പ് ചെയ്യണോ, എം ബി എക്ക് പോണോ, എങ്ങനെയാ?
2: സാമ്പത്തികമായിട്ട് സൗകര്യമുണ്ട്, രണ്ടു കൊല്ലം കൂടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ അയാൾക്കും താല്പര്യമുണ്ട്. ജോലി ഉടനെ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബി എ നല്ല കോഴ്സാണ്, ഒന്നും ആലോചിക്കണ്ട.
3: എം ബി അപ്പൊ എന്റെ
2: എം ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എം ബി എ ചിന്തിക്കേണ്ടത് ബി കോം ഫൈനൽ ഇയർ അല്ലേ. ഇപ്പൊ എം ബി എക്ക് പോണെങ്കിൽ 18 പരീക്ഷകളുണ്ട്, ടെസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ഒരു മൂന്നാല് ടെസ്റ്റിൽ നല്ല സ്കോഡ് കിട്ടാണ്ട് നല്ല കോളേജ് കിട്ടില്ല, പ്ലേസ്മെന്റ് വേണം. പക്ഷെ എം ബി എയുടെ ഗുണം വെച്ചാൽ ക്യാമ്പസിൽ നല്ല ജോലി കൊടുക്കുന്നുണ്ട് ചില ക്യാമ്പസിൽ. ആ ക്യാമ്പസിൽ കയറി കിട്ടാൻ വേണ്ടി നമ്മൾക്ക് ഒരു 5-8 മാസത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ്ങിന് പോകേണ്ടിയിരുന്നു, ഓൺലൈനായിട്ട് ചെയ്യാം. അപ്പൊ നല്ലത് ആ കുട്ടിയോട് പറയേണ്ടത് എന്തെങ്കിലും ഒരു കോഴ്സിനോ എന്തെങ്കിലും ജോലിക്ക് ചേരുക.
3: കോളേജിൽ സൈബർ സെക്യൂരിറ്റി അഡീഷണൽ കോഴ്സ് ആയിട്ട് പഠിച്ചു. അപ്പൊ അതിന്റെ
2: സൈബർ സെക്യൂരിറ്റിയിൽ ചെറിയൊരു ജോലിയേ കിട്ടുള്ളൂ. നല്ലൊരു കരിയർ കിട്ടണമെങ്കിൽ എം ബി എ നല്ല കോമ്പിനേഷൻ, അതല്ലെങ്കിൽ നമ്മൾ ബി കോം ആയിട്ട് സി എയോ സി പി പിയോ സി എം എ ഒക്കെ. ആവറേജ് ആൾക്ക് ഏറ്റവും നല്ലത് ഒരു പേഴ്സണാലിറ്റിയും അത്യാവശ്യം ലാംഗ്വേജ്

0: മാത്രം മതി, എം ബി എ ആണ് ബെസ്റ്റ് കോഴ്സാണ്. എം ബി എ പറ്റി ആലോചിച്ചോളൂ, കുറച്ച് സാമ്പത്തിക കഴിവുണ്ടെങ്കിൽ ആലോചിച്ചോളൂ, വേറെ ഒന്നും
1: ആലോചിക്കും.
0: നമ്മള് കേരളം വിട്ട് പ്രൈവറ്റ് കോളേജസ് നിറയുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ആ ഗൂഗിള് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഫോർ എം ബി എ അടിച്ച് കഴിഞ്ഞാൽ 10-40 എണ്ണം കിട്ടും
1: പ്ലേസ്മെന്റ്.
0: അത് നോക്കി അറിയാം പ്ലേസ്മെന്റ് ഉള്ളത് കേട്ടോ.
1: താങ്ക് യു സർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്ക വാരാനിറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. മുഖ്യമന്ത്രി VD സതീശന് സ്വന്തം മണ്ഡലമായ പറവൂരിൽ ഒരുക്കിയ സ്വീകരണം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. മോഹൻലാൽ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് മഞ്ചേരിയിൽ അന്തരിച്ചു. മുൻ AICC അംഗവുമായ മംഗലം ഗോപിനാഥ് അൽ അമീൻ മലബാർ ടുഡേ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട്. കൊല്ലം മൺട്രോതുരുത്തിൽ ഹൌസ് ബോട്ട് മുങ്ങി അപകടത്തിൽപ്പെട്ട 27 പേരെ മറ്റ് ബോട്ടുകാരും മീൻപിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടായിരുന്നു വിനോദസഞ്ചാരികളുമായി പോയ ഹൌസ് ബോട്ട് പാറയിൽ തട്ടി മുങ്ങിയത്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിൽ ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: ജീവനുള്ള വഴികാട്ടികൾ നമുക്ക് ചോദിച്ചു പോകാം. ഇതൊരു സിനിമ ഡയലോഗായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ വഴി കണ്ടെത്താനുള്ള പലരുടെയും കുറുക്കു വഴി. നിരത്തിൽ കണ്ടുമുട്ടുന്ന ആളുകളായിരുന്നു അവരുടെ മാപ്പുകൾ. അഥവാ വഴിതെറ്റിയാലും ഈ വഴികാട്ടികൾ കൃത്യമായി നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. എന്നാൽ ഇന്നോ വഴി ചോദിക്കലും സംശയവുമൊക്കെ ഒരേയാളോട് മാത്രം, ഗൂഗിൾ മാപ്പിനോട്. പരിചയമില്ലാത്ത എവിടേക്കാണെങ്കിലും മൊബൈലിൽ ആദ്യം തുറന്നു വയ്ക്കുന്നതും ഈ ആപ്പ് തന്നെ. പിന്നെ ഗൂഗിൾ പറയുന്നതനുസരിച്ച് വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ തിരിയുമെന്ന് മാത്രം. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി നമ്മളെത്തും. ഇന്നത്തെ ഡിജിറ്റൽ വഴികാട്ടികൾക്ക് മുമ്പ് കടൽ കടന്ന് ലോകം ചുറ്റിയവർക്ക് വഴികാട്ടിയത് ആരാണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റും. പിന്നെ പതുക്കെ പതുക്കെ മനുഷ്യൻ ഭൂപടങ്ങളുണ്ടാക്കി. കാട്ടിലും മലയിലും മറ്റും അലഞ്ഞു തിരിഞ്ഞ് തങ്ങൾ കണ്ട ഭൂഭാഗങ്ങളും കല്ലിലും താളിലും വരച്ചാണ് നമ്മുടെ മുൻഗാമികൾ ഭൂപടങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ഇന്നത് മാറി. ത്രിമാന മാപ്പുകളും തത്സമയ ഉപഗ്രഹ ദൃശ്യങ്ങളും വന്നു. ഇപ്പോൾ നമുക്കെവിടെയും പുറപ്പെടാം. വഴി അറിയില്ലെങ്കിലും നമുക്ക് ലക്ഷ്യത്തിലെത്താം. വിദ്യാഭ്യാസം, യാത്ര, പര്യവേക്ഷണം, ഭൂമിശാസ്ത്രം, ചരിത്രം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധം, ആസൂത്രണം തുടങ്ങി എല്ലായിടത്തും ഇന്ന് ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു പുതിയ സ്ഥലത്തെക്കുറിച്ച് അറിയാനും സുരക്ഷിതമായ യാത്രാമാർഗം കണ്ടെത്താനും അപകടം ഒഴിവാക്കാനും ഭൂപടങ്ങൾ നമ്മെ സഹായിക്കുന്നു. അതേസമയം വിവരങ്ങൾ പുതുക്കാത്ത ഭൂപടങ്ങൾ കുഴപ്പത്തിൽ ചാടിക്കുകയും ചെയ്യും. ആധുനിക ലോകത്തെ ഭൂപടങ്ങളുടെ ഒരു സവിശേഷത അത് വിവരങ്ങൾ തത്സമയം പുതുക്കിക്കൊടുക്കുന്നു എന്നതാണ്. വ്യക്തികൾക്കും പലവിധ ആവശ്യങ്ങൾക്കുമായി അവ കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. വെർച്വൽ ടൂർ നടത്താനും മാപ്പുകൾ നമ്മെ

0: സഹായിക്കുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: FM ഡയറി തുടരുന്നു.

0: ആയുർവേദ ഹോസ്പിറ്റൽ ഏലൂക്കര ആലുവ.
1: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
0: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
0: പഞ്ചകർമ്മ യോഗ മെഡിറ്റേഷൻ ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്.
1: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
0: കൂടുതൽ വിവരങ്ങൾക്ക് 0484-262-8516.
1: മൊബൈൽ 9847-997-321.
2: ഇന്ന് ഈ പരിപാടിയിൽ പ്രമേഹ രോഗം നിയന്ത്രിക്കാം യോഗയിലൂടെ. ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ കെ വത്സലാദേവിയുമായി അഭിമുഖം.
3: ആയുർവിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമേഹത്തെക്കുറിച്ചും യോഗയെക്കുറിച്ചുമാണ്. നമുക്കറിയാം, പ്രമേഹം ഒരുപക്ഷെ വളരെ പഴക്കമുള്ള ഒരു അസുഖമാണ് എന്ന് പറഞ്ഞാൽ മഹാഭാരത കാലത്ത് അതല്ലെങ്കിൽ അത്രയും പഴക്കമേറിയ ഒരു അസുഖമായിട്ടാണ് പ്രമേഹത്തെ പറയാറുള്ളത്. മാത്രമല്ല മഹാരോഗങ്ങളിൽ ഒന്നായിട്ടാണ് പ്രമേഹത്തെ കണക്കാക്കുന്നതും. ശരിക്ക് പ്രമേഹത്തിൻ്റെ കാരണം അതല്ലെങ്കിൽ എന്താണ് പ്രമേഹം എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
4: പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഈ പ്രമേഹം എത്രത്തോളം നമ്മുടെ ആഗോളതലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. എന്നാലാണ് നമുക്ക് ഈ പ്രമേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതും പ്രമേഹത്തിൻ്റെ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 2025 സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കണക്കുകൾ അനുസരിച്ചിട്ട് ലോകമെമ്പാടും 11.1% ആൾക്കാരും പ്രമേഹത്തിന് അടിമകളാണ്. അത്രത്തോളം തന്നെ പ്രമേഹത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇതേ കണക്കാണ്. 10.1% പ്രീ ഡയബറ്റിക്കും 10.5% ഡയബറ്റിക്കും ആണ്.
3: നമ്മളെ പ്രത്യേകിച്ച് ഡയബറ്റിക് എന്ന അസുഖത്തിന്റെ ക്യാപിറ്റലായി തലസ്ഥാനമായും പറയാറുണ്ട്.
4: തീർച്ചയായിട്ടും കേരളമാണ് അതിന്റെ തലസ്ഥാനമായിട്ട് നമുക്കൊരു അപഖ്യാതി തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. കേരളത്തിൽ ഏതാണ്ട് 23-24% വരെ ആൾക്കാർ, അല്ലെങ്കിൽ അഡൾട്സ്, ഈ പ്രമേഹത്തിന് അടിമകളാണ്. അത്ര തന്നെ ആൾക്കാർ, ഏതാണ്ട് 64% ആൾക്കാർ ഡയബറ്റിക്കായിട്ടോ പ്രീ ഡയബറ്റിക്കായിട്ടോ ഉണ്ട്. അതിൽ കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 1/4 35 അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ യുവതലമുറ പ്രമേഹത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയാണ് നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ കൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതെങ്ങനെയാണ് നമുക്ക് തടയേണ്ടത്, ഇനി വന്നാൽ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് തടയേണ്ടത് എന്നറിയേണ്ട ആവശ്യകതയുള്ളത്. അവിടെയാണ് നമ്മുടെ ഈ യോഗയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെയും ആരോഗ്യകരമായ ജീവിതശൈലിയുടെയും ആയുർവേദത്തിൻ്റെയും അതേപോലെ തന്നെ അലോപ്പതിയിലും വരുന്ന പുതിയ പുതിയ മാറ്റങ്ങളുടെയും ഒക്കെ ഒരു സംയോജിതമായിട്ടുള്ള ഒരു ചികിത്സാക്രമം അല്ലെങ്കിൽ ഒരു ശൈലി, ജീവിതശൈലിയാണ് നമുക്ക് ആവശ്യം.
3: പ്രമേഹത്തെ നമ്മൾ പൊതുവെ ജീവിതശൈലി രോഗം എന്ന് പറയാറുണ്ട്. പണ്ട് ഒരുപക്ഷെ കരുതിയിരുന്നത് മയ്യനങ്ങാതിരിക്കുന്നവരുടെ, നിഷ്ക്രിയമായിരിക്കുന്നവരുടെ മാത്രം അസുഖമായാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം പ്രമേഹം അല്ലാത്തവർക്കും വരുന്നുണ്ട്. അപ്പൊ ഈ പ്രമേഹം തന്നെ പല വിധത്തിലുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് വിശദമാക്കാം.
4: പ്രമേഹം തീർച്ചയായിട്ടും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ മെയ്യനങ്ങാതിരിക്കുന്നവരുടെ രോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണക്രമം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നല്ല ശ്രമജീവികളാണെങ്കിലും അവർ കഴിക്കുന്ന ആഹാരം അവരുടെ ശ്രമത്തിനനുസരിച്ചല്ല അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ജീവിതശൈലി കൂടി ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രമേഹത്തിന്റെ തോത് ഒരുപാട് കൂടാനുള്ള കാരണം. പ്രമേഹം എന്ന് പറയുമ്പോൾ നമുക്ക് 2 പ്രമേഹങ്ങളാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ജന്മനാ വരുന്ന 1 ഇവിടെ നമ്മുടെ ശരീരം ഈ പറഞ്ഞ ഒരു രോഗപ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഡിഫറൻസ് കാരണം ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആയിട്ട് തന്നെ ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുകയും ഇൻസുലിൻ്റെ ഉത്പാദനം ഇല്ലാതിരിക്കുകയുള്ള ഒരു അവസ്ഥയാണ്. സാധാരണ ജുവനൈൽ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്ന കുട്ടികളിലൊക്കെ കാണപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇത്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ സപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ യോഗയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് യോഗ കൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറയ്ക്കുക, ഇവരുടെ ആരോഗ്യം നന്നായിട്ട് പരിപാലിക്കുക എന്നതാണ്. പിന്നെ വരുന്നത് 2 ഈ 2 എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് കാണപ്പെടുന്ന ഇപ്പൊ ഈ പറഞ്ഞ 35 തുടങ്ങുന്നു, മുമ്പ് 50-60 തുടങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 30-35 തുടങ്ങുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇവിടെ നമുക്ക് കാണപ്പെടുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരവസ്ഥയാണ്. അതായത് നമ്മുടെ ശരീരങ്ങളിലെ കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഒന്നുകിൽ നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിരിക്കുക, അതുകൊണ്ട് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഇൻസുലിനോടുള്ള പ്രതികരണം നമ്മുടെ പല കോശങ്ങളും, നമ്മുടെ മാംസപേശികളിലെ കോശങ്ങൾ, അതായത് മസ്കുലോസ്കെലിറ്റൽ സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾ, അല്ലെങ്കിൽ ലിവറിലെ സെല്ലുകൾ, നമ്മുടെ ഫാറ്റ് സെല്ലുകൾ ഇതൊക്കെ പ്രതികരിക്കേണ്ടവയാണ്. അവ പ്രതികരിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടി നമുക്ക് ഈ പറഞ്ഞ ഡയബറ്റീസിന്റെ അളവ് കാണും. ഈ രീതിയിലാണ് നമുക്ക് ഡയബറ്റീസ് കാണപ്പെടുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ അവസ്ഥയാണ് കൂടുതലായിട്ട് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിൽ കാണപ്പെടുന്നത്. ഇങ്ങനെയാണ്.

0: രണ്ട് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ അഡൽറ്റ് ഡയബറ്റീസിലാണ് യോഗയുടെ പ്രസക്തി കൂടുതലായിട്ട് ഉള്ളത്.
1: സാധാരണ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും, അത് രക്തചംക്രമണ സിസ്റ്റമാവട്ടെ, അതല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളാവട്ടെ, അതല്ലെങ്കിൽ വൃക്കകളുടെ അസുഖമാവട്ടെ, ഞരമ്പ് സംബന്ധമായ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുവിധം എല്ലാ നമ്മുടെ ശരീരത്തിലെ കലകളെയും ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹത്തെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഏതെല്ലാം വിധത്തിലുള്ള ഈ സങ്കീർണതകളിലേക്ക് നയിക്കുന്ന അസുഖമാണ്?
0: ഡയബറ്റീസിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് തന്നെയാണ്. നമുക്ക് മൂന്ന് വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് കാണാൻ കഴിയുന്നത്. മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്, മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്, പിന്നെ ഫുഡ് പ്രോബ്ലംസ് എന്ന് പറയുന്ന മൂന്ന് രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ രക്തധമനികളെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ്. നമ്മൾ സാധാരണയായിട്ട് പലപ്പോഴും ഇപ്പോൾ കേൾക്കാറുണ്ട്, ഉറങ്ങിക്കിടന്നു പിന്നെ എഴുന്നേറ്റില്ല, ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുന്ന ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങൾ, സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം പോലെയുള്ള അസുഖങ്ങൾ, പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാലിലേക്കും കൈകളിലേക്കുള്ള രക്തഓട്ടം കുറഞ്ഞുകൊണ്ട് അവിടെ മസിൽ ക്രാംസും, പ്രത്യേകിച്ച് കാലുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, മസിൽ ക്രാംസും വേദനയൊക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വലിയ ധമനികളിലേക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. ഇനി ചെറിയ ധമനികൾ അവിടെ ഉണ്ടാകാവുന്നതാണ്, നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് റെറ്റിനോപ്പത്തി എന്നൊക്കെ പറഞ്ഞ ഡയബറ്റിക് റെറ്റിനോപ്പത്തി, ഡയബറ്റിക് ന്യൂറോപ്പത്തി, കാലുകളിലുള്ള ഒരു പുകച്ചിലും കുത്തലും ഒക്കെയുള്ള ന്യൂറോപ്പത്തി, നെഫ്രോപ്പത്തി, കിഡ്നിയെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇതൊക്കെ നമുക്ക് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. പിന്നെ ഇതുകൂടാതെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പ്രമേഹം വന്ന് കാല് മുറിച്ചു മാറ്റി എന്നൊക്കെ, ഉണങ്ങാതെ കിടക്കുന്ന പ്രത്യേകിച്ചും കാലിൽ വരുന്ന വ്രണങ്ങൾ. പലപ്പോഴും നമ്മുടെ ഞരമ്പുകളുടെ പ്രവർത്തനം കൃത്യമായിരിക്കില്ല, രക്തഓട്ടം കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചെറിയ മുറിവുകളെ അറിയാതെ പോവാറുണ്ട്. ഇത് നമ്മൾ അറിയാതെ വലുതായി പിന്നെ അത് മാറാൻ വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഡയബറ്റീസിന് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് യോഗയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഇതിനെ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപകട സാധ്യത കുറയ്ക്കാനോ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, യോഗയിൽ ഒരുപാട് സാധ്യതകളുണ്ട്.
1: ഇത് കൂടാതെ ഇപ്പൊ പ്രമേഹം ഉണ്ടെങ്കിൽ ഫ്രോസൺ ഷോൾഡർ, നമ്മുടെ നീക്കങ്ങളെ നിയന്ത്രിക്കുന്ന അത്തരത്തിലും കാണാറുണ്ടല്ലോ, അവിടെയൊക്കെ യോഗയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ?
0: തീർച്ചയായിട്ടും. അതായത് നമ്മുടെ എല്ലാ സന്ധികളും നമ്മുടെ പേശികളും ഒക്കെ ഒരു സ്റ്റിഫ്നെസ് ബാധിക്കുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. ഏതൊരു അസുഖം ഉണ്ടെങ്കിലും പ്രമേഹമുള്ളവർക്ക് അതിന്റെ ഗുരുതരാവസ്ഥ കൂടുതലായിരിക്കും. അപ്പൊ ആ ഗുരുതരാവസ്ഥ കുറയ്ക്കാനും മാനേജ് ചെയ്യാനും യോഗ കൊണ്ട് നമുക്ക് സഹായിക്കും. യോഗ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസിലാണ് കൂടുതലായിട്ടും നമുക്ക് പ്രയോജനം കാണപ്പെടുന്നത്. ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ, ഇത് ഏറ്റവും ആത്യന്തികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം എന്നുള്ളൊരു അവസ്ഥ ടൈപ്പ് ടു ഡയബറ്റീസിൽ കാണുന്നതിനെ കുറയ്ക്കാൻ യോഗ കൊണ്ട് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല ആസനങ്ങളും ചെയ്യുന്ന സമയത്തും നമ്മൾ പേശികളെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പേശികളെല്ലാം പ്രവർത്തിക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചുകൊണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ രക്തപ്രവാഹത്തിലുള്ള അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഒരു ഗുണം. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാവുകയാണ്. പ്രത്യേകിച്ചും പ്രാണായാമം പോലത്തെ ഒരു ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവുകയാണ്. ശാന്തമായ മനസ്സിൽ സ്ട്രെസ് ഉണ്ടാവില്ല. സ്ട്രെസ് ഉള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോൺ റിലീസ് ആവുകയും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വീണ്ടും നമുക്ക് ഈ പ്രമേഹത്തിന്റെ തോത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് നമുക്ക് ഈ യോഗ കൊണ്ട് സാധിക്കുന്നത്. ഇത് കൂടാതെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ ആസനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരഭാരം നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോവുകയും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രക്തയോട്ടം ബാക്കിയെല്ലാം ആ ശരീരഭാരം ബാലൻസ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ഈ പ്രമേഹത്തിൽ നിന്നുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസൊക്കെ കുറയ്ക്കാനും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് പ്രമേഹത്തിന് സാധ്യതയുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രമേഹം നമുക്ക് വരുന്ന ഒരു കാലാവധി അല്ലെങ്കിൽ പ്രായം നീട്ടിക്കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും.
1: ഏതെങ്കിലും പ്രത്യേകിച്ച് ചില ആസനങ്ങൾ ഇതിനായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും. നമുക്ക് ധനുരാസനം, അർദ്ധമത്സ്യേന്ദ്രാസനം എന്ന് പറഞ്ഞ രണ്ട് ആസനങ്ങൾ 10 തവണ, ഒരു ധനുരാസനം, ഒരു അർദ്ധമത്സ്യേന്ദ്രാസനം, ഇങ്ങനെ മാറി മാറി 10 തവണ ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് മണ്ഡൂക്കാസനമാണ്. മണ്ഡൂക്കാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ബാലാസനത്തിൻ്റെ വേറൊരു വേരിയേഷനാണ്. നമ്മൾ രണ്ട് കൈകളുടെ മുഷ്ടി ചുരുട്ടി പിടിച്ച് നമ്മളത് പൊക്കളിനോട് ചേർത്ത് അടുപ്പിച്ച് തല നിലത്ത് സ്പർശിക്കുന്ന ഒരു ആസനമാണ്. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് അവിടെ മസാജ് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ആസനമാണ്. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ചും പാൻക്രിയാസിനെയൊക്കെ ഉത്തേജിപ്പിക്കാനും വളരെ ഉപയോഗപ്പെടുന്ന ഒരു ആസനമാണ്. പിന്നെ പശ്ചിമോത്താസനം, ഇരുന്നു കൊണ്ട് നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്തിട്ട് കാലിലേക്ക് തൊടുന്ന രീതിയിലുള്ള ഒരു ആസനമാണ്. ഈ മൂന്ന് ആസനങ്ങളുടെ കോമ്പിനേഷനാണ് ഏറ്റവും നല്ലത്. ഇത് കൂടാതെ തന്നെ ഭുജംഗാസനം, ശലഭാസനം, കമിഴ്ന്നു കിടന്നുകൊണ്ടും മലർന്നു

0: കിടന്നും കൊണ്ടും ചെയ്യുന്ന ഒരു ആസനത്തിന്റെ കോമ്പിനേഷനാണ് ഇത്. അഞ്ചഞ്ച് തവണ ഇത് ചെയ്യാൻ പറ്റും. പശ്ചിമോത്താസനം ചെയ്യുന്ന സമയത്ത് അതും 10 തവണ ചെയ്യണം. മണ്ടൂക്കാസനം 10 തവണ. മറ്റേ രണ്ട് ആസനങ്ങളും മാറി മാറി ചെയ്യണം. ഓരോന്നും 10 തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് സൂര്യ നമസ്കാരം 10 റൗണ്ട് സൂര്യ നമസ്കാരം മാത്രം ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഭക്ഷണത്തിന് ശേഷം ഓരോ ഭക്ഷണം കഴിഞ്ഞാലും നമ്മൾ വജ്രാസനത്തിൽ ഒരു 10 or 15 മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഷുഗർ വേരിയേഷനെ സ്റ്റെബിലൈസ് ചെയ്യാനും വളരെ നല്ലതാണ്.
1: സാധാരണ ഈ പ്രാണായാമം പറയാറുണ്ട്, ഈ ശ്വസന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ്, അത് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ശ്വസിക്കാനുള്ള കഴിവിനെയൊക്കെ കൂടുതൽ സഹായിക്കുന്നതാണ്. പ്രമേഹത്തിൽ ഇതിന്റെ പങ്കെന്താണ്?
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാണായാമം നമ്മുടെ മൈൻഡിനെ സ്റ്റെബിലൈസ് ചെയ്യാനും നമ്മുടെ മനസ്സിനൊരു ശാന്തത തരാനും ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമുക്ക് പ്രമേഹത്തിൽ പാലിക്കാവുന്ന ഒരു രീതി ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അനുലോമ വിലോമം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂക്കിൽ കൂടി മാറി മാറി ശ്വസിച്ചുകൊണ്ടുള്ള നാഡീശുദ്ധി അല്ലെങ്കിൽ അനുലോമ വിലോമമാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്കൊരു 5 തവണയോ 10 തവണയോ അത് ചെയ്തതിന് ശേഷം 3 റൗണ്ട് ഭ്രാമരി പ്രാണായാമം, നമ്മളൊരു തേനീച്ച മൂളുന്ന പോലത്തെ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന ഭ്രാമരി പ്രാണായാമം 3 തവണ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഒരു ശക്തി കൂടിയ പ്രാണായാമങ്ങൾ ചെയ്യേണ്ടതാണ്. അത് ഭസ്ത്രിക്ക എന്ന് പറഞ്ഞ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രാണായാമം, അത് 10 തവണയും അത് കഴിഞ്ഞിട്ട് 50 തവണ കപാലഭാതിയും ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു പ്രോട്ടോകോളാണ് നമുക്ക് പ്രാണായാമത്തിൽ ഏറ്റവും നല്ലത്, പ്രമേഹത്തിൽ പ്രത്യേകിച്ച്.
1: ശരിക്കും ഈ പ്രമേഹം നിയന്ത്രിക്കുവാൻ വേണ്ടി യോഗാസനങ്ങൾ നിർദ്ദേശിക്കാൻ ആർക്കാണ് കഴിയുക? ഒരു യോഗാചാര്യനാണോ അതോ ഒരു ആയുർവേദ ഡോക്ടർക്കാണോ?
0: ഒരു യോഗ അറിയാവുന്ന ഒരു ഡോക്ടറാണ് ഏറ്റവും നല്ല വ്യക്തി. ഒരു യോഗാചാര്യൻ എന്ന് പറയുമ്പോൾ അവർക്ക് രോഗത്തെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. വെറും ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു യോഗയെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. ഇത് രണ്ടിലും നല്ല വൈദഗ്ധ്യമുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ നിർദ്ദേശാനുസരണം അവർ പറയുന്ന ആസനങ്ങൾ അവർ പറയുന്ന കാലാവധിയിൽ അവർ പറയുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാതെ നമ്മൾ വെറും യോഗാചാര്യൻ്റെ അല്ലെങ്കിൽ വെറും ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരിച്ച് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും.
1: ഒരു പ്രമേഹ രോഗിക്ക് ഒരു ദിവസം നിശ്ചയമായും ചെയ്യേണ്ട എന്തെങ്കിലും ഒരു യോഗ ആസനത്തെ കുറിച്ചോ അല്ലെങ്കിൽ യോഗവിദ്യയെ കുറിച്ചോ പറയാമോ?
0: എല്ലാ ദിവസവും യോഗ ചെയ്യുക എന്നുള്ളത് ഒരു പ്രമേഹ രോഗിക്ക് ഏറ്റവും നല്ല കാര്യമാണ്. അതും പ്രത്യേകിച്ചും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനൊപ്പം യോഗ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരു പ്രമേഹ രോഗി ആണെന്നുണ്ടെങ്കിൽ യോഗ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഷുഗർ ലെവൽ ഒന്ന് നോക്കി വെക്കുന്നത്, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ കയ്യിൽ അത് നോക്കാനുള്ള ഉപകരണം ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ, കൈവിറയലോ അല്ലെങ്കിൽ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് തേനൊഴിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പഴം കഴിച്ചുകൊണ്ട് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് യോഗയിലേക്ക് പോകുന്നതാണ് നല്ലത്. ആദ്യം ഒരു 10 മിനിറ്റ് വാമപ്പ് ചെയ്യുക. അവിടെ നമ്മുടെ എല്ലാ സന്ധികളും അതിൻ്റെതായ നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ മൂവ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ മുട്ട് മടക്കാനും നിവർത്താനും പറ്റും. അങ്ങനെ ഓരോ സന്ധികൾക്കും അതിൻ്റെതായ സ്വാഭാവികമായ ചലനങ്ങൾ എന്തൊക്കെയുണ്ട് അത് 2 തവണ വാമപ്പിൽ ചെയ്തുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡീപ്പ് ബെല്ലി ബ്രീതിങ്, നമ്മൾ കണ്ണടച്ചിരുന്നുകൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നന്നായിട്ട് വയറ് മുന്നോട്ട് വരികയും ശ്വാസം കളയുമ്പോൾ വയറ് നന്നായിട്ട് ഞെക്കി പിടിക്കുകയും ചെയ്യുന്ന ഡീപ്പ് ബെല്ലി ബ്രീതിങ് ചെയ്യുക. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കോർ ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആസനങ്ങൾ ഒരു 20 മിനിറ്റ് ചെയ്യുക. 10 മിനിറ്റ് വാമപ്പ്, 20 മിനിറ്റ് ഈ പറഞ്ഞ ആസനങ്ങൾ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് പ്രാണായാമം ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാണായാമങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മുടെ ഒരു യോഗാഭ്യാസം അവസാനിപ്പിക്കേണ്ടത് ഒരു 10 മിനിറ്റ് ശവാസനത്തിലാണ്. അതിന് നമുക്ക് ഒരുപാട് ഓഡിയോ നമുക്ക് ക്ലിപ്സ് കിട്ടാനുണ്ട്, അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു യോഗാചാര്യൻ്റെ ഇൻസ്ട്രക്ഷൻസ് വഴി ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ശവാസനം വെച്ചുകൊണ്ടാണ് നമ്മൾ യോഗാഭ്യാസം അവസാനിപ്പിക്കേണ്ടത്. ഒരു 45 മിനിറ്റിൻ്റെ സെഷനാണ് ഏറ്റവും നല്ലത്.
1: ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമോ അതോ എന്തെങ്കിലും മുൻകരുതലുകൾ ഈ യോഗ ചെയ്യുന്നതിന് മുമ്പ് നാം സ്വീകരിക്കേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവണം, എത്രയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളതുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ശീർഷാസനം, സർവാംഗാസനം പോലെ പല ആസനങ്ങളുണ്ട്. അതായത് നമ്മൾ തല താഴോട്ട് വരുന്ന ആസനങ്ങൾ, അപ്പം എന്താന്ന് വെച്ചാൽ ഒരുപാട് ബ്ലഡ് തലയിലേക്ക് റഷ് ചെയ്യുകയും പ്രഷർ കൂടുകയും അതേപോലെ തന്നെ കണ്ണിൻ്റെ പ്രഷർ കൂടിയിട്ട് റെറ്റിനോപ്പത്തി പോലത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെറ്റിനൽ ഡാറ്റാച്ച്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യാവുന്നത് കൊണ്ട് അങ്ങനത്തെ ആസനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരുപാട് സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ആസനങ്ങൾ ചെയ്യാനും പാടില്ല. നമ്മുടെ ശരീരം എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും സമയത്ത് ക്ഷീണമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിർത്തി റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഡയബറ്റിക്സിൽ വരുന്ന ഫുഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും കറക്റ്റായിട്ടുള്ള മാറ്റൊക്കെ വിരിച്ച് അവിടെ എവിടെയെങ്കിലും കാലിൽ മുറിവോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും

0: ങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സേഫായിട്ട് വേണം യോഗാസനം ചെയ്യാനായിട്ട്.
1: ഈ ഫ്രോസൺ ഷോൾഡറൊക്കെ ഉള്ളവർക്ക്, പലപ്പോഴും പ്രമേഹ രോഗികൾക്ക് അവരുടെ ചലനശേഷി വളരെ കുറവായിരിക്കും, അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഇത്തരം യോഗയൊക്കെ ചെയ്യാൻ കഴിയുക?
0: അങ്ങനെ ഒരുപാട് വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ, പ്രായമായ ആൾക്കാർ, ഫ്രോസൺ ഷോൾഡറോ അല്ലെങ്കിൽ അങ്ങനെ പല വിധത്തിലുള്ള നമുക്ക് ആ ഒരു മൂവ്മെന്റ്സ് കൃത്യമായിട്ട് കിട്ടാത്ത ആൾക്കാർക്കും തീർച്ചയായിട്ടും യോഗ ചെയ്യാം. നമുക്ക് ചെയർ യോഗ എന്ന് പറഞ്ഞ ഒരു രീതിയാണ് അവർക്ക് ഏറ്റവും നല്ലത്. ആം റെസ്റ്റ് ഇല്ലാത്ത ഒരു ചെയർ, നല്ല ബലമുള്ള ഒരു തെന്നിയൊന്നും പോവാത്ത ചെയറിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ആസനങ്ങളും അതിൻ്റെ വേരിയേഷൻസോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും പശ്ചിമോത്താസനം നമുക്ക് ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കാൽമുട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാർജാരാസനം എന്ന് പറയുന്ന നമ്മുടെ നെഞ്ച് മുന്നോട്ട് തള്ളി ബ്രീത് പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്ന മാർജാരാസനത്തിന്റെ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള പല ആസനങ്ങളും, സുപ്ത മത്സ്യേന്ദ്രാസനം എന്ന് പറഞ്ഞ ആസനം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ പല ആസനങ്ങളും നമുക്ക് ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും, ഡയബറ്റിക് ആയിട്ടുള്ള പ്രായമായ ആൾക്കാർക്കും ഫ്രോസൺ ഷോൾഡറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്കോ അവരവരുടെ ആ ഒരു ലിമിറ്റേഷൻസ് അനുസരിച്ചിട്ട് ഒരു കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം ഒരു യോഗ ഇൻസ്ട്രക്ടറെ വെച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഏത് പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിലും സ്വയം യോഗ ചെയ്യുന്നതിനെക്കാട്ടിലും ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒരു ഇൻസ്ട്രക്ടറുടെ ആ ഒരു നിർദ്ദേശത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: ഈ പ്രമേഹമുള്ളപ്പോൾ പലപ്പോഴും അവർക്ക് ഭക്ഷണ നിയന്ത്രണം ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഈ ഭക്ഷണക്രമവും യോഗയും എല്ലാം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും? യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭക്ഷണ നിയന്ത്രണം കുറയ്ക്കാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നമ്മുടെ മെറ്റബോളിസം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും അതിനെ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ടും യോഗ കൊണ്ട് നമ്മളെ ആഹാര രീതിയെ തന്നെ മാറ്റാൻ പറ്റും.
1: ഈ ആയുർവേദവും യോഗയും തമ്മിൽ ശരിക്കും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഈ പ്രമേഹത്തിന്റെ ഒക്കെ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ?
0: ആയുർവേദത്തിൽ പറയുന്ന നമ്മുടെ ആഹാരചര്യ വളരെ ഉത്തമമാണ്. അതായത് ഓരോ വ്യക്തിക്കും അവരുടെ പ്രകൃതി അനുസരിച്ചിട്ടുള്ള ആഹാരമാണ് പറഞ്ഞിരിക്കുന്നത്, അത് കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ തന്നെ ദിനചര്യ എന്ന് പറയുന്ന നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവർ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ദിനചര്യ കൃത്യമായിട്ട് പാലിക്കുക. അതേപോലെ തന്നെയാണ് ഓരോ സീസണിലും പാലിക്കേണ്ട ഋതുചര്യ കൂടി കൃത്യമായിട്ട് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രമേഹം നമ്മുടെ അടുത്ത് പോലും വരാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നമുക്കറിയാം നമ്മുടെ ആധുനിക കാലത്ത് പല ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. അവിടെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ ആയുർവേദത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, യോഗയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക? അതേപോലെ തന്നെയാണ് ഇന്ന് നമുക്ക് പ്രമേഹത്തിന്റെ മാനേജ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ കേരളം ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ ആണ് എന്നുള്ള ഒരു അപഖ്യാതി മാറ്റിക്കൊണ്ട് കേരളം ഡയബറ്റീസ് ഇല്ലാത്തൊരു ഹെൽത്തി സ്റ്റേറ്റ് ആണെന്നുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യരംഗത്തെ മാറ്റാനും നല്ലൊരു ആരോഗ്യപ്രദമായ സമൂഹത്തെ വാർത്തെടുക്കാനും നമുക്ക് യോഗ കൊണ്ടും ആയുർവേദം കൊണ്ടും നമുക്ക് സാധിക്കും.
1: ആയുർവിചാരത്തിൽ വന്ന് യോഗയ്ക്കും ആയുർവേദ ചികിത്സയ്ക്കും പ്രമേഹ നിയന്ത്രണത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഇത്ര നേരം വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: പ്രമേഹ രോഗം നിയന്ത്രിക്കാം യോഗയിലൂടെ. ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ കെ വത്സലാദേവിയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
4: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
3: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
4: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
4: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
3: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 0484262-8516,
3: മൊബൈൽ 9847997321.
5: ആയുർവിചാരം.

സേവന വാർത്ത. പട്ടാമ്പി താലൂക്കിലെ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ അടുത്ത മാസം 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ്, മലപ്പുറം അസിസ്റ്റന്റ്

കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റു വിവരങ്ങളും ഓഫീസിൽ നിന്ന് ലഭിക്കും. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11 ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക സംരംഭകയായ റസീന എയുമായി അഭിമുഖം, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, സുകന്യ സമൃദ്ധി യോജന, SBI റിട്ടയേർഡ് ചീഫ് ബാങ്ക് മാനേജർ ജയശ്രീ CG സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പെറ്റ് സ്കാൻ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 KV ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, ഇന്നത്തെ നാടകം പിയാനോ, 2 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി അരയൻകാവ് 2 4 ആകാശവാണി FM വാർത്തകൾ 4 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5 ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന പത്മ അവാർഡ് സമർപ്പണം 2025 തത്സമയ പ്രക്ഷേപണം, 6:50 കാർഷിക ജീവനം, പച്ചക്കറി കൃഷി കൂടാതെ മത്സ്യകൃഷിയും ചെയ്യുന്ന മുതിർന്ന കർഷകൻ SN പിള്ളയെ പരിചയപ്പെടുത്തുന്നു, റിട്ടയർഡ് അധ്യാപിക മേരി ജോണും കുട്ടിക്കർഷകനായ ചെറുമകൻ ആരോൺ മൗൺസി ജോസഫും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഇന്നത്തെ കാർഷിക ജീവനം പരിപാടിയിൽ. രാത്രി 7:35 FM ഈവനിംഗ് സമകാലികം, രാജ്യത്തിന് മാതൃകയാകുന്ന കൊച്ചി വാട്ടർ മെട്രോ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരികൂലം. 8:05 യുവവാണി, ആകാശവാണിയുടെ 90 വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 വഹിതം മലയാളം. രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം പിയാനോ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.

FM ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. സർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. എന്നാൽ സർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചിന്താശകലം: ഒരു മനുഷ്യനെ വിശ്വാസ്യനാക്കുന്നത് അയാളുടെ സ്വഭാവമാണ്, അയാളുടെ കയ്യിലെ ധനമല്ല. അരിസ്റ്റോട്ടിൽ. പ്രിയമുള്ളവരെ, മാതൃകയാക്കാവുന്ന സ്വഭാവ രൂപീകരണത്തിലൂടെ മനുഷ്യന്റെ നന്മയെ നമുക്ക് വെളിപ്പെടുത്താം. എല്ലാവരെയും ചേർത്തു നിർത്തുന്ന നല്ല മനസ്സിനെ വാർത്തെടുക്കാം. സമാധാനം, സന്തോഷം. ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുകയാണ്. എഫ് എം ഡയറി എല്ലാ ദിവസവും രാവിലെ 6:55 മുതൽ 8:30 വരെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ.

0: ഹലോ, VPS ലേക്ക് ഷോർ. നമസ്കാരം പ്രിയരെ, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ചിരി വരും. ചിലരൊക്കെ കാലത്തെണീറ്റ് ഓടാൻ പോകുന്നത് കാണാം. ആരോഗ്യ പരിപാലനത്തിനാണെന്നാണ് വെപ്പ്. എങ്കിലും വയറൊന്ന് കുറയ്ക്കുക എന്നതാണ് പ്രധാന കാര്യം കേട്ടോ. ചിലർ എണീറ്റ അപ്പ തുടങ്ങും ഡയറ്റിങ്. എന്തിനാ വയറ് കുറയ്ക്കാൻ? മറ്റു ചിലര് കാലത്തെണീറ്റ ഉടനെ തന്നെ ഫാറ്റ് മെൽട്ടിംഗ് മെഡിസിൻ കഴിക്കും. എന്തിനാ വയറ് കുറയ്ക്കാൻ? ചിലര് യോഗ തുടങ്ങും, അതും വയറ് കുറയ്ക്കാൻ. ഇനി മറ്റു ചിലരുണ്ട് കാലത്തെണീറ്റ വഴി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ എല്ലാം മുറിയെ പണിയെടുക്കും. എന്തിനാ ഒരു നേരമെങ്കിലും വയറൊന്ന് നിറച്ച ആഹാരം കഴിക്കാൻ? വിരോധാഭാസം എന്നല്ലാതെ എന്ത് പറയാനാ? ഒരു വ്യക്തിയെയോ ഒരു ഓർഗനൈസേഷനെയോ ഒരു ഗ്രൂപ്പിനെയോ മാത്രം മനസ്സിൽ കണ്ട് നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരുടെയും ഇല്ലായ്മകളെ തുടച്ചു നീക്കാൻ സാധ്യമല്ല. നമ്മുടെ വീടിന് ചുറ്റുമുള്ളവരുടെ വിശപ്പെങ്കിലും മാറ്റാനായും അവരെ വസ്ത്രമുടിപ്പിക്കാനായും നിങ്ങളും ഞാനുമൊക്കെ ശ്രമിക്കേണ്ടതാണ്. അല്ലാതെ മനുഷ്യനാണ് ഞാൻ എന്ന് 100 വട്ടം നെഞ്ചിൽ തൊട്ട് പറഞ്ഞതുകൊണ്ടായില്ല. 5 നേരം മൃഷ്ടാന്ന ഭോജനം കഴിച്ച് ഓടാനും ചാടാനും ശ്രമിക്കുന്നത് ഒഴിവാക്കി 3 നേരം മാന്യമായി കഴിച്ച് 2 നേരം മറ്റുള്ളവരെ ഊട്ടാനായി ശ്രമിക്കാം പ്രിയരെ. അഭ്യാസം കാണിച്ച് വയറ് കുറഞ്ഞത് കാണുമ്പോൾ ഉള്ള സുഖവും വിശന്ന് കാളുന്ന വയറിന്റെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ സമ്മാനിക്കുന്ന ചിരിയിലൂടെ ലഭിക്കുന്ന സുഖവും 2 ഉം 2 ഉം ആണ്. ഈ വ്യത്യാസം അനുഭവിച്ചറിയാനായി ഇന്നു മുതലെങ്കിലും പ്രവർത്തിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നും ആരംഭിക്കുന്നു ഹലോ VPS ലേക് ഷോർ, സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: രശ്മിയാണോ?
2: അതെ
0: രശ്മി, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്നും ആശലതയാണ്.
2: ഹായ് ആശേച്ചി.
0: ഹായ്, എന്തുണ്ട് രശ്മി?
2: ഞാൻ ഓർത്ത് എന്നെ വിളിക്കുന്നില്ലല്ലോ. ഞാൻ പണ്ടൊരിക്കെ വിളിച്ചപ്പോ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോ എന്തായാലും ആരോ ഫോൺ എടുത്ത് ഒരു പുരുഷ ശബ്ദമായിരുന്നു. എന്നോട് പറഞ്ഞു പിന്നീട് വിളിക്കും കേട്ടോന്ന് പറഞ്ഞു. ഞാൻ ഓർത്തോ ഇനി ഒരിക്കൽ കൂടി ഒരു മെസ്സേജ് വിടാൻ വിടാന്ന് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു.
0: രശ്മി എന്താ ചെയ്യുന്നേ?
2: ഞാനിപ്പോ ഒരു വീട്ടമ്മയാണ്, വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കും. ജോലി ഉണ്ടായിരുന്നു, ഞാൻ റിട്ടയർഡ് ആയതാ.
0: ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
2: പോർട്ടിലായിരുന്നു, വർക്കായിട്ടായിരുന്നു. വർക്ക്ണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് ഞാനും ഹസ്ബൻഡും 2 ആൺകുട്ടികളാ. ആരോ പറഞ്ഞവരാ, പണ്ട് ആശയച്ച് വിളിച്ചപ്പോ ഒരു ദിവ്യ സന്ധ്യ, ഒരു ഡോക്ടറാന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ നാട്ടുകാരിയാ സന്ധ്യ എന്ന് പറയുന്നത്, കേത്തലക്കാര്. മെൻസ് ഹോസ്റ്റല് നടത്തുന്ന പറഞ്ഞാൽ.
0: അപ്പൊ മെൻസ് ഹോസ്റ്റല് നടത്തുകയാണ്. ഭർത്താവ് 2 ആൺകുട്ടികളും.
2: ഭർത്താവ് 2 ആൺകുട്ടികളുള്ള മെൻസ് ഹോസ്റ്റല്.
0: ആൺകുട്ടികൾ എന്താ ചെയ്യുന്ന? ജോലി ചെയ്യുന്ന കുട്ടികളാണോ?
2: 2 കുട്ടികള് ജോലികളുണ്ടോ?
0: എവിടെയാ ജോലി ചെയ്യുന്ന?
2: ഒരാള് അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ.
2: ഒരാള് IT ആണ്, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു.
0: അച്ഛൻ എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡിന് ബിസിനസ്സാ.
0: ബിസിനസ് ആണ്? എന്ത് ബിസിനസ്സാ?
2: ടൂറിസ്റ്റ് ബസ് അങ്ങനെ.
0: ഓ,
2: അതുമായിട്ട് പോകുന്നു.
0: നിങ്ങൾ എവിടെ താമസിക്കുന്നേ?
2: ഞങ്ങള് ചേർത്തല, കോതമംഗലം. മണവേലി എന്നാ പ്രോപ്പർ പ്ലേസ് പറയുന്നത്.
0: ഓ, കോതമംഗലത്താണോ?
2: അല്ല, കൊക്കോതമംഗലം.
0: ഓ, കൊക്കോതമംഗലം എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും?
2: ചേർത്തല തന്നെ, ചേർത്തല തണ്ണീർമുക്കം.
0: ശരി ശരി, എന്തൊക്കെ പേരുകളാ ഭഗവാനെ. കൊക്കോതമംഗലം, കൊക്കോതമംഗലം ഇനി
2: ഉണ്ടായിരുന്നു.
0: കോതമംഗലം. ശരി, അപ്പൊ എന്തൊക്കെയാ വേറെ വിശേഷങ്ങള് പറ?
2: വേറെ വിശേഷങ്ങള്?
0: ഈ റിട്ടയർ ചെയ്തതിനു ശേഷം വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണോ?
2: വീട്ടില്. വീട്ടിലൊക്കെ

0: ചെയ്തങ്ങനെ ചുമ്മാ ഇരിക്കുന്ന
1: ബോറടിക്കുന്നില്ലേ?
0: ഇടയ്ക്ക് ഇപ്പൊ നാഗ്ര കെ എസ് ആർ ടി സി ടൂർ നടത്തുന്നുണ്ട്. ഞാനിപ്പോ ഇടയ്ക്ക് എല്ലപ്പോഴും അവരുടെ കൂടെ ഒക്കെ ഒന്ന് ടൂർ വന്നു. ഇപ്പൊ ഈ കഴിഞ്ഞിടെ അവരൊരു ഗോവ ട്രിപ്പ് നടത്തി, ഞാനൊക്കെ പോയി. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആലപ്പുഴ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന, ആ കുട്ടിയുടെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ വന്നപ്പോ ഞാൻ അങ്ങനെ പോയി.
1: അപ്പൊ ഇപ്പൊ ഏത് പാട്ടാ വെച്ച് തരേണ്ടത് പറഞ്ഞോളൂ.
0: അയ്യോ ഇപ്പൊ തന്നെ ഇങ്ങനെ
1: ചോദിക്കാതെ പിന്നെ എപ്പ ഞാൻ ചോദിക്കുക?
0: ഒരു പാട്ടും പ്രതീക്ഷ ഞാൻ പറയാം. ആശിച്ചു സ്നേഹത്തുമ്പി എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ,
1: ഉണ്ടല്ലോ,
0: അത് കേൾക്കുമ്പോ എന്തോ ഒരു സുരക്ഷിതത്വം അങ്ങനെ എന്തോ ഒരു ഇത് വരും,
1: ആരോ ഉണ്ട് കൂടെ എന്ന് തോന്നുന്നു അല്ലേ?
0: അതെ അതെ,
1: നമ്മളില്ലേ, നമ്മൾ ആക്ച്വലി ഈ ഒരു യാത്ര നടത്തുന്നത് തന്നെ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടഗാനം കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ ബൈ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായി നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ്
3: അശേജി, ഞാൻ ആദ്യത്തെ കത്ത് വായിക്കുകയാണ്. ഹലോ VPS ലേക്ഷോർ.
2: എന്തോ
3: 1992 കാലഘട്ടത്തിൽ അങ്കണവാടിയിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയ ഞാൻ സ്കൂളിൽ പോകാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ദിവസവും സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ ഞാൻ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അമ്മ തീരുമാനിച്ചു ഇന്ന് എന്തായാലും സ്കൂളിൽ കൊണ്ടുപോകണമെന്ന്. അന്ന് അമ്മ പാടത്ത് പണിക്ക് പോവാതെ എന്നെ സ്കൂളിലേക്ക് ഒരുക്കി. പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അമ്മ എന്റെ പിന്നാലെയും പാടവരമ്പുകളിലൂടെ, കൊയ്യാൻ തയ്യാറായി നിൽക്കുന്ന പുഞ്ചക്കിടകളിലൂടെ, കനാൽ വരമ്പ് ചാടിയും ഞാൻ നിർത്താതെ ഓടി. എങ്കിലും ആ ഓട്ടത്തിൽ അമ്മയെ തോൽപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മ എന്നെ പിടിച്ച് സ്കൂളിലേക്ക് വലിച്ചെഴിച്ചു
2: കൊണ്ടുപോയി.
3: അമ്മേ, എനിക്ക് സ്കൂളിൽ പോകണ്ട, എനിക്ക് പഠിക്കണ്ട, ഞാൻ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് വരാം എന്ന് ഞാൻ കരഞ്ഞുകൊണ്ടേ പറഞ്ഞു.
2: പക്ഷേ
3: 2 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് അമ്മ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ സ്കൂളിലെത്തുമ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരുന്നു. ജോർജ് മാഷ് കുട്ടികളെ ബോർഡിൽ തറാപന എന്ന് പഠിപ്പിക്കുകയായിരുന്നു. എനിക്ക് വലിയ ഭയമായിരുന്നു, കാരണം മാഷിന്റെ കയ്യിൽ വലിയ ചൂരലുണ്ടായിരുന്നു. ഞാൻ അമ്മയെ ചേർത്ത് പിടിച്ച് കരഞ്ഞു, അമ്മ പോകരുത്, ഈ സാറ് എന്നെ തല്ലും. അപ്പോൾ അമ്മ മാഷിനോട് പറഞ്ഞു, സാറേ എന്റെ മകനെ തല്ലരുതേ, അവൻ ഉറപ്പായും നാളെ മുതൽ സ്കൂളിൽ വരും. മാഷ് മറുപടി പറഞ്ഞു, ഇല്ല, നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ. അമ്മ പോയി. ഞാനൊരു ബെഞ്ചിലിരുന്ന് കരച്ചിൽ നിർത്താനാകാതെ അമ്മയെ നോക്കി നിന്നു. അമ്മ കണ്ണിൽ നിന്ന് ദൂരം മറഞ്ഞു. അമ്മ പോയതിനു ശേഷം ഞാൻ വീണ്ടും കരഞ്ഞപ്പോൾ മാഷ് എനിക്ക് നല്ല ചൂരൽ കഷായം തന്നു. ഞാൻ ഭയന്ന് വിറച്ചു. മാഷ് എന്നെ ചതിച്ചു, അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ അതിനു ശേഷം ഞാൻ ഒരിക്കലും സ്കൂളിൽ പോകാതിരുന്നിട്ടില്ല. ഇന്നൊരു ഗവൺമെന്റ് ജോലിയുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയോടുള്ള സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഓർമ്മയായി ഞാൻ എന്റെ മകന് മാതൃദാസ് എന്ന് പേര് നൽകി. എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകളാണ് അയച്ചിരിക്കുന്നത്. മാതൃദിനാശംസകൾ കഴിഞ്ഞു പോയാൽ സാരമില്ല,
2: നമ്മൾ എപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ എല്ലാ അമ്മമാരും തയ്യാറാണ്.
3: മോഹനദാസൻ കെ ആണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
2: നമ്മുടെ വീട്ടിലൊരാളുണ്ട്, അയാൾക്ക് പെട്ടെന്ന് സ്കൂളിൽ പോണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ബാലേട്ടൻ വിചാരിക്കും ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ്. അപ്പൊ ബാലേട്ടൻ അത് കേൾപ്പിച്ചു തരാന്ന് വിചാരിച്ചു ഞാന്.
3: ഓക്കെ,
2: അതായത് സ്കൂളിൽ ചെന്നിട്ട് ഓപ്പൺ സ്കൂൾ, ഓപ്പൺ ഓപ്പൺ, പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറണം, അതാണ് അത്ര ഇഷ്ടമാണ്.
3: അത് നമ്മുടെ ചെറിയ ക്ലാസ്സിൽ, ഇപ്പൊ എന്താ KG ആണല്ലോ ചേർക്കുന്നത്, പണ്ട് അങ്ങനെയല്ല, ഒന്നാം ക്ലാസ്സിലാണ് ചേർക്കുന്നത്. ഒന്നാം ക്ലാസ്സിലാവുമ്പോഴേക്കും നമുക്ക് ഏകദേശം 5 വയസ്സ്, ചില ആളുകൾക്കൊക്കെ 6 വയസ്സ് വരെ ആകും. അപ്പോഴേക്കും നമുക്ക് കളിക്കാനുള്ള മൂടൊക്കെ കുറെ കൂടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ നന്നായിട്ട് ആർമാദിച്ച് ജീവിക്കുന്ന ഒരു കാലമായിരിക്കും.
2: ഭക്ഷണം, ഉറക്കം,
3: അങ്ങനെ. അതുകൂടാതെ അന്നൊക്കെ നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മളെല്ലാവരും നാട്ടിൻ പുറങ്ങളിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ പാടവരമ്പിലൂടെയൊക്കെ ഓടിക്കാൻ സമയമുണ്ട്, അതുപോലെ തന്നെ സ്ഥലമുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ നിന്നാണ് നിർബന്ധിച്ച് പിടിച്ച് ഇങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒന്ന്, അന്നത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു അധ്യാപകന്റെ രൂപം എങ്ങനെയാ. കയ്യിൽ ഒരു ചൂരലും പിടിച്ച് ഒരു കണ്ണട ഉണ്ടാവും വെച്ചിട്ട്, ആ കണ്ണട ഉള്ളിലേ കൂടിയിട്ട് എന്താ, അങ്ങനെയൊക്കെയുള്ള ഒരു രൂപമാണ് നമുക്ക് അന്ന് അധ്യാപകരെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള രൂപങ്ങളായിട്ടാണ് അധ്യാപകർ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ പോലും ഉണ്ടാവുന്നത്. പിന്നെ ഒന്നാം ക്ലാസ് ആണോ രണ്ടാം ക്ലാസ് ആണോന്ന് നോക്കൂല, ഒന്നാം ക്ലാസ് നിന്നേ അടി തുടങ്ങി. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഇപ്പൊ നമ്മള് കുട്ടികളെ തല്ലാൻ പാടില്ല, കുട്ടികളെ ക്രൂരമായി നോക്കാൻ പാടില്ല, ശിക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല, വളരെ സൗമ്യമായി കുട്ടികളോട് പെരുമാറി ശാന്തമായി അവനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന മഹത്തായ ഉത്തരവാദിത്തമാണ് പുതിയ കാലഘട്ടത്തിലെ ടീച്ചേഴ്സൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ്, ഇപ്പൊ നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കുട്ടികളുടെ ഒരു പകുതി ഭാഗം രക്ഷിതാക്കൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാകും, കാരണം ആകെ 2 മക്കളാണ്. അപ്പൊ ഒന്നോ രണ്ടോ

0: മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് സ്കൂളിന്റെ നന്മകളെ കുറിച്ചൊക്കെ പറയാൻ രക്ഷിതാക്കൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. പണ്ട് അങ്ങനെയല്ല, 5, 10, 20 കുട്ടികളാണ്. ഇവരെയൊക്കെ ആര് നോക്കാൻ, ഓടി ഓടി കളിക്കുന്നതിന്റെ ഇടയിൽ ഓരോന്നിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ്.
1: അതെ,
0: എന്തിനാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് പറഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞാണ് ശല്യം ഒഴിവാക്കാനാണ് എന്ന് പറയുന്നത്.
1: സമാധാനം കിട്ടാനും വീട്ടിലെ പണിയെടുക്കാനും ഇതൊന്ന് ഒഴിവാക്കി തന്നാൽ വളരെ സന്തോഷം.
0: അതെ, അപ്പൊ എന്തായാലും ആ ഒരു കാലം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. നന്നായിട്ട് ഇങ്ങനെ പെയ്ത് തീർക്കുന്ന മഴക്കെടുതിയുടെ കാലഘട്ടത്തിൽ പോലും വിറച്ചുകൊണ്ട്, മഴ കൊണ്ട് വിറച്ച് ക്ലാസ്സിലേക്ക് പാഞ്ഞ് പിന്നീട് അവിടെ നിന്ന് എന്താണ് ഷർട്ടും ട്രൗസറൊക്കെ ഉണക്കേണ്ടി വരുന്ന, അതുപോലെ തന്നെ കൊട ഉണക്കേണ്ടി വരുന്ന, ടീച്ചറോട് കലഹിക്കേണ്ടി വരുന്ന, നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലം എല്ലാം മാറി. ഇപ്പൊ ഒന്നുമില്ല, നല്ല ഷൂസും സോക്സും അതുപോലെ തന്നെ ഇൻഷർട്ട് ചെയ്ത ഷർട്ടും ടൈയൊക്കെ കെട്ടിയിട്ട് നേരെ വീടിന്റെ മുമ്പിൽ ബസ്സോ അല്ലെങ്കിൽ വാനോ വന്ന് നിൽക്കും, അതിൽ കയറുക, ഒരു തുള്ളി മഴ പോലും കൊള്ളാതെ നേരെ സ്കൂൾ വരാന്തയിലേക്ക് കയറുക. അവിടെ നിന്നിട്ട് നന്നായിട്ട് ടീച്ചേഴ്സിന്റെ സ്നേഹപ്രവാഹത്തിന്റെ മുന്നിൽ നിന്ന് പഠനത്തിലേക്ക് പോവുക എന്നുള്ള വ്യത്യാസമുണ്ട്.
1: ഏതായാലും കുട്ടികളൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ബാഗും കൊടയും വാട്ടർ ബോട്ടിലും എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പൊ അവിടെ പോയിട്ട് കുറെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് കുഞ്ഞു കുട്ടികൾ കാര്യപരിപാടി ആരംഭിക്കുക. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഹാപ്പി, സിംഗ് വിത്ത് മീ എന്നൊക്കെ പറയും.
0: അതെ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായി നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: രണ്ടാമത്തെ കത്ത് വായിക്കാൻ ആശയിച്ച് റെഡി ആയിട്ട്

0: ക്കാണല്ലേ.
1: അതെ, രണ്ടാമത്തെ കത്ത് എന്ന് പറയുന്നത് ഇലക്ഷനെ കുറിച്ചുള്ള ഒരു കത്തായിരുന്നു കേട്ടോ. ഒരു ബീപ് ശബ്ദത്തിന്റെ മുന്നിലും പിന്നിലും എന്നാണ് ഹെഡ്ലൈൻ. അപ്പൊ 9-ാം തീയതി രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാൻ പോളിംഗ് സ്റ്റേഷനിലെത്തി. ക്യൂവിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. പഴയ സുഹൃത്തുക്കളും അയൽക്കാരും എല്ലാവരും ഉള്ള നല്ലൊരു സൗഹൃദ ക്യൂ. ഗൗരവവും കുശലവും തമാശയും എല്ലാം കൂടി ചേർന്ന നല്ലൊരു സംഭാഷണ ക്യൂ. വോട്ട് ചെയ്ത് കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടെ സമയം നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തുപോയി, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഈ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഇവിടെ വന്ന് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവർക്ക് കുറച്ച് കഴിഞ്ഞ് വന്നാലും മതിയല്ലോ. എന്തായാലും ക്യൂ ചെറുതായി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇടയ്ക്ക് വോട്ട് ചെയ്യുന്നതിന്റെ ബീപ് ശബ്ദം കേൾക്കുന്നുണ്ട്. ചെറിയൊരു ആശ്വാസം. BLO ഇടയ്ക്ക് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ ഇവിടെ വെച്ചിട്ടുള്ള പൗച്ചിൽ ഏൽപ്പിക്കുക, അതിനുശേഷം മാത്രമേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. ഇത് കേട്ടതും ക്യൂവിൽ നിന്ന് ഒരു ചേച്ചിയുടെ മുഖം പെട്ടെന്ന് മാറി. പാവം വിയർക്കാൻ തുടങ്ങി, കൈകാലുകൾ വിറയ്ക്കുന്നു, നിൽക്കാൻ വയ്യാതെ അവിടെ ഇരുന്ന കസേരയിലേക്ക് തളർന്നിരിക്കുന്നു. ചുറ്റുമുള്ളവർക്ക് പരിഭ്രമമായി. ചേച്ചി, എന്താ പറ്റിയത്? BP കൂടിയോ? ദാ വെള്ളം കുടിക്കൂ. എല്ലാവരും ഒന്ന് മാറി നിന്നേ, കുറച്ച് കാറ്റ് കിട്ടട്ടെ ചേച്ചിക്ക്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വരെ ആളുകൾ തയ്യാറായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചേച്ചിയുടെ കൂടെ വന്ന കൂട്ടുകാരി ചോദിച്ചത്, എന്താടി നിനക്ക് വയ്യായ്ക വല്ലതും ഉണ്ടോ? വരുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ചേച്ചി കരച്ചിലിന്റെ വക്കിലെത്തി പറഞ്ഞു, അല്ലടി, ആ സാറ് പറയുന്നത് കേട്ടില്ലേ, മൊബൈൽ ഫോൺ വെച്ചാലേ വോട്ട് ചെയ്യാൻ വിടൂ എന്ന്. എന്റെ കയ്യിലാണെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ല, ഫോണില്ലാത്ത എനിക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും? എന്റെ വോട്ട് പോയല്ലോ ഭഗവാനെ. കൂടി നിന്നവരുടെ മുഖത്തെ സഹതാപം മാറി പുച്ഛം നിഴലിച്ചു. അതിനിടയിൽ ID കാർഡ് മറന്നുപോയ ഒരു ചേട്ടൻ ക്യൂവിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി ഓടി. പരീക്ഷ എഴുതാൻ ഹാൾ ടിക്കറ്റ് എടുക്കാതെ വന്ന കുട്ടിയുടെ മുഖമായിരുന്നു ആ ചേട്ടന്. പള്ളിയിൽ വന്ന വഴി ഒരു വോട്ടും കൂടി ചെയ്തിട്ട് പോകാൻ വന്നവരും അതിനുശേഷം വീട്ടിൽ പോയി ബാക്കിയുള്ളവരെ കൊണ്ടുവരാൻ തയ്യാറായി നിൽക്കുന്നവരും ആ ക്യൂവിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് വേറൊരു ചേട്ടൻ ഓടി വരുന്നു. ഞാൻ ക്യൂവിൽ വന്ന് നിന്ന സമയത്ത് ആ ചേട്ടൻ വോട്ട് ചെയ്ത് ഹിമാലയം കീഴടക്കിയ ഒരു ചിരിയും പാസാക്കി പോയതാണ്. അബദ്ധത്തിൽ മറ്റാർക്കോ വോട്ട് മാറി ചെയ്തതുപോലെയാണ് ആ ചേട്ടന്റെ മുഖത്തെ പരിഭ്രമം കണ്ടാൽ തോന്നുക. ആരെയും നോക്കാതെ ചിരിയോ മിണ്ടാട്ടമോ ഇല്ലാതെ BLO അടുത്ത് ചെന്ന് ഫോൺ വാങ്ങി. ഒരു ദീർഘ നിശ്വാസവും വിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴും പോളിംഗ് ബൂത്തിന്റെ അകത്ത് നിന്ന് ബീപ് സൗണ്ട് ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. ആശ്വാസം. ദേ വരുന്നു ഒരമ്മയും കുട്ടിയും. വോട്ട് ചെയ്യുന്നത് കാണാനും വിരലിൽ മഷി പുരട്ടാനും വേണ്ടി അമ്മയുടെ കൂട്ടത്തിൽ വന്നതാണവൻ. രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. അവൻ എന്തൊക്കെയോ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ അവന് മറുപടിയും കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ചിരിച്ചു കളിച്ചാണ് വരുന്നത്. പെട്ടെന്ന് അമ്മ അവനോട് ചോദിച്ചു, ആ ടോക്കൺ ഇങ്ങ് തന്നെ മകൻ. ഏ, മൊബൈൽ ഫോൺ വെച്ചതിന്റെ ടോക്കൺ നീ ആ പോക്കറ്റിൽ ഇട്ടതാണല്ലോ. അവൻ പെട്ടെന്ന് വലത് കൈ കൊണ്ട് ഇടത് പോക്കറ്റിലും ഇടത് കൈ കൊണ്ട് വലത് പോക്കറ്റിലും പരതി. ഇല്ല, അവനാകെ ഞെളിപിരി കൊള്ളാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ മങ്ങുന്നത് പോലെ ചെവിയിലേക്ക് ശബ്ദ തരംഗങ്ങൾ കയറുന്നില്ല. ആകെ ഒരു തെരുപ്പ്. അമ്മ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് സൂക്ഷിക്കണമെന്ന്. അല്ലെങ്കിലും അവൻ ഒരു സൂക്ഷ്മവുമില്ല, പറഞ്ഞാലും കേക്കില്ല. നിക്കണത് കണ്ടില്ലേ, അവന്റെ ചെവിയിലേക്ക് ശബ്ദ തരംഗങ്ങൾ കയറുന്നില്ല എന്ന കാര്യം അമ്മയ്ക്കറിയില്ലല്ലോ. BLO അടുത്ത് ചെന്ന കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ മൊബൈൽ ഫോൺ കൊടുത്തു. അപ്പോഴാണ് ക്യൂവിൽ നിന്നവർക്ക് ശ്വാസം വീണത്. കൊടുങ്കാറ്റിന് മുൻപുണ്ടാകുന്ന ശാന്തത പോലെ അമ്മയും മകനും വീട്ടിലേക്ക് പോയി. എന്തായോ ആവോ. അങ്ങനെ ഞാൻ പോളിംഗ് ബൂത്തിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. ഇനി രണ്ടുപേർ കൂടി കഴിഞ്ഞാൽ എന്റെ അവസരമാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഭാവി എന്റെ കൈകളിലാണെന്ന് ഞാൻ അഭിമാനിച്ചു. എന്റെ കണ്ണുകളിൽ പൂമ്പാറ്റകൾ പറക്കുന്നത് കൊണ്ട് അവിടെ നടക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. അയ്യോ, എന്റെ മുന്നിൽ ഒരു ചേട്ടൻ മാത്രമേയുള്ളൂ. ആകെ കൂടി ടെൻഷനായി. പരീക്ഷയ്ക്ക് മുമ്പ് ക്ലാസ്സിൽ കയറുവാനുള്ള ബെല്ലടിക്കുമ്പോൾ V-ഗൈഡും ലേബർ ഇന്ത്യയും ട്യൂഷൻ ക്ലാസ്സിലെ പ്രിന്റഡ് നോട്ടും എല്ലാം കൂടി ഒരുമിച്ച് വായിക്കുന്ന ഒരവസ്ഥ. ഒന്നും മനസ്സിലാകുന്നില്ല. ശരീരമാകെ തണുത്ത് ചെറുതായെന്ന് വിറക്കുന്നുമുണ്ട്. ഇതെന്തൊരവസ്ഥയാണ്? തണുക്കുമ്പോൾ വിയർക്കുമോ? ഒരു ദീർഘ നിശ്വാസം വിട്ട് എന്തെങ്കിലും ആകട്ടെ, വരുന്ന പോലെ വരട്ടെ എന്നൊക്കെ സമാധാനിച്ചു. അപ്പോഴേക്കും അതാ മുൻപിൽ നിന്ന ചേട്ടനും പോയി. ഇനി എന്റെ ഊഴം. വീണ്ടും ഞാൻ ആ പഴയ പരീക്ഷാ ഹാളിന് മുൻപിലെത്തി. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ശിപ്പായി ലഹള, 1-ാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം, അമ്മേ എന്നുറക്കം വിളിക്കാൻ തോന്നി. ആർക്കാണ് വോട്ട് ചെയ്യുക? ഒന്നും മനസ്സിൽ വരുന്നില്ല. പേര് അനൂപ് കുമാർ. പേജ് നമ്പർ 3. ക്രമനമ്പർ 113. പേരിന് നേരെ ഒപ്പിടുക. പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു. ഒപ്പിടുന്ന സമയത്ത് ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ ഒരു തണുപ്പ്. നോക്കിയപ്പോൾ വിരലിൽ മഷിയും പുരട്ടിക്കഴിഞ്ഞു. ഹോ, എല്ലാം പെട്ടെന്നായിരുന്നു. മുന്നോട്ട് നടന്ന് വോട്ട് ചെയ്തു. വോട്ടിന്റെ ഫോട്ടോ പ്രിന്റ് വന്നു. സമാധാനം, എല്ലാം ശുഭം. കയ്യിൽ കരുതിയ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വിരലിലെ മഷി ഒപ്പി മുന്നോട്ട് നടന്നു. ആരോ പുറകിൽ നിന്ന് വിളിച്ചു, നിൽക്കൂ. ഈശ്വര, ഞാൻ മഷി ഒപ്പുന്നത് ആരോ കണ്ടു എന്ന് തോന്നുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. എല്ലാവരും നിസ്സംഗതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അപ്പോൾ ബീപ് ശബ്ദം കേട്ടു. ആ, ഇനി പോയിക്കോ. ബീപ്പ് ശബ്ദം വീണ്ടും കേട്ടപ്പോൾ മനസ്സിലായി ജനാധിപത്യം ഇനിയും ജീവനോടെയുണ്ടെന്ന്. അനൂപ് കുമാർ വളമംഗലം ചേർത്തലയിൽ നിന്നാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
0: അനൂപേ, വളരെ സന്തോഷം. സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ വായിക്കേണ്ട ഒരു കത്തായിരുന്നു. നമ്മളിപ്പോ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ജനാധിപത്യം എന്ന് പറഞ്ഞ ഒരു വലിയ ഉത്സവമാണ്. എല്ലാവരും ഒരുങ്ങി രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ ഇപ്പൊ

0: വീട്ടിൽ 10-20 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചൊക്കെ എല്ലാവരും ഒരുങ്ങിപ്പോയി വോട്ട് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആ വോട്ടിന്റെ പോളിംഗ് ബൂത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പല ആളുകളുടെയും മനസ്സിൽ പല രീതിയിലുള്ള ചിന്തകളായിരിക്കും. ചില ആളുകൾ ഇപ്പോ ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ട് നേരത്തെ തന്നെ ചിന്തിച്ചു വരുന്നവരായിരിക്കും. ചില ആളുകൾ ആണെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണയുണ്ടാവില്ല, അവിടെ വന്നിട്ട് വോട്ട് ചെയ്യുന്നവരായിരിക്കും. പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോ ഇപ്പൊ ഞാൻ ഒരു സർവേയിൽ വായിച്ചതാണ് അത് എത്രത്തോളം ശരി എന്നൊന്നും എനിക്കറിയില്ല. അതായത് 20% ഓഫ് ദ ടോട്ടൽ വോട്ടേഴ്സ് ദേ ആർ ടേക്കിംഗ് ദ ഡെസിഷൻ വെൻ ദേ ആർ എന്ററിംഗ് ഇൻ ടു ദ പോളിംഗ് ബൂത്ത് എന്നാണ്. അതായത് അത്ര സമയത്ത് പോലും, അതായത് പോളിംഗ് ബൂത്തിന്റെ മുമ്പിൽ എത്തുന്നത് വരെ പോലും
1: തീരുമാനം
0: എടുക്കാത്തത്ര ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ പല ആളുകളും പറയാണ്ട് ഞാൻ അവിടെ പോയിട്ട് ഇന്ന ചിഹ്നത്തിന് കുട്ടി അല്ലെങ്കിൽ ഞാൻ നോട്ടേക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യത്തെ കുറിച്ചിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഒരു കത്തയച്ചിരിക്കുന്നത്. ആ ഒരു ബീപ് ശബ്ദം എന്ന് പറയുമ്പോ പറഞ്ഞില്ലേ, എന്റെ കണ്ണുകളിലൊക്കെ ഇങ്ങനെ പൂമ്പാറ്റുകൾ പാറിപ്പോകുന്നു, കാരണം ഞാനാണ് ഈ സംസ്ഥാനത്തിന്റെ ഭാവി ഭാഗ്യതയെ നിർണ്ണയിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞില്ലേ. ശരിയാണ്, നമ്മുടെ ഓരോ വോട്ടിനും അത്രത്തോളം വിലയുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം പ്രഷ്യസാണ് നമ്മുടെ ഓരോ ആളുകളുടെയും വോട്ട് എന്ന് പറയുന്നത്. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരു പൗരനെ സംബന്ധിച്ച് അവനെ ഏറ്റവും വിലപിടിപ്പുള്ള ആളായിട്ട് മാറുന്നത് ഈ ജനാധിപത്യം അവന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണും വിളിച്ച് നിൽക്കുന്ന സമയത്താണ്. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്താണ്.
1: അനൂപേ, പാലട്ടിന്റെ മനസ്സിലും പൂമ്പാറ്റ് മാറി കണ്ടില്ലേ?

0: പൂമ്പാറ്റേ.
1: പക്ഷേ ഈ അപ്പൊ പൂവാണ് നമ്മൾ വളരെ അപൂർവമായി മാത്രം നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്ന ആ ഒരു കത്താണ് ഇത്തരം കത്ത് എന്ന് പറയുന്നത്. ജനാധിപത്യത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഏതായാലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മളില്ലാതെ ഒരു ഭരണകൂടവുമില്ല, നമ്മളില്ലാതെ ഒരു ഭരണാധികാരിയും ഇല്ല എന്ന് പറയുന്ന ഒരു അന്തസ് ഉണ്ടല്ലോ.
2: അതെ,
1: അതൊരു ഒരു പൗരനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ കാലഘട്ടത്തിലും പങ്കെടുക്കാൻ അവസരമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഒരു സ്നേഹം നിറഞ്ഞ ദിവസം ആശംസിക്കുകയാണ്. കത്തയക്കാനുള്ള വിലാസമൊക്കെ നിങ്ങൾക്കറിയാം. ഹലോ വി പി എസ് ലേക്ക് ഷോ,
3: സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര പി ഒ.
0: മെയിൽ ഐ ഡി ഹലോ വി പി എസ് ലേക്ക് ഷോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. നമ്പർ 8157000888.
1: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.0.

ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയരെ, അനശ്വര ഗായകൻ കമുകര പുരുഷോത്തമൻ്റെ ചരമദിനമാണിന്ന്. കന്യാകുമാരി ജില്ലയിൽ ജനിച്ച് ശാസ്ത്രീയ സംഗീതത്തിൽ പ്രാവീണ്യം തെളിയിച്ച് ലളിതഗാനങ്ങളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകർ നെഞ്ചേറ്റിയ ശബ്ദം. 1953 പൊൻകതിർ എന്ന ചിത്രത്തിനു വേണ്ടി 4 വരി കവിത ആലപിച്ച് തുടക്കം. തിരുനെയ്നാർക്കുറിച്ച് ബ്രദർ ലക്ഷ്മണൻ ടീമിൻ്റെ ഗാനങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ഹരിശ്ചന്ദ്രയിലെ ആത്മവിദ്യാലയമേ എന്ന ഗാനം, ഭക്തകുചേലയിലെ ഈശ്വര ചിന്തയിതൊന്നേ എന്ന് തുടങ്ങുന്ന ഗാനവും ഉൾപ്പെടെ നാടൻപാട്ടിൻ്റെ ഭാവശീലുകൾ ഉൾക്കൊണ്ട ഒരുപിടി ഗാനങ്ങൾ. 1995 കാമുകറ വിടവാങ്ങിയത്. സ്മരണാഞ്ജലി. കാമുകറ പാടിയ ചില ഗാനങ്ങളിലൂടെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ്.

ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിൽ കമ്മുകറ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനമൊരുക്കിയവർ തിരുനയനാർ കുറിച്ചി, ബ്രദർ ലക്ഷ്മണൻ. ഇനി ജ്ഞാനസുന്ദരി എന്ന ചിത്രത്തിലെ ഗാനം. കമ്മുകറ പാടിയത് അഭയദേവിൻ്റെ വരികൾ, ചുറ്റപ്പെടുത്തിയത് വി ദക്ഷിണാമൂർത്തി.

ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിൽ എസ് ജാനകിയോടൊപ്പം പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പി ഭാസ്കരൻ്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഇനി കമ്മുകറയും ശാന്ത പി നായരും. ഗാനരചന തിരുനയനാർ കുറിച്ചി, സംഗീതം ബ്രദർ ലക്ഷ്മണൻ. ചിത്രം ജയിൽപ്പുള്ളി.

0: അനശ്വര ഗായകൻ കമ്മകര പുരുഷോത്തമന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.
1: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: കണ്ണെഴുതി പൊട്ടും തൊട്ട് ചിത്രപാടിയ ഗാനം. ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കർ, ഈണം പകർന്നത് MG രാധാകൃഷ്ണൻ.

എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം യോധ, ഗാനരചന ബിജു തിരുമല. ഇനി ഉണ്ണിമേനോനും ചിത്രയും ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ നിന്ന്. കെ ജയകുമാറിൻ്റെ വരികൾ, സംഗീതം രവീന്ദ്രൻ.

102.3 MHz കൊച്ചി എഫ് എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ദ്രിയം എന്ന പടത്തിൽ വിജയ് യേശുദാസ്, എസ് രമേശൻ നായരുടെ വരികൾ, ഈണമിട്ടത് ബേണി ഗ്നീഷ്യസ്.

ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന പത്മ അവാർഡ് സമർപ്പണം 2025 തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം സുജാത പാടിയത് പൈലറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന സാമുവൽ കൂടൽ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക. സംരംഭകയായ റസീന എയുമായി അഭിമുഖം ഇന്നത്തെ സഹയാത്രികയിൽ. യേശുദാസൻ ചിത്രയും ഈ പറക്കും തളിക എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ചിത്രം ആയിരം മേനി, ഗായിക ചിത്ര, ഗാനരചന ഗിരീഷ് പുത്തൻചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

മൂക്കില്ല രാജ്യത്ത്. ഈ പടത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം ഔസേപ്പച്ചൻ.

ചിത്രം ക്രോണിക് ബാച്ചിലർ. പാടിയത് ചിത്ര, ഗാനമെഴുതിയത് കൈതപ്രം, ഈണം പകർന്നത് ദീപക് ദേവ്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് 10:15 തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രണ്ടാഴ്ചയ്ക്കിടെ 4 തവണയും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധന. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിച്ചത്. ശനിയാഴ്ച ഇന്ത്യയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US തന്ത്രപര പങ്കാളിത്ത പുരോഗതിയെക്കുറിച്ചും പ്രാദേശികവും ആഗോളവുമായ സമാധാനവും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിന് കാനഡയിലെത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ വേഗത്തിലാക്കാനും ഔദ്യോഗിക വ്യാപാര ചർച്ചകളിൽ പങ്കെടുക്കാനുമാണ് കേന്ദ്രമന്ത്രി കാനഡയിൽ എത്തിയത്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്ന് CBSE. ഈ മാസം 21-22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് വരുന്നവ വാഴച്ചാലിലും തടയും. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1,101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. അടുത്ത പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 25 ലോക തൈറോയിഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയിഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് വേൾഡ് തൈറോയിഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: May 25 എല്ലാ വർഷവും നമ്മൾ തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെ ഒരു ലക്ഷണങ്ങളല്ല. പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആണ്, നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയിഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയിഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയിഡ് വളരെ നമുക്ക് ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
1: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയിഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസ തടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ചയോ കുഞ്ഞിന്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ

ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ

0: ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയ്ഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയ്ഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയ്ഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മളെ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്ട് ചെയ്യാം. അപ്പൊ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. അത് പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിന്റെ അബ്സോർഷൻ അഫക്ട് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർപ്ഷനെ അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതും ഒരു 1.5 hours. നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിന്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ മിപ്രസോള് പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിന്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പൊ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പോൾ തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റില് ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ

0: ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകൾ ഉണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിന്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

മേൽവിലാസം ശരിയാണ് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ എൽ ശ്രീറാം. ഇനി വാമനപുരം ബസ് റൂട്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ഈണം പകർന്നത് സോനു ശിശുപാൽ.

നിങ്ങൾ ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. പി ജി ഡി സി എയും KASP അല്ലെങ്കിൽ PMJAY ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 2 രാവിലെ 11 മണിക്ക് മുൻപായി ഓഫീസിൽ

0: റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8086251883 8086251883.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സൗജന്യ റെസിഡൻഷ്യൽ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വിഭാഗക്കാരാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. 18 മുതൽ 25 വയസ്സാണ് പ്രായപരിധി. താൽപ്പര്യമുള്ളവർ ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെള്ള പേപ്പറിൽ എഴുതിയ അപേക്ഷയും സഹിതം ഈ മാസം 29 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ അപേക്ഷിക്കേണ്ടതാണ്. അഭിമുഖം 29 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0491-250-5383 0491-250-5383.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്കിംഗ് ഇന്റർവ്യൂ. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസസ് വിമൻസ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം ഈ മാസം, ക്ഷമിക്കണം, അടുത്ത മാസം 5 മുൻപായി WSC.KUSAD@gmail.com എന്ന വിലാസത്തിലേക്ക് അയക്കണം. WSC.KUSAD@gmail.com. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, മദ്ദളം, ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ഈ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിലേക്കും സൗജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7ാം ക്ലാസ് പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട 6801-21 തൃശൂർ എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയയ്ക്കുക. അടുത്ത മാസം 15ാം തീയതിക്ക് മുൻപായി. സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട 6801-21. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 14,580 രൂപ നിരക്കിലും പവന് 1,16,640 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കൾക്ക് ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗുപ്ത് എന്ന ചിത്രത്തിൽ അൽക യാഗ്നിക് പാടിയ ഗാനം, ആനന്ദ് ബക്ഷിയുടെ രചന, സംഗീതം വിജു ഷാ.

സോനു നിഗം, സൈന്ധവി എന്നിവരുടെ ആലാപനം. ചിത്രം മദ്രസപറ്റിനം. രചന നാം മുത്തുകുമാർ. സംഗീതം ജി വി പ്രകാശ് കുമാർ.

യെസ് ബോസ് എന്ന ചിത്രത്തിനു വേണ്ടി അഭിജീത്, അൽക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ജതിൻ ലളിത്.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെട്ട ചിത്രമഞ്ജരി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഇപ്റ്റ 83rd വാർഷികാഘോഷ സമ്മേളനത്തിൽ VT ഭട്ടതിരിപ്പാട് സ്മാരക സംസ്ഥാന പുരസ്കാരം TM അബ്രഹാമിന് കേരള സാഹിത്യ അക്കാദമിയിൽ നൽകും. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5:30 പുസ്തക പ്രകാശനം. ഉയർമൊഴി പബ്ലിക്കേഷൻസിന്റെ 25th പുസ്തകം മന്മഥൻ വിജയൻ നായർ എഴുതിയ പാറൂട്ടിയവര്. 6:30 ഗാനാഞ്ജലി. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സേവന വാർത്തകൾ. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി കോപ്പപ്പണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത

0: സ്ഥാപനങ്ങളിൽ നിന്നും മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. 7-ാം സ്റ്റാൻഡേർഡ് പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതാണ്. താൽപ്പര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച കവറടക്കം അടുത്ത മാസം 15 മുമ്പ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. വിലാസം: സെക്രട്ടറി, ഉണ്ണായിവാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 68012-1. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: 04-80-28-22-031. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 62828417-72. ആവർത്തിക്കാം: 62828417-72. കലൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27 മുമ്പ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97-47-29-36-78. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരീക്ഷ പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. www.kile.kerala.gov.in/kileiasacademy എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 80-75-76-85-37. നമ്പർ ആവർത്തിക്കാം: 80-75-76-85-37. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം നാളെ ആരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം നാളെ മുതൽ ഈ മാസം 28 വരെ സോങ്കോ തടാകത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ടൂറിസ്റ്റ് പാസുകൾ നൽകില്ലെന്ന് ടൂറിസം ആൻഡ് സിവിൽ ഏവിയേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ 55-ാമത് വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകർസെ സമൃദ്ധി സംരംഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 1500-ലധികം സഹകരണ നേതാക്കളും പ്രതിനിധികളും പങ്കെടുക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ അടുത്ത മാസം 19-ന് അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങൾ

0: യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്ന പേരിലെ സ്ഥാപനം ഉച്ചയ്ക്ക് വി മുരളീധരൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ഷോപ്പിയാൻ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ NIA റെയ്ഡ് തുടരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ ശൃംഖലകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ്. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതരെന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. സ്വർണവില പവന് 240 രൂപ വർദ്ധിച്ച് 1,16,880 രൂപയാണ് ഗ്രാമിന്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംരംഭകയായ റസീന ഹംസയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: റസീന ഒരു പാചക വിദഗ്ധയാണ് അല്ലേ? ഒരു ചെറിയ സ്ഥലത്ത് ഊണ് കൊടുത്തുകൊണ്ടാണോ തുടങ്ങിയത്? എങ്ങനെയാണ് ഒരു എന്താ പറയുന്നതിന് ഒരു ഫുഡ് ആണ് കൊടുക്കുന്നത് അല്ലേ?
1: അപ്പോൾ
0: കാക്കനാടാണ് റസീനയുടെ സ്ഥലം. ഫുഡ് ഒരുക്കി കൊടുക്കുന്നത് കാക്കനാട് ആണ്. ചെറിയൊരു കട എന്ന് പറയാം. ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കൊടുക്കുന്ന ഒരു കടയാണത്
1: അല്ലേ?
0: അപ്പോൾ ആ കടയിൽ എന്താ കൊടുക്കുന്ന ഊണാണോ? അവിടെ ഊണ് മാത്രമേ ഉള്ളോ?
1: ഊണുണ്ട്, കഞ്ഞിയുണ്ട്.
0: അതായത് ഉച്ച സമയത്ത് ഉച്ചക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത് അല്ലേ?
1: ഊണുണ്ട്, കഞ്ഞിയുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ ഓംപ്ലേറ്റ് അടിച്ചത്. അങ്ങനെയുണ്ട്.
0: ശരി. അപ്പോൾ ഈ ഒരു കട തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം, ഈ ആഹാരം ഉണ്ടാക്കാൻ, കൊടുക്കാൻ, വിളമ്പാൻ, ഇതൊക്കെ വലിയ താല്പര്യമുള്ള ആളാണോ?
1: അതെ, തീർച്ചയായിട്ടും. എനിക്കെന്ന് വെച്ചാല് ആദ്യം ഫുഡിന്റെ ഒന്നും പരിപാടി അറിയില്ലായിരുന്നു. എന്റെ ഉമ്മച്ചിയായിട്ടാണ് എന്നെ എല്ലാം പഠിപ്പിച്ചതൊക്കെ. അങ്ങനെ നമുക്കിപ്പോ എന്തായാലും എനിക്കൊരു കൈത്തൊഴിലായിട്ടുണ്ട് അത് എന്റെ ജീവിതത്തിലേക്ക്. അതൊരു ഇതെനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇപ്പം അത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ഇങ്ങനെ തുടങ്ങി. പിന്നീട് ചോർത്ത് തുടങ്ങണ്ടായിരുന്നു എന്നിങ്ങനെ വിചാരിച്ച്, പക്ഷെ അങ്ങനെ തന്നെ പിടിച്ച് നിന്ന് എനിക്കിപ്പം കുഴപ്പമില്ല. ശരിക്കും പറയാ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇതൊരു ഇതുകൊണ്ടിട്ടാണ് തന്നെയാണ്. എന്നാ ചോദിക്കും മൊത്തത്തിൽ ഇതുകൊണ്ടിട്ടാണോന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയല്ല. പക്ഷെ എൻ്റെ ഭർത്താവും നല്ലോണം ജോലി എടുക്കുന്നുണ്ട്, എൻ്റെ മക്കളും ജോലി എടുക്കുന്നുണ്ട്. പക്ഷെ മക്കളുടെയും ഭർത്താവിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റക്കാട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഇതില്ലാന്ന് വെച്ചാൽ ശരീരം കൊണ്ട് സുഖമില്ലാത്ത ഒരാളാണ്. കുറച്ച് നാൾ ഞാൻ ഒരു 5 വർഷത്തോളം ഇതോടെ അടച്ചിട്ടിരുന്നു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ നട്ടലിനൊരു ചെറിയ പ്രശ്നമുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഞാനത് അടച്ചിട്ടേക്ക് ചെയ്ത്. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. എന്നാ ചോദിക്കും പാടുകേടുണ്ട്, അതിലുണ്ട്, എല്ലാം ഉണ്ട്, മരുന്നിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.
0: അപ്പോൾ നാട് എവിടെയാണ് ശരിക്കും?
1: എൻ്റെ സ്വന്തം നാട് കായംകുളമാണ്. നമ്മുടെ വീട്ടിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട്, വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു. എൻ്റെ വാപ്പച്ചിക്ക് ഞങ്ങൾ 5 മക്കളാണ്. അതിൽ 4 പെൺപിള്ളേരും 1 ആൺകുഞ്ഞുമാണ്. അപ്പം അങ്ങനെ നമുക്ക് ജീവിത ശൈലി എന്ന് പറയാൻ എന്നാൽ നമ്മൾ ഒരുപാട് ആർഭാടവും ഇല്ല. എന്നാൽ നമ്മൾ ഒരുവിധം രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു പോയി. അപ്പം നമ്മൾ എല്ലാത്തിലും ഒതുങ്ങി ജീവിച്ച് നമ്മളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെയും നമ്മൾ എല്ലാ രീതിയിലും നല്ല ഇതിൽ നിന്ന് പിന്നീട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ച്.
0: അപ്പൊ കാക്കനാടാണ് റസീന താമസിക്കുന്നത്?
1: ഇപ്പൊ താമസിക്കുന്നത് കാക്കനാടാണ്.
0: അതെ, ഈ കോട്ടസ് ജംഗ്ഷനിൽ തന്നെയാണ് റസീന കട നടത്തുന്നത്.
1: അതെ അതെ.
0: അപ്പോ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ എനിക്ക് 2 മക്കള്, ഭർത്താവ്, ഞാൻ. പിന്നെ ഇപ്പം മുത്തമോന്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം ആകാൻ പോകുന്നു. മരുമോളും ഉണ്ട്.
0: അപ്പൊ ഈ ഒരു കട ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്?
1: സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ബുദ്ധിമുട്ടുകൾ തുടങ്ങി.

0: അന്ന്
1: ഭർത്താവ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്?
0: ഭർത്താവ് കൂലിപ്പണിയാണ്. അപ്പം പുള്ളിക്കാരൻ മക്കളപ്പോഴത്തേക്കൊന്നും ജോലിക്കൊന്നും പോകാറായിട്ടില്ല,
1: ചെറിയ
0: അവരുടെ
1: കുട്ടികളാണ്.
0: പഠിത്തം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുറത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്ന് പുറത്തോട്ടൊരു ജോലിക്ക് പോകാനായിട്ട് എനിക്ക് കുറച്ചാൾ പോയതാണ് ഞാൻ. പക്ഷെ പിന്നീട് എനിക്ക് പോകാനായിട്ട് പറ്റണില്ല, എൻ്റെ ശരീരം കൊണ്ട് ബുദ്ധിമുട്ടുകളാണ്,
1: ആരോഗ്യ
0: ആരോഗ്യ പ്രശ്നങ്ങളാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പക്ഷേ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നമുക്ക് ഫുഡിൻ്റെ പരിപാടി തുടങ്ങി.

0: നൂറ് പേർക്കുള്ള ഫുഡ് അങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഓർത്ത് അന്ന് ഇവിടെ ഒരു കട ഇട്ടാലോ എന്ന് ഓർത്തൊരു പെട്ടിക്കട ഇട്ടതാണ് ഞാൻ.
1: ശരി.
0: അങ്ങനെ ഇട്ടിട്ട് ആദ്യം ഞാനിങ്ങനെ ദോശയുടെ പരിപാടി, രാവിലെ ചെറുകടി, ദോശ, ഉച്ചക്കലത്തെ ഊണ്, അങ്ങനെ എല്ലാമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ വീണ്ടും എനിക്ക് നട്ടലിന് പ്രശ്നം കൂടി തളർന്നു പോയി. അങ്ങനെ അവിടെ അങ്ങനെ ആ കിടപ്പിൽ എന്തായാലും, പക്ഷെ എൻ്റെ മക്കളും എൻ്റെ കെട്ടിയവനും കൈ പിടിച്ചെന്നെ കയറ്റി. അതെനിക്കൊരു വലിയ, പിന്നെ എൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു, എനിക്ക് അവരായിരുന്നു എല്ലാം തണൽ അവരായിരുന്നു. പക്ഷെ എൻ്റെ വാപ്പയും ഉമ്മയും പോയപ്പോഴത്തേക്ക് ഞാൻ തളർന്നു പോയി. എന്ന് വെച്ചാൽ എന്തിനും എടവും വലവും എൻ്റെ വാപ്പയും ഉമ്മയായിരുന്നു എനിക്ക്. പക്ഷെ അവരും പോയി കഴിഞ്ഞ, പക്ഷെ ഇപ്പം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എന്നോടൊപ്പം ഇന്ന് ഈ നിമിഷം വരെ എന്നോടൊപ്പം ഉണ്ട്. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഫുഡിൻ്റെ പരിപാടി വീണ്ടും ഞാൻ പറഞ്ഞ് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ തുടങ്ങാം, നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടെങ്കിലും ഞാൻ തുടങ്ങാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. തുടങ്ങി കുറച്ച് നാൾ വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. കച്ചവടം കുറവ് എന്ന് വെച്ചാൽ തുടങ്ങിയ കച്ചവടം ഇട്ട് പോയി, പിന്നീട് നമ്മൾ തുടങ്ങി വെക്കണേയാണ്. അപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ എന്റെ ഭർത്താവിനോട് പറഞ്ഞ്, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളു, ഇനിയും ഇല്ല, അറിഞ്ഞു കേട്ടൊക്കെ എല്ലാവരും വന്നാലും ശരിയായിക്കോളൂ, ഇപ്പം ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, കച്ചവടം അത്യാവശ്യ കച്ചവടം ആയിട്ടുണ്ട്. പിന്നെ ഇത് കൊണ്ടിട്ടാണോ മൊത്തം കഴിയുന്നത് വെച്ചാൽ അല്ല. ഇതുകൊണ്ട് നമ്മളിപ്പോൾ വടക്കാണ് താമസിക്കുന്നത്. പിന്നെ രണ്ട് മക്കൾ ജോലിക്ക് പോകുന്നുണ്ട്, കെട്ടിയവനും പോകുന്നുണ്ട്, അവരുടെ ഹെൽപ്പ് എല്ലാം ഉണ്ട്. കെട്ടിയവന് ഈ പറഞ്ഞ പോലെ 7 മണിയാകുമ്പോൾ 7:30 ആകുമ്പോൾ പുള്ളിക്ക് ജോലിക്ക് കയറണം. അതിനു മുമ്പ് മാക്സിമം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പൊ മോന്റെ മൂത്ത മകന്റെ കല്യാണം കഴിഞ്ഞ് അവന് ഒന്ന് വേറെ മാറി താമസിച്ച് മകള് പഠിക്കാൻ പോണേയാണ്. പിന്നെ ഇളയ മോനും നല്ല ഹെൽപ്പാണ്, എന്തിനും എവിടെ പോകാനാണെങ്കിലും വരാനാണെങ്കിലും വീട്ടിലേക്ക് എന്ത് കാര്യത്തിനും അവൻ നല്ല ഹെൽപ്പാണ്. മൂത്തതും കുഴപ്പമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: അപ്പോൾ ഈ ഒരു കട തുടങ്ങാനായിട്ടുള്ള ഒരു മൂലധനം ഉണ്ടല്ലോ, അത് വേണ്ടേ നമുക്ക് ഒരു കട തുടങ്ങാൻ? അതെങ്ങനെ?
0: അത് നമ്മള് കുറെ ബുദ്ധിമുട്ടിയാണ് അത് ഒപ്പിച്ചെടുത്തത്. കുറച്ച് ബാധ്യതകളാക്കി. ബാധ്യത എന്ന് വെച്ചാല് ചെറിയ രീതിയിലാണെങ്കിലും അതിനും നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. പക്ഷെ നമ്മളത് എന്താ പറയുന്ന, കടം വാങ്ങിച്ച് എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങി നമ്മൾ മുന്നോട്ട് പോയി. പക്ഷെ അതൊക്കെ റെഡിയായി, കുഴപ്പമില്ല. പിന്നെ പെട്ടെന്നായിരുന്നു മോന്റെ കല്യാണം, അങ്ങനെയൊക്കെ.
1: അപ്പം ഇപ്പൊ ഈ കട തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി?
0: ഞാൻ 2017 ഇവിടെ തുടങ്ങിയതാണ് കട. ഈ കട
1: ആദ്യമായിട്ട് തുടങ്ങിയത്
0: 2017 17 എന്ന് വെച്ചാല് 15 മുതൽ ഫുഡിന്റെ പരിപാടി തുടങ്ങിയാണ്. എന്നിട്ട് ഇത് ഇവിടെ തുടങ്ങിയേക്കുന്നത് 2017.
1: അപ്പൊ ഇടയ്ക്ക് നിർത്തിപ്പോയി?
0: ഇടക്ക് നിർത്തിപ്പോയി, ആ സുഖമില്ലാണ്ട് നിന്ന സമയത്ത്. അപ്പോഴും ഇല്ല, എന്താ പറയുന്ന, ഇതിനോടായിരുന്നു താല്പര്യം മുഴുവൻ. എനിക്ക് ഫുഡ് എല്ലാം വെക്കണം, കൊടുക്കണം, എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കണം, നമ്മ കഴിക്കുന്ന ഭക്ഷണം തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെന്തായാലും ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ നിലനിന്നു
1: നന്നായി പോകുന്നുണ്ട് കട. അല്ലേ, ഏകദേശം ഒരു എത്ര ഊണ് പോകും? അപ്പൊ
0: ഏകദേശം ഒരു 50 ഊണോളം പോകുന്നുണ്ട്.
1: ആ ശരി. സ്ഥിരമായി വന്ന്
0: കഴിക്കുന്നവരുണ്ട്, സ്ഥിരമായി വന്ന് കഴിക്കുന്നവരുണ്ട്. ഒരു ദിവസം ഇപ്പോൾ ഞാനില്ലെങ്കിലും എന്നെ വിളിക്കും, എൻ്റെ നമ്പർ ഈ കടയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വിളിക്കും, എന്തെങ്കിലും ഫുഡില്ല. അപ്പം എനിക്കെന്ന് ചേട്ടക്കിടക്ക് ഇങ്ങനെ ഡോക്ടർക്കേല് പോകേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് മുടക്കും. പിന്നെ ഞാനായിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പം അങ്ങനെ ഒന്നും മുടക്കു വരും. മാക്സിമം മുടക്കാതെ നോക്കുന്നത്. പിന്നെ പറ്റാണ്ടായി കഴിയുമ്പോൾ മാത്രമേ ഞാൻ നിർത്തും, കുഴപ്പമില്ലാണ്ട് പോകും.
1: ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ വില കൂടുതലാണ്, പച്ചക്കറിക്കാണെങ്കിലും പലചരക്കിനും. പിന്നെ ഇപ്പൊ ഒരു ഗ്യാസിന്റെ ഒരു പ്രശ്നവും വന്നു. അപ്പൊ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്?
0: ഗ്യാസിന്റെന്ന് പറയുമ്പോ, ഇത് തുടങ്ങിയ സമയം മുതലേ ഞാൻ ഊണിന് 50 രൂപയാണ് വാങ്ങിക്കുന്നത്. കഞ്ഞിക്ക് ആദ്യം 30 ആയിരുന്നു, പിന്നെ ഞാൻ 40 ആക്കിയത്. പക്ഷെ ഇപ്പോഴും ഈ അടുത്ത സമയം ഗ്യാസിന്റെ ഭയങ്കര പ്രശ്നം വരുന്നിടം വരെയും ഞാൻ 50 തന്നെയാണ് ഊണിന് വാങ്ങിച്ചത്. പക്ഷെ ഇപ്പൊ അത് പറ്റണില്ല. വലിയ കുറ്റിയെ നമുക്ക് കടയിൽ വെക്കാൻ പറ്റുള്ളൂ, ചെറിയ കുറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ ആ ഗ്യാസ് എടുക്കണമെങ്കിൽ തന്നെ 3,300 രൂപ കൊടുത്താലേ നമുക്ക് ആ ഗ്യാസ് വീട്ടില് കിട്ടുള്ളൂ, കടയിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഊണിന് 60 രൂപയാക്കി ബാക്കി. പിന്നെ മീനെന്ന് വെച്ചാല് വില കൂടിയും കുറഞ്ഞും ഒക്കെ കിടക്കും. അപ്പൊ വില കൂടുന്ന സമയത്ത് ഞാൻ അങ്ങനെ വാങ്ങിക്കും, കുറഞ്ഞ ഇതാണെങ്കിൽ കുറഞ്ഞ രീതിയിൽ വാങ്ങിക്കും. അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. എന്നാലും പോണ്, ആർക്ക് കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, നമുക്കത് അവര് മനസ്സുകൊണ്ട് ഇതായി തരുവാണെങ്കിൽ നമുക്ക് അത് നിലനിൽക്കുള്ളു. അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒരു കുറെ പേര് അങ്ങനെ വരുന്നുണ്ട്, പിള്ളേർ ഐറ്റം ആണെങ്കിലും വന്നിട്ട് അതിന്റെ ഊണിന് എത്രയാണ് എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാം 60. അപ്പൊ അവര് നമുക്ക് കയറി കഴിക്കാന്ന് പറയും. അപ്പം അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ, അവരുടെ കയ്യിലുള്ള പൈസ അനുസരിച്ചിട്ടല്ലേ നമ്മുടെ കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം വരുന്നവർക്ക് അവരുടെ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം, അതാണ് എൻ്റെ ഒരു ഇത്.

0: വെച്ചാൽ നമുക്കത് നല്ലത് തന്നെയാണ് കേട്ടാ.
1: അപ്പോൾ പൊതുവേ ആളുകൾ, എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, സ്ത്രീകൾ നടത്തുന്ന ഹോട്ടലുകളിലൊക്കെ തേടി പിടിച്ച് പലരും പോയി കഴിക്കാറുണ്ട്. കാരണം അത് ഒന്നാമതൊരു ഒരു സ്ത്രീ വയ്ക്കുമ്പോൾ അതിന് വൃത്തി
0: അതെ
1: ഉണ്ടാവും
0: അതെ
1: അല്ലേ? അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കണം മിക്കവാറും ആളുകൾ പോയി അങ്ങനത്തെ
0: കഴിക്കുന്നു
1: സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്.
0: കഴിക്കും
1: അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ഭക്ഷണത്തിന് രുചിയും കൂടി ഉണ്ട് എന്ന്
0: ഉണ്ടാവും.
1: പറയുമ്പം ആളുകൾ സ്ഥിരമായി അവിടെ തന്നെ കഴിക്കാൻ പോവുകയും ചെയ്യും അല്ലേ? അപ്പോൾ എന്തെങ്കിലും പാചകത്തിൽ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ, അതോ നമ്മൾ സ്ഥിരമായി വെക്കുന്ന കറികളും
0: ഇല്ല, ഞാൻ
1: അങ്ങനെ?
0: സ്ഥിരമായിട്ട് ഞാനൊരു പരീക്ഷണം നടത്തൂല. പരീക്ഷണം എല്ലാം നടത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചുപോയാൽ അതിന് പിന്നെ ഞാൻ സമാധാനം പറയാൻ നടക്കട്ടെ.
1: അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു മീൻകറി വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യാറുണ്ടോ?
0: അങ്ങനെ എന്ന് വെച്ചാല് ഞാനിപ്പം ഇന്നിപ്പം നമുക്ക് ഈ കടയിൽ ശരിക്കും പറയാൻ ഞാൻ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. അല്ലാതെ ഞാൻ വീട്ടിലെന്ന് വെച്ചാല് ഇപ്പൊ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ അങ്ങനെയൊന്ന് നോക്കാം എന്നുള്ള ഒരു രീതി. പക്ഷെ കടയിൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് ബാലൻസ് വരൂലേ. അപ്പൊ ഞാൻ കടയിലത്തെ പച്ചക്കറികൾ ഞാനിങ്ങനെ മാറ്റി പിടിക്കും പിടിക്കും, അങ്ങനെ ഓറേ ഒരു ഇതാക്കിയിട്ട പച്ചക്കറികൾ വെക്കുന്നത്. പിന്നെ മീൻകറി മാത്രം അവർ ഒറ്റ ഇതിൽ ഞാൻ കടയിലേക്ക് വെക്കുള്ളൂ.
1: മുളകിട്ട് മാത്രമാണ്.
0: മുളകല്ല, തേങ്ങയും മുളകും കൂടെ അരച്ച് ചെറിയ ഉള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് അങ്ങനെ ഒരു കറി വെക്കുന്നത്. ആ ഒരു കറിയാണ് ഇന്ന് വരെയും വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കടയിലേക്ക് ഞാൻ വേറൊരു രീതിയിലേക്ക്
1: വയ്ക്കാറില്ല.
0: പോയിട്ടില്ല.
1: അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മീൻ കൂട്ടിയുള്ള ഒരു ഊണ് എന്ന് പറയുമ്പം വില കൂടുതലല്ലേ?
0: കൂടുതലാണ്, പക്ഷേ ഞാനത് അങ്ങനെ മേടിക്കുന്നില്ല. മീൻകെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നില്ല. അതിലെന്തെങ്കിലും ചെറിയ മീൻ വാങ്ങിച്ച് ഒരു തേങ്ങയും മുളരച്ചൊരു കറി വെക്കുക. അപ്പൊ ആളുകൾക്ക് ഒരു മീനിന്റെ ചാറെന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടമായിട്ട് തോന്നും. അപ്പൊ നമുക്ക് സാമ്പാറിനോടൊന്നും അത്ര വലിയ മതിപ്പ് വരില്ല. ഈ മീൻ ചാറുണ്ടെന്ന് പറയുമ്പോൾ ഒരു ചോറുണ്ണാനൊരു ഇതാണ്, അങ്ങനെ കഴിക്കും.
1: അപ്പൊ ഈ ഇപ്പൊ കടയിലേക്കുള്ള ഈ ഇതെല്ലാം രാവിലത്തെ ഫുഡ്, ഇപ്പൊ രാവിലത്തെ ഫുഡും കൊടുക്കുന്നുണ്ട് അല്ലേ?
0: രാവിലത്തേത് കൊടുക്കുമായിരുന്നു, ഇപ്പൊ ഞാനൊന്ന് ഇതായി ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോ ഞാനൊന്ന് നിർത്തി വെച്ചേക്കണേ. രാവിലത്തേത് എന്ന്
1: ചായ
0: വെച്ചാ
1: കൊടുക്കുന്നുണ്ടോ?
0: ഇല്ല,
1: ചായയുമില്ല.
0: ചായയുമില്ല.
1: അപ്പൊ ഉച്ചക്കിപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഉച്ചക്ക് ഊണ് മാത്രമേ
0: ഉച്ചകലത്തെ
1: ഉള്ളൂ അല്ലേ?
0: ഊണ് മാത്രം, ഊണും ആ കഞ്ഞി മാത്രം
1: ആണ്
0: ഉള്ളു. അത് എല്ലാം വീട്ടിൽ നിന്ന് വെച്ചിട്ട് ഇവിടെ
1: കൊണ്ടുവന്ന്
0: കൊണ്ടുവന്ന്
1: വരും. ആ ശരി, വീട്ടിൽ ആണ് തയ്യാറാക്കുന്നത്. അപ്പൊ
0: തയ്യാറാക്കുന്നത്
1: വിറകടുപ്പിലാണോ വെക്കുന്നത്?
0: വിറകടുപ്പിലാണ്, വിറകടുപ്പാണ്. കഞ്ഞി ചോറുമൊക്കെ വിറകടുപ്പിലാണ് വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കറികളെല്ലാം ഗ്യാസ് മേലെ വെക്കുന്നത് എല്ലാം. പിന്നെ ഈ കടയിൽ വന്ന് ചെയ്യുന്നത് വെള്ളവും തിളപ്പിക്കും, മീൻ വറുക്കും, മുട്ട കോംപ്ലേറ്റ് അടിക്കും. വേറെ എല്ലാം വീട്ടിൽ വെച്ചാ കൊണ്ടുവരും,
1: ചെയ്തു കൊണ്ടുവരുന്ന അല്ലേ? കുടിവെള്ളം വരെ തിളപ്പിച്ചു കൊണ്ടുവന്ന് വെക്കുക ഇവിടെ,
0: ഇവിടെ തിളപ്പിക്കും. കുടിവെള്ളം
1: കടയിൽ
0: വീട്ടിൽ നിന്ന്
1: കൊണ്ടുവന്ന്
0: കൊണ്ടുവന്നിട്ട് ഇവിടെ തിളപ്പിക്കും.
1: ആ ശരി.
0: അങ്ങനെയാണ്.
1: അപ്പൊ ഈ കട വൈകുന്നേരം അടച്ചു പോകും അല്ലേ?
0: അടച്ചു ഒരു രാവിലെ വെളുപ്പിനെ, വെളുപ്പിനെ വെച്ചാൽ അവര് 7 മണിയൊക്കെ ആകുമ്പോൾ വന്ന് തുറന്നിടും. പുൽമോനോ ഇളയ മോനോ അല്ലെങ്കിൽ ഭർത്താവോ വന്ന് തുറന്ന് വെള്ളമൊക്കെ എടുത്ത് വെച്ച് പോകും. മോനിക്ക് ഒരു ചെറിയ വർക്കുണ്ട്, ആ വർക്ക് ഇല്ലെങ്കിൽ മോനാണ്, ഞാനും മോനും കൂടെ ആണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഉച്ചക്ക് ചോറുണ്ണാൻ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന്, എന്ന് വെച്ചാൽ ഉച്ചക്ക് നല്ല തിരക്കാണ്. അപ്പം ആ തിരക്ക് സമയത്ത് രണ്ടുപേരില്ലാതെ പറ്റില്ല, പുള്ളി വന്ന് സഹായിക്കും. എന്നിട്ട് പുള്ളിക്ക് പിന്നെ 2:30 കയറിയാൽ മതി. അപ്പം 2:30 ആകുമ്പോഴത്തേക്ക് പുള്ളി ഇവിടുന്ന് പോകും. പിന്നെ ഞാനും മോനും കൂടെ എല്ലാം കഴുകി പൊതുക്കി പറക്കി അടച്ച് ഒക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ട് ഞങ്ങൾ
1: വീട്ടിലേക്ക്
0: പോകും
1: പോകുന്നല്ലേ? അപ്പൊ ഈ ഒരു കട തുടങ്ങി ഇപ്പൊ ഇത്രയും നാളായി, 2017 തുടങ്ങി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇത്രയും വർഷമായി. ഇപ്പൊ ഈ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അത് റസീനയ്ക്ക് എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്?
0: എനിക്ക് എല്ലാ രീതിയിലും സഹായം തന്നെയാണ്, ഇന്നത് എടുത്തു പറയാനായിട്ടില്ല, എല്ലാ രീതിയിലും എനിക്ക് സഹായം തന്നെയാണ്. നമുക്ക് അപ്പം നമുക്ക് കുഴപ്പമില്ല, എനിക്ക് എല്ലാം കൊണ്ടും ഒരു എല്ലാം. നമ്മളിപ്പോൾ ഇന്നത് വേറെ ആയിട്ട് എടുക്കുന്നില്ല. എങ്ങനെ നോക്കിയാലും നമുക്കൊരു നല്ല രീതിയിൽ കടയിൽ കച്ചവടം ചെയ്ത് വന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നതിന് വേറെ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു.
1: ഒരു അത്രയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ ഈ
0: ഉണ്ട്
1: പണം ഉപകരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് എന്താ പറയുക, വെറുതെ ഇരുന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയാവുന്ന ഒരു തൊഴില് അല്ലേ? അല്ലേ, നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം മിക്കവാറും സ്ത്രീകൾക്ക്. അപ്പം അവർക്ക് ആ ഒരു കാര്യം കൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംരംഭം തുടങ്ങി അതിലൂടെയും വരുമാനം ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ കുടുംബത്തെ സഹായിക്കാനും പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റസീന ഒരു കട നടത്തുന്നു, റസീൻ്റെ കടയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലേ? പല തരത്തിലുള്ള ആളുകൾ, പല ശ്രേണിയിൽപ്പെട്ട ആളുകൾ. അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ റസീനയോട് എന്താ പറയുക, നന്നായിരുന്നു ഫുഡ് നന്നായിരുന്നു എന്നൊക്കെ പറയാറുണ്ടോ?
0: പറയാറുണ്ട് പറയാറുണ്ട്, ഇങ്ങനെ നല്ല ഫുഡായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ ഈ ഭാഗം ദൂരെ നിന്ന് വരെ എവിടെയെങ്കിലും യാത്ര പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ കയറി

0: ോ അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ കടയിലേക്ക് തന്നെ വരുള്ളൂ കേട്ടോ, ഇത്താന്ന് പറഞ്ഞിട്ടാ പോകുന്നത്.
1: അപ്പം നമ്മളിപ്പം എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും അതിന് ഒരു നല്ല വാക്ക് കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അല്ലേ? നമുക്ക് ആ പൈസ കിട്ടുന്നതിനേക്കാളും സന്തോഷമല്ലേ ഒരു നല്ല വാക്ക് അവർ പറയുന്നു, നമ്മൾ കൊടുത്ത ഫുഡ് നന്നായിരുന്നു, ഇഷ്ടമായി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഈ കട വിപുലപ്പെടുത്തണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്?
0: അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലൊക്കെ അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, ഇതിങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, ഇത് നമ്മുടെ ഒരു ഇത് കൊണ്ടിട്ടാണല്ലോ നമ്മുടെ മക്കളും എന്താ പറയുന്ന അതുങ്ങളും ഒരു നല്ലൊരു ഇതിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നുള്ള. അപ്പം ശരിയായി വരുമായിരിക്കും, സാമ്പത്തികങ്ങളൊക്കെ ഇങ്ങനെ ശരിയായി വരുമ്പോൾ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും.
1: മകനെന്താ ഇപ്പൊ ചെയ്യുന്നേ?
0: മോന് ചെറിയ മോനൊരു കാറ്ററിംഗിന്റെ ഇതിലാണ്, അവന് വേറൊരു പയ്യനുമായിട്ട് സ്റ്റേജിന്റെത്
1: കാര്യങ്ങളൊക്കെ. മൂത്ത മകനാണ് വിവാഹം കഴിച്ചത് അല്ലേ?
0: അതെ അതെ, അത് നമ്മുടെ ആലഞ്ചോട് ഒരു ഓഫീസിൽ വണ്ടി ഓടിക്കുന്നതാണ്.
1: ശരി.
0: പിന്നെ മകളെന്ന് പറഞ്ഞത്
1: മരുമകളെയാണ്.
0: എനിക്ക് പെമ്പിള്ളേരില്ലല്ലോ.
1: അല്ല, അതും ഒരു നല്ല കാര്യം, നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമകളാണല്ലേ നമ്മൾ മകളെ പോലെ കാണണല്ലോ. അപ്പോൾ ഇതുപോലെ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് റസീനയുടെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? റസീന പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ചെറിയ എന്തെങ്കിലും സ്കില്ലുകളൊക്കെ ഉണ്ടാവും, ചിലർ പടം വരയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക അല്ലേ, അല്ലെങ്കിൽ ഫുഡ് തന്നെയാണെങ്കിലും പല രീതിയിൽ പലരും, ഇപ്പം ചിലർ കേക്ക് ഉണ്ടാക്കും അല്ലേ, ചിലർ അച്ചാറുകൾ ഉണ്ടാക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താണെങ്കിലും അപ്പൊ റസീന അച്ചാറുണ്ടാക്കി കടയിൽ വെക്കാറുണ്ട്?
0: ഇല്ല, അങ്ങനെ പറയാറുണ്ട് എല്ലാരും, പക്ഷെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, അച്ചാറ് വേണം, ഞങ്ങക്ക് ഒരു രൂപ അച്ചാറ് വേണോന്ന് പറയുമ്പോ ഞാനത്
1: ഉണ്ടാക്കി കൊടുക്കും.
0: പറയുന്നവർക്ക്, കടയിൽ കൊണ്ടുപോകൂല, പറയുന്നവർക്ക്. എന്റെ കടയിലേക്കുള്ളത്
1: അതെ, കടയിലേക്കുള്ള അച്ചാറും റസീന ഉണ്ടാക്കി വെക്കും, ചോറിന്റെ ഒപ്പം അത്
0: കൊടുക്കും
1: അല്ലേ, വിളമ്പുകയും ചെയ്യും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്കത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു സംരംഭം തുടങ്ങാനോ, ചെറുതായിക്കോട്ടെ എത്ര ചെറുതാണെങ്കിലും, നമുക്ക് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ അല്ലേ, നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ത്രീകൾ വെറുതെ ഇരിക്കാതെ അല്ലേ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കുകയും നമ്മുടെ വീടിന് അത്
0: സഹായകമാകും, നമ്മുടെ ഭർത്താവിനും മക്കൾക്കും അതൊരു സഹായമാവും, അവർക്കൊരു ഹെൽപ്പാവും.
1: അതെ, കുടുംബം പുലർത്താനായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് തന്നെ ഒരു കുടുംബം പുലർത്തുന്ന സ്ത്രീകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ?
0: ഇല്ല, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല,
1: ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ.
0: ഇങ്ങനെ നിലനിന്നു പോകണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത്.
1: അപ്പം എന്തായാലും റസീനയുടെ ഈ സംരംഭം നന്നായി നടക്കട്ടെ എന്നാണ് ആശംസ. റസീന ആഗ്രഹിച്ചതുപോലെ ഇത് കുറച്ച് വിപുലീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും സംഭവിക്കട്ടെ. അപ്പോൾ റസീനയുടെ ജീവിതത്തെക്കുറിച്ച്, റസീനയുടെ ഈ സംരംഭത്തെക്കുറിച്ച് റസീന നമ്മളോട് സംസാരിച്ചു. താങ്ക് യു റസീന.
0: വെൽക്കം.
1: പ്രിയ ശ്രോതാക്കളെ, സംരംഭകയായ റസീന ഹംസയാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനിയൊരു ഗാനം, രാധിക തിലക് ആലപിച്ചത്. ഗാനരചന മുല്ലനേഴി, സംഗീതം ബി എ ചിദംബരനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ പലിശ കൃത്യമായി തരുന്നുണ്ടല്ലോ, ഇല്ലേ? ഇല്ലെന്നൊന്ന് പറഞ്ഞു നോക്കി.
2: അതിന് ഞാനിപ്പം കാർലോസേട്ടനോട് പലിശ ചോദിച്ചോ? ഇല്ലല്ലോ. കാർലോസേട്ടൻ ആള് ഡീസന്റ് അല്ലയോ?
1: മനസ്സിലായില്ല.
2: ഇനി ഞാനിപ്പം കാർലോസേട്ടന്റെ പാരമ്പര്യവും ഇതാ ഈ ഞരമ്പിലോടുന്ന ചോരയുടെ നെറിയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണമായിരിക്കും.
1: അതേടാ, നെറിയുള്ള ചോര തന്നെയാണ് ഈ ഞരമ്പിലോട് ഓടുന്നത്. വിശ്വസിക്കണം അതിനെ. മനുഷ്യനിൽ വിശ്വാസമുള്ളതുകൊണ്ടാ ഞങ്ങളവരെ വിദേശികളായി.
0: ഇന്ന് ഉച്ചയ്ക്ക് 1
1: എല്ലാം വിട്ടെറിഞ്ഞ്
0: കെവി ശരചന്ദ്രന്റെ നാടകം
1: ഞങ്ങളിങ്ങനെ
0: പിയാനോ
1: എന്ന പരിഹാസവും
0: ഇന്ന് ഉച്ചയ്ക്ക് 1
1: വരുന്നതും ഈ നാടിനോട് കൂറുള്ളതുകൊണ്ടാണ്.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 5 6 2 2 1 2.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. പച്ചക്കറി കൃഷി കൂടാതെ മത്സ്യകൃഷിയും ചെയ്യുന്ന മുതിർന്ന കർഷകൻ എസ് എൻ പിള്ളയെ പരിചയപ്പെടുത്തുന്നു. റിട്ടയർഡ് അധ്യാപിക മേരി ജോണും കുട്ടി കർഷകനായ ചെറുമകൻ ആരോൺ മോൻസി ജോസഫും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 5 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് 28,000 കോടി രൂപയായിരുന്ന ആദിവാസി ക്ഷേമ ബജറ്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് 1,50,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 12-ാം ക്ലാസ് പരീക്ഷ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വിട്ടു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റു പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിയ കോടതി 16-ൽ 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. കേരളത്തിൽ BJP നേതൃത്വം നൽകുന്ന 3-ാം ബദലിന് ജനങ്ങൾ അംഗീകാരം നൽകി തുടങ്ങിയെന്നും ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ഇനി ആർക്കുമാവില്ലെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ. BJP കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ബലി പെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1,101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30

0: ധരംശാലയിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വിലവിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സുകന്യ സമൃദ്ധി യോജന. SBI റിട്ടയർഡ് ചീഫ് ബാങ്ക് മാനേജർ ജയശ്രീ CG സംസാരിക്കുന്നു. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. പെറ്റ് സ്കാൻ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം പിയാനോ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി, അരയൻകാവ് 2-ാം ഭാഗം. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: അറിയിപ്പുകൾ തുടരുന്നു. 5:00 ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന പത്മ അവാർഡ് സമർപ്പണം 2025 തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവില. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പച്ചക്കറി കൃഷി കൂടാതെ മത്സ്യകൃഷിയും ചെയ്യുന്ന മുതിർന്ന കർഷകൻ SN പിള്ളയെ പരിചയപ്പെടുത്തുന്നു. റിട്ടയർഡ് അധ്യാപിക മേരി ജോണും കുട്ടി കർഷകനായ ചെറുമകൻ ആരോൺ മോൻസി ജോസഫും കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, രാജ്യത്തിന് മാതൃകയാകുന്ന കൊച്ചി വാട്ടർ മെട്രോ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അറിയിപ്പുകൾ തുടരുന്നു. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം പിയാനോ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇനം, വില, കിലോയ്ക്ക് ആദ്യ മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 55 രൂപ, ചില്ലറ വില 60 രൂപ. മറുനാടൻ മൊത്തവില 50 രൂപ, ചില്ലറ വില 56 രൂപ. പയർ 40-45, 35-40. ചേന 28-35, 26-30. മരച്ചീനി 28-30. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച 38 രൂപ, 42 രൂപ. ചീര ചുവപ്പ് 38-42. കുമ്പളങ്ങിയ 18-22. ഞാലിപ്പൂവൻ 44-50. പാളയം തോടൻ 27-33. പൂവൻ

50 56, റോബസ്റ്റ 32 രൂപ 38 രൂപ, ബീട്രൂട്ട് 50 57, വെണ്ടയ്ക്ക 30 37, പാവയ്ക്ക് 41 47, ചുരയ്ക്ക് 41 47, വഴുതന 36 42, കത്തിരി ഉരുണ്ടത് 36 42, കാബേജ് 37 രൂപ 42 രൂപ, കാരറ്റ് 58 62, കോളിഫ്ലവർ 40 47, കൊത്തമര 35 42, കൂർക്ക 42 50, ചേമ്പ് വലുത് 70 75, ചേമ്പ് ചെറുത് 50 55, വെള്ളരി 16 20, മുരിങ്ങക്കായ 40 45, ബീൻസ് 106 112, ഇഞ്ചി 146 152, പച്ചമുളക് 47 രൂപ 55 രൂപ, കറിനാരങ്ങ 65 70, ചെറുനാരങ്ങ 1 4 രൂപ 5 രൂപ, കോവയ്ക്ക 35

0: ചെറുനാരങ്ങ ഒന്നിന് 4 രൂപ 5 രൂപ, കോവയ്ക്ക 35 42, മാങ്ങ പച്ച 35 40, സവോള 19 22, ചെറിയ ഉള്ളി 60 65, ഉരുളക്കിഴങ്ങ് 26 30, മത്തൻ 22 28, പീച്ചിങ്ങ 55 60, പടവലം 37 42, തക്കാളി 54 60, അമരപ്പയർ 70 രൂപ 75 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇപ്പോൾ
1: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
2: എല്ലാ ശ്രോതാക്കൾക്കും വികസനത്തിന്റെ പുതുവഴികളിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ വിഷയം സുകന്യ സമൃദ്ധി യോജന. ഈ പദ്ധതിയെക്കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിക്കുന്നത് റിട്ടയർഡ് ചീഫ് ബാങ്ക് മാനേജറായ ജയശ്രീ സി ജി.
3: നമസ്കാരം. പെൺകുട്ടികളുടെ ഭാവി സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പ്രധാന സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ശാക്തീകരണവും അനിവാര്യമാണ്. ഇതിനെ മാനിച്ചുകൊണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ 2014 ഇത് ആരംഭിച്ചു. ഈ പദ്ധതി മാതാപിതാക്കളെ അവരുടെ മകളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി പണം സ്വരൂപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പദ്ധതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആർക്കാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്? 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാവിനോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതായത് നാച്ചുറൽ ഗാർഡിയൻ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ. ഒരു കുടുംബത്തിൽ 2 പെൺകുട്ടികൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആദ്യത്തെയോ രണ്ടാമത്തെയോ പ്രസവത്തിൽ 2 or 3, അതായത് ട്വിൻസ് ഓർ ട്രിപ്ലറ്റ്സ് പെൺകുട്ടികൾ ഉണ്ടായാൽ അവർക്കും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നൽകിയാൽ മതി. ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു സുകന്യ സമൃദ്ധി അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ട രേഖകൾ എന്ന് വെച്ചാല് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ പെൺകുട്ടിയുടെ, പിന്നെ ഗാർഡിയന്റെ KYC എല്ലാം വേണം. ഏത് സ്ഥലത്തൊക്കെയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്? പോസ്റ്റ് ഓഫീസുകളിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അംഗീകൃത ബാങ്കുകളിലും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഒരു വർഷം കുറഞ്ഞത് 250 രൂപയെങ്കിലും ആ അക്കൗണ്ടിൽ അടച്ചിരിക്കണം. 250 രൂപ വെച്ചിട്ടാണ് ആദ്യം ഇനീഷ്യൽ ഡെപ്പോസിറ്റ് 250 രൂപ അടച്ചിട്ടാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായി തുക നിക്ഷേപിക്കാം. തുടക്കത്തിൽ 250 രൂപ വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് അക്കൗണ്ട് തുടങ്ങാൻ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മിനിമം 250 രൂപയെങ്കിലും അതിൽ അടച്ചിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ട് ഡിഫോൾട്ട് ആവും. ഒരു സാമ്പത്തിക വർഷത്തിൽ 250 രൂപ മിനിമം അടഞ്ഞിരിക്കണം. അതുപോലെ ഒരു സാമ്പത്തിക വർഷത്തിൽ മാക്സിമം അടയ്ക്കാൻ പറ്റുന്ന തുക 150,000 ആണ്. അതിൽ കൂടുതൽ അടയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. മിക്കവാറും കമ്പ്യൂട്ടർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അഥവാ ആക്സെപ്റ്റ് ചെയ്താലും അതിന് നിങ്ങൾക്ക് 150,000 രൂപയ്ക്ക് മുകളിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ദിവസം മുതൽ 15 വർഷം വരെ ഇങ്ങനെ തുക നിക്ഷേപിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, മിനിമം എമൗണ്ട് ആയ 250 രൂപ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അടച്ചിട്ടില്ലെങ്കിൽ ആ അക്കൗണ്ട് ഡിഫോൾട്ട് ആയി പോകും. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഡിഫോൾട്ട് അക്കൗണ്ടിനെ റെഗുലർ അക്കൗണ്ട് ആക്കണമെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഡിഫോൾട്ട് ആയത് ആ വർഷം തുടങ്ങി ഓരോ വർഷവും 50 രൂപ വച്ച് പിഴപ്പലിശ നൽകിയാൽ ഈ അക്കൗണ്ടിനെ നമുക്ക് റെഗുലറൈസ് ചെയ്യാം. പക്ഷേ അത് 15 വർഷം വരെയേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഡിഫോൾട്ട് ആയ അക്കൗണ്ടിനെ, അല്ലെങ്കിൽ ഒരു ഇറഗുലർ ആയ അക്കൗണ്ടിനെ റെഗുലർ ആയ അക്കൗണ്ട് ആക്കി മാറ്റാൻ പറ്റും. ഈ പിഴപ്പലിശ കൊടുത്താൽ മതി. ശരിക്കും അക്കൗണ്ടിന്റെ മെച്ചൂരിറ്റി അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് 21 വർഷമാണ്. 21 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോഷർ ഓഫ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് 21 വർഷമാണ്. ഇനി ഇതിന്റെ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക നോക്കാം. ഇതിന്റെ പലിശ ഡിക്ലെയർ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അത് ക്വാർട്ടർലി ബേസിസ് ആണ്. 3 മാസം കൂടുമ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ 31/3/2026 വരെ ഡിക്ലെയർ ചെയ്തേക്കണ പലിശ എന്ന് പറയുന്നത് 8.2%. ഇപ്പോഴത്തെ നിലവിലുള്ള പലിശ 8.2%. ഇനി എങ്ങനെയാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കുട്ടിക്ക് 18 വയസ്സാവുന്നത് വരെ ഗാർഡിയന് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. 18 വയസ്സിന് ശേഷം ഈ കുട്ടിക്ക് സ്വന്തമായി ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഈ അഥവാ നമുക്ക് ഒരു പ്രിമച്യൂർ ക്ലോഷർ വേണം ഈ അക്കൗണ്ടിന്, അതായത് കാലാവധി തീരുന്നതിന് മുമ്പ്

0: അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് ഏതൊക്കെ രീതിയിൽ വരുമ്പോഴാണ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഒന്ന്, അക്കൗണ്ട് ഹോൾഡർക്ക് മരണം സംഭവിച്ചാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്, എക്സ്ട്രീം കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സ്, അതായത് അതീവ ദയനീയാവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ അക്കൗണ്ട് പ്രിമച്ചർ ക്ലോഷർ ചെയ്യാം. ഇങ്ങനെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ രോഗാവസ്ഥ വരുന്നു, അതായത് ക്രിട്ടിക്കൽ ഇൽനെസ് വരുന്നു അക്കൗണ്ട് ഹോൾഡർക്ക്. പിന്നെ അത് കൂടാതെ ഗാർഡിയന് മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം ദാരിദ്ര്യം കുടുംബത്തിൽ അനുഭവപ്പെടുന്നു, തുക അടയ്ക്കാനുള്ള യാതൊരു അവസ്ഥയും അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാത്തിനും പ്രൂഫ് കൊടുക്കണം എന്ന് മാത്രം. ഇങ്ങനെ വന്നാലും ഈ അക്കൗണ്ട് പ്രിമച്ചർ ക്ലോഷർ ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്യാൻ പറ്റുക, തുക പിൻവലിക്കാൻ പറ്റുന്നത്? പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, അപ്പോ ആ അടച്ച തുകയുടെ 50% ഈ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസങ്ങൾക്കായി തുക പിൻവലിക്കാം. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ തുക പിൻവലിക്കാൻ പറ്റുള്ളൂ. മെച്ചൂരിറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് തുക ക്ലോസ് ചെയ്തെടുക്കണേന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 21 വർഷമാണ് ഈ അക്കൗണ്ടിന്റെ കാലാവധി. 21 വർഷം ആവുന്നതിന് മുമ്പും നമ്മൾ ഈ 15 വർഷം തുക അടച്ചല്ലോ, അതിനു മുമ്പ് ക്ലോസ് ചെയ്യാം. സാധാരണഗതിയിൽ ക്ലോസ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാല് കുട്ടിയുടെ വിവാഹത്തിന്റെ ആവശ്യത്തിന് മാത്രമായിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം, അതിന്റെ ഡോക്യുമെന്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുകയും വേണം. അപ്പം ഈ വിവാഹ ആവശ്യത്തിന് 1 മാസം മുന്നേ മാത്രമേ ഈ തുക ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ഗുണങ്ങളെന്ന് നോക്കാം. ഉയർന്ന പലിശ നിരക്ക്, നികുതി ആനുകൂല്യങ്ങൾ ഉണ്ട്, ഇതിന് തുകയും പലിശയും നികുതി വിമുക്തമാണ്. പിന്നെ ഇതൊരു വിദ്യാഭ്യാസ സഹായമാണ് അല്ലെ, ഉന്നത വിദ്യാഭ്യാസത്തിന് 50% വരെ തുക പിൻവലിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നു എന്നുള്ളത്. വിദ്യാഭ്യാസം, വിവാഹം, സ്വന്തമായി തൊഴിൽ ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങൾക്കെല്ലാം ഈ തുക ആ കുട്ടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു വലിയ സാമ്പത്തിക പിന്തുണയാണ് ഉറപ്പാക്കുന്നത്. കൂടാതെ ഈ പദ്ധതികൾ ഉറപ്പാക്കുന്ന വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. മകളുടെ ഭാവി മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ മാതാപിതാക്കളെ ഇത് വളരെയധികം സഹായിക്കുന്നു. പിന്നെ ഉയർന്ന വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും ആ സമയത്ത് സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നു. അതുകൂടാതെ കുട്ടികളിലെല്ലാം സേവിങ്സ് ശീലം വളർത്തുന്നു. അങ്ങനെ ഈ പദ്ധതിയിൽ കൂടി മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉള്ള സന്ദേശം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ ഭാരമല്ല, ആശീർവാദമാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും ഭാവിയിലേക്കുമുള്ള നിക്ഷേപം നമ്മുടെ കുടുംബത്തിനും അതുവഴി രാജ്യത്തിന്റെ പുരോഗതിയിലേക്കും നമ്മൾ നിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഉറപ്പാക്കലാണ്. ചുരുക്കത്തിൽ, സുകന്യാ സമൃദ്ധി യോജന ഒരു സമ്പാദ്യ പദ്ധതി മാത്രമല്ല, നമ്മുടെ പെൺമക്കളെ ശക്തരാക്കാനുള്ള ഒരു ചുവടും കൂടിയാണ്.
1: സുകന്യാ സമൃദ്ധി യോജനയെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് റിട്ടയേർഡ് ചീഫ് ബാങ്ക് മാനേജർ ജയശ്രീ സി ജി.
2: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. കാവാലം ശ്രീകുമാർ പാടിയ ഗാനം, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രമേശ് നാരായൺ.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സേവന വാർത്തകൾ. ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിലേക്ക് റെസിഡൻഷ്യൽ ട്യൂട്ടർമാരുടെ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും 22-നും 45-നും ഇടയിൽ പ്രായമുള്ള BEd ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് സേവനം ചെയ്യുന്നതിന് തൽപരരും 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരുമായിരിക്കണം. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവയുമായി അടുത്ത മാസം 3 രാവിലെ 10:30 തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0486-2-2239 നമ്പർ ആവർത്തിക്കാം 0486-2-2239
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൽസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ആശ്വാസമേകാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത പ്ലസ് ടു, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 81-36-80-23-04. നമ്പർ ആവർത്തിക്കാം 81-36-80-23-04.
3: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
4: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലേ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ് ജൂൺ ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. വിശദാംശങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8075

75 76 85 37 80 75 76 85 37. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഷയത്തിൽ 4 ആഴ്ച ദൈർഘ്യമുള്ള സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിടെക് BCA 5 വർഷ ഇൻ്റഗ്രേറ്റഡ് MSc MCA വിദ്യാർത്ഥികൾക്കാണ് ഈ അവസരം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 29 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് 04842862301 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 04842862301. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂളിൽ UPST തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി അധ്യാപകനെ അധ്യാപികയെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 26, അതായത് നാളെ തൊടുപുഴയിലുള്ള ഡയറ്റ് കാര്യാലയത്തിൽ നടക്കും. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ 10:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862226990 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 04862226990. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, പി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4 തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കും. ഡോക്ടർമാർക്ക് ഉറവുള്ള സ്ഥലങ്ങളിൽ നിയമനം നടത്തുമെന്നും എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു.
1: എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണോ സെലക്ട് ചെയ്യുന്നത് ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ വാശിയൊന്നുമില്ല.
0: അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ട കൊല ചെയ്ത കേസിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പേരുടെ ശിക്ഷ ശരിവച്ചു. മധുവിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടത് എന്നുമായിരുന്നു

0: ഹുസൈന്റെ വാദം. 2018 ഫെബ്രുവരി 22 മധുവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്ക് കൂടി നീട്ടി. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അറഫ സംഗമം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. കാട്ടിൽ മരം വീണ ചേർത്തലയിൽ 2, മാന്നാറിൽ 1 വീടിനും നാശമുണ്ടായി. തുറവൂരിൽ റോഡിന് കുറുകെ മരം വീണ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലെ വെള്ളക്കെട്ടാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പല റോഡുകളും ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്.
0: നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവയിൽ നിന്ന് കോടതി പ്രതികരണം തേടി. ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ബാധിച്ചെന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100 വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോട് അനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. വനിതാ സാഫ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മാൽദീവ്സിനെ നേരിടും. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബദൽപാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴ്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണം.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗളം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മഞ്ചേരി വെട്ടേക്കോട് നടക്കും. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ 88 വയസ്സിലായിരുന്നു.

വിയോഗം. AICC, KPCC അംഗമായിരുന്ന അദ്ദേഹം അല്ലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 866 പോയിന്റ് ഉയർന്ന് 76,281, നിഫ്റ്റി 243 പോയിന്റ് നേട്ടത്തിൽ 23,962, വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ 939 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തുറക്കുന്നുണ്ട്. പ്രാദേശികവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPSPയുടെ നേതൃത്വത്തിൽ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. രണ്ടായിരത്തിയിരുപത്തിയാറിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുസമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.

0: സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു.
1: റേഡിയേഷൻ അഥവാ ആണവ വികിരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും മനസ്സിൽ ഭയാശങ്കകളാണ് ഉണ്ടാവുക അല്ലേ? എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഹിരോഷിമയും നാഗസാക്കിയും ഫുകുഷിമയും ഒക്കെ വിതച്ച വിപത്തുകളാണ് ഓർമ്മ വരുന്നത്. ഏകദേശം 500,000+ ജനങ്ങളുടെ ജീവഹാനി വരുത്തിയ ഹിരോഷിമയും നാഗസാക്കിയും ആണവ വികിരണവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ കഴിയുന്ന ആണവോർജത്തിന്റെ സൗമ്യമായ മറ്റൊരു മുഖം പൊതുവേ നമുക്ക് പരിചിതമല്ല. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ, അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നീ ആണവ പ്രക്രിയകൾ അനിയന്ത്രിതമായി നടക്കുമ്പോഴാണ് ആണവ വിസ്ഫോടനം സംഭവിക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെ നിയന്ത്രിതമായ രീതിയിൽ ആണവ നിലയങ്ങളിൽ നടക്കുമ്പോൾ വളരെ സുരക്ഷിതമായി ഊർജവും വളരെയധികം പ്രയോജനപ്രദമായ മൂലകങ്ങളും ലഭിക്കുന്നു. അവയിൽ പലതും ക്യാൻസർ ചികിത്സയിലും ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകൾക്കും ചികിത്സകൾക്കും ഉപയോഗിക്കുന്നു. ചില മൂലകങ്ങളുടെ അണുകേന്ദ്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ വളരെ പ്രയോജനപ്രദമായ ഊർജ സ്രോതസ് ആയി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെ റേഡിയോ ആക്റ്റീവത അഥവാ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഈ വികിരണങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്തും മറ്റു പല മേഖലകളിലും വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടർ ഗവേഷണങ്ങൾക്കും വഴിതെളിച്ചു. 1903 മുതൽ 1983 വരെയുള്ള കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ തന്നെ 30+ ഗവേഷകർക്ക് ഈ മേഖലയിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആണവോർജം മനുഷ്യോപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആണവ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന മൂലകങ്ങൾ മരുന്ന് രൂപത്തിൽ ഉപയോഗിച്ച് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ രോഗനിർണയവും ചികിത്സയും നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ. ഈ മരുന്നുകൾ വളരെ ചെറിയ അളവിൽ, അതായത് നാനോഗ്രാം അളവിൽ, 1 ഗ്രാമിന്റെ 1000 ദശലക്ഷത്തിൽ 1 നാനോഗ്രാം, ഈ അളവിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം

സൂക്ഷ്മതലത്തിൽ അറിയാനും രോഗാവസ്ഥ മനസ്സിലാക്കി രോഗബാധിതമായ കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി ചികിത്സ നൽകുന്നതിനും ന്യൂക്ലിയർ മെഡിസിൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. സ്പെക് സ്കാനർ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടേഡ് ടോമോഗ്രാഫി സ്കാനർ, പെറ്റ് സ്കാനർ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി സ്കാനർ എന്നീ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ മെഡിസിൻ പ്രവർത്തിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ, സി ടി സ്കാൻ, MRI സ്കാൻ എന്നിവയിൽ നിന്നും ഇവ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എന്ത് അധിക പ്രയോജനമാണ് ഈ സ്കാനുകൾ കൊണ്ടുണ്ടാവുക? അൾട്രാസൗണ്ട് സ്കാൻ, സി ടി സ്കാൻ, MRI സ്കാൻ എന്നിവ ശരീരഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുമ്പോൾ സ്പെക് സ്കാനർ, പെറ്റ് സ്കാനർ എന്നീ സ്കാനുകൾ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും കോശങ്ങളുടെ സൂക്ഷ്മതലത്തിലുള്ള പ്രക്രിയകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ രണ്ടു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സ്കാനറുകൾ ഇപ്പോൾ ലഭ്യമാണ്. സ്പെക് സി ടി, പെറ്റ് സി ടി, പെറ്റ് MRI എന്നിവ, ഇവയെ ഹൈബ്രിഡ് ഇമേജിംഗ് എന്ന് പറയുന്നു. ശരീരഘടനയിലെയും പ്രവർത്തനങ്ങളിലെയും മാറ്റങ്ങൾ ഒരേ സമയം കണ്ടെത്താൻ ഇവ സഹായകമാകുന്നു. പെറ്റ് സ്കാനർ എന്നാൽ എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്താണെന്നും നോക്കാം. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആധുനികമായ രോഗനിർണയ സംവിധാനങ്ങളിൽ ഒന്നാണ് പെറ്റ് സ്കാനർ. MRI, CT എന്നിവയുമായി സംയോജിപ്പിച്ച് പെറ്റ് CT, പെറ്റ് MRI എന്നീ അതിനൂതന സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. തന്മാത്രാ തലത്തിൽ ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനാൽ പെറ്റ് സ്കാനിങ്ങിനെ മോളിക്കുലർ ഇമേജിംഗ് അല്ലെങ്കിൽ മെറ്റബോളിക് ഇമേജിംഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. പെറ്റ് സ്കാൻ ചെയ്യുന്നതിനായി പോസിട്രോൺ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന പലതരം മരുന്നുകൾ അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നു. ഈ മരുന്നുകൾ രോഗമുള്ള കോശങ്ങളിൽ മാത്രം എത്തുകയും അതിൽ നിന്നുള്ള ഗാമാ വികിരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് രോഗബാധിത കോശങ്ങളുടെ സ്ഥാനവും വ്യാപനവും കൃത്യമായി അറിയാൻ സാധിക്കുന്നു. F18 FDG അഥവാ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്, ഗാലിയം ഡോട്ടറ്റേറ്റ്, ഗാലിയം PSMA എന്നിവ അവയിൽ ചിലതാണ്. ശരീരത്തിനുള്ളിലെ ജൈവരാസ പ്രവർത്തനങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ ക്യാൻസർ, ക്യാൻസർ ഇതര രോഗനിർണയത്തിലും ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും പെറ്റ് സ്കാനിന് വലിയ പങ്കുണ്ട്. ക്യാൻസർ രോഗനിർണയത്തിനും രോഗത്തിന്റെ വ്യാപനം കണ്ടെത്തുന്നതിനും ക്യാൻസർ സ്റ്റേജ് നിർണയിക്കുന്നതിനും ചികിത്സയുടെ ഫലം വിലയിരുത്തുന്നതിനും തുടർ ചികിത്സ നിശ്ചയിക്കുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. പുറമെ പ്രകടമല്ലാത്ത ക്യാൻസർ അഥവാ ഒക്കൾട്ട് പ്രൈമറി കണ്ടെത്താൻ പെറ്റ് സ്കാനിന് കഴിയും. ക്യാൻസർ രോഗത്തിനുള്ള റേഡിയേഷൻ ചികിത്സ നൽകുമ്പോൾ അസുഖമുള്ള കോശങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് റേഡിയേഷൻ നൽകാനും അതുവഴി സാധാരണ കോശങ്ങളിലേക്ക് റേഡിയേഷൻ എത്തുന്നത് വളരെയധികം കുറയ്ക്കുന്നതിനും പെറ്റ് സ്കാനർ ഉപയോഗിച്ചുള്ള പ്ലാനിംഗ് സഹായിക്കുന്നു. മറ്റൊരു സ്കാനിലും കണ്ടെത്താൻ കഴിയാത്ത ക്യാൻസർ ബാധിത കോശങ്ങളെ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. മറവി രോഗത്തിനുള്ള പലവിധ കാരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. ഡെമെൻഷ്യ, പാർക്കിൻസോൺസം തുടങ്ങിയ രോഗങ്ങളുടെയും അവയുടെ ചികിത്സയുടെയും ഗവേഷണത്തിനും തലച്ചോറിന്റെ പ്രവർത്തനം പഠിക്കുവാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചു വരുന്നു. അപസ്മാര രോഗികളിൽ തലച്ചോറിൽ അപസ്മാരത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പെറ്റ് സ്കാൻ സഹായകമാണ്. ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അണുബാധ കണ്ടെത്താനും ക്ഷയരോഗം, വാസ്കുലൈറ്റിസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനവും അവയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് അറിയുവാനും പെറ്റ് സ്കാനർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഹൃദയപേശികളിൽ രക്തയോട്ടവും തകരാറും നിർണയിച്ച് ആൻജിയോപ്ലാസ്റ്റി, കൊറോണറി ബൈപാസ് പോലെയുള്ള ചികിത്സകൾ ഫലപ്രദമാകുമോ എന്ന് നേരത്തെ അറിയാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ടുള്ള മയോകാർഡിയൽ വയബിലിറ്റി സ്കാൻ പ്രയോജനപ്രദമാണ്. ക്യാൻസർ, ക്യാൻസർ ഇതര രോഗങ്ങളിൽ രോഗബാധിത കോശങ്ങളിലെ കൃത്യമായി കണ്ടുപിടിച്ച് ബയോപ്സി പരിശോധനയുടെ കൃത്യത ഉറപ്പാക്കാനും പെറ്റ് ഗൈഡഡ് ബയോപ്സി സഹായിക്കുന്നു. പെറ്റ് സ്കാനിന്റെ മറ്റൊരു പ്രധാന പ്രയോജനം ടാർഗറ്റഡ് തെറപ്പി സാധ്യമാകുന്നതാണ്. പെറ്റ് സ്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന മരുന്നുകൾ രോഗബാധിതമായ കലകളിൽ എത്തുന്നുണ്ടോ എന്നറിയുന്നതിനും ഇക്കാര്യം രോഗനിർണയത്തിനായി നടത്തിയ സ്കാൻ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്ത് ഉറപ്പാക്കാനും കഴിയുന്നതാണ്. ഉദാഹരണമായി ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഡോട്ടറ്റേ തന്മാത്രകളുമായി ബന്ധിപ്പിച്ച് ബീറ്റ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ലുട്ടീഷ്യം, ഇട്രിയം എന്നീ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഈ മരുന്ന് അസുഖബാധിത കോശങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടോ എന്ന് ഗാമ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗാലിയം ഡോട്ടറ്റേറ്റ് ഉപയോഗിച്ച് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചികിത്സയ്ക്ക് മുൻപേ തന്നെ അറിയുവാൻ സാധിക്കുന്നു.
ഇങ്ങനെ

0: പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ലുട്ടീഷ്യം PSMA, ഗാലിയം PSMA എന്നിവ ഉപയോഗിച്ച് അറിയുവാൻ സാധിക്കും. കേരളത്തിൽ സർക്കാർ മേഖലയിൽ രണ്ട് മെഡിക്കൽ കോളേജുകളിലാണ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം ഉള്ളത്, തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ. അതുപോലെ റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിലും ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും അനുസരിച്ച് രോഗനിർണയത്തിലും ചികിത്സയിലും വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ പെറ്റ് സ്കാൻ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ന് ക്യാൻസറിനും ക്യാൻസർ ഇതര ചികിത്സയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിശോധനാ സംവിധാനമാണ് പെറ്റ് സ്കാൻ.
1: പെറ്റ് സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങി. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
1: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിലേർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ

0: യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെ ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സിബിഎസ്ഇ 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം നടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന സിയുഇടി യുജി പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് എൻടിഎ അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ യുഎസ് ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
2: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-8

0: 0001 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും കൂടി. രണ്ടാഴ്ചക്കിടെ നാലാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76279, നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23964, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവൻ 240 രൂപ വർദ്ധിച്ച് 116880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. June 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
2: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു പിയാനോ.
3: നോക്കൂ സുഹൃത്തേ, ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺനുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ? നീ ഒന്ന് ചെവിയോർത്തേ, കേൾക്കുന്നില്ലേ ഒരു സംഗീതം? എണ്ണിയാ തീരാത്തത്രയും വാദ്യോപകരണങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ കടൽ കണ്ടക്ട് ചെയ്യുന്ന സിംഫണി സംഗീതം എനിക്കതിൽ നിന്നും വേറിട്ട് കേൾക്കാം. എന്റെ പിയാനോയുടെ ശബ്ദം

പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. ശബ്ദസാന്നിധ്യം തിലകൻ, ആർ സി ഗോപാൽ, ജോൺ ടി വേഖൻ, സുനിൽ ഞാറക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീര കൃഷ്ണൻ, എയ്ഞ്ചൽ, ലേഖാഭാസി. നാടകരചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: പിയാനോ.
1: കാർലോസ് ചേട്ടോ, കാർലോസ് ചേട്ടാ, ഏയ് അവിടെ ഒന്ന് നിൽക്കണ്ട കാർലോസ് ചേട്ടാ.
2: ഓ ജീസസ്, ഇവനെന്താ ഇവിടെ കാര്യം ഈ ബോട്ടില്?
1: ചേട്ടൻ എന്താ ചെവി കേട്ടു?

0: കൂടെ.
1: ഓ സ്റ്റീഫൻ, താനെന്തോ ഇവിടെ?
0: ഓ എനിക്കെന്താ ഇവിടെ ഒന്നും വരാൻ പാടില്ലേ?
1: അതല്ല, പണം പലിശയ്ക്ക് കൊടുക്കുന്നതിന് ഇവിടെ ഈ തുറമുഖത്ത് എന്താ കാര്യമൊന്നും?
0: ഓ അപ്പൊ കാർലോസ് ചേട്ടൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ?
1: ഇല്ല.
0: എന്റെ ചേട്ടാ ഈ കടപ്പുറത്തെ ദാരിദ്ര്യം പിടിച്ചവന്മാർക്ക് കടം കൊടുത്തു കൊടുത്ത് ഞാൻ മുടിഞ്ഞു. തിരിച്ചിങ്ങോട്ടും മുതലുമില്ല, പലിശയുമില്ല. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നപ്പോ ഞാൻ അക്കരെ പേർഷ്യയിൽ നിന്ന് പണം ഇറക്കാൻ ഏർപ്പാടാക്കി. ഇപ്പൊ എന്താ, പേർഷ്യയിൽ നിന്ന് വന്ന ആ കപ്പലില്ലേ, അതിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പണം. ഈ കടപ്പുറത്തെ തെണ്ടികൾക്ക് പലിശക്ക് കൊടുക്കാനുള്ള പണം അല്ല പിന്നെ.
1: അതേതായാലും നന്നായി കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റീഫനും അക്കരെ പേർഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉള്ളത് കൊണ്ട് ഈ കടപ്പുറത്തെ അഗതികൾക്ക് രക്ഷയായി.
0: സ്റ്റീഫന് വേണ്ടത് പരിഹാസമല്ല കേട്ടാ, പലിശയാണ്, പലിശ.
1: ഓഹോ, തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ പലിശ കൃത്യമായി തരുന്നുണ്ടല്ലോ ഇല്ലേ? ഇല്ലാന്നൊന്ന് പറഞ്ഞു നോക്കി.
0: അതിന് ഞാനിപ്പം കാർലോസ് ചേട്ടനോട് പലിശ ചോദിച്ചോ? ഇല്ലല്ലോ. കാർലോസ് ചേട്ടൻ ആള് ഡീസന്റ് അല്ലയോ?
1: മനസ്സിലായില്ല.
0: ഇനി ഞാനിപ്പം കാർലോസ് ചേട്ടൻ്റെ പാരമ്പര്യവും ഇതാ ഈ ഞരമ്പിലോടുന്ന ചോരയുടെ നെറിയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണമായിരിക്കും.
1: അതേടാ, നെറിയുള്ള ചോര തന്നെയാണ് ഈ ഞരമ്പിലോട് ഓടുന്നത്. വിശ്വസിക്കണം അതിനെ. മനുഷ്യനിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞങ്ങളവരെ വിദേശികളായിട്ടും സ്വീകരിച്ചത്. ഒടുക്കെ എല്ലാം വിട്ടെറിഞ്ഞ് അവരൊക്കെ കടൽ കടന്ന് പോയിട്ടും ഞങ്ങളിങ്ങനെ സങ്കരവർഗം എന്ന പരിഹാസവും ഏറ്റുവാങ്ങി ഇവിടെ തുടരുന്നതും ഈ നാടിനോട് കൂറുള്ളത് കൊണ്ടാണ്. വി വേർ ലോയൽ, വി ആർ ലോയൽ, ആൻഡ് വി വിൽ ബി ലോയൽ. മനസ്സിലായോടാ?
0: ഇതാ കാർലോസ് ചേട്ടൻ്റെ ഒരു കുഴപ്പം. എന്തു പറഞ്ഞാലും കയറി അങ്ങോട്ട് ചൂടാകും. അപ്പോഴൊക്കെ തുടങ്ങും പഴം കഥകൾ. സായിപ്പന്മാർ വന്ന കഥ, അവരെ സ്നേഹിച്ച കഥ, അവർ പോയ കഥ, നിങ്ങളിവിടെ നിന്ന കഥ. ഇങ്ങനെ കയറും ഉടക്കം മാത്രം. ഞാനിപ്പോൾ മുതലോ പലിശോ വല്ലതും ചോദിച്ചോ?
1: പിന്നെ നീ എന്തിനാ എന്നെ പുറയെന്ന് വിളിച്ചു?
0: ചേടാ, ഈ പലിശക്കാരുടെ ഒരു ഗതികേട് നോക്കണേ. പണം കൊടുത്തു പോയാ തീർന്നു, പിന്നെ മുമ്പേ നിന്നും വിളിക്കാൻ മേല, പുറയിൽ നിന്നും വിളിക്കാൻ മേല. ഒന്ന് കുശലം ചോദിക്കാനും പറ്റൂലേ?
1: നിനക്ക് എന്ത് കുശലുവാ ചോദിക്കാനുള്ളത്?
0: ഓ അപ്പോഴേക്കും മുഖം മാറിയത് കണ്ടില്ലേ, എന്താ ഒരു ഗൗരവം. ഇനി ആ സത്യം പറയാലോ ചേട്ടാ, അഞ്ചാറ് മാസമായി പലിശ തരാതെ മുങ്ങി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ നിങ്ങളുടെ ഈ പോർട്ടിൽ. എന്താ അവൻ്റെ പേര്? ചീങ്കണ്ണി ജോൺസൺ. ഹാ, ആ കള്ള തിരുമാലിയെ കയ്യോടെ പൊക്കാനാണ് ഞാൻ വന്നത്. അവനെ കാണാതെ ഇങ്ങനെ നിൽക്കുമ്പം കാർലോസ് ചേട്ടനതാ നടന്നു പോകുന്നു. എന്നാ പിന്നെ നാല് ലോഹ്യം പറയാലോ എന്ന് ഒരു പുറകെ നിന്ന് വിളിച്ചു. അതാ ഇപ്പൊ കുഴപ്പമായത്. അല്ല ചേട്ടാ, ഈയിടെയായി ലോനപ്പൻ ചേട്ടൻ്റെ അവിടെ ഒന്നും കാണാറില്ലല്ലോ. എന്താ ചേട്ടൻ ഡ്രിങ്ക്സ് അടി നിർത്തിയോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ആ നിർത്തിന്ന് പറയാം, ലോനപ്പൻ്റെ അവിടെ വന്ന് കുടിക്കാനുള്ള മുതലൊന്നും ഇപ്പൊ കയ്യിലില്ല. ഈ പോട്ടിലെ കുമ്പസം പണി നിന്ന് കിട്ടുന്നതൊക്കെ കണ്ട കള്ളപ്പലിശക്കാർക്ക് മാസാമാസം കൊടുക്കാനേ തയ്യുന്നുള്ളൂ.
0: അത് ചേട്ടൻ നമുക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ദേ നോക്കിയേ ചേട്ടാ, അബ്രഹാമിന്റെ ബാർ. നമുക്ക് സ്വല്പം ഡ്രിങ്ക് അടിച്ചാലോ? വേണ്ട, പേടിക്കണ്ട, ഇന്നത്തെ ചെലവ് എൻ്റെ വക. ഏതായാലും കാർലോസ് ചേട്ടൻ്റെ വക കുറച്ച് തെറി കേട്ട ദിവസമല്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിന്.
1: ഞാനില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്, കൂടി നിർത്തി. റോസയ്ക്കും നാൻസിക്കും ഞാൻ വാക്ക് കൊടുത്താ, വാക്ക് തെറ്റിച്ച നിനക്കറിയാലോ റോസയുടെ സ്വഭാവം. നീ പോയി കുടിച്ചോ, ഗോ ഗോ ആൻഡ് എൻജോയ്.
0: അങ്ങനെ ഒരാൾ കൂടി വിശുദ്ധനായി.
1: ആരാ?
0: സെയിന്റ് കാർലോസ് പെരേര.
1: ആ പിന്നെ അബ്രഹാമിനോട് ഞാൻ ചോദിച്ചായിട്ട് പറഞ്ഞു തരും.
0: ഓ അങ്ങനെ ആയിക്കോട്ടെ.
1: ആ അവിടെ നിന്നേ സ്റ്റീഫൻ.
0: ആ
1: വാട്സ് ടൈം നൗ? വാട്ട് ഈസ് ടൈം നൗ?
0: 6:30 നൗ.
1: ഓ ജീസസ്, ഇറ്റ്സ് ടു ലേറ്റ്. ഷൂ, റോസ ഇന്ന് എന്നെ വെച്ചേക്കില്ല.
2: Good evening, Papa.
1: Good evening. What is going on inside?
2: എന്താ പപ്പാ?
1: വീട്ടിനകത്താര പിയാനോ വായിക്കുന്നു? Is it Rosa, your mummy?
2: No, Papa.
1: പിന്നാരാ? എന്റെ അനുവാദം ഇല്ലാതെ പിയാനോ തൊട്ട് കളിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ?
2: Oh my God. Cool down, Papa. മമ്മി കേൾക്കും.
1: കേട്ടാൽ എന്താ?
2: പതുക്കെ. മമ്മിയുടെ കൂടെ മറ്റു ചില ഗസ്റ്റുകൾ കൂടിയുണ്ട്. Please, Papa.
1: എല്ലാവർക്കും കൂടെ അങ്ങനെ കൈവെച്ച് കളിക്കാനുള്ള കളിപ്പാട്ട് ഒന്നും അല്ലത്.
2: പ്രശ്നം ഉണ്ടാക്കല്ലേ പപ്പാ?
1: ഇന്നേതായാലും പ്രശ്നം ഉണ്ടാക്കിട്ട് തന്നെ കാര്യം.
2: Keep quiet.

0: ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് ഷേർലി, കൺഗ്രാറ്റ്സ്.
1: താങ്ക് യു മാം.
0: ഹാ, ലുക്ക് മാർഗരറ്റ്, മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ കാർലോസ്.
2: ഐ ആം മാർഗരറ്റ്, ഇത് ഇതെന്റെ മകൾ ഷേർലി.
0: കാർലോസിന് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാനെന്ന് പറഞ്ഞില്ലേ ചാർലി എങ്ങളുടെ നെയ്ബറായി എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടെന്ന്? അത് ഇവളാണ്. പിന്നെ കാർലോസ് കേട്ടില്ലേ ഷേർലിയുടെ പിയാനോ പെർഫോമൻസ് എങ്ങനെയുണ്ട്?
3: ടു ബി ഫ്രാങ്ക്, നോട്ട് അപ് ടു ദ മാർക്ക്.
1: ഓ,
3: അത്ര പോരാ, ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്.
0: കാർലോസിന്റെ വായിന്ന് കോംപ്ലിമെന്റ് വീഴണമെങ്കിൽ ഒത്തിരി പാടാ. ഡോണ്ട് ബി അപ്സെറ്റ് ഷേർലി, എനിക്ക് ഇഷ്ടമായി നിന്റെ പെർഫോമൻസ്. ഹേയ്, ഡോണ്ട് വറി ഗേൾ.
1: ഇങ്ങനത്തെ പഴഞ്ചൻ സാധനത്തിൽ നിന്ന് മഹത്തായ സംഗീതം ഉണ്ടാക്കാനുള്ള സൂത്രപ്പണിയൊന്നും എനിക്കറിയില്ല.
3: പഴക്കമുണ്ട്, ശരി തന്നെ. പക്ഷെ

0: ഇല്ല, കാർലോസ് കേട്ടില്ലേ ഷേർലിയുടെ പിയാനോ പെർഫോമൻസ് എങ്ങനെയുണ്ട്?
1: ടു ബി ഫ്രാങ്ക്, നോട്ട് അപ് ടു ദ മാർക്ക്.
2: ഓ,
1: അത്ര പോരാ, ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്.
0: കാർലോസിന്റെ വായിന്ന് കോംപ്ലിമെന്റ് വേണമെങ്കിൽ ഒത്തിരി പാടാ. ഡോണ്ട് ബി അപ്സെറ്റ് ഷേർലി, എനിക്ക് ഇഷ്ടമായി നിന്റെ പെർഫോമൻസ്. ഹേയ്, ഡോണ്ട് വറി ഗേൾ.
2: ഇങ്ങനത്തെ പഴഞ്ചൻ സാധനത്തിൽ നിന്ന് മഹത്തായ സംഗീതം ഉണ്ടാക്കാനുള്ള സൂത്രപ്പണിയൊന്നും എനിക്കറിയില്ല.
1: പഴക്കമുണ്ട്, ശരി തന്നെ, പക്ഷെ മഹത്തായ സംഗീതം കുറെയേറെ കണ്ട സാധനം തന്നെ ഇത്.
2: ഓ, പിന്നെ അങ്കിള് നോക്കിയ ഇതിന്റെ പെടലുകൾ, അമർത്തിയൊന്ന് ചവിട്ടിയാ പൊടിഞ്ഞു താഴെ പോകും. ഈ ഐവറി കോട്ടിങ്സ് ഒക്കെ ഇളകി പോന്നിരിക്കുന്നു.
1: ഇത്ര കഷ്ടപ്പെട്ട് ഈ പഴയ സാധനം എടുത്ത് പെരുമാറിയ എന്തിനാ?
3: ലുക്സ്, റോസ എന്റെ പഴയ ഫ്രണ്ടാണ്. അവള് ഫോണിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം വന്നു, പക്ഷേ ഇത്രയും പഴക്കമുണ്ടെന്ന് കരുതിയില്ല. വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നറിയാൻ ഷേർലി അവൾക്ക് അറിയാവുന്ന ഒരു കോമ്പോസിഷൻ വായിച്ചു, അത്രയല്ലേ ഉള്ളൂ.
1: അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. റോസാ, വാട്ട് ഈസ് ദിസ്?
0: അവർ ഞാൻ വിളിച്ചിട്ട് വന്നതാ ഈ പിയാനോ കാണാൻ. അവർക്കത് ബോധിച്ചിട്ടുണ്ടെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും.
1: റോസാ, ഹൗ ഡെയർ യു? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ?
2: ഈ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കം വേണമെന്നില്ല. ഇത്രയും പഴക്കമുള്ളൊരു സാധനമല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്താ, അങ്ങനെയല്ലേ മമ്മി?
3: അത് ശരിയാ. കാശം തന്ന് ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ടുപോയി പിന്നെ അതിന്റെ മേൽ അറ്റകുറ്റപ്പണി നടത്താനൊന്നും ഞങ്ങൾക്കാവില്ല. സോ സോറി റോസ.
2: ഇത്രയും ദൂരം താണ്ടി ഇത്രയും സമയം മെനക്കെടുത്തി കാണേണ്ട മഹത്വം ഒന്നും ഇതിനില്ല. ഞാൻ മമ്മിയോട് അപ്പോഴേ പറഞ്ഞതാ.
1: ഈ കൊച്ചി ഇപ്പോഴും മഹത്വത്തെ കുറിച്ചാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. സി, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ നിന്ന് തനിയെ മഹത്തായ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. അത് ഗ്രേറ്റ് ആകുന്നത്, ഐ മീൻ അതിലെ സംഗീതം ഗ്രേറ്റ് ആകുന്നത്, ഗ്രേറ്റ് ആയ ഒരു മ്യൂസിഷ്യൻ വന്നതിനെ സ്പർശിക്കുമ്പോഴാണ്, വിരലോടിക്കുമ്പോഴാണ്.
0: ലുക്ക് കാർലോസ്, നിങ്ങൾ ഇങ്ങനെ തിയറിയും ഫിലോസഫിയും പറയുന്നതിന് പകരം അതിലൊരു സൊനാറ്റ വായിച്ച് കേൾപ്പിക്കൂ.
1: നോ.
0: അകത്തേക്ക് പോകാൻ വരട്ടെ കാർലോസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പീസ്, ഐ മീൻ ബിഥോവന്റെ മൂൺലൈറ്റ് സൊനാറ്റ പോലെ സിമ്പിളായ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്യൂ.
1: അത് വേണ്ട. നോ, അത് ശരിയാവില്ല.
0: അതെന്താ ശരിയാവാത്തത്?
1: ശരിയാവില്ല, അത്ര തന്നെ.
2: നിങ്ങൾ വഴക്ക് നിർത്ത്, അവര് പോയി. They already left.
0: What are you doing, Carlos?
1: അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. റോസ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അറിയോ മാക്,
0: ഭ്രാന്ത് എനിക്കല്ല, കാർലോസിനാണ്.
1: ഞാൻ എന്ത് ഭ്രാന്ത് കാണിച്ചു?
0: അവർ ആരാന്നറിയോ കാർലോസിന്?
1: ആരായാലും എനിക്കെന്താ? നീയും കേട്ടതല്ലേ അവളുടെ അഹങ്കാരം പറച്ചില്. മൂന്നോ നാലോ തലമുറകള്, അതും പ്രശസ്തരായ മ്യൂസീഷ്യൻസ് പ്ലേ ചെയ്ത പിയാനോയെ കുറിച്ചാ അവൾ വേണ്ടാതിനം പറഞ്ഞ്. എനിക്ക് എന്റെ ഫോർ ഫാദേഴ്സിനെ മൊത്തം ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നിയത്. ഐ കുഡ് നോട്ട് കൺട്രോൾ മൈസെൽഫ്.
0: കാർലോസ്, ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നു എങ്കിൽ രണ്ടേ രണ്ട് മിനിറ്റ് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ പീസ് ആ പിയാനോയിൽ വായിച്ചിരുന്നെങ്കിൽ അവരുടെ നാവിറങ്ങി പോവില്ലായിരുന്നു.
1: ഞാനത് വായിക്കാൻ പോണില്ല എന്ന് നിനക്കറിയാവല്ലോ.
0: ലുക്ക് കാർലോസ്, പ്രതാപവും പറഞ്ഞിരുന്നാ മതിയോ? ഇവിടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നാ കാർലോസ് വിചാരിക്കുന്നത്?
1: അതുകൊണ്ടായിരിക്കും പിയാനോ വിറ്റിയുള്ളയാണെന്ന് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചത്.
0: അതെ, ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും കാർലോസ് അറിയുന്നുണ്ടോ? അടുത്ത മാസം നാൻസിയുടെ മാരേജ് ആണ്, അറിയോ? അത് പൊന്നോമനെ മോളുടെ കെട്ട് നടത്താൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ?
1: ഈ പഴയ പിയാനോ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കല്യാണം നടത്താമെന്നാണോ നീ കരുതുന്നത്?
0: കറുത്ത് തടിച്ച തിമിംഗലം പോലുള്ള ഈ പാട്ടുപെട്ടി വെറുതെ ഇരുന്ന് സ്ഥലം മെനക്കെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതിവിടെ നിങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ ഈ മുറി ഫ്രീ ആയി, നാൻസിക്കും ചെക്കനും ബെഡ്റൂമായി.
1: ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഓർമ്മ വെച്ച നാള് മുതൽ അതിവിടെ കിടക്കുകയാണ്, അതിവിടെ തന്നെ ഉണ്ടാവും എന്റെ മരണം വരെയെങ്കിലും.
0: Don't be silly, Carlos. Be practical.
1: I won't agree with you. ഈ പിയാനോ എനിക്ക് എന്തായിരുന്നെന്ന് ആർക്കും അറിയില്ല.
0: ഞാനൊന്ന് ചോദിച്ചോട്ടെ കാർലോസ്, ഒരിക്കൽ നിങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന ഈ പിയാനോ നിങ്ങളൊന്ന് തൊട്ടിട്ട് പോലും വർഷങ്ങൾ ഇത്രയായി.
1: അതും നിനക്കറിയാവുന്നല്ലേ?
0: Yes, അതും എനിക്കറിയാം. എല്ലാം എല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ തറപ്പിച്ചു പറയുന്നത്. ലുക്ക് കാർലോസ്, നിങ്ങൾ പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ്. പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്നവന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാവില്ല. അതുകൊണ്ട് ഒക്കെയും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, പ്രശസ്തരായ സംഗീതജ്ഞർ ഉപയോഗിച്ച ഒരു പിയാനോ വിൽപ്പനയ്ക്കുണ്ട് എന്ന് കാണിച്ച് ഞാനൊരു പരസ്യം പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. താല്പര്യമുള്ളവർ നാളെ മുതൽ എത്തി തുടങ്ങും. പിയാനോ ചില കോമ്പസിഷൻസ് നിങ്ങൾ വായിച്ചു കൊടുക്കുകയും വേണം.
1: എനിക്കതിനാവില്ല. നീ അത് വിൽക്കുകയോ തൊലയ്ക്കുകയോ എന്ന് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞാനതിൽ പ്ലേ ചെയ്യില്ല. ഇല്ല, എനിക്കതിനാവില്ല.

0: ഡാ ഇങ്ങോട്ട് നോക്കിയേ, റോസ പറയുന്നതിലും കാര്യമുണ്ട്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച്
1: നീ എന്താടാ ഫ്രാൻസി വകതിരിവില്ലാത്തവനെ പോലെ സംസാരിക്കുന്നു?
0: വകതിരിവില്ലാത്തതേ ഫ്രാൻസിസിനല്ല, നിനക്ക. ഇവിടെ ഇങ്ങോട്ട് നോക്കാനല്ലേടാ പറഞ്ഞത്. അടുത്ത മാസം കല്യാണം നടക്കേണ്ട വീടല്ലേ അത്? അല്ലേൽ തന്നെ സ്ഥലമില്ല. അപ്പോഴാ അതിനകത്ത് മല പോലെ ഒരു പിയാനോ കൊണ്ട് വച്ചിരിക്കുന്നു.
1: ഇത്രയും കാലം അങ്ങനെയല്ലേ കഴിഞ്ഞിരുന്നത്?
0: അതുപോലാണോടാ ഇനിയുള്ള കാലം? ഞാനൊന്ന് ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്, നീ അതിലിപ്പോ വായിക്കാറില്ലല്ലോ. ഇല്ല, അപ്പോ എന്ത് ചെയ്യണം? വിൽക്കണം. വിറ്റാ രണ്ടുണ്ട് കാര്യം. വീട്ടിനകത്ത് സ്ഥലവും കിട്ടും, കല്യാണ ചെലവിന് കാശും കിട്ടും. ഇക്കാര്യത്തിൽ ഞാൻ റോസയുടെ ഭാഗത്താ. ആ
1: അത് ശരി, നീ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷവും ഇല്ല, നിനക്കറിയില്ല.
0: കാർലോസേ ഇങ്ങോട്ട് നോക്കണം. എടാ ഇങ്ങോട്ട് നോക്കാൻ, നീ ഇങ്ങനെ ഈ തുറമുഖത്തിൽ ഗുമസ്തനായി കഴിയേണ്ട ആളാണ് അല്ലല്ലോ. ഇടയ്ക്കൊക്കെ ആ പിയാനോയിൽ പെരുമാറിയാലേ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ നിന്റെ ആ പഴയ കാലം.
1: നിർത്ത്, പ്രാഞ്ചിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
0: ഈ ഉടക്ക് സ്വഭാവം കൊണ്ടാ നീ ഗതി പിടിക്കാത്തത്.
1: എനിക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു.
0: എന്നാ പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പം, എടാ പ്രാഞ്ചി നീ ആ മുനമ്പിലൊന്ന് വരണം, ചില പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും പറഞ്ഞ് എന്നോട് സംഘടിക്കാൻ വരരുത്. പറഞ്ഞേക്കാം. ആ
1: പ്രശ്നങ്ങൾ വരുമ്പോ പിന്നെ ഞാൻ വേറെ ഏത് ചെകുത്താനേടാ കൂട്ടു വിളിക്കുന്നത്? എന്റെ പ്രാഞ്ചി അല്ലാതെ.
0: നിന്റെ ഈ ചിരിയും കളിയൊന്നും ഈ പ്രാഞ്ചിയോട് വേണ്ട. കാർലോസേ
1: പറയടാ,
0: നാട്ടുകാരുടെ മുന്നിൽ വലിയ സുഹൃത്തുക്കളാ, എന്നാ നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കറിയോ? ഇല്ല. എന്തെങ്കിലും വാ തുറന്നു പറയോ? അതും ഇല്ല. ഇതാ കാർലോസേ, നീ ഇതുവരെ ആയിട്ടും അക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സാന്താക്രൂസ് ഐലൻഡിലെ ആ സംഗീത പരിപാടിയിലെ ശരിക്കും എന്തടാ ഉണ്ടായത്?
1: ഞാൻ പറഞ്ഞല്ലോ നീ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ.
0: ഇപ്പൊ എത്ര വർഷങ്ങളായിട്ടുണ്ടാവും? 10 അതോ 12 എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ പരിപാടി കഴിഞ്ഞ് നീ ഇതാ ഇവിടെ കുടിച്ചു വന്ന് കരഞ്ഞ് നിലവിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതീ പിന്നെയാ നീ പിയാനോ തൊടാതായത്.
1: പഴങ്കഥകൾ പറയാനും കേൾപ്പിക്കാനും അല്ല ബ്രാഞ്ചിയെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഞാനിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാം.
0: എനിക്കേ വേറെ പണിയുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ നീ ഒറ്റയ്ക്ക് അങ്ങ് തീർത്തോ.
1: പിണങ്ങാതടാ,
0: ഞാൻ പോളൂ.
1: നീ അവിടെ നിന്നേ. എടാ ഞാൻ പറയാം ബ്രാഞ്ചി, ഞാൻ പറയാം.
0: എന്നാ പറഞ്ഞു പണ്ടാരടങ്ങ്.
1: അന്ന് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ടിൽ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയണം, അത്രയല്ലേ ഉള്ളൂ.
2: അതെ
1: പറയാം. അത് ഒരു ജയന്റ് ഓർക്കസ്ട്ര.

0: 60-നും 100-നും ഇടയ്ക്ക് വാദ്യോപകരണങ്ങൾ. എനിക്ക് പെർഫോം ചെയ്യാൻ ഏറെ സ്കോപ്പുണ്ടായിരുന്ന ബിഥോവൻ്റെ ഒരു സിംഫണിയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. സാന്താക്രൂസ് ദ്വീപിൽ വീശിയടിക്കുന്ന കടൽക്കാറ്റുകൾ പോലും വീർപ്പടക്ക് നിന്ന ഉച്ചസ്ഥായികളും നിശബ്ദതകളും ഞാൻ എൻ്റെ പിയാനോയിലൂടെ ബിഥോവൻ ബധിരതയുടെ ലോകത്തു നിന്ന് സൃഷ്ടിച്ച താഴ്വരകളെ, പുൽമേടുകളെ വീണ്ടും വീണ്ടും കണ്ടെടുക്കുകയായിരുന്നു. സംഗീതത്തിൻ്റെ മഹാപ്രവാഹത്തിലൂടെ സ്വയം നഷ്ടപ്പെട്ട് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കെ പൊടുന്നനെ
1: അവൾ എൻ്റെ പിയാനോ
0: എന്നെ ചതിച്ചു. കീബോർഡുകളിൽ നിന്ന് കൈവിരലുകൾ തെന്നി മാറുന്നത് പോലെ കാൽപ്പടലുകളിൽ പ്രതീക്ഷിക്കാത്ത മർദ്ദ വ്യത്യാസങ്ങൾ, സ്വരക്കമ്പിയുടെ വൈബ്രേഷൻസ് നിയന്ത്രിക്കുന്ന ഡാംബറിൻ്റെ നിയന്ത്രണം പാളിയതുപോലെ, ഹർഷാരവങ്ങൾക്ക് പകരം പരിഹാസ സ്വരങ്ങൾ ഉയർന്നു കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി
1: അവൾ എൻ്റെ പിയാനോ എന്നെ ചതിച്ചിരിക്കുന്നു.
0: ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും മ്യൂസിഷ്യനോട് കാണിക്കരുതാത്ത ചതിയായിരുന്നു അത്.
2: നീ എന്തൊക്കെയാണടാ ഈ പറയുന്നത്?
0: എത്രയോ കാലമായുള്ള ഞങ്ങളുടെ ആത്മബന്ധം ആ കൺസെർട്ടിൽ ഒരു നിമിഷം വേറിട്ടു.

0: നിനക്കറിയോടാ പ്രാഞ്ചി, എന്റെ പിയാനോ അവൾ എനിക്ക് കാമുകിയെ പോലായിരുന്നു, കാമുകിയെ പോലെ. ഞാൻ ഒന്ന് തൊടുമ്പോ അടിമുടി പൂക്കുന്ന, സംഗീതം പൊഴിക്കുന്ന എന്റെ പെണ്ണ് റോസാ എനിക്ക് ഭാര്യ മാത്രമായിരുന്നു.
1: നീ ഈ പറയുന്ന ഒന്നും എന്റെ തലയിൽ കേറുന്നില്ല.
0: മ്യൂസിഷ്യനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും തമ്മിലൊരു കരാറുണ്ട്, നിഗൂഢവും നിശബ്ദവുമായ ഒരു കരാർ. ഒരു കൺസെർട്ടിന്റെ വിശുദ്ധ നിമിഷങ്ങളിൽ ലംഘിക്കാനുള്ള ഒന്നല്ല അത്.
1: ആ കരാർ ലംഘിച്ചത് നീയല്ലേ?
0: വാട്ട് യു മീൻ?
1: അന്നും കുടിച്ചിട്ടല്ലേടാ നീ പരിപാടിയിൽ പങ്കെടുത്തത്.
0: ലേശം മദ്യവെച്ചിരുന്നു, ഒരു കോൺഫിഡൻസിന് വേണ്ടി.
1: അപ്പറഞ്ഞത് നേരെ. അക്കാലങ്ങളിൽ ഒടുക്കത്തെ കുടി കാരണം നിനക്ക് നിന്നിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടത്, മദ്യം കിട്ടിയില്ലെങ്കിൽ വിരലുകൾ വിറയ്ക്കുന്ന അവസ്ഥ. വിറയ്ക്കുന്ന ആ കൈവിരലുകൾ കൊണ്ടാണ് നീ കുറ്റബോധത്തോടെ നിന്റെ പിയാനോ വായിച്ചത്. ആ കുറ്റബോധം മറക്കാൻ നീ വീണ്ടും മദ്യം തേടിപ്പോയി, നീ ഇപ്പം പറഞ്ഞ കോൺഫിഡൻസിന് വേണ്ടി.
0: പ്രാഞ്ചി, നിനക്കും എന്നെ തിരിച്ചറിയാനാകുന്നില്ലല്ലോ.
1: ഡാ കാർലോസേ, നീ ഒന്ന് മനസ്സിലാക്കണം, നിന്നെ തിരിച്ചറിയുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, അത് ഈ പ്രാഞ്ചിയാടാ. നീ ഇങ്ങോട്ട് നോക്കിയേ. എടാ ഇങ്ങോട്ട് നോക്കാൻ, സത്യം പറ, സ്വന്തം സംഗീതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോ പാവം പിടിച്ച ആ പിയാനോയെ കരുവാക്കി നീ നിന്റെ സംഗീത ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നില്ലേ?
0: നോ അല്ല
1: കാർലോസേ, ഇതൊരു തരത്തിലുള്ള ഒളിച്ചോട്ടമാ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നേൽ നീ അവസാനിപ്പിക്കേണ്ടിയിരുന്ന നിന്റെ മുടിഞ്ഞ കുടിയായിരുന്നു പിയാനോ വായനയല്ല.
0: നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ ഒരു വിശ്വാസം, ഞാൻ ഇനി പിയാനോ തൊട്ടില്ല.
1: എടാ അതൊക്കെ നിന്റെ ഇഷ്ടം. എടാ കാർലോസ്, നീ റോസ പറയുന്നത് അനുസരിക്കണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ തൊടുക പോലും ചെയ്യാത്ത ശവപ്പെട്ടി പോലുള്ള സാധനം നിനക്കെന്തിനാടാ?
0: അതെടാ, നീ പറഞ്ഞതുപോലെ അതൊരു ശവപ്പെട്ടിയാണ്. ഒട്ടേറെ കോമ്പോസിഷനുകളുടെ, സിംഫണികളുടെ, സൊനാറ്റകളുടെ, കൺസേർട്ടുകളുടെ ഓർമ്മകൾ അടക്കം ചെയ്ത ശവപ്പെട്ടി. ഓർമ്മകളുടെ ശവപ്പെട്ടി.

0: ഡോളി, കീപ് ക്വൈറ്റ്. മമ്മി, സംബഡി ഈസ് കോളിംഗ്.
1: ആരാന്ന് നോക്കാൻ.
0: യെസ്,
2: ഹലോ, ഞാൻ ഫിലിപ്പ്. പത്രപരസ്യം കണ്ടു വന്നതാ. ഒരു പിയാനോ?
0: ഓ യെസ്, യെസ്, പ്ലീസ് കം ഇൻ.
3: ഞാനും അതെ, നിങ്ങളല്ലേ ആ ആഡ് കൊടുത്തത്?
0: അതെ, വരൂ.
2: ഈ പട്ടി കടിക്കില്ലല്ലോ.
0: ഇല്ല ഇല്ല,
2: ദാറ്റ്സ് ഫൈൻ.
0: ഡോളി, ഗോ ഇൻസൈഡ്. ഗോ ഗോ.
2: ഓ
0: ഇല്ല, പേടിക്കണ്ട, അവള് പ്രശ്നം ഉണ്ടാക്കില്ല.
2: ഇറ്റ്സ് ഓക്കെ,
0: പ്ലീസ് കം ഇൻ, കം ഇൻസൈഡ്. സി മമ്മി, ഇവരൊക്കെ ആ പത്രപരസ്യം കണ്ട് വന്നവരാ, നമ്മുടെ പിയാനോയുടെ.
1: ഐ സീ, വെൽക്കം. മോളെ നാൻസി, പപ്പയോടൊന്ന് വരാൻ പറയൂ.
0: പറയാം മമ്മി.
1: ഇതാണ് ഞാൻ പരസ്യം ചെയ്ത ആ പിയാനോ. ബൈ ദ ബൈ, എന്താ പേര്?
3: ഞാൻ മേഴ്സി.
2: ഹലോ, ഞാൻ ഫിലിപ്പ്.
3: കണ്ടിട്ട് വളരെ പഴക്കം തോന്നുന്നുണ്ടല്ലോ.
1: നാൻസി, അതാരാന്ന് നോക്കി.
2: അല്ല മാഡം, ഇത് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണോ?
1: അല്ലാതെ പിന്നെ. ആ ഇത് കാർലോസ്, മൈ ഹസ്ബൻഡ്. ഫിലിപ്പ് എന്താ ചോദിച്ചേ? വർക്കിംഗ് കണ്ടീഷനിലല്ലേ എന്ന്. ദാ, ഇക്കഴിഞ്ഞ ദിവസം പോലും കാർലോസ് മൊസാർട്ടിന്റെ ഒരു പീസ് ഇതിൽ വായിച്ചതാ. അല്ലേ കാർലോസ്?
4: അതെ അതെ.
3: അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചേ.
4: ഇല്ല, അത് എനിക്ക് നല്ല സുഖമില്ല. ഐ എം നോട്ട് വെൽ.
3: എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരു കൈ നോക്കാം.
0: മമ്മി, ഒരാള് കൂടി ന്യൂസ് പേപ്പർ ആഡ് കണ്ട് വന്നിട്ടുണ്ട്.
1: ആരാ അത്?
0: ഐ ഡോണ്ട് നോ, ഒരു ചുവന്ന തൊപ്പിക്കാരൻ, പിയാനോ കാണണമെന്ന്.
1: ആ വരാൻ പറയൂ.
5: ഞാൻ ഡൊമിനിക്, വിക്ടോറിയ ഐലൻഡിൽ നിന്നാണ്.
6: ഓ, ഇതാണല്ലേ ആ പിയാനോ.

0: എന്തു പറയുന്നു മാഡം? കാണാൻ പഴക്കമുണ്ടെങ്കിലും വായിക്കാൻ നല്ല സുഖം. ഐ മീൻ വെരി കംഫർട്ടബിൾ അല്ലേ?
1: ആ മാഡം, ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാന്.
0: ഓഫ് കോഴ്സ് കാർലോസ്, നിങ്ങൾ ഈ പിയാനോ മറ്റുള്ളവർ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കൂ, ഞാനത് ഇപ്പോൾ വരാം. ആ പിന്നെ എന്താ മാഡം പറയാനുണ്ടെന്ന് പറഞ്ഞത്? സാധനം ബോധിച്ചു അല്ലേ?
1: മറ്റുള്ളവർ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ട് മാറി സംസാരിക്കുന്നത്, മറ്റൊന്നും കരുതരുത്. ഇത്രയും പഴക്കമുള്ളൊരു സാധനത്തിനെ കുറിച്ച് പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു?
0: വാട്ട് യു മീൻ?
1: ഹോ, ഭയങ്കരം തന്നെ നിങ്ങളുടെ തൊലിക്കെട്ടി. ഞാൻ പോകുന്നു, ഗുഡ് ബൈ.
0: ആ പിന്നീട് വിവരം അറിയിക്കാമെന്ന്.
2: ഏ മിസ്റ്റർ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ കീബോർഡിൽ ഇത്രയും ഫോഴ്സ് കൊടുക്കേണ്ട കാര്യം എന്താ?
3: ഓ, ആ പറഞ്ഞത് ശരിയാ. കുറച്ചുകൂടി ബലം പ്രയോഗിച്ചാൽ ഈ കട്ടകളൊക്കെ അടർന്ന് താഴെ വീഴും. ഇതിന് എത്ര പഴക്കമുണ്ടെന്നാ മാഡം പറഞ്ഞത്?
0: 3 തലമുറകൾ ഉപയോഗിച്ച പിയാനോയാ ഇത്. അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര, കേട്ടിട്ടില്ലേ ഇവരെ കുറിച്ച്?
3: ഇല്ല, ആരാണ് ഇവരൊക്കെ?
0: ഈ നിൽക്കുന്ന കാർലോസിന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും പേരുകേട്ട പിയാനിസ്റ്റുകൾ. കാർലോസും നല്ലൊരു പിയാനിസ്റ്റ് ആയിരുന്നു.
3: ഓ, ഐ സി. കാര്യങ്ങൾ തുറന്നു പറയുക എന്നാണ് എൻ്റെ ഒരു രീതി. എൻ്റെ സ്വഭാവം വെച്ച് മ്യൂസിക്കും ആർട്ടും ഒന്നും എൻ്റെ 7 അയലത്ത് വരില്ല. എന്നിട്ടും ഈ പിയാനോ വാങ്ങാൻ ഇത്രയിടം വരെ വന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഈയിടെ ഒരു വീട് വെച്ചു, 10-15 മുറികൾ. മിക്കതും വേക്കൻ്റായി കിടക്കുന്നു. പഴയ ഏതെങ്കിലും ഉരുപ്പടി, ഐ മീൻ ഇതുപോലെ ഏതെങ്കിലും ഒരു സാധനം മുറിയിലിട്ടാൽ അത്രയും ആയല്ലോ. യു സീ മൈ പോയിന്റ്? അല്ലാതെ ഹു വാണ്ട്സ് ദിസ് മ്യൂസിക്?
0: ഈ പിയാനോ എങ്ങനെ, താങ്കൾക്ക് ഇഷ്ടമായോ?
3: ഇഷ്ടമായോന്നോ? എനിക്കിഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില പറയണ്ട. വേണ്ട, നിങ്ങൾ വില പറയണ്ട. ഞാൻ ഇതിനൊരു വില പറയാം. ആ വിലയ്ക്ക് ഇതിനെ നിങ്ങൾ എനിക്ക് തരുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ എനിക്കിതിനെ ഇഷ്ടപ്പെടാനാകൂ. അതാ എൻ്റെ ഒരു സ്റ്റൈൽ. എന്തു പറയുന്നു?
0: എത്രയാ നിങ്ങൾ ഇതിന് കണ്ടിരിക്കുന്ന വില?
3: ഒരൊറ്റ വില. ഐ മീൻ ഞാൻ വിലപേശലിനില്ല. 2500 രൂപ. ഓക്കെ.
0: നിങ്ങൾ എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ?
3: നോ നോ, ഈ പൊളിഞ്ഞ് തീരാറായ സാധനത്തിന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന വില എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം.
0: വില പേശാൻ നിങ്ങളില്ല എന്നല്ലേ തൊട്ട് മുൻപ് പറഞ്ഞത്?
3: ഓ,
0: ഇയാൾക്ക് ഏതായാലും ഈ പിയാനോ വിൽക്കുന്നില്ല. താങ്കൾക്ക് പോകാം.
3: ഓ പിന്നെ
0: തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? ആ ഒരാൾ കൂടി ഉണ്ട് ബാക്കി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്?
4: എന്നോടാണോ ചോദിച്ചത്?
0: ആ നിങ്ങളോട് തന്നെയാ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാ പറയേ, പറഞ്ഞു തൊലയ്ക്ക്, എന്നിട്ട് പുറത്തേക്ക് പോ.
4: കൂൾ ഡൗൺ മാഡം. മാഡം കുറച്ചു മുമ്പ് ചില സംഗീതന്മാരുടെ പേരുകൾ പറഞ്ഞില്ലേ? ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന കലാകാരന്മാരാണ് അവരൊക്കെ. എനിക്ക് പിയാനോ വേണം, ഞാനിതെടുത്തോളാം. പക്ഷേ
0: പിന്നെന്താണൊരു പക്ഷേ?
4: അത് നിങ്ങൾ എത്രയാണ് ഇതിനെ വില നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ.
0: ഞങ്ങൾ ഇതിനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്.
4: അത് എത്രയാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
0: അത് കൂടുതലാണെന്ന് കരുതുന്നവരുണ്ടാകും, പക്ഷെ അതിൽ കുറച്ചൊരു വിലയ്ക്ക് അത് കൊടുക്കാമെന്ന് കരുതിയാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ആത്മാവുകൾ പൊറുക്കില്ല.
4: എത്രയായാലും അതൊന്ന് അറിഞ്ഞാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ.
0: പറയാം, 12,000 രൂപ. 12,000 rupees.
4: 12,000 രൂപ, മൈ ഗോഡ്.
0: എന്താ തുക കൂടുതലാണെന്നാണോ?
4: എന്ന് ഞാൻ പറയില്ല, പക്ഷേ
0: പിന്നെ എന്താണൊരു പക്ഷേ?
4: എന്റെ കയ്യിൽ അത്രയും തുക കാണില്ല.
0: എങ്കിൽ പിന്നെ അതാണ് പുറത്തേക്കുള്ള വഴി, പോയിക്കോ.
4: ഞാൻ ഒന്നുകൂടി ഇതൊന്ന് കണ്ടോട്ടെ, വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്തോട്ടെ.
2: ഏ അതൊന്നും വേണ്ട
0: കാർലോസ്, ലെറ്റ് ഹിം പ്ലേ.

0: നിങ്ങൾ പിയാനോ പഠിച്ചിട്ടുണ്ടോ?
1: കുറച്ച്, വളരെ കുറച്ച്.
0: ഗുഡ്.
2: ഡൊമിനിക് എന്നല്ലേ പേര്?
1: അതെ.
2: ഇപ്പോഴെന്തോ തോന്നുന്നു?
3: ഇറ്റ്സ് റിയലി ഗ്രേറ്റ്.
2: എന്നാ ഇനി പറയൂ.
1: ഞാൻ പറഞ്ഞില്ലേ മാഡം, മാഡം പറഞ്ഞത്രയും തുക ഇപ്പം എൻ്റെ അടുത്തില്ല.
2: ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കുറയ്ക്കാം. നിങ്ങൾ സംഗീത പ്രേമിയായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് മാത്രം 11,000.
1: മാഡം എനിക്ക് തന്ന പരിഗണനയ്ക്ക് നന്ദിയുണ്ട്, പക്ഷേ
2: നിങ്ങൾക്ക് പിന്നെ എത്ര തുക?

0: രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കാനാകുക?
1: അത് ഞാൻ
0: വേണ്ട, ഞങ്ങളുടെ പിതാക്കന്മാരോട് അവരുടെ സംഗീതത്തോട് ബഹുമാനമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന നിലയിൽ ഞാനിത് അവസാന വില പറയുന്നു. 10,000 രൂപ. 10,000 rupees.
1: മാഡം ഒന്നും തോന്നരുത്.
0: എന്നാലും നിങ്ങൾ ചുമ്മാ തരാം, ഇനി ഒന്നും പറയണ്ട. യു മേ ഗോ നൗ. വേഗം സ്ഥലം വിട്.
1: ശരി, ഞാൻ പിന്നീട് വരാം.
0: വില പേശാനാണെങ്കിൽ ഇനിയും ഇങ്ങോട്ട് വരണമെന്നില്ല
1: സാർ. എന്നാൽ ഞാൻ.
0: ഇതൊക്കെ ഇവന്മാരുടെ ഓരോ തട്ടിപ്പുകളാണ്. കുറഞ്ഞ വിലയ്ക്ക് ഇത് തട്ടിയെടുത്ത് കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കണം. അവന്റെ ഒരു കള്ള വിനയവും സംഗീത പ്രേമവും.
2: പക്ഷെ അവൻ പിയാനോയിൽ തെറ്റില്ലാതെ നന്നായി വായിച്ചു.
0: നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം, ഇത്രയും ആൾക്കാർ വന്നതല്ലേ. നിങ്ങൾ ആ പിയാനോയിൽ എന്തെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇതിനകം ആ സാധനം വിട്ടുപോയേനെ.
3: ഡോളി, സ്റ്റോപ്പ് ദേർ. ഡോളി, കണ്ടില്ലേ മമ്മി? ഡോളി, സ്റ്റേ ദർ ഐ സേ. അവിടെ നിന്നേ, അവിടെ നിന്നേ ഡോളി. കണ്ടു പാപ്പ, ഡോളി പപ്പയുടെ പിയാനോയുടെ അടിയിലേക്ക് പോയി. ഇനി തിരിച്ചിറങ്ങണമെങ്കിൽ ഇറച്ചി പൊരിക്കുന്ന മണം കിട്ടണം. ഡോളി, കം ഹിയർ. ഡോളി, കം ബാക്ക്.
0: നാൻസി, നീ അകത്ത് പോകുന്നുണ്ടോ? ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു നിൽക്കുമ്പോഴാ അവളും അവളുടെ ഒരു പട്ടിയും.
2: സി റോസ, നീ ആ ചുവന്ന തുപ്പിക്കാനോട് പറഞ്ഞാണോ യഥാർത്ഥ വില? ഇത്രയും കുറഞ്ഞ വിലയാണോ നീ ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത്? ഇറ്റ്സ് പിറ്റി റോസ, ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
0: നിങ്ങൾ പിന്നെ അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു?
2: നിനക്കത് ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കി കിട്ടുന്ന സ്ഥലത്ത് നാൻസിക്കും ഭർത്താവിനും ബെഡ്റൂം ഒരുക്കണം. അത്രയല്ലേ ഉള്ളൂ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്.
0: എന്ത് വഴി?
2: അതൊക്കെ ഉണ്ട്. ഞാൻ ചാൾസ് അങ്കിളിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ ചാൾസ് അങ്കിൾ. ആ, ഇത് ഞാനാണ്, കാർലോസ്. എന്തൊക്കെ ഉണ്ട് പിന്നെ? ഇപ്പം ഞാൻ വിളിച്ചതേ, ഞാൻ അങ്കിളിനൊരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നു. അതൊക്കെ പറയാം, അങ്കിളിന് താല്പര്യമുള്ളൊരു ഗിഫ്റ്റാണ്. എന്നാൽ ഞാൻ പറയാം, എൻ്റെ പിയാനോ. പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഒരാഴ്ചക്കകം അത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം. എന്താ ശരിക്കും സർപ്രൈസ് ആയില്ലേ? ഓഹോ, അങ്ങനെയാണോ? ഇറ്റ്സ് ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ.
3: എന്താ പപ്പ?
2: ഓ, ഒന്നുമില്ല. ചാൾസ് അങ്കിളിന് ഫ്രെഡിയോട് ചോദിക്കണം. ഇക്കാലത്ത് വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ എന്തൊരു ജാടയാണേ.
0: മരിക്കാൻ കിടക്കുന്ന ആ കിഴവന് പിയാനോ ഗിഫ്റ്റായി കൊടുക്കാനോ? നിങ്ങൾക്ക് എന്താ മനുഷ്യ വകതിരുവില്ലേ? ആ കിട്ടുന്ന കാശ് കൂടി ചേർത്ത് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാമെന്ന് കരുതുമ്പോൾ ഇവിടെ ഒരാള് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
2: ഞാൻ പറഞ്ഞല്ലോ, ഭേദപ്പെട്ട ഒരു വില അതിന് കിട്ടിയില്ലെങ്കിൽ അതൊരു അപമാനമാണ്. ചാൾസ് അങ്കിളുടെ വീട്ടിലെതിരുന്നാല് കാണണമെന്ന് തോന്നും. എനിക്കവിടെ പോയി കാണുകയെങ്കിലും ചെയ്യാലോ.
0: അപ്പൊ കല്യാണത്തിനുള്ള പണമോ?
2: അത് അത് ഞാൻ സ്റ്റീഫന്റെ എടുക്കുന്ന കടമാണ്.
0: പലിശ കൊടുക്കണ്ടേ?
2: പിന്നെ പലിശ കൊടുക്കണ്ടേ?
0: ഒരിക്കൽ വരും സ്റ്റീഫൻ എലിപ്പെട്ടി പോലുള്ള ഈ വീട് ജപ്തി ചെയ്യാൻ. അപ്പോഴും നിങ്ങൾ പഠിക്കില്ല. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത മനുഷ്യൻ. ഹലോ. അതെ, പരസ്യം ചെയ്തത് ഞാനാണ്. അതെ, യെസ്, കേട്ടിട്ടില്ലേ? അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര, പിന്നെ കാർലോസ് പെരേര, അവരൊക്കെ വായിച്ച. ആ, നിങ്ങൾ നാളെ വരൂ വൈകിട്ട്. ആ, നേരിട്ട് കാണുമ്പോൾ പറയാം.
4: കാർലോസേ, എനിക്ക് നിന്നെ പിടികിട്ടുന്നില്ല. ആ പിയാനോയോട് നിനക്ക് അങ്ങേയറ്റത്തെ വെറുപ്പാണ്, എന്നാൽ അതിനെ ഉപേക്ഷിക്കാൻ നീ കൂട്ടാക്കുന്നുമില്ല.
2: വെറുപ്പാണെന്ന് എന്നോട് ആര് പറഞ്ഞു?
4: പിന്നെന്തായത്? സൗന്ദര്യപ്പെടക്കോ?
2: അറിയില്ല, ഒന്നു മാത്രം അറിയാം, പഴയ പോലെ ആ പിയാനോ വായിക്കാനാവില്ല.
4: ആ, നീ അതിൽ വായിച്ചാലും കൊള്ളാം, വായിച്ചില്ലേലും കൊള്ളാം. അത് പോട്ടെ കാർലോസേ, പിന്നെ ആരും വന്നില്ലേ പിയാനോ വാങ്ങാനായിട്ട്?
2: ആൾക്കാർ വന്നും പോയി കൊണ്ടിരുന്നു, എല്ലാവരും അതിർത്തിയോടെയാണ് മടങ്ങിയത്. റോസയാണെങ്കിൽ എല്ലാവരും

0: താഴ്ക്കിടുകയും ചെയ്യും. വിക്ടോറിയ ഐലൻഡിലെ ചുവന്ന തൊപ്പി വെച്ച ആ ചെറുപ്പക്കാരൻ മാത്രം പിന്നീടും ഒന്ന് രണ്ടുമണ വന്നു. കുറേ നേരം പിയാനോ നോക്കിയിരിക്കും, പിന്നെ കുറച്ച് നേരം അതിലെന്തെങ്കിലും വായിക്കും. റോസ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടും അവൻ വീണ്ടും വന്നു, നന്ദിയുള്ള ഒരു തെരുവ് പട്ടിയെ പോലെ.
1: ചാൾസ് അങ്കിളിന്റെ കാര്യം എന്തായി?
0: ഫ്രെഡി സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് ചാൾസ് അങ്കിൾ എന്റെ ഓഫർ നിരസിച്ചു. പിയാനോ വെക്കാൻ വീട്ടിൽ സ്ഥലമില്ലത്രേ.
1: നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്. എങ്ങനെയാണടാ ഞാൻ നിന്നെ ഒന്ന് സഹായിക്കുക? എന്റെ കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. നാൻസിയുടെ കല്യാണത്തിനാണ് ഇനി ഒരാഴ്ച തികച്ചില്ല. നീ ഇതെന്ത് കണ്ടിട്ടാ കാർലോസ്? ആർക്കും വേണ്ടാത്ത ആ പിയാനോ നീ എന്ത് ചെയ്യാൻ പോകുന്നു?
0: അതേടാ പ്രാഞ്ചി, എല്ലാം ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എല്ലാം

0: ഹലോ, അതെ, ആര്? ഒക്കെയും പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. എത്രയായി? ഓക്കെ, ഞാൻ കാർലോസിനെ വിടാം. ഓക്കെ.
1: ആരാത് മമ്മി?
0: എവിടെ നിന്റെ പപ്പ?
1: ഓ, പപ്പ അകത്ത് ഉറങ്ങാണെന്ന് തോന്നുന്നു.
0: ഓ, ഈ മനുഷ്യനെ സമ്മതിക്കണം. മാരേജ് ഇങ്ങ് അടുത്തു, എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നോ ഈ മനുഷ്യന്.
1: ആരാ ഇപ്പൊ മമ്മിയെ ഫോണിൽ വിളിച്ചത്?
0: ആ, അതാ ടൈലർ ഫെഡറിക്കാണ്, നിന്റെ കല്യാണ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു കഴിഞ്ഞെന്ന്. ഓ, അതിനി വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ പണം കൊടുക്കണ്ടേ? പണം കൊടുക്കേണ്ട ആളതാ അകത്ത് കിടന്നുറങ്ങുന്നു.
1: ഞാൻ കരുതി പിയാനോ കാണാൻ വരുന്ന ആരെങ്കിലും ആണെന്ന്.
0: ഈ മുടിഞ്ഞ സാധനം ലോകാവസാനം വരെ ഇവിടെ കാണുമെന്നാ എനിക്ക് തോന്നുന്നത്.
1: അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മമ്മി? 5 ദിവസങ്ങൾക്കപ്പുറത്താ മാരേജ്, അപ്പോഴേക്കും അതെവിടുന്ന് മാറ്റിയില്ലെങ്കിൽ?
0: നിനക്കറിയാവുന്നതല്ലേ നാൻസി, കഴിഞ്ഞ 1 മാസമായി ഞാൻ അതിന്റെ പുറകിലല്ലേ. നിന്റെ കല്യാണക്കാര്യത്തിൽ പോലും ഇത് കാരണം മമ്മിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാനായില്ല.
1: ഈ നശിച്ച പിയാനോ ഇതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തൊലക്കുകയായിരുന്നു. ഇനി തൊലയാനുള്ളത് എന്റെ ജീവിതമാ. ശാപം കിട്ടിയ ഒന്നായത് ഇത് എന്നെയും തൊലയ്ക്കും.
0: മോളെ, പതുക്കെ പപ്പ കേൾക്കും.
1: പപ്പ കേൾക്കാൻ തന്നെയാ ഞാനിത് പറയുന്നത്. ശാപം കിട്ടിയ പിയാനോ, എന്തിനാ മമ്മി ഈ വീടിന്റെ സന്തോഷം കെടുത്താൻ ഇങ്ങനെ ഒരു സാധനം? ആർക്കും വേണ്ടെങ്കിൽ, ആരും വാങ്ങിക്കുന്നില്ലെങ്കിൽ കൊത്തിക്കേറി അടുപ്പിലിട്ടൂടെ ഈ സാധനത്തെ, അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി തള്ളിക്കൂടെ?
0: പപ്പ ഉണരും.
1: ഞാൻ പറഞ്ഞില്ലേ പപ്പ കൂടി കേൾക്കാനാ ഞാനിത് പറയുന്നത്.
0: നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ.
2: അവള് പറയട്ടെ റോസ, അവക്ക് അവളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ആശങ്കയില്ലാതിരിക്കുവോ?
0: കാർലോസ്,
2: ഞാൻ സിമോള് വിഷമിക്കണ്ട. ഇന്ന് വൈകിട്ട് ആ നശിച്ച സാധനം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും. പപ്പ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്.
0: ഞാൻ അറിയാതെ കാർലോസ് എന്ത് ഏർപ്പാടാക്കിന്നാ? നിങ്ങളത് ആർക്കെങ്കിലും സമ്മാനമായി കൊടുക്കാൻ പോവുകയാണോ?
2: സമ്മാനമായല്ല.
0: പിന്നെ
2: ഞാനിത് വിറ്റു.
0: വിറ്റുന്നു? ആർക്ക്?
2: പലിശക്കാരൻ സ്റ്റീഫന്.
0: അവൻ എന്തിനാ ഈ പഴയ പിയാനോ?
2: അവന് കപ്പലിൽ പഴയ സാധനങ്ങള് പുറംനാടുകളിൽ എത്തിക്കുന്ന ബിസിനസ് ഉണ്ട്.
0: എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കച്ചവടം ഉറപ്പിച്ചത്?
2: നീ നിശ്ചയിച്ച അതേ തുകയ്ക്ക്.
0: എന്നിട്ട്? എന്നിട്ട് ആ കാശ് എവിടെ?
2: കാശ്? അത് എന്റെ നിലവിലുള്ള കടത്തിൽ നിന്ന് സ്റ്റീഫൻ കുറച്ചോളും.
0: അപ്പൊ കല്യാണ ചെലവിനുള്ള കാശോ? നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. അതെന്തോ ആകട്ടെ, നാളെയെങ്കിലും എനിക്ക് എന്റെ മോക്ക് വേണ്ടി മണിയറ ഒരുക്കാമല്ലോ.
1: സോറി പപ്പ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. I'm really sorry.
2: It's all right. But ഒന്നുണ്ട് മോളെ, മോൾ എന്റെ ജീവിതത്തിൽ വന്നിട്ട് 20 വർഷമല്ലേ ആയുള്ളൂ. മോള് പറഞ്ഞ ശാപം കിട്ടിയ പിയാനോ ജനിച്ചത് മുതൽ എന്റെ കൂടെ ഉണ്ട്. അതിൻ്റെയാ. എനിക്കിത് ഉപേക്ഷിക്കാൻ വിഷമമുണ്ട്, മടിയുണ്ട്. പക്ഷേ എനിക്ക് എന്റെ മോളുടെ ജീവിതമാ, ഭാവിയാ അതിലും പ്രധാനം.

0: എന്റെ കർത്താവിക്ക് ആരാണീ വന്നത്? അപ്പൊ ഡ്രിങ്ക് അടി നിർത്തിന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വാനപ്പച്ച എന്റെ പാർട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കട്ടെ, ഞാൻ ഓർഡർ ചെയ്യാം.
1: ഞാൻ കഴിക്കാൻ വന്നാൽ നീ ഒന്ന് പുറത്തേക്ക് വരാം ഒരു അഞ്ച് മിനിറ്റ്.
2: എന്താ ഏട്ടാ, എന്താ പ്രശ്നം?
1: പറയാം.
0: മനസ്സിലായി മനസ്സിലായി, കാശിനായിരിക്കും അല്ലേ?
1: കാശ് വേണ്ടി വന്നേക്കും, പക്ഷെ അതല്ല.
2: പിന്നെന്താ പ്രശ്നം?
1: നീ എനിക്ക് വേണ്ടി ഒരു കളവ് പറയണം.
0: ഏ, ഞാനാ കളവാ? അതിന് സ്റ്റീഫനെ കിട്ടൂലേട്ടാ.
1: ഇതങ്ങനെയുള്ള കളവല്ല.
0: പിന്നെ
1: റോസയോ നാൻസിയോ ചോദിച്ചാ മാത്രം, അവരങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല.
0: ഇതെന്ത് കുരിശാണ് അപ്പൊ പറയണത് ചേട്ടാ? എനിക്കൊന്നും മനസ്സിലാകാനില്ലേ.
1: അതായത് എന്റെ പിയാനോ അല്ലേ?
0: ഉവാ,
1: അത് വാങ്ങിയത് നീയാണെന്ന്.
0: ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ.
1: അല്ല, അങ്ങനെ ഒന്ന് പറയണം നീ ഒരു കളവ്.
0: അത്ര ഞാൻ വിചാരിച്ച്, അതോക്കെ ഞാൻ പറഞ്ഞോളാം.
1: പിന്നെ നീ കുറച്ച് പിള്ളേരെ സംഘടിപ്പിക്കണം.
0: എന്തിനാ?
1: പിയാനോ അല്ലേ, അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടേ ആ മുനമ്പില്,
0: ഏത് മുനമ്പ്?
1: ഞാനും ബ്രാഞ്ചി ഇടയ്ക്ക് കൂടാറുള്ള ആ പാറക്കെട്ടുകൾക്കിടയിലെ. ഷേ, എടാ ഡാമിയൻ സാഹിബ് കടലിൽ വീണു
0: മരിച്ചു. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആട്ട് പിയാനോ എടുത്തിട്ട്
1: ആ മുനമ്പിൽ കൊണ്ടുപോയി വെക്കണം.
0: എന്തിനാണിപ്പാ?
1: അതൊക്കെ ഉണ്ട്, ഇന്ന് രാത്രി പരിപാടിയുണ്ട്.
0: ഓ, പ്രോഗ്രാം ഉണ്ടല്ലേ.
1: ആ
0: അപ്പോ ചേട്ടാ, ഞാൻ നിങ്ങളുടെ പിയാനോ വാങ്ങിയെന്ന് റോസ ചേച്ചിയോട് കളവ് പറയണം ഒന്ന്, എന്നിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് അത് വീട്ടിൽ നിന്ന് എടുത്ത് ആ മുനമ്പി കൊണ്ട് വെക്കണം രണ്ട്, ഇത്രല്ലേ ഉള്ളൂ. ഓക്കെ, അതേറ്റി.
1: പിന്നെ നിന്റെ കാശുണ്ടാവും ഒരു 500 രൂപ.
0: 500 രൂപയെ? എന്തിനാണപ്പാ?
1: കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങണം.
0: ഓ, അതിനാണല്ലേ. അപ്പൊ കാർലോസ് ചേട്ടൻ വീണ്ടും തുടങ്ങി അല്ലേ?
1: അതെ, ഇനിയിപ്പൊ അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളല്ലേ ശ്രീപ.
0: ആ, അത് ശരിയാ, മോടെ കല്യാണം അല്ലേ. ഇന്ന് ആകാശം പിടിച്ചു. അതല്ലേ ഏട്ടാ, ഇന്ന് വൈകിട്ട് മുനമ്പലം പാർട്ടിക്ക് പലിശ കൊടുക്കാർക്കൊന്നും ക്ഷണമില്ലേ?
1: ഇല്ല, ചോര കുടിയന്മാർക്ക് പാർട്ടി പിന്നെ.

0: ഡാ കാർലോസേ, നിർത്തിയേ. ഇടാ ഇത് എത്രാമത്തെയാണ്, നിനക്ക് വല്ല ബോധമുണ്ടോ?
1: ഇല്ല, ഈ രാത്രി ബോധം മുഴുവൻ മറയും വരെ ഞാൻ കുടിക്കും. ഈ രാത്രി കാങ്ക, ഈ കടൽ കേക്ക്, എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാൻ നേരുന്നേക്കട്ടെ.
0: കളിക്കല്ലേ, കാലൊന്ന് തെറ്റിയാ നേരെ താഴെ കടലിലേക്കാ. സൂക്ഷിച്ച്,
1: നീ പറഞ്ഞ ശരിയാ. മരണവും ജീവിതവും തമ്മിൽ ഒരു കാല് തന്നെ ഉണ്ട് വ്യത്യാസം മാത്രം. പണ്ട് ഡാമിയൻ സായിപ്പും കടലിലേക്ക് വീണ മരിച്ച അതേ സ്ഥലം. സായിപ്പ് അവധതിരുവണായിരിക്കുമോ, അതോ ആരെങ്കിലും തള്ളിയിട്ടതായിരിക്കുമോ?
0: അതൊന്നും എനിക്കറിയില്ല.
1: സ്വയം എടുത്തെറിഞ്ഞതായിരിക്കും അല്ലേ?
0: നിന്നോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ.
2: ഇത്രയും കഷ്ടപ്പെട്ട് ഈ പിയാനോ ഈ മുലമ്പിൽ കൊണ്ടുവച്ചത് അതെന്തിനാ? അതും ഈ രാത്രിയില്.
1: അതൊക്കെ ഉണ്ട് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ട് കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് ഞാൻ ഇതുപോലെ മദ്യപിച്ച് നിന്റെ മുമ്പിൽ കരഞ്ഞു നിന്നത് ഓർമ്മയില്ലടാ പ്രാഞ്ചി. അന്ന് ഇവള് എന്നെ ചതിച്ച ആ ദിവസം. ഒരുപക്ഷെ അന്ന് ഞാൻ ഇത്രയും മദ്യപിച്ച് കാണില്ല.
0: നീ വെറുതെ എരിവ് കയറ്റാതെ കാര്യം പറ. സമയം എത്ര ആയിന്ന?
1: അതെയാടാ പ്രാഞ്ചി, നിനക്കറിയോ ഇന്നെന്റെ നാൻസി മോള്, ഞാൻ കേക്ക പറയാ, ഇവളെ കൊത്തിക്കേറി അടുപ്പിലിടാൻ, അടുപ്പിൽ അതല്ലേ കടലിക്കൊണ്ട് വലിച്ചെറിയാൻ. നീ പറയടാ പ്രാഞ്ചി, അടുപ്പിൽ എറിഞ്ഞ് തീരാനുള്ളതാണോ മൂന്ന് തലമുറകൾ വിരലോടിച്ച് സംഗീതം പെയ്യിച്ച ഇവിടെ ശരീരം? പക്ഷേ കടലിലെറിയെന്ന ആശയം നല്ലതാ. കാരണം എന്തെന്നറിയോ? കടലിൽ

0: സംഗീതമുണ്ട്, സംഗീതം അറിയാം കടലിന്.
1: കാർലോസേ, നീ പിയാനോയിൽ എന്ത് ചെയ്യാൻ പോകുന്നു?
0: പഴകി പൊടിഞ്ഞ് ഒന്നിനും കൊള്ളാത്തതായി എന്ന് എല്ലാവരും എഴുതിയിട്ടല്ലേ ഈ പിയാനോയിലെ. ഞാനിതാ ഇപ്പൊ എന്നിൽ അവശേഷിച്ചിരിക്കുന്ന ബോധം വെച്ച് വായിക്കാൻ പോവാ. നീ കേട്ടോ, ഒരു വിടവാങ്ങൽ സൊനാറ്റ.

0: എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവളെ ഒന്ന് തൊടുന്നത്. ഡാ ഫ്രാഞ്ചി, നോക്കിയേ, എൻ്റെ വിരലുകൾ വിറയ്ക്കുന്നു. നീ കരുതും പോലെ മദ്യത്തിൻ്റെ വിറയലല്ല, എൻ്റെ പെണ്ണായത്, എൻ്റെ പെണ്ണ്. ഞാൻ തൊടുമ്പോൾ എൻ്റെ വിരലിലെ വിറയൽ ഇവിടെ ശരീരത്തിലേക്കും പടരും. അതാണ് അതാണ് പ്രാഞ്ചി സംഗീതം. അത് തന്നെയാടാ സംഗീതം.
1: നീ എന്താടാ ഇങ്ങനെയൊക്കെ
0: പറഞ്ഞു തീർന്നില്ലടാ? ഇതെന്റെ വിടവാങ്ങൽ പെർഫോമൻസാണ്. നീയും ഈ കടലും ദേ മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളും കേക്കെ എന്റെ ഒടുവിലത്തെ കൺസെർട്ട്. ഇത് കഴിഞ്ഞ ഇവളെ എന്റെ സ്വപ്നങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവനകൾക്കും വേദനകൾക്കും സംഗീതത്തിൻ്റെ എണ്ണമറ്റ ചിറകുകൾ നൽകിയവളെ ഞാൻ തള്ളി ഈ കടലിലേക്കിടും.
1: കാർലോസ്,
0: നീ നോക്കിയേ, താഴോട്ട് നോക്കിയേ, കിഴുക്കാൻ തൂക്കാണ്, നേരെ കീഴോട്ട് കടലിലേക്ക്, കടലിൻ്റെ അഗാധ നീലിമയിലേക്ക്, ഉദാത്ത സംഗീതത്തിലേക്ക് ഞാനവളെ കൈമാറും. അതിനു മുമ്പ് നീ കേട്ടോ എൻ്റെ അവസാനത്തെ സംഗീതം, എൻ്റെ വിടവാങ്ങൽ സൊനാറ്റ.

0: കാർലോസ്, നിങ്ങൾ ഉറങ്ങിയോ?
1: ഇല്ല.
0: നിങ്ങൾക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല, എനിക്കറിയാം.
1: മണി നാലായി, നിനക്കുറങ്ങണ്ടേ?
0: ഞാൻ എങ്ങനെ ഉറങ്ങാൻ? നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ. ഇന്ന് ഈ വീട്ടിൽ ആരും ഉറങ്ങില്ല. സ്റ്റീഫന്റെ പിള്ളേർ വന്ന് ആ പിയാനോ എടുത്തുകൊണ്ട് പോയ പിന്നെ ഒക്കത്തിനും കാരണം താനാണെന്ന് സ്വയം പഴിച്ച് ഫാൻസി കരച്ചിലോട് കരച്ചിലാണ്. നമ്മുടെ ഡോളിക്കും വലിയ സങ്കടമായി. അവൾ ഒളിച്ചിരിക്കുന്നതല്ലേ എന്നു അതിൻ്റെ അടിയിൽ ഒച്ചയും വച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒടുവിൽ
1: സാരമില്ല, മോക്ക് മണിയറെ ഒരുക്കാൻ നിനക്ക് വേണ്ടത്ര സ്ഥലമായല്ലോ.
0: ഒഴിഞ്ഞു കിടക്കുന്ന ആ ഭാഗത്തേക്കൊന്നും നോക്കാൻ പോലും എന്നെ കൊണ്ടാവുന്നില്ല. ഞാൻ ഈ വീട്ടിൽ വന്നതു മുതൽ അതവിടെ ഉണ്ടായിരുന്നതല്ലേ. കുറേ കാലം എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവസാനം ആർക്കും വേണ്ടാതായ വേണ്ടപ്പെട്ട ഒരാളെ പോലെ.
1: ഇനി മേലെ കുടിക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്തതല്ലേ. എന്നിട്ടും ആർ യു ആംഗ്രി വിത്ത് മീ?
0: വാക്ക് തെറ്റിച്ചതിൽ പരിഭവമില്ല. എനിക്കറിയാം നിങ്ങൾ ഈ ദിവസം മൂക്കറ്റം കുടിക്കുമെന്ന്, പക്ഷേ

0: നിങ്ങൾക്ക് എങ്ങനെ ആ പിയാനോ മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിഞ്ഞു? അതും മ്യൂസിക് എന്തെന്ന് പിടിയില്ലാത്ത ഏതോ ഒരു പലിശക്കാരന്.
1: റോസ, നീയല്ലേ എന്നെ കൊണ്ട്?
0: അതെ, ഞാൻ തന്നെ. പക്ഷേ ആരെന്തു പറഞ്ഞാലും എത്ര കണ്ട് നിർബന്ധിച്ചാലും ഉപേക്ഷിക്കാനാവുന്ന ഒന്നാണോ നിങ്ങൾക്കത്?
1: റോസ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ.
0: എവിടായിരിക്കും ഇപ്പോൾ അത്, ആ പിയാനോ?
1: കടലിൽ, നിലാവ് വീണ് കിടക്കുന്ന കടലിൽ. ഓളങ്ങളും തിരകളും കൈമാറി കൈമാറി അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടാവും. കടൽക്കാറ്റുകൾ വിരൽ സ്പർശനങ്ങളിലൂടെ അവളിലെ സംഗീതം കണ്ടെടുക്കുന്നുണ്ടാവും.
0: ആ പലിശക്കാരൻ സ്റ്റീഫൻ ഇന്ന് തന്നെ കടൽ കടത്തിയിട്ടുണ്ടാകും എന്നാണോ കാർലോസ് പറയുന്നത്? അപ്പോ നമ്മുടെ പിയാനോ ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ?
1: ഇല്ല, അവള് പോയി. അവഹേളനങ്ങളും വിലപേശലുകളും ഇല്ലാത്ത അനശ്വര സംഗീതത്തിന്റെ ലോകത്തിലേക്ക് എന്നേക്കുമായി.
0: കാർലോസ്, നിങ്ങൾ ഹൃദയമില്ലാത്തവനാണ്.
1: അതെ, ഹൃദയമില്ലാത്തവനാണ്, ഹൃദയമില്ലാത്തവൻ.
0: ആരാ അത് ഇത്ര പുലർച്ചെ?
1: ഞാൻ പോയി നോക്കാം.
0: ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു വീഴല്ലേ?
1: ആ, താനോ? എന്താ ഇത്ര വെളുപ്പിനെ?
2: സോറി, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. എന്റെ കപ്പൽ നന്നേ കാലത്തെ പോർട്ടിൽ നിന്ന് വിടും, അതിനു മുൻപ് തിരിച്ചെത്തണം. അതുകൊണ്ടാ
1: നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം.
2: സാറിന്റെ ഉറക്കം ഞാനായി മുടക്കിയല്ലേ?
1: ഉറക്കം എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞേ.
2: അത്, ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു. പോകാൻ നേരം പറയാൻ പറ്റിയില്ല. പെട്ടെന്നാണ് ഒരു ജോലി ശരിയായത്. ഒരിടത്തരം കപ്പൽ അടിച്ചു വാരണം, കഴുകി തുടയ്ക്കണം. രാത്രിയെന്നില്ല, പകലെന്നില്ല, പണിയോട് പണി തന്നെ. ഇതാ ഇന്ന് പുലർച്ചെ തൊട്ട് മുമ്പാണ് ഈ പോർട്ടിൽ കരക്കണഞ്ഞത്. ഷിപ്പ് ഇവിടെ 2 മണിക്കൂറേ ഉള്ളൂ.
1: ഇപ്പോഴും കാര്യം എന്താണെന്ന് താൻ പറഞ്ഞില്ല.
2: ഞാൻ പറഞ്ഞല്ലോ, കപ്പലിൽ 1-2 ആഴ്ച ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത്രയും തുക തന്നെ എനിക്ക് സംഘടിപ്പിക്കാനായിട്ടുണ്ട്. 12,000 രൂപ മാഡം ആദ്യം പറഞ്ഞ തുക തന്നെ.
1: അതിപ്പോ
2: സാറൊന്നും പറയണ്ട. എനിക്കറിയാം സാറിന് ആ പിയാനോയ്ക്ക് വിലയിടാൻ പറ്റില്ല. കപ്പലിൽ രാപ്പകലില്ലാതെ തറ തുടച്ച് അവശനാകുമ്പോഴും ആ പിയാനോ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ.
1: താനെന്തിനാ ഈ പഴകി തെളിയിച്ച സാധനത്തിൻ്റെ പുറകെ ഇങ്ങനെ ഭ്രാന്തമായി? എനിക്ക് മനസ്സിലാകുന്നില്ല.
2: അതോ, അക്കഥയൊന്നും പറയാൻ നിങ്ങളെന്നെ അനുവദിച്ചിരുന്നില്ലല്ലോ. ഓരോ തവണയും ഓടിച്ച് വിടുകയായിരുന്നല്ലോ എന്നെ. സ്വന്തം നാട്ടിൽ മഹാന്മാർ തിരിച്ചറിയപ്പെടാറില്ല. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സംഗീതത്തിൽ ഭ്രാന്തുള്ള എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ട് തന്നെയാണ് പിയാനിസ്റ്റുകളായ ഈ പെരേര കുടുംബത്തെക്കുറിച്ചും ഞാൻ അറിയുന്നത്. സാറിനറിയാമോ, സാറിൻ്റെ മാത്രമല്ല, സാറിൻ്റെ ഫാദർ ജോസഫ് പെരേരയുടെ പോലും കൺസെർട്ട് കേട്ടിട്ടുള്ള ആളാണ് എൻ്റെ അപ്പച്ചൻ.
1: അപ്പച്ചനിപ്പോ
2: വീട്ടിൽ തന്നെയുണ്ട്.
1: എന്താ പറഞ്ഞ?
2: ഒരു വശം തളർന്ന് കിടപ്പാണ്, വയസ്സുമേറി. എന്നാലൊന്നുണ്ട് സാർ, പിയാനോ സംഗീതം കേട്ടാൽ അപ്പോ ജീവൻ വയ്ക്കും. ഞാൻ ഇവിടുത്തെ പിയാനോ കൊണ്ടുപോയി എൻ്റെ അപ്പച്ചനൊരു ഗിഫ്റ്റായി കൊടുക്കും. സംഗീതപ്രേമിയായ ഒരച്ഛന് തലതിരിഞ്ഞൊരു മകന് കൊടുക്കാവുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും മികച്ച സമ്മാനമല്ലേ സാറിത്? അതും അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട പെരേര ഫാമിലി വായിച്ച പിയാനോ. ഇതിൽ പരം സന്തോഷം ഒരപ്പച്ചന് വേറെ ഉണ്ടാകുമോ സാർ? എന്താ, അങ്ങനെയല്ലേ?
1: ഇല്ല സുഹൃത്തെ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല.
2: എന്താ സാർ, സാറെന്താ അങ്ങനെ പറഞ്ഞത്?
1: നിങ്ങൾ ഇത്ര കാലം എവിടെ ആയിരുന്നു?
2: ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ ആ കാശ് സ്വരൂപിക്കാൻ കപ്പലിൽ.
1: ഇറ്റ്സ് ടു ലേറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നില്ലേ?
2: അത് മറ്റാർക്കെങ്കിലും വിറ്റുപോയോ?
1: ഇല്ല, വിറ്റിട്ടില്ല.
2: പിന്നെന്ത് പറ്റി സാർ? ഇനി അത് വിൽക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ?
1: ഞാൻ എന്താ നിങ്ങളോട് പറയാ? വരൂ, നമുക്ക് ഈ കടപ്പുറത്തൂടെ ഒന്ന് നടക്കാം. നോക്കൂ സുഹൃത്തെ, പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ് ഞാനെന്ന് പറഞ്ഞ് എന്നും കുറ്റപ്പെട്ടു.

0: റോസ, ഞാൻ ഒന്നും മിണ്ടാതെ അതങ്ങ് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും അല്ല ഞാൻ എന്ന ഒരു ഊറ്റം വന്നു നിറയാറുണ്ട്. സംഗീതത്തിൻ്റെ ആത്മാവ് കണ്ടെത്തിയവനാണ് ഞാനെന്ന ഊറ്റം. ഒരുപക്ഷേ എൻ്റെ ആത്മാവിൻ്റെ തന്നെ ഭാഗമായിരുന്ന അത്തരം അഹന്തകൾ എത്രമാത്രം തുച്ഛമായിരുന്നു എന്ന് ഞാനിപ്പോ നിന്റെ മുന്നിൽ തിരിച്ചറിയുന്നു.
1: സാർ, സാർ ഇത്രയായിട്ടും ആ പിയാനോയെക്കുറിച്ച് ഒന്നും ഒന്നും തെളിച്ചു പറഞ്ഞില്ല.
0: ഈ കടലിനറിയാം, ഈ കടലിനറിയാം എന്നെ, എൻ്റെ വേദനകളെ, എൻ്റെ വിജയങ്ങളെ, പതനങ്ങളെ എല്ലാം ഈ കടലിനറിയാം. ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺമുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ? നീ ഒന്ന് ചെവിയോർത്തേ, കേൾക്കുന്നില്ലേ ഒരു സംഗീതം? എണ്ണിയാ തീരാത്തത്രയും വാദ്യോപകരണങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ കടൽ കണ്ടക്ട് ചെയ്യുന്ന സിംഫണി സംഗീതം എനിക്കതിൽ നിന്നും വേറിട്ട് കേൾക്കാം. എന്റെ പിയാനോയുടെ ശബ്ദം, എന്റെ പിയാനോയുടെ ശബ്ദം, എന്റെ പിയാനോ.
2: പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും: കാർലോസ് തിലകൻ, റോസ ടി പി രാധാമണി, നാൻസി മീര കൃഷ്ണൻ, സ്റ്റീഫൻ സുനിൽ ഞാറയ്ക്കൽ, ഫ്രാൻസിസ് ആർ സി ഗോപാൽ, ഫിലിപ്പ് ഡോക്ടർ സി ജെ ജോൺ, ഡൊമിനിക് ജോൺ ടി വേക്കൻ, ഷേർലി ഏഞ്ചൽ, മാർഗരറ്റ് മേഴ്സി ലേഖാ ഭാസി. സർഗാത്മക സഹകരണം ഡോക്ടർ സി ജെ ജോൺ, എൻ കെ സെബാസ്റ്റ്യൻ. സാങ്കേതിക സഹകരണം എൻ ബാലചന്ദ്രൻ, സജി മാത്യു, കെ എസ് ലതിക. സഹകരണം പി ബാലൻ, എൻ അജിത്, ഷാജി യോഹന്നാൻ, വൈക്കം മുരളി, വി എം ഗിരിജ. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്. ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം,

0: കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842423979 അല്ലെങ്കിൽ 24263877 അല്ലെങ്കിൽ 94464558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 8 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മലയിടം തുരുത്തിലെ 8 കുടുംബങ്ങളെ ഗവൺമെന്റ് വഴിയാധാരമാക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കോടതിയിൽ നീതി ലഭിച്ചില്ലെങ്കിൽ കുടുംബങ്ങളെ പകരം ഭൂമിയും വീടും കൊടുത്ത് പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അറിയിച്ച സതീശൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി. ഇന്ധനവില വർധനയുടെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ എന്ത് ചെയ്യാനാവുമെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനത്തിൽ അനാവശ്യ വിവാദം ഉയർത്തുകയാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. CEO ആയിരുന്ന സമയത്ത് ഗുരുതരമായ ഒരാരോപണവും ഡോക്ടർ രത്തൻ യു കേൽക്കർക്കെതിരെ ഉയർന്നിട്ടില്ലെന്നും വി.ഡി. സതീശൻ വിശദീകരിച്ചു. അബു ജോൺ ജോസഫിനെ UDF ചീഫ് വിപ്പായി നിയമിക്കാനും മന്ത്രിസഭായോഗ തീരുമാനം. മുനമ്പം ഭൂമി വിഷയത്തിൽ മുൻ വഖഫ് ബോർഡ് സ്വീകരിച്ച നടപടിയെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷയിൽ ആവർത്തിച്ചുണ്ടാകുന്ന വീഴ്ചകളിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. NTA പകരം കൂടുതൽ കാര്യക്ഷമമായ സംവിധാനം രൂപീകരിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്രത്തിന്റെയും NTA CBI നിലപാട് അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സപ്ലൈകോ ആലിൻ ബ്രാൻഡിൽ ഇറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം നാളെ. ഉച്ചയ്ക്ക് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നോട്ടുബുക്കുകൾ വിപണിയിലിറക്കും. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിപാടി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് അപേക്ഷകൾ ഇന്നു മുതൽ. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്.
2: ആകാശവാണി FM വാർത്തകൾ.

0: ഗാനപരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446 4558888. മറ്റ് നമ്പറുകൾ 0484 2426 3097, 0484 2426 3087. വെള്ളിത്തിരയിലെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്? ആഹാഹാ, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. ചേർത്തലയിൽ നമ്മള് തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ?
2: വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പാട്ടിലേക്ക്
1: പോകാം. ഏതാ പാട്ട് വേണ്ടത്? അതാണ് അല്ലേ വേണ്ടത് അല്ലേ? അപ്പൊ പാട്ടിലേക്ക് പോവാം നമുക്ക്.
2: ശരി
1: ശരി.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ മുറ്റിച്ചൂരിന്ന് രാമചന്ദ്രനാണ് സാർ.
0: എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: നല്ല വിശേഷമാണ്. മഴയൊക്കെ ഒന്ന് വന്നു.
0: മഴയുണ്ടോ? ഇപ്പൊ മഴയുണ്ടോ?
1: ഇപ്പൊ മഴയില്ല, ഇപ്പൊ വെയില.
0: ഇപ്പോ ഒരു ചൂടിനൊക്കെ ഒരു ആശ്വാസമായോ?
1: ചൂടിനൊരാശ്വാസമായി.
0: അതാണല്ലോ എല്ലാരും പ്രതീക്ഷിച്ചിരുന്നത്.

0: അല്ല, എന്താ
1: പിന്നെ
0: രാമേന്ദ്രന്റെ ഒരു നിരീക്ഷണത്തിൽ മൺസൂൺ എത്തിയോ?
1: മൺസൂൺ 28-29 അവര് പറയുന്നുണ്ട്, പക്ഷെ അവര് പറയുന്ന ടൈമിലൊന്നും വരില്ല.
0: അതിന് മുൻപേ എത്തി എന്നുള്ളൊരു തോന്നലുണ്ടോ?
1: ഏയ് ഇല്ല ഇല്ല ഇല്ല, ഇത് വേനൽ മഴയാണ്.
0: ഇത് വേനൽ മഴ തന്നെയാണ് അല്ലേ?
1: അല്ലാതെ അവര് പറയുന്ന ടൈമിലൊന്നും നമ്മളെ കാലാവസ്ഥ അന്തരീക്ഷം നിൽക്കില്ലേ.
0: ഇവിടെ ഇപ്പൊ പിന്നെ നല്ലൊരു മഴ പെയ്ത് ഇങ്ങനെ നിക്കുക, തോർന്ന് നിക്കുക കൊച്ചിയിൽ.
1: ഇന്നലെ നല്ല മഴയായിരുന്നു, നല്ല മഴയും കാറ്റും ഇടിയായിരുന്നു.
0: അതെയോ?
1: ഇന്നലെ നല്ല രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞാനിത് ലോട്ടറി കച്ചവടക്കാർക്കൊക്കെ ഇതിൽ തട്ടുകടായിരുന്നു.
0: ലോട്ടറി കച്ചവടം നിന്നുപോലെ മഴ പെയ്യുമ്പോ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ഷീറ്റ്.

0: ആ ലോട്ടറി കച്ചവടം നിന്നു പോലും അല്ലെ. മഴ പെയ്യുമ്പോ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടുകയാണോ ചെയ്യുക? അങ്ങനെയാണോ അതിന്റെ?
1: അല്ല, അതെ, ഞാനൊരു ഷെഡ് ഉണ്ടാക്കിട്ട് അതിനകത്തിരിക്കുന്നത്.
0: ഓ, അപ്പൊ പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ.
1: ഞങ്ങൾ രണ്ടാളും ബ്ലൈൻഡ് ആണ്.
0: ആ, അതറിയാം, മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെയോ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്.
1: സാറിനെ കിട്ടാൻ വേണ്ടി ഇരുന്ന് വിളിച്ചായിരുന്നു. സാറ് പുതിയതായിട്ട് വന്നതല്ലേ?
0: അതെ അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: ഞാൻ പാട്ട് പറഞ്ഞുണ്ട്, പിന്നെ മായ ദേവടിക്ക് മകൻ പിറന്നേ, നല്ല മകൻ പിറന്നേ, മായ കൊന്നെടുത്ത.
0: ചിത്ര ശ്രീരാമൊക്കെ പാടിയ പാട്ട് അല്ലേ, കെ എൽ ശ്രീരാമൻ. അപ്പൊ ആ പാട്ട്
1: ഇൻഡിപെൻഡൻസിലാണോ?
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: അതെ, ഡെഡിക്കേഷൻ ഉണ്ട് സർ.
0: ആ, ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
1: ഞങ്ങൾ രണ്ടാളും ബ്ലൈൻഡ് ആണ്. എന്റെ ഭാര്യ ഓമനിയ, പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുണ്ട് മുണ്ടൂർ രുക്മിണി, പിന്നെ ഞങ്ങളുടെ മാമിയുടെ മോള് മണിച്ചേച്ചി. ഇവരൊക്കെ രണ്ടാൾക്കും വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യണം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: പിന്നെ ഇത് ഞങ്ങളെ പോലുള്ള കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വരുന്നു.
1: ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി.
0: ഓ, തീർച്ചയായിട്ടും.
1: എനിക്ക് ലോട്ടറി കച്ചവടം ആയിരുന്നു. ലോട്ടറി എടുത്തോ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ,
1: ഭവാനി ഭവാനി
0: ഭവാനി എവിടുന്നാണ്? അടൂരിൽ നിന്നാണോ?
1: അല്ലല്ല, തൃശ്ശൂർ ചേർത്തിന്നാണ്.
0: ആ, ചേർപ്പെന്ന് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത്?
1: ഞാനോ
0: ആ
1: ഹൗസ് വൈഫാണ്, ഹൗസ് വൈഫാണ്.
0: ആ ആ
1: പ്രായ ഇതാ പ്രായ.
0: റേഡിയോ കേൾക്കാറുണ്ടല്ലേ നല്ലോണം.
1: ആ എന്നും എപ്പോഴും വിളിക്കും,
0: ആ വിളിക്കാറുണ്ടോ?
1: വിളിക്കാറുണ്ട്. പണ്ട് എന്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടില്ല.
0: ഇല്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: ആ ഞാൻ ആദ്യമായിട്ടാ.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ ചേർപ്പിൽ?
1: എന്ത് വിശേഷം, അങ്ങനെ പോണു.
0: മക്കളൊക്കെ?
1: മക്കള് ഒരാള് വൈദ്യരത്നത്തിലാണ്,
0: ആ ഒല്ലൂര്.
1: ഒല്ലൂര്.
0: ആ
1: രണ്ടാമത്തെ ആള് SBI
0: ആ
1: തൃശ്ശൂര്.
0: ഓ, SBIയിലാണ് അല്ലേ.
1: ഇതില്ലേ പോലീസ് അക്കാഡമി?
0: ആ, പോലീസ് അക്കാഡമിയിൽ.
1: ആ അതിലാണ്.
0: അത് പിന്നെ ബാങ്കിലാന്നല്ലേ പറഞ്ഞ?
1: ഏ
0: ബാങ്കിലാന്നല്ലേ പറഞ്ഞ്?
1: ആ ബാങ്ക് SBIയില്.
0: SBI ആ പിന്നെ ക്യാമ്പസിലെ SBI ആയിരിക്കും അല്ലേ?
1: അതിന്റെ ഉള്ളിലാണ്.
0: ഉള്ളിലാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ അമ്മയുടെ കൂടെ ആരാ ഉള്ളത്? അമ്മയുടെ കൂടെ ആരാ ഉള്ളത് ഇപ്പം?
1: ഞാനും എന്റെ ഹസ്ബൻഡും മാത്രം.
0: ആ മക്കളില്ല? മക്കള് രണ്ടുപേരും ഓരോരോ സ്ഥലത്താണ്.
1: രണ്ട് മക്കളും വേറെ വേറെ വീട് വെച്ച്.
0: ഓ
1: തൊട്ടാണ്.
0: ഓക്കെ ഓക്കെ. ഒരാൾ ഒല്ലൂര്, ഒരാൾ തൃശ്ശൂർ അല്ലേ?
1: വീട് അല്ല, എല്ലാവരും ഒരേ ഇതിലാണ്.
0: ഓ, ഇവിടെ തന്നെയാണ്, ചേർപ്പ് തന്നെയാണ് വീട് വിളിച്ചത്.
1: ഒരേ പറമ്പിൽ തന്നെ വീടും.
0: ആ, അത് നന്നായി. അപ്പൊ അടുത്ത് തന്നെ വിളിപ്പുറത്തുണ്ടല്ലേ?
1: ആ വിളിപ്പുറത്ത് തന്നെയാ എല്ലാവരും. ജോലിക്ക് പോയിട്ടാണ്.
0: അതെ അതെ. ആ എന്താ ചെയ്യുന്നത്?
1: അവരുടെ ഭാര്യ ഗവൺമെന്റ് VU ആണ്.
0: അതെയോ?
1: രണ്ടാമത്തെ ആളുടെ ഭാര്യ ഈ PSC ക്ലാസ് എടുക്കാൻ പോണു.
0: ഓഹോ,
1: അങ്ങനെ. പിന്നെ താഴെയുള്ള ആൾക്ക് രണ്ടാണ് കുട്ടികള്, മൂത്ത ആൾക്ക് ഒരു മോള് മാത്രം.
0: ഓഹോ, അവരൊക്കെ പഠിക്കായിരിക്കും അല്ലേ?
1: അവരൊക്കെ പഠിക്കുക. പിന്നെ രണ്ടാമത്തെ മോന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്
0: എന്ന്.
1: നാളെ?
0: നാളെയോ? ആ, മോന്റെ പേരെന്താ?
1: രേഖ. ശ്രീജിത്ത്. രേഖ ശ്രീജിത്ത്.
0: ആ, രേഖ ശ്രീജിത്തിന് അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷസ്.
1: ശ്രീജിത്ത് അല്ല, ശ്രീജിത്ത്.
0: ശ്രീജിത്ത്.
1: ജി അല്ല, ബി.
0: ശ്രീബിത്തോ? ആ ആ, പുതിയ പേരാണല്ലോ. ശ്രീബിത്തിന് നമ്മളെ ജന്മദിനാശംസകൾ നേരത്തെ.
1: ശരി. അല്ല, നാളെ ബർത്ത്ഡേ ആണ്. ശരിക്കും ബർത്ത്ഡേ ഡേറ്റും

0: ഓ അതെയോ, ബർത്ത്ഡേ സ്റ്റാറും ഡേറ്റും ഒക്കെ ഒരേ ദിവസം വരുന്നു അല്ലേ?
1: ഒരേ ദിവസം ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് എല്ലാം ആഘോഷിക്കുക.
0: അപ്പൊ അവരുടെ അവർക്ക് എത്രയുണ്ട് പ്രായം? 19-ാമത്തെ വർഷമാണ് അങ്ങനെ വരിക എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് ഏതായിരുന്നു ആവശ്യപ്പെട്ടത്? ബർത്ത്ഡേ വിഷസ്. പിറന്നാള്, പിറന്നാളല്ലേ. അപ്പൊ അവൾക്ക് വേണ്ടിട്ട്, രേഖക്ക് വേണ്ടിട്ട് ഇതാ പാട്ട് വരുന്നു.
1: അതെ അതെ,
0: കൊച്ചി എഫ് എമ്മിന്റെ ശ്രോതാക്കളല്ലേ ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ്, അവരൊക്കെ ആശംസ നേരുന്നുണ്ട്
1: എല്ലാവർക്കും.
0: അതെ, അപ്പൊ അതാ പാട്ട്
1: വേണ്ടിയാ ഞങ്ങളുടെ എല്ലാ ആൾക്കാർക്കും, ബന്ധുക്കൾക്കും ഒക്കെ കേൾക്കട്ടെ, നാട്ടുകാരും.
0: ഓക്കെ ഓക്കെ, ഇതാ പാട്ട് വരുന്നു, കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ രവിയാണ് സാറേ, നമസ്കാരം.
0: രവി.
1: ആ
0: രവി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതല്ലേ?
1: നമ്മൾ ജനുവരിയിൽ സംസാരിച്ചിട്ടുണ്ട്.
0: ജനുവരിയിൽ. ആ ഓക്കെ. എവിടെ നിന്നാണ്, എവിടെയായിരുന്നു സ്ഥലം?
1: ഞാൻ പറഞ്ഞു സാറേ,
0: ആ പറഞ്ഞു. ആ
1: എന്തൊക്കെ?
0: ആ മനസ്സിലായി മനസ്സിലായി. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ അവിടെ?
1: നല്ല വിശേഷം. എന്നെ മനസ്സിലായോ സാറിന്? ഞാൻ 2 വർഷം കൂടെ ജോലി ചെയ്ത ആളാ.
0: അതെയോ?
1: ആ നമ്മൾ സംസാരിച്ചല്ലോ.
0: ആ അന്ന് സംസാരിച്ചിരുന്നു, അന്ന് സംസാരിച്ചിരുന്നു. ഇവിടെ ഇവിടെ ഇൻസ്റ്റലേഷന്റെ സമയത്ത് അല്ലേ?
1: ഞാൻ ബിൽഡിംഗ് സെക്ഷനിൽ 2 വർഷം കൂടെ ഉണ്ടായതാ.
0: ആ ആദ്യ കാലത്ത്.
1: അതെ അതെ.
0: എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കുറെ നേരം നമ്മൾ സംസാരിച്ചാണല്ലോ അതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ഈ ശബ്ദം എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ട് അല്ലേ?
1: പിന്നെ ഞാൻ പിന്നെ 6 മാസം കൂടുതലേ വിളിക്കാറുള്ളൂ. ഞാൻ 3 മാസമൊന്നുമില്ല.
0: അതെ,
1: തോന്നുമ്പോ പിള്ളേരൊക്കെ പറയും, എന്താണ് കേട്ടപ്പോ വിളിക്കാറില്ല, അങ്ങനെ വിളിക്കും. കാരണം അവിടെ മഴയുണ്ടോ?
0: ആ മഴയുണ്ട്, മഴയുണ്ട്. ഇന്ന് നല്ല മഴ പെയ്തിട്ട് ഇരിക്കുകയാണ്. അവിടെ എങ്ങനെ മഴയുണ്ടോ?
1: ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ വരും.
0: അതെയോ? ആ ഇവിടെ അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇന്ന് നല്ലൊരു മഴ പെയ്തു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: ഞാൻ പറഞ്ഞാക്കുന്നത് സർപ്പോ എന്ന് പറഞ്ഞ സിനിമയിലെ ബിച്ചു തിരുമല ജോയി സംഗീതം ചെയ്ത ഒരു പാട്ടാണ്.
0: സ്വർണ്ണമീൻ യേശുദാസും എസ് പി ബിയും, എസ് പി ബി യേശുദാസും കൂടെ പാടിയ പാട്ടല്ലേ? വാണി ജയറാമും പിന്നെ സുശീലയും എല്ലാരും കൂടെയുള്ള പാട്ടാണ്, ഗംഭീര പാട്ടാണ്. അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് പാട്ടായിരുന്നു അത്. മീൻ ഇറങ്ങിയ സമയത്ത് 82, 81, 82 ആ സമയത്ത് എപ്പോഴാണ്, 80 മറ്റാണ് ഇറങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞങ്ങള് റേഡിയോ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു ഈ പാട്ട് വരാൻ വേണ്ടിയിട്ട്. ആ സിനിമയും നല്ലതായിരുന്നു, ജയനൊക്കെയുള്ള സിനിമയാണ്. ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
1: തുടിയൂർ താമസിക്കുന്ന എന്റെ ഭാര്യയുടെ ചേച്ചി ജയന്തി, ലാലൻ ജയന്തി, പിന്നെ കോളനി വാഴക്കാല കോളനി താമസിക്കുന്ന ഉഷ, പിന്നെ മാർക്കറ്റിലെ പച്ചക്കറി കച്ചവടം നടത്തുന്ന ലാലു, ലാലുവിന്റെ ഭാര്യ മഞ്ജു.
0: ഓക്കെ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ആ പാട്ട് വരുന്നു.
1: ഇവർക്കൊക്കെ വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നത്.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ആ പാട്ട് കേൾക്കാം. ഓക്കെ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ
1: ഹലോ,
2: ആലുവയിൽ സാലിയാണ്.
1: ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ ആലുവയില്?
2: ആലുവയിൽ നല്ല വിശേഷം.
1: ഇനി ഞാൻ ആലുവയിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. ആലുവയായിട്ട് ഇന്നൊരു ടച്ച് ഉണ്ടായിരുന്നു. ആലുവ എവിടെയാണ്? സ്ഥലം എവിടെയാണ്? എന്താ ഇടയപ്പുറം? സ്ഥലമൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ് അല്ലെ? വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ
2: മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞ്, പിന്നെ രണ്ടാമത്തെ മോള് പ്ലസ് ടുവിലോട്ടാകുന്നു, മൂന്നാമത്തത് മോനാണ്, അവൻ സിക്സ്ത്തിലേക്ക്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡിന് ഇവിടെ ഒരു കടയുണ്ട്, സ്റ്റേഷനറി കടയുണ്ട്.
1: അവിടെ തന്നെ അങ്ങാടി തന്നെ?
2: അങ്ങാടി അല്ല, ആലു ഇവിടെ കത്രിക്കടവിൽ.
1: കത്രിക്കട? ഓ, ഇങ്ങോട്ട് വരണം അല്ലേ?
2: ആ, ഇങ്ങോട്ട് വരണം. അവിടെയാണ്.
1: രാവിലെ എത്ര മണിക്ക് പോകും?
2: അത് ഇപ്പം 9 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഒന്ന് പോകുള്ളൂ. അപ്പൊ ആൾക്ക് ഇപ്പം മഴയൊക്കെ ആയത് കാരണം കൊണ്ട് ലൈറ്റ് ആയാണ് പോയേക്കുന്നത്.
1: എത്ര മണി വരെ ഉണ്ട് കട?
2: കട അവിടെയൊക്കെ രാവായി. ആ, ഇങ്ങോട്ട് വന്നെ അവിടെയാണ്.
1: രാവിലെ എത്ര മണിക്ക് പോകും?
2: അത് ഇപ്പം 9 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഒന്ന് പോകുള്ളൂ. അപ്പൊ ആൾക്ക് ഇപ്പൊ മഴയൊക്കെ ആയത് കാരണം കൊണ്ട് ലൈറ്റ് ആയാണ് പോയേക്കുന്നത്.
1: എത്ര മണി വരെ ഉണ്ട് കട?
2: കട അവിടെയൊക്കെ രാവായി. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ.

0: ശ്രേയാ ഘോഷൽ.
1: ശരി സാർ, വർഷങ്ങളായിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്, കിട്ടണേ ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇപ്പൊ ഒന്ന് കിട്ടണത്.
0: ഇപ്പൊ സന്തോഷായില്ലേ?
1: സന്തോഷായി, ഞാൻ കിട്ടൂലെന്ന് വിചാരിച്ചിരിക്ക.
0: ആ സന്തോഷത്തിന്റെ കൂടെ ഈ ഒരു പാട്ടും കൂടെ കേട്ടുള്ളൂ.
1: ആ അതെ, ഓക്കെ, താങ്ക് യു സാർ.
0: ഓക്കെ.

0: ഈ ഭാഗത്തൊക്കെ മഴയാണ്.
1: നല്ല മഴയാണ് ഇവിടെ.
0: അപ്പോ വിനോദ് എന്താ വർക്ക് ചെയ്യാണോ? ഓട്ടോറിക്ഷ ഓടിക്കുകയാണോ? അപ്പോ
1: ഓട്ടോ
0: മഴ പെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാവൂലേ?
1: വണ്ടി സ്റ്റേഷനായിരിക്കാണ്, ചുമ്മാ
0: എന്താ
1: ടെസ്റ്റ് ആണ് വണ്ടിക്ക്. കാരണം
0: ഓ ഓ ഇന്ന് ഇറക്കിയിട്ടില്ല, ടെസ്റ്റ് ആണ്. എത്ര വർഷം കഴിയുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? എല്ലാ വർഷവും ചെയ്യണം. സ്കൂൾ കുട്ടികളൊക്കെ എടുക്കാൻ പോവോ ഇത്? അപ്പൊ അത് പ്രത്യേകിച്ച് വേറെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ അതിന് സർട്ടിഫിക്കേഷൻ ലൈസൻസ്?
1: പിള്ളേരെ കയറ്റാൻ പാടില്ല, അഞ്ച് പിള്ളേരാണ് അവർ പറഞ്ഞിരിക്കുന്നത്, വിക്രന്മാരും ബന്ധുപേരൊക്കെ.
0: അപ്പൊ എത്ര പേരെ കയറ്റും?
1: നമ്മളിപ്പോ ഏഴുപേരെ ഉള്ളു.
0: ഏഴുപേരെ കയറ്റും അല്ലേ?
1: ഏഴുപേരെ ഉള്ളു.
0: അവിടെ അടുത്ത് തന്നെയാണോ സ്കൂള്? ഒറ്റ സ്കൂളിലേക്കുള്ള കുട്ടികളാണ് അല്ലേ? അപ്പൊ വൈകുന്നേരം തിരിച്ച് കൊണ്ടുവാക്കുകയും ചെയ്യണം. അപ്പൊ ടൂറിസ്റ്റുകളൊക്കെ വരൂലേ അതിന്റെ ഇടയിൽ? അവിടെയൊക്കെ ടൂറിസ്റ്റുകളുടെ ഓട്ടം കിട്ടുമോ? ടൂറിസ്റ്റുകളുടെ ഓട്ടം ഒക്കെ കിട്ടാറുണ്ട് അല്ലേ?
1: ചില ദിവസങ്ങളിൽ.
0: അപ്പൊ എങ്ങനെയാ അതിന്റെ പിന്നെ ഫെയറൊക്കെ കൂട്ടി വാങ്ങോ? എങ്ങനെയാണ് അതിന്റെ അതിന്റെ ഇതില്ലേ ഓട്ടോ ചാർജ് കൂട്ടി വാങ്ങോ?
1: ചാർജ് ഉണ്ട് അത് കുറച്ച്. അപ്പൊ അവര് സാത്തിയെ അവര് പറയുള്ളു 150 രൂപ കിലോമീറ്റർ.
0: ഓ 5 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതൊരു വലിയ ചാർജ് അല്ല, ഗ്രാമമാണ്. തിരിച്ചു വരവൊക്കെ ബുദ്ധിമുട്ടാവും അല്ലേ? ഓ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഹലോ, ആ എന്താ പേരെന്താ? പേരെന്താണ്? മിനി. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? മിനി എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. മക്കളൊക്കെയോ?
2: മക്കളില്ല.
0: ഇല്ല അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ.
1: ആലപ്പുഴയിൽ നിന്ന് ഹലോ
0: ആ, ആലപ്പുഴയിൽ നിന്ന് ആരാണ്?
1: വിനോദ്
0: പേര് കേട്ടില്ല.
1: വിനോദ് വിനോദ്
0: വിനോദ്. വിനോദ്. ആ,
1: ആ
0: എന്തൊക്കെയുണ്ട് വിശേഷം ആലപ്പുഴ?
1: ആലപ്പുഴ നല്ല മഴയൊക്കെ ഉണ്ട്.
0: ആ, മഴയാണല്ലേ ഇന്ന്? ഇന്ന്

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: സ്വാഗതം. ഞാന്
0: ആ
1: തൃശ്ശൂരിൽ നിന്ന് ലീലയാണ്. ലീല,
0: ആ എന്തൊക്കെയുണ്ട് വിശേഷം ലീല?
1: വിശേഷം നല്ല വിശേഷം തന്നെ.
0: ആ
1: ഞാൻ വർഷങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, കിട്ടാറേ ഇല്ല. ഇന്നാണ് കിട്ടിയത്.
0: അതെയോ?
1: അപ്പൊ
0: ആദ്യമായിട്ട് കിട്ടിയതാണല്ലേ?
1: ആദ്യമായിട്ട് കിട്ടാണ്.
0: ആ
1: ഞാൻ ആവശ്യപ്പെടണം വിചാരിച്ചിരുന്ന പാട്ടൊന്ന് ഫസ്റ്റിലെ തന്നെ കേട്ടു.
0: ഏതാണ് പാട്ട്?
1: അത് ആറ്റുവഞ്ചി കടവിൽ വെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് കേട്ടു. ഇപ്പൊ ഞാൻ പറഞ്ഞത് പൂന്തുറയിൽ അറിയേണ്ട പൊന്നരയെത്തി ഇച്ചിരി കൊണ്ടൊരു പൊട്ടുകുത്തി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്.
0: പടം ഓർമ്മയുണ്ടോ?
1: പേരറിയില്ല, പേരൊന്നും അറിയില്ല.
0: അത് ഞാനും പാട്ട് കേട്ടിട്ടുണ്ട്.
1: നാട്ടിൽ എനിക്കൊരു എന്ന് പറഞ്ഞാൽ മതി.
0: എന്താണ്
1: നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു?
0: ആ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു ആ പാട്ട്
1: മതി.
0: അപ്പോ ആ പാട്ട് വെച്ച് തരാം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം അവിടെ? വിശേഷങ്ങൾ പറയൂ.
1: വിശേഷങ്ങള് നല്ല വിശേഷം തന്നെ. ഇവിടെ ഇവിടെ ഞാൻ എന്റെ ഹസ്ബൻഡ് മാത്രം ഇപ്പൊ വീട്ടിലുള്ളൂ.
0: ആ വീട്ടിൽ മക്കളൊക്കെയോ?
1: മക്കളാണ്, രണ്ടാൺമക്കളാണ്.
0: അവരൊക്കെ എവിടെയുള്ളത്?
1: തനിത്തനിയെ താമസിക്കുന്നു.
0: അതെയോ? അവിടെ അടുത്ത് തന്നെയാണോ?
1: തൊട്ടന്നെ, തൊട്ടടുത്ത് തന്നെ.
0: നാലിട
1: അപ്പറിപ്പുറയായിട്ട്.
0: അതെയോ? അപ്പൊ ഇപ്പൊ ഇപ്പൊ അടുത്തൊരാള് വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് വീടെടുത്തതെന്ന് പറഞ്ഞു.
1: മൂത്ത മകന് രണ്ട് പെൺകുട്ടികള്, അതില് മൂത്ത കുട്ടി തൃശ്ശൂർ ഗവൺമെന്റ് കോളേജില്, മെഡിക്കൽ കോളേജില് MBBSന് പഠിക്കുന്നു.
0: ഓ അതെയോ? എവിടെയാ? ഏത് മെഡിക്കൽ കോളേജിലാ? തൃശ്ശൂർ തൃശ്ശൂർ
1: ഗവൺമെന്റ് മെഡിക്കൽ കോളേജില്.
0: നല്ല കാര്യം.
1: പിന്നെ അവളുടെ താഴെയുള്ള ടെൻത്തിൽ പഠിക്കുന്നു.
0: നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ?
1: അതെ. രണ്ടാമത്തെ മകന് രണ്ട് കുട്ടികള്, മൂത്ത കുട്ടി നയൻത്തിൽ പഠിക്കണം, രണ്ടാമത്തെ കുട്ടി സിക്സ്ത്തിൽ പഠിക്കണം. ഒരാണും ഒരു പെണ്ണും.
0: ഓക്കേ.

0: അങ്ങനെയാണ്
1: എല്ലാം. സന്തോഷമായിട്ട് പോകണു.
0: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം, നാളികേരത്തിന്റെ നാട്ടിൽ.
1: ഓ ശരി ശരി, എല്ലാവരോടും അന്വേഷണം പറയാം.
0: ഓ തീർച്ചയായിട്ടും,
1: എല്ലാ പരിപാടികളും കേൾക്കണ്ടേ, ഓർമ്മിച്ചിന്തായാലും അതിൽ വരുന്ന എല്ലാ പരിപാടികളും കേൾക്കണ ഞങ്ങള്.
0: നല്ല കാര്യം, നല്ല കാര്യം.
1: എല്ലാവരോടും അന്വേഷണം പറയാം.
0: അങ്ങനെ റേഡിയോയുടെ ഒരു പാർട്ടായിട്ട് നിൽക്കുക.
1: ഓ ശരി
0: ശരി ശരി ശരി.

എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് വെള്ളിത്തിര ഇവിടെ തീരുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം വിജി വർഗീസ്, ശ്യാംലാൽ. സ്റ്റുഡിയോ സഹായം അനു കെ ദാസ്, കിരണ്യ. വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര. വെള്ളിത്തിര. വെള്ളിത്തിര.

0: നാടൻ ശീലുകൾ തേടി ഒരു യാത്ര.
1: അണിയാളി അണിയാലേഴുതുമാ
0: ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3:00-ന് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി പറയുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3:00 മുതൽ 0484-2426-397 അല്ലെങ്കിൽ 2426-387 അല്ലെങ്കിൽ 9446-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3:00 കഴിഞ്ഞ് 8:00.

0: 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും തിരഞ്ഞെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ഇന്നു മുതൽ August 31 വരെയുള്ള കാലയളവിൽ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSC യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പാട്ടിൻ്റെ നാട്ടുവഴി യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ വാല്യത്തിൽ

0: നമ്മൾ പങ്കുവച്ച അരയൻകാവിൻ്റെ ബാക്കി വിശേഷങ്ങളിലൂടെയാണ്. എറണാകുളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാടശേഖരമാണ് തോട്ടറ പുഞ്ച. ഇവിടുത്തെ കൃഷിയെക്കുറിച്ചും ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും കൂടെ കുറച്ച് ഓർമ്മകളുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ തദ്ദേശവാസിയായ ഒരാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം.
1: പേര് ഉണ്ണിയമ്മാണ്. അരയൻകാവിൻ്റെ ചരിത്രം പറയുമ്പോൾ അരയൻകാവ് അമ്പലം, ഈ അമ്പലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ തോട്ടറപ്പുഞ്ച. ഇത് രണ്ടും ക്ലബ് ചെയ്താണ് ഈ അരയൻകാവ് എന്നുള്ള പേര് തന്നെ ഈ ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്ക് കിഴക്കായിട്ട് വരുന്നത് അതാണ് തോട്ടറപ്പുഞ്ച. ഇത് ഈ കാണുന്നത് മാത്രമല്ല, ഇത് ആമ്പല്ലൂര്, എടക്കാട്ടുവല്, കോട്ടയം ജില്ലയിലെ വെള്ളൂർ ഈ മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്.
2: എറണാകുളം ജില്ലയുടെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ?
1: കൊച്ചിയുടെ നെല്ലറ എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. 200 ഏക്കറോളം ഭൂമിയാണ് ഇത് ഉണ്ടായിരുന്നത്. അതിൽ വെള്ളൂർ പഞ്ചായത്തിൽ പെട്ട അതിനകത്ത് ഒരു 4% ഇഷ്ടികളുമായി ബന്ധപ്പെട്ട് ഇതായിപ്പോയി. അവിടെ കൃഷി കുറവായി. പിന്നിപ്പോൾ മറ്റേ ഒരു കണക്കനുസരിച്ച് അപ്രോക്സിമേറ്റ് 900 ഏക്കറൊക്കെ ഉണ്ടാവും എന്നാണ്. ഒരു 10-15 വർഷം മുമ്പ് വരെ നല്ല ഭംഗിയായിട്ട് മുഴുവൻ സ്ഥലത്തും കൃഷി നടന്നിരുന്നു. ഇടക്കാലത്ത് പല കാരണങ്ങളും വെള്ളം കയറി വരാനുള്ള, ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇറിഗേഷന് വേണ്ടിയിട്ട് വെള്ളം കയറി വരാനും വർഷകാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് തിരിച്ചിറങ്ങിപ്പോവാനും ഒറ്റ ഇതുകൊണ്ട്. ഈ വെള്ളൂർ 3 ആറിൻ്റെ കൈവഴിയായിട്ടുള്ള വെള്ളൂർ പുഴ, വെള്ളൂർ പുഴയുടെ അവിടെ പുലിമുഖം എന്ന് പറഞ്ഞൊരു സ്ഥലം, ആ പുലിമുഖത്തേക്കാണ്, അവിടെയാണ് റിവർ മൗത്ത് ഈ കനാലിൻ്റെ, അതിലെ തന്നെ വേണം ജലസേചനത്തിന് ആവശ്യമുള്ള വെള്ളം കയറ്റി വരാൻ. വർഷകാലത്തൊരു ഏതാണ്ട് 6 മാസക്കാലം ഒരു പൂവാണ് ഈ തോട്ടറപ്പുഞ്ച. 6 മാസക്കാലം പുഞ്ച വെള്ളത്തിനടിയില്ല. അപ്പോൾ മഴ പെയ്ത് ഈ ചുറ്റും കുന്ന, 4 സൈഡും കുന്ന. അപ്പോൾ ആ മഴ പെയ്ത് പെയ്ത്തുവെള്ളം ഊർന്നു വരുന്നതും പുഴയിൽ നിന്ന് ഏറ്റത്തിൻ്റെ ഇതിൽ ഈ വർഷകാലത്ത് വെള്ളം കൂടുമ്പോൾ അത് കയറി വരുന്നതും എല്ലാം കൂടി കൂടി കണ്ടു കഴിഞ്ഞാൽ നെൽപ്പാടമാണെന്ന് തോന്നുന്നില്ല, ഒരു പുഴയായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു 6 മാസത്തോളം കിടക്കും. അത് കഴിഞ്ഞ് ഈ വെള്ളം സ്വമേധയെ ഇറങ്ങിപ്പോവും മുൻകാലങ്ങളിൽ. അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ 16 ചക്രം എന്നൊക്കെ പറയും, ചക്രം ചവിട്ടുന്ന ആളുകൾ, അത് സാധാരണ ഗതിയിൽ ചെറിയ ചെറിയ കർഷകർക്കൊക്കെ ആണെങ്കിൽ 2 ആൾ ചവിട്ടുന്ന ഇതായിരിക്കും 6 ഇലച്ചക്രം. കുറച്ചുകൂടി മെച്ചപ്പെട്ട് 12 ആവും, 16 ഇലച്ചക്രമൊക്കെ ഉണ്ട്. ഇവർക്ക് അമ്പലത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള പൊതുവാണ്, അവരെയായിരുന്നു ഈ പ്രദേശം ആകെ പഴയ ജന്യം. ഈ തോട്ടറപ്പുഞ്ച എന്ന് പറയുന്നത് പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഒറ്റ രാത്രി കൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ നെൽപ്പാടം എന്നാണ്. പണ്ട് കുന്നായിരുന്നു. അപ്പോൾ ആ കുന്ന് ഒറ്റരാത്രി കൊണ്ട് അവർ കിളച്ച് നിരപ്പാക്കി. അതിന് ഉപകരണമായിട്ടുള്ള ഒരു ഇത് നമുക്കിവിടെ ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു ഇത്, ഇവിടെ നിന്ന് നമ്മൾ ഒലിപ്പുറത്തേക്ക് പോകും, അവിടെ കൊട്ടതട്ടിക്കുന്ന് എന്ന് പറഞ്ഞൊരു കുന്ന്. അത് ഐതിഹ്യത്തിൽ പറയുന്നത് പാണ്ഡവർ ഇതുപോലെ ഇത് ഭൂമി നിരപ്പാക്കുന്ന സമയത്ത് കൊട്ടയിൽ മണ്ണ് ചുമന്ന് വേറെ എവിടെയോ കൊണ്ടിട്ടതിന് ശേഷം കൊട്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് കൊണ്ടുപോയി ഓരോ തവണയും തട്ടിയിടും. അങ്ങനെ അതൊരു കുന്നായി എന്നാണ്. അപ്പോൾ ഈ പുഞ്ചയുടെ നടുക്ക് 4 സൈഡും എന്ന് പറഞ്ഞ പോലെ പുഞ്ചയുടെ ഇതിലാണ് വെള്ളപ്പൊക്കം എന്ന് ഈ മഴക്കാലത്ത് 4 സൈഡും വെള്ളമായിട്ട് ഇതിങ്ങനെ ഒരു ദ്വീപ് പോലെ ഒരു കുന്നായിട്ട്
2: കിടക്കുന്നുണ്ട്.
1: അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ തോട്ടറപ്പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വേറൊരു സ്ഥലമാണ്, അങ്ങ് തൂമ്പചരണ്ടി കുന്നാണ്. ഇത് ഈ കിളച്ച തൂമ്പ ചരണ്ടി ഇടുന്നതാണ്, അങ്ങനെ ഇതാണെന്നാണ്. അത് രണ്ടും നിലവിൽ ഇപ്പോഴും ഉണ്ട്. ഈ കുന്നുകളുടെയൊക്കെ പണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ആ രൂപമൊക്കെ മാറിയിട്ട് കുറേ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് ഈ തോട്ടറപ്പുഞ്ചയ്ക്ക്. ഈ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപ്പു കൃഷിയാണ്, പക്ഷേ സാമാന്യം നല്ല വിളവ് കിട്ടി. ഒരു ഇരിപ്പൂ കൃഷിക്ക് കിട്ടുന്ന മറ്റു സ്ഥലങ്ങളിൽ കിട്ടിയിരുന്ന വിളവിനേക്കാൾ മെച്ചപ്പെട്ട വിളവ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്ക് ഈ ജലസേചനത്തിൻ്റെ പ്രശ്നത്തിൽ പുതിയ ബുദ്ധിമുട്ടുകൾ വന്ന് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പുതിയ തലമുറയ്ക്ക് ഈ രംഗത്തേക്ക് ഒരു താല്പര്യം ഇല്ലാത്ത സ്ഥിതിയും എല്ലാം കൂടി വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ, അതുപോലെ കൃഷി ചെലവ്, മുമ്പൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കർഷകത്തൊഴിലാളികൾ കിട്ടുകയാണ്. ഇപ്പം

0: ഈ പാടത്ത് പണിയെടുക്കാൻ ആൾ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എല്ലാം കൂടി വരുമ്പോൾ കൃഷി ചെലവ് നോക്കി വരുമ്പോൾ നോക്കി ഇത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മെച്ചമില്ലെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്കിതുവരെ അത്തരത്തിലൊരു കുഴപ്പം നന്നായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ പലരും പറയുന്നത് നെൽകൃഷി മെച്ചമല്ല. അത് ഞാൻ പറയണത് ഒരേക്കർ ജാതിത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരേക്കർ നെൽപ്പാടത്തു നിന്ന് കിട്ടില്ല. നെൽപ്പാടത്തു നിന്ന് കിട്ടുന്നത് ആ നെല്ലുപയോഗിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ യാതൊരു മായവും ഇല്ലാത്ത ഭക്ഷണം നമുക്ക് സ്ഥിരമായി കഴിക്കാൻ വേണ്ടി കഴിയും. കുറേ അധികം നെല്ല് കൊടുക്കാനും കഴിയും. ഏറ്റവും ലാഭമുള്ള എന്താണോ അത് ചെയ്യാം എന്നുള്ള ഇതിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ പുഞ്ചയിലിപ്പോൾ കൃഷി വളരെ കുറഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ഈ പല സംഘടനകളും കേരള കർഷക സംഘം അതുപോലെ ഈ പാടശേഖര സമിതികൾ സർക്കാരിൻ്റെ തന്നെ ഇവിടെ രണ്ട് വർഷം കൃഷി മുടങ്ങിക്കിടക്കും. വേണ്ട സമയത്ത് വെള്ളം ഇറങ്ങിപ്പോലെ ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും കൃഷി ഇറക്കിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. വിളവെടുപ്പ് കഴിക്കുമ്പോഴത്തേക്കും വേനൽ മഴയായിട്ട് ബന്ധപ്പെട്ട് വിള നശിച്ചു
1: പോകുന്ന
0: അല്ലാതെ പിന്നെ കുറച്ച് തെങ്ങുണ്ടാവും. വാഴ കൃഷി ഇങ്ങനെ കപ്പയാണ് പ്രധാനമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കപ്പയുടെ എല്ലാ ഭാഗവും ഈ ചെങ്കല് ഇതിലുള്ള പ്രദേശമാണ്. അപ്പം ഈ പുഞ്ചയുടെ ഒരു ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ വെള്ളം പൊങ്ങിക്കിടക്കണം, ആ വെള്ളം പൊങ്ങിക്കിടന്ന ഒരു പഴയ കാലത്ത് ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡ് ഈ റോഡിൻ്റെ അപ്പുറത്ത് അത് വേമ്പനാട്ടുകാരിൻ്റെ ആ ഓരമായിട്ട് വരും. അവിടെ ഈ അറിയ സമുദായക്കാർ മീൻപിടുത്തക്കാർ അനവധി ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ ഈ പുഞ്ചയിലും മീൻ പിടിക്കാൻ പറ്റും. അരയങ്കാ അമ്പലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ രണ്ട് ഐതിഹ്യമാണ്. അതിൽ കുറച്ചുകൂടി യുക്തിസഹമായ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞത് ഇതാണ്. പുഞ്ചയിൽ ഇവർ മീൻ പിടിച്ച് വരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഈ ചുഴിയും മലരി എന്ന് പറയില്ലേ, ഇങ്ങനെ വെള്ളം വട്ടത്തിൽ താഴേക്ക് പോവും, അത് കഴിഞ്ഞാൽ അത്
1: പൊങ്ങി വരും.

0: വരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഈ ചുഴിയും മലരി എന്ന് പറയില്ലേ, ഇങ്ങനെ വെള്ളം വട്ടത്തിൽ താഴേക്ക് പോകും, അത് കഴിഞ്ഞാൽ അത്
1: പൊങ്ങി
0: വരും. അപ്പൊ അങ്ങനെ വരുന്നു, അതിൽ മലരോ അതുപോലെ പൂവോ എന്തൊക്കെയോ ഇവർ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവര് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തോ പന്തികേട് തോന്നി. ഇതിലൊരാള് വെള്ളത്തിൽ ചാടി മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിഗ്രഹം കിട്ടി. വിഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെപ്പാടെ പരിഭ്രമമായി. ഇവർ അപ്പം തന്നെ തൊട്ടടുത്താണ് ഈ പുതുവാമന അവിടുത്തെ കാർന്നവരെ ചെന്ന് കണ്ട് ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. കാർന്നവർ ഇത് കണ്ട് കാർന്നവർ ഇതിനകത്ത് ചൈതന്യം, അന്നത്തെ ഇതിൽ അദ്ദേഹത്തിന് ചൈതന്യം മനസ്സിലായി. അദ്ദേഹം തൊട്ട് അടുത്ത് തന്നെ അവിടെ ഇത് സ്ഥാപിച്ചു. ഇപ്പോഴും അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആറാട്ട് നടക്കുന്ന അവിടെയാണ് ഈ പുതുവാമനക്കിൽ. അവിടെ ഒരു കുളമാണ്, കുളത്തിനോട് ചേർന്ന് അന്ന് കാർന്നവർ പ്രതിഷ്ഠിച്ച ആ സ്ഥലത്ത് ഇവരുടെ ഉപാസന മൂർത്തി എന്നുള്ളതിലൊക്കെ അവിടെ ഒരു ചെറിയ അമ്പലം പ്രധാനം ഇവിടെയാണ്, ഇവരുടെ കുടുംബക്ഷേത്രം എന്നുള്ളതിലൊക്കെ അവിടെ അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഉത്സവത്തിന് ആറാട്ടിനെ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ആറാട്ട് കഴിഞ്ഞ് അവിടെ റെസ്റ്റ് ചെയ്ത് പിന്നീട് രാത്രിയാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ വന്ന് വരുന്നത്. അപ്പൊ ആ അതായത് പറഞ്ഞ തോട്ടർ പുഞ്ചൽ. അപ്പൊ അതില് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അരയ സമുദായത്തിന് ഇവിടെ ഒരു പ്രാധാന്യം, അരയന്മാര് കണ്ടെത്തിയത് ആണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അരയനും കാവും ആയി മാറി. അവർക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്.
1: അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്,
0: മറ്റേ അല്ലിയാമ്പൽ കടവെള്ളി നിറയ്ക്കു വെള്ളം എന്നുള്ള ഇഷ്ടമാണ്.
1: അപ്പോൾ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞ് വളരെ സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത വിശേഷത്തിലേക്ക് തിരികെ എത്താം. അരയൻകാവിൽ ഒരു കാലത്ത് നെയ്ത്തുകാർ ധാരാളമായി ഉണ്ടായിരുന്നു. പത്മശാലിയ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇവർ പരമ്പരാഗതമായി നെയ്ത്തു തൊഴിലുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അങ്ങനെ നെയ്ത്ത് തൊഴിൽ ചെയ്തിരുന്ന ഒരു കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം.
1: എൻ്റെ പേര് ഗിരിജാവലഭൻ. ഞാൻ ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങള് പത്മശാലിയെന്നും പട്ടാരി സമുദായം എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെടുന്ന ആൾക്കാരാണ്. പട്ടാരി എന്നാണ് ഞങ്ങളുടെ എഴുത്തുകൂത്തിൽ മുഴുവൻ കാണുന്നത്, പട്ടാരി എന്നാണ്. പക്ഷേ പത്മശാലിയ എന്ന് പറഞ്ഞൊരു സംസ്ഥാന തലത്തിലൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്ത ഇതായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ പട്ടാരി സമാജം എന്ന് തന്നെ അറിയപ്പെടുന്നൊരു ജാതി സമൂഹമാണ് ഞങ്ങൾക്കിവിടെ. ഈ ഏരിയയിൽ ഞങ്ങളുടെ 154 കുടുംബങ്ങളുണ്ട്. ആന്ധ്രയിൽ പത്മശാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നെയ്ത്ത് ഉപജീവനമാർഗമായി കഴിഞ്ഞിരുന്ന ഒരു ജാതി സമൂഹം പിന്നീട് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം എന്ന സ്ഥലത്തേക്ക് കുറെ ആളുകൾ കുടിയേറി പാർത്തു. അവരെ പട്ടു വസ്ത്രങ്ങളും മറ്റും നെയ്യുന്നതിൽ, പട്ടുവസ്ത്രങ്ങൾ എങ്ങനെയോ കാണാനിടയായ കൊച്ചി രാജാവ് ആ പട്ടുവസ്ത്രം സ്വന്തമായിട്ട് കിട്ടാൻ വേണ്ടി അവരിൽ കുറച്ചുപേരെ കൊണ്ടുവന്ന് എറണാകുളം ജില്ലയിൽ തന്നെ പെട്ട ചേന്നമംഗലം നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ നിന്നാണ് പിന്നെ ചേന്നമംഗലം എന്ന കൈത്തറി തന്നെ ഉണ്ടായത്. അതിൽ നിന്ന് കുറെ ആളുകൾ അങ്ങനെ ഇങ്ങനെ മാറി മാറി കേരളം മുഴുവനും, കേരളത്തിൽ ഇപ്പം ഉള്ളത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്തുണ്ട്, കണ്ണൂർ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോഴിക്കോട്, പിന്നെ ആലപ്പുഴയിൽ അരൂർ, പൂച്ചാക്കൽ, പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലും, എറണാകുളം ജില്ലയിൽ വന്നിട്ട് ഞാറയ്ക്കൽ, ചെങ്ങമനാട് ചെന്നമലം സ്ഥലം അറിയപ്പെടുന്ന ഇത് നോർത്ത് പറവൂരിൽ വരുന്ന ഇതിൽപ്പെടും, പിന്നെ പെരുമ്പള്ളി, തൃപ്പൂണിത്തറ, കാഞ്ഞിരമറ്റം, അരയങ്കാവ്, ഇത്തരം സ്ഥലങ്ങളിലാണ് ഏറെക്കുറെ ഞങ്ങളുടെ ആളുകൾ കൂട്ടമായി തന്നെ താമസിച്ച് വരുന്ന ആളുകളാണ്. ഉപജീവനമാർഗമായ കുലത്തൊഴിലായിട്ടും നെയ്ത്താണ് ഞങ്ങളുടെ ജാതിയിലുള്ളവർ മുഴുവനും ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 20 മുമ്പ് വരെ ഈ ഏരിയകളിൽ മുഴുവനും കൈത്തറി നെയ്ത്തുണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ അത് പുതിയ തലമുറയാരും ആ ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന മറ്റ് ജോലികൾ തേടി പോയത് വഴി ഈ നെയ്ത്തെന്ന് പറഞ്ഞ തൊഴിലെ ഞങ്ങളുടെ നാട്ടിൽ പൂർണ്ണമായിട്ട് അവസാനിച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ പോലും നെയ്ത്തില്ല. എൻ്റെയൊക്കെ കുഞ്ഞുനാളുകളിൽ ഒരു 20 മുമ്പ് വരെ എല്ലായിടത്തും ഈ സമയങ്ങളിലൊക്കെ നെയ്ത്തിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു എല്ലാവരും. അതിനുവേണ്ടി ഒരു കുടുംബത്തിലെ മിക്കവാറും ആളുകൾ മുഴുവനും ആ തൊഴിലിൽ ഏർപ്പെട്ട് അതിനകത്ത് നെയ്തൊരു തോർത്തോ അല്ലെങ്കിൽ ഒരു മുണ്ടോ ആകുന്നത് വരെ ഉള്ള മുന്നൊരുക്കങ്ങൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. ആ തൊഴിലിൽ വീട്ടിലെ മിക്കവാറും എല്ലാവരും തന്നെ ഉൾപ്പെട്ടു പോരാറുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ കാലക്രമേണത് പൂർണ്ണമായിട്ടും അതിൽ പിന്തുടർന്നു പോരാൻ പുതിയ തലമുറ ആരും ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അതിൽ നിന്ന് ചെയ്യുന്ന തൊഴിൽ പിന്നെ ജോലിക്ക് തുല്യമായ വേതനം ലഭ്യമല്ലാത്തത് കൊണ്ടും കുറേശ്ശെ കുറേശ്ശെ ആ തൊഴിൽ നിന്നു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ കാഞ്ഞിരമറ്റത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും അതേ ഇതിൽ തന്നെ തുടരുന്നു പോരുന്നത് ചേന്നമംഗലത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാലരാമപുരത്തുണ്ടെന്ന് തോന്നുന്നു. പൂച്ചാക്കൽ ഏരിയയിലെ പാണാമ്പള്ളിയിലുണ്ട്, പിന്നെ ചെമ്പ്, ഇവിടെ തന്നെ ചെമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കോട്ടയത്തിൽ വീഴുന്നത് കുലശേഖര മംഗലം. കൈത്തറി സൊസൈറ്റികളായിട്ട് ഇവിടെ എല്ലായിടത്തും പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നതാണ്. സൊസൈറ്റി നൽകുന്ന നൂല് ആണ് പിന്നീട് വസ്ത്രമാക്കി അല്ലെങ്കിൽ മുണ്ടാക്കി തിരിച്ച് എത്തിക്കുന്നത്. ഇപ്പം അത് വളരെ ചുരുക്കം ഏരിയകളിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എൻ്റെ അച്ഛൻ നല്ലൊരു നെയ്ത്തുകാരനായിരുന്നു, എൻ്റെ അമ്മയും നല്ലൊരു നെയ്ത്തുകാരിയായിരുന്നു. ഇപ്പം എൻ്റെ 95 എൻ്റെ ചേട്ടൻ നെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ടായിരുന്നു, അവരും നെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങളിൽ എൻ്റെ ചേച്ചിമാരുമൊക്കെ സഹായിച്ചിട്ടുണ്ട്. അമ്മ എറണാകുളം ജില്ലയിൽ വനിതാ നെയ്ത്തുകാരുടെ ഒരു മത്സരം സംഘടിപ്പിച്ചപ്പോൾ അമ്മ നെയ്ത മുണ്ട് അച്ഛനത് വളരെയധികം ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അമ്മയ്ക്ക് ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല നെയ്ത്തുകാരിയായിട്ടുള്ള അവാർഡ് ഈ കൈത്തറി സൊസൈറ്റി അത് ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഇതിലൊന്നും ചെയ്യാതിരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഇവരൊക്കെ ചെയ്തിട്ടുള്ളവരാണ്.
2: ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടഗാനം കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, അരയൻകാവിന്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. അടുത്തതായി ചെറുപ്പം മുതൽ തന്നെ നെയ്ത്തിൽ ഏർപ്പെട്ടിരുന്ന ശ്രീ ഹരിദാസ്.
1: ഞാൻ ഒരു 10-15 വയസ്സായപ്പോൾ മുതൽ നെയ്ത്തിൻ്റെ ഏകദേശം എല്ലാ പണികളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ വർക്കുകളും അറിയാം. പക്ഷെ ഞാൻ നെയ്യാറില്ല, കാരണം പഠിക്കാൻ പോകുന്ന കാരണം. പിന്നെ ശനിയും ഞായറും ദിവസങ്ങളിൽ ഈ പാവ് റോളാക്കി കൊടുക്കുന്ന ഒരു ഒരു പരിപാടിയുണ്ട്.
2: ഇവിടെ നൂലായിട്ട് കിട്ടും, നിങ്ങൾ നൂല് കൊണ്ടുവന്ന്
1: അത് സൊസൈറ്റിയിൽ നിന്ന് നൂല് കിട്ടും. നമ്മുടെ കൈത്തറി സൊസൈറ്റി ഉണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന നൂല് അത് നനയ്ക്കും. ആദ്യമേ അതിനോട് സിമെന്റ് കൊണ്ട് വലിയ തൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ തൊട്ടിയിൽ വെള്ളം നിറച്ചിട്ട് ഈ നൂല് കഴി പോലെ അങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്, ചവിട്ടി നനയ്ക്കും. അങ്ങനെ 2-3 ദിവസം ഇടും. എന്നിട്ട് ഈ നൂല് ശരിക്കും നനഞ്ഞ് ചെയ്യണ പോലെ മണമൊക്കെ ആവും. അത് പിന്നെ കഴി എടുത്തിട്ട് പിന്നെ പശ ഉണ്ടാക്കും. പശ മൈദ മാവ് കൊണ്ട് പശ ഉണ്ടാക്കും, അല്ലെങ്കിൽ അരിമാവ് കൊണ്ട് ഉണ്ടാക്കും. കൂടിയ ഡബിളൊക്കെ നെയ്യണ അരിമാവ് കൊണ്ട് പശയാണ് ഉപയോഗിക്കണം. തോർത്തൊക്കെ നെയ്യുമ്പോൾ മൈദപ്പശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഈ പശയിൽ മുക്കിയിട്ട് ഇത് ഉണക്കും. അങ്ങനെ അത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ അത് ബോബിനൊക്കെ താരനകൾ മലയാളത്തിൽ താര ആക്കുന്ന പറയുക, ഈ ബോബിൻ എന്നതിന് പറഞ്ഞത് രണ്ട് വശം ഇങ്ങനെ ചക്രം പോലെയുള്ള ഒരു ഇതിലാക്കി അത് ചിറ്റി ചിറ്റി കയറ്റും. ചിറ്റി ഒരു നൂല് ഒരു റോൾ പോലെ ആവും. അത് പിന്നെ ആണ് ചക്രത്തിൻ്റെ ജനലിട്ടിട്ട് അത് അതിങ്ങനെ കറക്കി കറക്കി പാവാക്കി എടുക്കും. ആദ്യം പാവ് ഉണ്ടാക്കുകയുള്ളു. പാവ് ചുറ്റി വലിയ നീളമുള്ള ഒരു ഇതിലേക്ക് ആക്കും. അതിൽ നിന്നാണ് പിന്നെ തറയിലേക്ക് വന്നിട്ട് പിന്നെ ഊടയ്ക്ക് വേറെ നൂല് ചുറ്റിയിട്ട് അതിലിട്ടാണ് നെയ്ത് മുണ്ടായി വരുന്നത്. പാവ് എന്ന് പറഞ്ഞ ഒരു മുണ്ടെടുക്കുവാണെങ്കിൽ നീളാണ് പാവ്, ക്ലോസ് വരുന്നതാണ് ഊട.
2: അപ്പൊ ഈ ഒരു മുണ്ടൊക്കെ നെയ്തെടുക്കണമെങ്കിൽ ഏകദേശം എത്ര ദിവസം വേണ്ടി വരും?
1: ഒരു മുണ്ട് ഡബിളൊക്കെ ഒരു ദിവസം 2 ഡബിളൊക്കെ നെയ്യുന്ന ആൾക്കാരാണ്.
2: ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ?
1: വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തോർത്തൊക്കെയാണെങ്കിൽ അതിന്റെ സൈസ് അനുസരിച്ചിരിക്കും. 16 തോർത്ത്, 24 തോർത്ത്, അങ്ങനെയൊക്കെ നെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു.
2: പിന്നെ ഇതിന് ചായം മുക്കൂല്ലേ?
1: ചായം മുക്കും. അത് നമുക്ക് ചായം നമ്മളല്ല മുക്കണേ, കളർ മുക്കിയ നൂല് തന്നെ നമുക്ക് കിട്ടാറുണ്ട്.

0: അപ്പോൾ അതിന് ക്ഷാമം വരുന്ന സമയത്ത് എന്തെങ്കിലും കളർ പൊടിയൊക്കെ മേടിക്കും. മേടിച്ചിട്ട് നമ്മൾ തന്നെ അത് വെള്ളം തിളപ്പിച്ചായാലും കലക്കിയിട്ടിട്ട് ഉപ്പൊക്കെ ചേർക്കും. ഉപ്പൊക്കെ ചേർത്തിട്ട് ഈ നൂലയിൽ ഇറക്കി വെച്ചിട്ട് പുഴുങ്ങിയിടും. പുഴുങ്ങിയിടുമ്പോൾ കളറിൽ പിടിക്കും. പിടിച്ചതിന് പിന്നെ എടുത്ത് വാഷ് ചെയ്താൽ അങ്ങനെയൊക്കെയാ. പക്ഷെ അത് ചില കളറെ ഇളവും. അത് കാരണം മിക്കവാറും ഇങ്ങനെ കിട്ടുന്ന നൂല നമ്മൾ മേടിക്കാറുള്ളൂ. അത് കമ്പനി തന്നെ ചെയ്തു തരുന്നത്.
1: ഒരു മുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും
0: പിന്നെ അത് ഒന്ന് ഉണക്കണം. അത് ഊട് അടിക്കുന്ന നൂലിന് നനവുണ്ടാവും നെയ്തെടുക്കുന്ന സമയത്ത്. അത് പിന്നെ ഈ മുണ്ട് നെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കും. ചെറിയ ചെറിയ തണുവ് ഉണ്ടാവുള്ളൂ. ആ തണുവ് മാറാൻ വേണ്ടി വെയിലത്തിട്ട് ഉണക്കിയിട്ട് മടക്കി ഇതാക്കി വെച്ചു. പണ്ട് കാലത്ത് ഈ സൊസൈറ്റിയൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് നെയ്ത് കഴിഞ്ഞിട്ട് അന്നെന്നുള്ള ചെലവിന് വേണ്ടിയിട്ട് ഇത് മടക്കി കെട്ടി ഓരോ ജൗളിക്കടയിലും കൊണ്ടു നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചിലപ്പോൾ വിൽക്കാണ്ട് വരും. അങ്ങനെ ഒരു ഇതുകൊണ്ടൊക്കെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സൊസൈറ്റി രൂപീകരിച്ചത്. സൊസൈറ്റി രൂപീകരിച്ച നമ്മൾ നെയ്ത് കൊണ്ട് കൊടുക്കുന്ന ആ തുണിക്ക് തുല്യമായ നൂല് തൂക്കിയാണ് എടുക്കുന്നത്. ത്രാസിന് രണ്ട് കട്ടേ വയ്ക്കും. ഒരു ദിവസത്ത് തുണി വയ്ക്കും, അതിനൊപ്പം നൂല് വയ്ക്കും. നൂല് വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊപ്പം നൂലൊക്കെ തരും. പിന്നെ അതിന് നെയ്ത്ത് കൂലി വേറെ. അങ്ങനെ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ തുണി മുഴുവൻ ഹാൻഡെക്സ കൊണ്ടുപോകണം. ഇതിന്റെ മെയിൻ സംഘം ഉണ്ടല്ലോ, അവർ കൊണ്ടുപോകും.
1: മുണ്ടും പിന്നെ വേറെ എന്തൊക്കെ ഇവിടെ നെയ്തുകൊണ്ടിരുന്നത്?
0: മുണ്ട് തോർത്ത് അതൊക്കെ ഇവിടെ ഈ അരങ്കാവേരിയിൽ അതൊക്കെ കൂടുതൽ നെയ്യാറുള്ളൂ. പിന്നെ കുറച്ച് കാലം മുമ്പ് ഈ പുതപ്പൊക്കെ നെയ്യും. അതെല്ലാവരും നെയ്തില്ല. അത് ബാലരാമപുരത്ത് സൊസൈറ്റിയുടെ കെയർ ഓഫിൽ ട്രെയിനിങ്ങിന് വിട്ടായിരുന്നു. ആ ട്രെയിനിങ്ങിന് ഇവിടെ അരങ്കാവേരി രണ്ടുപേരാണ് പോയത്. ആ രണ്ടുപേര് പോയി അവര് അതൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അവര് പുതപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് അവരിൽ നിന്ന് പഠിച്ചിട്ട് കുറച്ച് പേരൊക്കെ ചെയ്യാറുണ്ട്. ഒരാ ഇത്തിരി ഹാർഡ് വർക്കാണ്. ഏറ്റവും സിമ്പിള് തോർത്ത് നെയ്യുക.
1: മറ്റേ ഡിസൈനൊക്കെ വേണമല്ലോ, കളറ് നൂലുകളും എല്ലാം വേറെ വേറെ. നല്ലൊരു നെയ്ത്തുകാരന് എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും?
0: സാധാരണ നെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കണം. ആ നെയ്ത്ത് മാത്രം പഠിച്ചാൽ മതി. അതിനുള്ള മുമ്പുള്ള പ്രോസസ്സിങ് എല്ലാവരും പഠിക്കണമെന്നില്ല. കയറിന് നെയ്ത ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇത് ഷട്ടിലാണ് ഷട്ടിൽ നൂലിട്ട് അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നെയ്ത്ത് പഠിക്കാൻ പറ്റും, തുണി നെയ്യാൻ പറ്റും. അതിലെ പ്രോസസ്സിങ് പഠിക്കണമെങ്കിൽ സമയമൊന്നും പോരാ.
1: ശരിയായ രീതിയിൽ അത് പ്രോസസ് ചെയ്തെടുത്തില്ലെങ്കിൽ ഇത് നൂല് പൊട്ടിപ്പോകുമായിരിക്കും.
0: നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂലൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും. അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാവും.
1: അപ്പൊ ചേട്ടൻ പഠിച്ചത് അച്ഛന്റെ അടുത്ത് തന്നെയാണ്?
0: അച്ഛന്റെ അടുത്ത് തന്നെ പഠിച്ചു.
1: അച്ഛന്റെ പേരെന്തായിരുന്നു?
0: അച്ഛന്റെ പേര് കുമാരപിള്ള. പഠിപ്പിച്ചാലും പഠിക്കാത്തല്ല കണക്കുകളൊക്കെ ഉണ്ട്. ഒരു ഒരു കെട്ട് നൂലുകൊണ്ട് എത്ര ഭാവം ഉണ്ടാക്കാന്ന് അതൊക്കെ അച്ഛനെത്ര പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല.
1: ചേട്ടനെ കൂടാതെ വേറെ പിന്നെ വേറെ ആരൊക്കെയായിരുന്നു ഇവിടെ വീട്ടിൽ തന്നെ നെയ്യാൻ ഉണ്ടായിരുന്നത്?
0: ഒരു പെങ്ങള് നെയ്യുമായിരുന്നു. ഒരു പെങ്ങള് പിന്നെ ഈ ഊട് ഞാൻ പറഞ്ഞില്ലേ, അത് നൂല് ചുറ്റല്. പാവുണ്ടാക്കാൻ വലിയ ഇതിലുണ്ടാകും, ഊടയ്ക്ക് ചെറിയ ഇതില്, അതൊക്കെ ചെയ്യുമായിരുന്നു.
2: ഇനി നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് നേരത്തെ നമ്മളോട് സംസാരിച്ച ഗിരിജൻ ചേട്ടന്റെയും ഹരിദാസ് ചേട്ടന്റെയും 95 വയസ്സുള്ള അമ്മയാണ്. നമുക്ക് അമ്മയെ ഒന്ന് പരിചയപ്പെടാം.
1: അമ്മയുടെ പേരെന്താ?
3: തങ്കമ്മ.
1: നല്ല നെയ്ത്തുകാരി ആയിരുന്നു എന്ന് മക്കളൊക്കെ പറഞ്ഞു. എങ്ങനെ നെയ്ത്ത് പഠിച്ചേ?
3: ഇവിടെ അച്ഛൻ പഠിപ്പിച്ച ഭർത്താവ്.
1: കല്യാണം കഴിച്ച് വന്നതിന് ശേഷം പഠിച്ചതാണ്?
3: അതെ. എന്റെ വീട്ടിൽ നെയ്ത്തൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നേ പിന്നെയാണ് നെയ്ത്ത് പഠിച്ചത്.
1: ആണല്ലേ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു നെയ്യാൻ? നല്ല എളുപ്പമായിരുന്നോ നെയ്ത്ത്?
3: ആ നെയ്ത്തൊക്കെ കുഴപ്പമില്ലായിരുന്നു, സുഖമായിട്ടൊക്കെ നെയ്യായിരുന്നു.
1: ആണല്ലേ. എന്തൊക്കെയാ അമ്മ നെയ്തുകൊണ്ടിരുന്നേ?
3: തോർത്തുമുണ്ടാ നെയ്തുകൊണ്ടിരുന്നേ.
1: തോർത്തുമുണ്ട്.
3: പിന്നെ ഈ ഒരമുണ്ടായിട്ട് ഉള്ളത് അത് നെയ്യുമായിരുന്നു. രണ്ടുകൂട്ടം നെയ്തിട്ടുള്ളൂ.
1: ഒരു തോർത്തുമുണ്ട് നെയ്തെടുക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരും?
3: ഒരു തോർത്തുമുണ്ട് തന്നെ 10-16 എണ്ണം ഒരു ദിവസം നെയ്യാം.
1: ഒരു ദിവസം നെയ്യാൻ പറ്റും. ഈ നെയ്ത്തിന് മുമ്പുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നെയ്ത്തിന് മുമ്പ് കുറെ മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടെന്ന്. അതെന്തൊക്കെയാന്ന് ഓർക്കണുണ്ടോ?
3: നൂല് നമ്മൾ തല്ലി നനച്ച് ഇതാക്കി എടുക്കണം. എന്നിട്ട് പശമുക്കി ഉണക്കി താര ആയിട്ട് ഉരുട്ടി നെയ്തിട്ട് പാവ് വീശി എടുക്കണം.
1: അതൊക്കെ അമ്മയ്ക്ക് അറിയായിരുന്നോ?
3: വീശാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഉരുട്ടി കൊടുക്കുമായിരുന്നു. അതൊക്കെ ചെയ്യായിരുന്നു.
1: അമ്മയുടെ നാട് എവിടെയാ? സ്വന്തം നാട്?
3: എന്റെ സ്വന്തം നാട് പെരുമ്പള്ളിയായിരുന്നു.
1: പെരുമ്പള്ളി. അപ്പൊ അവിടെയും നെയ്ത്തുള്ളതല്ലേ?
3: വീട്ടിൽ നെയ്ത്തില്ലായിരുന്നു.
1: നെയ്ത്തില്ലായിരുന്നു അല്ലേ. എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നേ?
3: 21 വയസ്സിലാ.
1: അതിനുശേഷമാണ് ഇതൊക്കെ പഠിച്ചത്. പിന്നെ മക്കളും ഭർത്താവും എല്ലാരും കൂടെ കുടുംബത്തോടെ ഇങ്ങനെ നെയ്യാൻ തുടങ്ങിയല്ലേ. എന്നാ ശരി, അപ്പൊ അമ്മയെ കാണാൻ പറ്റിയല്ലോ. ഞങ്ങളിങ്ങനെ നെയ്ത്തുകാരുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. സന്തോഷം കേട്ടോ. റേഡിയോ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? പഴയ പാട്ടൊക്കെ ഇഷ്ടമാണോ?
3: അതൊക്കെ ഇഷ്ടം.
1: ഏതെങ്കിലും പാട്ട് ഓർക്കണ്ടോ?
3: ഇല്ല.
1: തിരുവാതിര കളിക്കുമായിരുന്നോ?
4: ആണോ
1: തിരുവാതിര പഠിപ്പിക്കുമായിരുന്നോ? എന്നാ തിരുവാതിര പാട്ട് ഓർക്കണുണ്ടോ പഴയ?

0: ഇപ്പൊ ഓർമ്മയില്ല.
1: ഏതെങ്കിലും ഒരു നാല് വരി ഒന്ന് ഓർത്ത് നോക്കിയേ,
0: ഇല്ല
1: വേഗം പറഞ്ഞു തീർത്ത് ഇല്ലാന്ന്.
2: പാട്ടെല്ലാം
1: ഒന്ന് ഓർത്ത് നോക്കിക്കേ.
0: ഇല്ല.
1: വീരവീരയുടെ കുമാര വിഭവ ഓർക്കട്ടാ?
0: അതൊക്കെ
1: ആ അതൊന്ന് പാടിക്കുന്ന.
0: വീരവീരാട കുമാര വിഭോ ചാരുതര ഗുണസാഗരവോ. ഇന്നത്തെ
1: എന്നാലും കുറച്ച് ഓർമ്മ വന്നില്ലേ?
3: അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹം എന്ന സിനിമയിലെ നല്ലൊരു തിരുവാതിരപ്പാട്ട് വെച്ചു തരാം കേട്ടോ.

0: പ്രിയ ശ്രോതാക്കളെ, അരയൻകാവിന്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. ഇനി നമ്മളോടൊപ്പം ചേരുന്നത് അരയൻകാവിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: നമസ്കാരം, എന്റെ പേര് നിതീഷ്. ഞാൻ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കുന്ന ക്രിക്കറ്റ് പ്ലെയറാണ്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ഞങ്ങളുടെ സ്വന്തം അരയൻകാവിലാണ്. എന്റെ ചെറുപ്പകാലം തൊട്ട് ഇവിടെ തന്നെയാണ് സ്കൂളിങ്ങും. എന്റെ 1-7 ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഇവിടെ അടുത്ത് തന്നെ കീച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിലാണ്. അതിനുശേഷം 8-8+2 വരെ കാഞ്ഞിരവിറ്റം സെന്റ് ഇഗ്നീഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ചെറുപ്പത്തിലെ നമ്മുടെ ഇവിടുത്തെ പാടത്തും വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ ഈ ഇവിടുത്തെ അടുത്തുള്ള പറമ്പിലെല്ലാം ക്രിക്കറ്റ് എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഞാനും അങ്ങനെ കളിച്ചാണ് വളർന്നത്. പക്ഷെ 2005 ശ്രീശാന്തേട്ടൻ ഇന്ത്യക്ക് വേണ്ടി ഡെബ്യൂ ചെയ്തതിന് ശേഷമാണ് എനിക്കും അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് കളിക്കണമെന്ന് തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ് ഈ പ്രൊഫഷനിലേക്ക് എത്തിയത്. 2008 ആദ്യമായിട്ട് എൻ്റെ 2 ശേഷം ഞാൻ പതുക്കെ പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം തുടങ്ങി. അതിനുശേഷം പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. MRF പേസ് ഫൗണ്ടേഷനിൽ ചെന്നൈയിൽ ട്രെയിനിങ് ചെയ്യാനായിട്ട് എനിക്ക് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ഫാസ്റ്റ് ബോളേഴ്സ് ആയിരുന്ന മഗ്രാത്തിന്റെ കീഴിലും ഡെന്നിസ് ലില്ലിന്റെ കീഴിലെല്ലാം ട്രെയിനിങ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനെല്ലാം പറ്റി. അതിനുശേഷം 2014 കേരളത്തിന് വേണ്ടി U23 ആദ്യമായിട്ട് കളിച്ചു. പിന്നെ ആവശ്യം തന്നെ അദ്ദേഹം സഹിച്ച് രഞ്ജി ട്രോഫി സീനിയർ ടീമിലും കളിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ വരെ ഒരു 12 വർഷമായിട്ട് ഞാൻ കേരളത്തിന് വേണ്ടി കളിക്കുന്നുണ്ട്. അതിനിടയിൽ 2018 IPL മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ കൂടെ കളിക്കാനായിട്ട് പറ്റി, ആ ടീമിന്റെ ഭാഗമായിട്ടിരിക്കാൻ പറ്റി. പിന്നെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2024-25 സീസണിൽ കേരളത്തിന് ഫൈനൽ എത്തിച്ച ടീമിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലിൽ കളിക്കാൻ സാധിച്ചു തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ പോലത്തെ ഒരു ഭയങ്കര ചെറിയൊരു ഗ്രാമമാണിത് അരയൻകാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് അത്ര വലിയൊരു ലെവലിലേക്ക് എത്താൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടും ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു.
2: അരയൻകാവിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്ലെയറെ, വലിയൊരാളെ നമുക്ക് കിട്ടി. എങ്ങനെയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്?
1: ആക്ച്വലി ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. 2008 പ്രാക്ടീസ് തുടങ്ങിയത്. അപ്പൊ ഞാൻ ഏകദേശം കോളേജിലേക്ക് എത്തിയിരുന്നു. പ്രൈവറ്റ് ആയിട്ടാ പഠിച്ചത്. അപ്പൊ തൃപ്പൂണിത്തുറയിലുള്ള ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചോണ്ടിരുന്നത്. രാവിലെ ആകുമ്പോൾ പോകും, പിന്നെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി 8-9 ആകും തിരിച്ച് വീട്ടിലെത്തും. പലപ്പോഴും ആൾക്കാർ എന്നെ കാണുന്നത് വളരെ ചുരുക്കമായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ചെന്നൈയിലായിരുന്നു കുറച്ച് നാള്. പിന്നെ ഞാൻ രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ തുടങ്ങിയത്. അപ്പൊ അറിഞ്ഞതിന് ശേഷം തൊട്ട് പിന്നെ ആൾക്കാരെല്ലാരും കാണുമ്പോൾ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിൽ സെലക്ഷൻ കിട്ടിയ സമയത്തെല്ലാം ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ അതിനേക്കാളും ഉപരി എനിക്ക് മറക്കാൻ പറ്റാത്തത് ഈ കഴിഞ്ഞ രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ സമയത്ത് തിരിച്ചു വന്നപ്പോഴേക്കും നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു സ്വീകരണമാണ്. അതിനുശേഷം ഭയങ്കര ആൾക്കാർ എവിടെ വെച്ചുണ്ടായാലും സംസാരിക്കുകയും അല്ലെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തി. അപ്പൊ അത് തീർച്ചയായും കാണുന്ന ആൾക്കാർ എപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് കളി, ഇപ്പൊ മാച്ചസ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
2: നമ്മളിപ്പോ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഈ ഒരു ഓരോ മേഖലയിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിലോട്ടൊക്കെ പോകുന്നത് തന്നെയാണ് എല്ലാവരുടെയും കുട്ടിക്കാലം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു പാടത്തൊക്കെ ഓടിക്കളിച്ച് നടന്നിരുന്ന ആ ഒരു സമയത്ത് നിതീഷ് ഇങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പോകണം എന്ന് തന്നെ വിചാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നോ?
1: ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ശ്രീശാന്തേട്ടൻ ആണ് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം പിന്നെ പുള്ളിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു, അതിനുശേഷം ആണ് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇൻസ്പയർഡ് ആയത്. അപ്പൊ കൂടുതൽ ചിന്തകളും നാളെ എങ്ങനെ വൈകുന്നേരം പോയി പാടത്ത് ക്രിക്കറ്റ് കളിക്കുക, എങ്ങനെ ബാറ്റ് ചെയ്യണം, എങ്ങനെ ബോൾ ചെയ്യണം, അതിനെ പറ്റിയിട്ടായിരുന്നു ചിന്തകളും മൊത്തം. അപ്പൊ അതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മാറി ആ ഒരു തോട്ട്സ് എല്ലാം. പിന്നെ നല്ലോണം പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു, നല്ലോണം പത്രം വായിക്കുമായിരുന്നു, ന്യൂസ് എല്ലാം കാണുമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ എല്ലാം കിട്ടി, കുറച്ച് ലോകവിവരം കിട്ടി ഇതിനെ പറ്റിയിട്ട്.
2: ഇന്നത്തെ കാലത്ത് ഈ പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്? ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ അരയൻകാവ് തന്നെ കുട്ടികളുണ്ടോ? നിതീഷിനെ കണ്ട് പ്രചോദനം കിട്ടിയ കുട്ടികളുണ്ടോ ഇപ്പോ?
1: ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. പലരും വന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഭയങ്കര ഓപ്പൺ ആണല്ലോ ഇപ്പൊ പിള്ളേരെല്ലാം, എല്ലാരും എന്നെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മുടെ സ്വന്തം സഞ്ജു വേൾഡ് കപ്പ് അടിച്ചതും പിന്നെ IPL ഇത്ര പെർഫോം ചെയ്യുന്നു, പിന്നെ ഒരു 15 വയസ്സുള്ള വൈഭവ സൂര്യവംശി വന്നിട്ട് തലങ്ങം വിലങ്ങും അടിക്കുന്നതൊക്കെ പിള്ളേർ കാണുകയല്ലേ. അപ്പൊ നാട്ടിലൊരാൾ കാണുന്നൊന്നുമില്ല. ഇപ്പൊ അവർക്ക് ഇൻസ്പിറേഷൻ ആവാനായിട്ട് ഈ മാച്ചസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ

0: ഞാൻ മതി. പിന്നെ അതിനു മുമ്പ് എന്റെ വീടിനടുത്ത് ജിപി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, പുള്ളി കേരള പോലീസില് ആയിരുന്നു, പാള് യു കെയിലാണ്. അപ്പോ തുടക്കം ഒരു നമ്മൾ ഈ ചെറിയ പ്രായത്തില്, അതായത് എനിക്കൊരു 6-7 വയസ്സൊക്കെയുള്ള സമയം നമ്മൾ പാടത്ത് പോയിട്ട് കളി കാണും, കടയിൽ പോകുന്ന വഴി ചെറുമാര് കളിക്കുന്നത് കാണും. അപ്പൊ ഈ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കാറ്റഗറിയിൽ ആദ്യം ഒന്ന് പതുക്കി കയറിയും, ഒരു 6 or 4 ഒക്കെ പുള്ളിനെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുള്ളിക്ക് വാശി കഴിഞ്ഞാല് പുള്ളി ബൗണ്ടറി ലെറ്ററിൽ നിന്ന് വന്നിട്ട് ഓടി വന്നിട്ട് നല്ല സ്പീഡിൽ എറിയും, ഭയങ്കര അഗ്രസീവായിട്ട് എറിയും, പക്ഷെ നല്ല സ്പീഡും ആണ് ബോളിൽ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഞാനും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആ ഒരു കാറ്റഗറിയിലെ.
1: അപ്പോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു?
0: വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു ഞാൻ പറയാം, എനിക്ക് നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ആയിരുന്നു അത്. അച്ഛനും അമ്മയ്ക്കും ഒന്നും അങ്ങനെ ഞാൻ പോകുന്നതിലോ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ അനിയന്റെ വൈഫ്, എന്റെ വൈഫ്, മോന്. എന്തായാലും സന്തോഷം.
2: നമ്മൾ പാട്ടിന്റെ നാട്ടുവഴിയിൽ അത്ര അധികം ഒന്നും പങ്കുവെക്കാത്ത കുറച്ച് വിശേഷങ്ങളിലൂടെയാണ് നിധീഷിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്തത്. ഇനി നിധീഷിന്റെ ഈ വിശേഷങ്ങളോടൊപ്പം നമുക്കൊരു മനോഹരമായ പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. റോളർ സ്കേറ്റിംഗിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മികച്ച വിജയങ്ങൾ നേടിയിട്ടുള്ള എ അഭിനയാണ് പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് പരിചയപ്പെടാം.
1: അഭിന റോളർ സ്കേറ്റിംഗില് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ധാരാളം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ഒരാളാണെന്ന് അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. അപ്പോ എന്താണ് ഈ റോളർ സ്കേറ്റിംഗിലേക്ക് എത്താൻ ഒരു പ്രചോദനമായത്?
2: ഫസ്റ്റ് എനിക്ക് സ്കേറ്റിങ്ങിനെ കുറിച്ച് അങ്ങനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് സമ്മർ വെക്കേഷൻ ടൈമിൽ എൻ്റെ കസിൻ ചേച്ചിയുടെ ഒപ്പം ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ സാർ എന്നോട് ചോദിച്ചു പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഞാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു എൻ്റെ സ്കേറ്റിംഗ് കരിയറിലെ തുടക്കം. അപ്പോൾ എനിക്ക് ചേച്ചി ഉപയോഗിച്ച ആ ഒരു ഷൂ എനിക്ക് തന്നു. അങ്ങനെയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് സ്കേറ്റിംഗ്.
1: ആദ്യമായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഒന്ന് പറയാമോ?
2: ഞാൻ ഫസ്റ്റ് ഇന്റർനാഷണൽ മത്സരിച്ചത് വേൾഡ് സ്കേറ്റ് ഗെയിംസ് 2024 അത് ഇറ്റലിയിൽ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് വുമൺ ആണ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇത്രയും ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ. സോ ഭയങ്കര ഒരു ഹാപ്പി ആൻഡ് അതുപോലെ തന്നെ പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് സ്കേറ്റിംഗ് അത്ര പോപ്പുലർ അല്ല, നമുക്ക് ട്രാക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ഒരു ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഇന്ത്യൻ ടീമിൽ കയറി ആൻഡ് ഇന്റർനാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ കുറെ എക്സ്പീരിയൻസ് അവിടെ നിന്ന് നമുക്ക് കിട്ടി. ഇന്റർനാഷണൽ അത്ലറ്റ്സിനെ കാണാൻ പറ്റി, അവരുടെ വേ ഓഫ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ നല്ലോണം എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ ഫസ്റ്റ് മീറ്റിൽ തന്നെ. സോ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
1: ഒരു പ്രൊഫഷണൽ സ്കേറ്റർ ആകാൻ വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്?
2: എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സെഷൻസ് ഒക്കെ ഷോപ്പ് ചെയ്യണം. ലൈക്ക് നമുക്കൊരു മടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. പിന്നെ ഒരു ക്വിറ്റിംഗ് മൈൻഡ് സെറ്റ് വരാൻ പാടില്ല. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു പക്ഷെ നമുക്കത് കിട്ടിയില്ല, അപ്പോൾ തന്നെ ക്വിറ്റ് ചെയ്യല്ല, അതിന് വർക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും മെയിനായിട്ട് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റണോ അത്രയും ചെയ്യുക. ഇപ്പം നമ്മൾ ദൈവം കുറേ പരീക്ഷിക്കാം പക്ഷെ നമ്മളത് ഓവർകം ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ആ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. പിന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കണം. അപ്പം നമ്മളുടെ ഫാമിലി നമ്മളെ മോട്ടിവേറ്റും എൻകറേജും ഒക്കെ ചെയ്യും, പക്ഷെ പുറത്തു നിന്നുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യാൻ ചാൻസ് ഇല്ല, നമ്മളെ തളർത്താൻ നോക്കും. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
1: ഇപ്പം നമ്മൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ, വളരെയധികം നെർവസ് ആകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്?
2: മത്സരങ്ങളിൽ ഒബ്വിയസ് ആയിട്ട് നമ്മൾ നെർവസ് ആവും, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ ഇറ്റ്സെൽഫ്. ആ ടൈമിൽ നമ്മൾ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും, ലൈക്ക് ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, നമ്മൾ നെർവസ് ആയിരിക്കും പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്യും. പക്ഷെ അത് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാവുള്ളൂ, ആ സ്റ്റാർട്ടിങ് ലൈനിൻ്റെ ആ ഒരു തുടക്കം വരെയും. പക്ഷെ ആ ഒരു ടൈമിൽ അതിന് മുന്നേ നമ്മൾ കുറച്ച് ടെക്നിക്സ് ലൈക്ക് ബോക്സ് ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 4 seconds നമ്മൾ ബ്രീത്ത് ചെയ്യും, ഇൻഹെയിൽ എക്സ്ഹെയിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ നമ്മൾ വിഷ്വലൈസിങ് ടെക്നിക്ക്,

0: അങ്ങനെ കുറച്ച് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കും, മൈൻഡ് ഫ്രീ ആകാൻ ശ്രമിക്കും. അങ്ങനെയാണ് നമ്മൾ നെർവസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറില്ല.
1: അഭിനയുടെ കരിയറിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നേട്ടം എന്താണ്?
0: എൻ്റെ സ്കേറ്റിംഗ് കരിയറിൽ കുറേ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഇന്ത്യൻ ടീമിലോട്ട് സെലക്ട് ആവുന്നത് തന്നെയാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേരളയിലെ സ്കേറ്റർ എന്ന നിലയിൽ അതൊരു ബിഗ് അച്ചീവ്മെൻ്റ്. നമുക്ക് നാഷണൽ മെഡൽ വീണുകൊണ്ടിരുന്നത് തന്നെ ഭയങ്കര ഒരു ഇന്റർനാഷണൽ മെഡൽ അച്ചീവ് ചെയ്യുന്ന പോലെ ആയിരുന്നു ആ ഒരു ടൈമിൽ സ്പീഡ് സ്കേറ്റിങ്ങിൽ. പക്ഷേ ആ ടൈമിൽ നമുക്ക് ഇന്ത്യൻ ടീമിൽ കയറാൻ കഴിഞ്ഞപ്പോൾ ഒരു പ്രൗഡ് മെമ്മറബിൾ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബ്രോൺസ് മെഡൽ കിട്ടി. ദാറ്റ്സ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ മെഡൽ എനിക്ക് കിട്ടിയത്. ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് മെമ്മറബിൾ മൊമെന്റ്. ഇന്ത്യൻ സ്കിൻ സ്യൂട്ട് നമ്മൾക്ക് അണിയാൻ കഴിയുക, ഇറ്റ്സ് ഓൾ മൈ മെമ്മറബിൾ മൊമെന്റ്സ്. അങ്ങനെ കുറേ ഉണ്ട്.
1: നമ്മുടെ നാട്ടിൽ ഈ റോളർ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ?
0: ഇവിടെ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ ചെറുതായിരുന്നപ്പോൾ, ഞാനിപ്പോൾ സീനിയർ കാറ്റഗറിയിലാണ്, എൻ്റെ ഒരു ടൈമിൽ ഒന്നും തന്നെ ഉണ്ടായില്ല. ജസ്റ്റ് നമ്മൾ റോഡിലും അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിലൊക്കെ സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്കേറ്റിങ്ങിൻ്റെ ലെവല് നല്ലോണം ഇമ്പ്രൂവ് ആയി. നമുക്കിപ്പോൾ 3 ബാൻഡ് ട്രാക്ക് തന്നെ ഉണ്ട്. ഇനിയും കുറേ ബാൻഡ് ട്രാക്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ഷോർട്ടേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് റോഡ് സർക്യൂട്ട്സ് കുറവാണ്. എനിക്ക് തോന്നുന്നു ഇനിയും അത് മെച്ചപ്പെട്ട് വരും. സോ ഫെസിലിറ്റീസിനൊന്നും ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളില്ല.
1: അഭിനയം പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ ഈ പഠനവും സ്പോർട്സും എങ്ങനെയാണ് ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്?
0: സ്റ്റഡീസും അതുപോലെ സ്പോർട്സും ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്കത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. കാര്യം സ്പോർട്സ് നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇഞ്ചുറി ഫ്രീയും അതുപോലെ അത്രയും ടാലൻറ്റഡ് ആയിരിക്കണം. ആൻഡ് നമ്മൾക്ക് ആ ഒരു ഗ്രോത്തും കിട്ടിക്കൊണ്ടിരിക്കണം. പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഭാവി അത് പ്രശ്നമായേക്കാം. ഇതിൻ്റെ ഒപ്പം നമ്മൾ സ്റ്റഡീസും കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ബാലൻസ് ചെയ്തത് സ്റ്റഡീസിനും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റഡീസിലും കൂടുതൽ എഫേർട്ട് ഇടുന്നു. ഞാൻ പഠിച്ചത് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലായിരുന്നു. ഞാൻ അവിടെ അവർ നമ്മൾ നല്ല സപ്പോർട്ടീവായിരുന്നു. പഠിത്തത്തിൽ ഞാൻ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എനിക്ക് 10th, 11th, 12th എല്ലാം ഫുൾ A+ ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ ഇപ്പോൾ BCOM LLB 3rd year, അത് ശ്രീനാരായണ ലോ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് ഇവരുടെ സപ്പോർട്ട് കൂടെ ഉള്ളത് കൊണ്ടാണ്.
1: ഇപ്പോൾ ദേശീയ തലത്തിലോ അല്ലെ അന്തർദേശീയ തലത്തിലോ ഒക്കെ പല മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു രസകരമായ ഒരു അനുഭവം പറയാമോ?
0: ഒരു രസകരമായിട്ടുള്ള മൊമെന്റ് അല്ല, അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്റർനാഷണൽ പോയപ്പോൾ എനിക്കൊരു 10 km എലിമിനേഷൻ റേസ് ഉണ്ടായിരുന്നു. എൻ്റെ മൈൻഡിൽ എലിമിനേഷൻ റേസ് എനിക്ക് അത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നൊരു ഇവൻ്റ് ആയിരുന്നു. പക്ഷെ ഞാനത് ഇന്റർനാഷണൽ ഇവൻ്റ്, അപ്പോൾ അതിൽ ഞാൻ അത്യാവശ്യം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എലിമിനേറ്റ് ആവാണ്ട് ടിൽ 5th വരെ നിന്നു. ചൈനീസ് ടൈപ്പേയും കൊറിയയും ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഇവരുടെ കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ എന്നെ കൊണ്ട് എനിക്ക് അത്രയും ചെയ്യാൻ കഴിയുമെന്ന് ആ ഒരു ഗെയിമിലൂടെ എനിക്ക് മനസ്സിലായി. അതും ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം. അപ്പൊ എനിക്ക് എൻ്റെ ഒരു എനർജി ബൂസ്റ്റഡ് ആയി. അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്.
1: പുതുതായി സ്കേറ്റിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുക്കാനുള്ളത്?
0: എനിക്ക് അപ്കമിങ് സ്കേറ്റേഴ്സിനോട് പറയാനുള്ളത്, ഇറ്റ്സ് എ ഗുഡ് സ്പോർട്ട് സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫുൾ ബോഡി എൻഗേജ്ഡ് ആയിട്ടുള്ള, നമ്മൾക്ക് ആ ഒരു കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും കുഞ്ഞിലെ തന്നെ. നമ്മൾ എങ്ങനെയാണോ ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്, അതേമാതിരി നമ്മൾ പുതിയൊരു കാര്യം സ്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. ആൻഡ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ്, ഒരു ഫോറിൻ സ്പോർട്ട് ആയതുകൊണ്ട്. ആൻഡ് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ പാഷനേറ്റ് ആയിരിക്കും. ഒരു സ്ട്രിക്റ്റ് ഡയറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പോർട്സ് ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോർട്സിലൂടെ പഠിക്കാൻ പറ്റും. അത് സ്പോർട്സിൽ നിന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഫിനാൻഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ സ്കേറ്റിംഗ്. സോ ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണലും സ്റ്റേറ്റ് നാഷണൽസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ഫിനാൻഷ്യലി എടുക്കണം. ഇപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ അവരുടെ ആ ഒരു ഹെൽപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ്

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇന്ന് പങ്കുവച്ച അരയൻകാവിന്റെ ബാക്കി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ പുതുമയാർന്ന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല, എം പി ശ്രീദേവി.

0: ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2426-397 അല്ലെങ്കിൽ 2426-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 28 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രണ്ടായിരത്തി 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSE യോഗം തീരുമാനിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ എറണാകുളത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കൾക്ക് 4 പൂക്കളിലേക്ക് സ്വാഗതം.

നാലുമണിപ്പൂക്കളിലൂടെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കാം. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പ്രധാന ദിവസങ്ങളിൽ ആശംസകൾ അറിയിക്കാം, ഡെഡിക്കേഷൻസ് അറിയിക്കാം, എല്ലാം ഒരൊറ്റ വാട്സാപ്പ് സന്ദേശത്തിന് ഇപ്പുറമുണ്ട്. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ അറിയാമല്ലോ, 94 46 45 58 88. 9446455888. പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ. എന്തായാലും കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇന്നലെയും ഇന്നൊക്കെ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, മഴ തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മഴപ്പാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ?

മെസ്സേജുകളിലേക്ക് പോവാം. ഹലോ, നാലുമണി പോയി. എൻ്റെ പേര് മഹേശ്വരി എന്നാണ്. എൻ്റെ മൂന്ന് മക്കൾക്കും ഭർത്താവിനും എൻ്റെ അച്ഛനും അനിയനും കൂടി ഒരു പാട്ട് വെച്ച് തരാമോ? ഞാൻ താമസിക്കുന്നത് ആലപ്പുഴയിലാണ്. മക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്: ശരവണൻ, രേഷ്മ, രഞ്ജിനി. ഭർത്താവിൻ്റെ പേര് രഞ്ജിത്. അച്ഛൻ്റെ പേര് മോഹനനാണ്. അനിയൻ്റെ പേര് മനോജാണ്. എല്ലാവർക്കും വേണ്ടി ഒരു നല്ല പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മഹേശ്വരി മക്കൾക്കും ഭർത്താവിനും എല്ലാവർക്കും അനിയനും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാട്ട് വെച്ച് തരാം. അതോടൊപ്പം ഹായ് നാലുമണി പൂക്കൾ, ഞാൻ അൻഷിത്, തൃശ്ശൂർ ചന്ദ്രപ്പന്നി. വേനൽ കഴിഞ്ഞു, മഴ വന്നു, വേനൽ അവധി കഴിയുന്നു. ആഹാ, ഭയങ്കര റൈമിംഗ് ആയിട്ട് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് അല്ലേ. കൊള്ളാം കൊള്ളാം. സ്കൂൾ തുറക്കാൻ പോകുന്നു, കൂട്ടുകാരെ കാണാൻ

മെസ്സേജ് ഇട്ടിരിക്കുകയാണ് അല്ലേ. കൊള്ളാം കൊള്ളാം. സ്കൂൾ തുറക്കാൻ പോകുന്നു, കൂട്ടുകാരെ കാണാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കുമായി കണ്ണാം തമ്പി പോരാമോ എന്ന പാട്ട് വെച്ച് തരണേ. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിരിക്കുന്ന, പുതിയ കൂട്ടുകാരെയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, പിന്നെ മഹേശ്വരിക്ക് വേണ്ടിയിട്ടും ഇതാ പാട്ട് കേട്ടിട്ട് വരാം.

അടുത്ത മെസ്സേജിലേക്ക്. പ്ലീസ് പ്ലേ ദ സോങ് പിണക്കമാണോ, അനന്തഭദ്രം സിനിമയിലെ പിണക്കമാണോ എന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെയും കാവ്യമാധവൻ്റെയൊക്കെ ആരാധകയാണ്. നാല് മണിപ്പൂവിൽ ഈ പാട്ട് പ്ലേ ചെയ്യണേ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പ്ലേ ചെയ്തു തരാം, അതാണല്ലോ മെസ്സേജ് വായിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സിനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സിനും. സാന്ദ്ര, ജിജു, അഞ്ജിത, രക്ഷിത എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും കൂടാതെ ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന സോനുകയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് വരാം.

പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ നാലുമണിപ്പൂക്കളിലാണല്ലോ. നാലുമണിപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മെസ്സേജുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് മെസ്സേജുകളിലേക്ക് പോകാം. അത്രയും പെട്ടെന്ന് നമുക്ക് അത്രയും കൂടുതൽ പാട്ടുകൾ വെക്കാമല്ലോ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് അർച്ചനയാണ്. എനിക്ക് തട്ടത്തിൻ പറയത്ത് എന്ന മൂവിയിലെ അനുരാ

നാലുമണി പോക്കളിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി മെസ്സേജ് അയക്കാനിരിക്കുന്നവർക്കും ഹായ് നാലുമണി പോവേ. ഞാൻ പൂച്ചാക്കലിൽ നിന്നും ലക്ഷ്മി ലെനിൻ. എനിക്ക് വാഴറ്റൂവിലെ കൊച്ചു കുഞ്ഞനച്ഛനൊരു എന്ന സോങ് കേൾപ്പിച്ചു തരുമോ പ്ലീസ് പ്ലീസ്? തീർച്ചയായിട്ടും വെച്ചു തരാം. മറ്റൊരു മെസ്സേജ്, ഞങ്ങളുടെ പ്രിയ നാലുമണി പൂവേ, ഞങ്ങളുടെ കുഞ്ഞുവിൻ്റെ അതായത് അദ്വൈത കൃഷ്ണൻ പിറന്നാളായിരുന്നു ഇന്നലെ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു. ഇന്ന് കുഞ്ഞുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹവാർഷികമാണ്.

അഖിലേഷ് കൃഷ്ണൻ, രമ്യ കൃഷ്ണൻ. വിവാഹ വാർഷിക ആശംസകൾ നാലുമണി പൂക്കളുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെയും ആശംസകളും സ്നേഹവും കുഞ്ഞുവിനും അതോടൊപ്പം കുഞ്ഞുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വിവാഹ വാർഷികത്തിനും. കുഞ്ഞുവിൻ്റെ അനിയൻ്റെ പേര് ആദം കൃഷ്ണയാണ്, പപ്പോസ് എന്ന വീട്ടിൽ വിളിക്കും. കുഞ്ഞു 2-ാം ക്ലാസ്സിലാണ്, അപ്പോസ് LKGയിലും ആലുവയിലാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ചോറ്റാനിക്കരയിൽ നിന്ന് ജയൻ, ജ്യോതി, ഗോകുൽ, ഗോപിക എന്നിവരാണ്. അപ്പോൾ പൂച്ചക്കലിൽ നിന്നുള്ള ലക്ഷ്മി ലേനിലും ചോറ്റാനിക്കരയിൽ നിന്നുള്ള ജയൻ, ജ്യോതി, ഗോകുൽ, ഗോപികയ്ക്കും വേണ്ടിയിട്ട് വാഴച്ചുവയിലെ പാട്ട് കേട്ടിട്ട് വരാം.

ഹലോ, നാലുമണി പോയി സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അയച്ചിരിക്കുന്നത് പ്രതീക്ഷ, രമേശാണ് വെള്ളൂരിൽ നിന്ന്. മണിക്കിനാവൻ കുതുമ്പോളം തുഴഞ്ഞു വന്നു, പോക്കിരി രാജ സിനിമയിലെ ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ നാലുമണിപ്പൂ പിന്നണി പ്രവർത്തകർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രതീക്ഷ ചോദിച്ച പാട്ട് പെട്ടെന്ന് കേട്ടിട്ട് നമുക്ക് വരാം.

ഹായ് നാലുമണി പോയേ, നമസ്കാരം. നേരെ കാര്യം പറഞ്ഞേക്കുവാണ്. സോങ്ങിൻ്റെ പേര് ഡെഡിക്കേഷൻ. സോങ് ജാനെ ജിഗർ ജാനെ മൻ ഫിലിം ആഷിക്കി ഡെഡിക്കേറ്റ്സ് ടു ഓൾ ലിസ്ണേഴ്സ്. വളരെ നല്ല മെസ്സേജ്, വളരെ ചെറിയൊരു മെസ്സേജ് അല്ലേ. ആഴ്ചയ്ക്ക് നേരം നോക്കട്ടെ. ഗിരീഷ് നോർത്ത് പറവൂരിൽ നിന്നാണ്. ഗിരീഷ് ചോദിച്ച പാട്ട് കേൾക്കാം. അതോടൊപ്പം വേറൊരു മെസ്സേജുണ്ട്. ഹായ് നാലുമണി പോയേ, എനിക്ക് ഒരു നല്ല പാട്ട് വേണം, ഡെഡിക്കേറ്റ് ജോൺ ജുവാൻ ഫാമിലിക്ക് വേണ്ടി. മെസ്സേജ് അയച്ചത് അഞ്ജുവാണ്, കിടങ്ങൂരിൽ നിന്ന്. അപ്പം അഞ്ജുവിനും അഞ്ജുവിനെ ഡെഡിക്കേറ്റ് ചെയ്ത ജോൺ ജുവാൻ ഫാമിലിക്കും, അതോടൊപ്പം എല്ലാ ലിസണേഴ്സിനും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഗിരീഷിനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം.

അടുത്ത മെസ്സേജ് പരാതിയാണ് കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, ഒരുപാട് മെസ്സേജ് ഇടുന്നു, ഒന്നും വായിക്കുന്നില്ല. ആരാണ് പരാതി പറയുന്നത് നോക്കട്ടെ. ഞാൻ ജാസ്മിൻ, കളമശ്ശേരി. ഇന്നിപ്പോൾ എന്തായാലും മെസ്സേജ് വായിച്ചല്ലോ. നാലുമണിപ്പൂക്കളുടെ സമയപരിധിക്കുള്ളിൽ വരുന്ന മെസ്സേജുകളെല്ലാം വായിച്ച് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട പാട്ട് തരണ്ടേ? എന്തായാലും മെസ്സേജ് വായിച്ചല്ലോ. എനിക്ക് പ്രണയ മൂവിയിലെ പാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം എൻ്റെ പ്രിയ ഭർത്താവ് സക്കീറിന് വേണ്ടി. പാട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കളമശ്ശേരിയിൽ നിന്ന് ജാസ്മിനാണ്. ജാസ്മിൻ്റെ പ്രിയ ഭർത്താവ് സക്കീറിന് വേണ്ടി, പ്രണയം സിനിമയിലെ പാട്ടിൽ എന്ന ഗാനം.

ഹലോ, 4 മണിപ്പോയേ, നിനക്ക് സുഖമാണോ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങൾ പഴനിക്ക് പോവുകയാണ്. പഴനിക്ക് പോകുന്ന ഒരു ടീമാണ് ഇപ്പം നമുക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. ഞങ്ങൾക്ക് മുരുകൻ്റെ ഒരു പാട്ട് വേണം. വേൽമുരുക ഹരോഹര എന്ന പാട്ടാണ് വേണ്ടത്. കായപ്പുറത്ത് നിന്നാണ് അയക്കുന്നത്. അയക്കുന്നത് സുനിൽ, ഷൺമുഖൻ, സതീഷ്, കലേഷ്, മാളു, നന്ദു, അച്ചു, സുരേഷ്, ചന്ദ്രൻ, മീനു, അനിത. ഇത്രയും പേര് ഒരുമിച്ചാണല്ലേ പഴനിക്ക് പോകുന്നത്. എന്തായാലും പഴനിക്ക് പോയി അനുഗ്രഹം വാങ്ങിയിട്ട് പാട്ടോ. 4 മണിപ്പൂക്കളിലൂടെ എല്ലാ ആശംസകളും നേരുകയാണ്. പാട്ട് കേട്ടോ.

സണ്ണി പത്രസ് മോഴിക്കുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സൂര്യവംശം എന്ന സിനിമയിലെ റോസാപ്പൂ ചിന്റെ റോസാപ്പൂ എന്ന് പാട്ട് വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരാം. അതോടൊപ്പം ഹായ് നാലുമണിപ്പോയി, ഞങ്ങൾ സ്ഥിരം ശ്രോതാക്കളാണ്. എൻ്റെ പേര് അനന്യ, സ്ഥലം പാണാവള്ളി. എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അച്ഛൻ എല്ലാ ബർത്ത്ഡേ ആശംസകളും ജന്മദിന ആശംസകളും നാലുമണിപ്പൂക്കളിൽ

എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും കൂടി നല്ലൊരു പാട്ട് വെച്ച് തരാമോ? അച്ഛൻ്റെ പേര് അജയൻ എന്നാണ്, അമ്മ രാജി, അനിയത്തി അമിത. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്, ഇതാ കേട്ടോളൂ.

പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജസ് അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. മെസ്സേജ് വായിക്കാൻ പറ്റാത്തവർ നിരാശപ്പെടേണ്ടതില്ല. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ ട്രോമാ കെയർ വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലെ 3 ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ

0: നിയമനം നടത്തും. ഈ മാസം 29 ഉച്ചയ്ക്ക് 12 മണിക്ക് അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-22-82611, 0477-22-82611.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447-007-786.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തോലെ എങ്കി, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
5: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പാലക്കാട് ജില്ലയിൽ, ക്ഷമിക്കണം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ 2026-27 വർഷത്തെ യു പി എസ് സി പരിശീലനത്തിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അടുത്ത മാസം ആദ്യമായി ബോർഡുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% സബ്സിഡിയോടുകൂടി
10: രജിസ്ട്രേഷൻ ലിങ്ക്
11: ബനർജി കെ സാത്ത്. ആജ് കെ പ്രോഗ്രാം മേ ചർച്ച കാ വിഷയ താ തൈറോയിഡ് ഹോമിയോപതി മേ ഉപചാർ. ഇസ് വിഷയ പർ യേ കാര്യക്രമ ആപ്നേ സുനാ ഓർ ഉമ്മീദ് ഹേ ആപ് പ്രതിക്രിയ ദേംഗേ തോ ഹമേ പതാ ചലേഗാ പ്രോഗ്രാം ആപ്കോ കൈസാ ലഗാ. ചൽതേ ചൽതേ ആപ്കോ ബതാനാ ചാഹേംഗേ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 4 മണി കഴിഞ്ഞ് 59:03. അല്പസമയത്തിനകം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന പത്മ അവാർഡ് സമർപ്പണം 2025 തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 57:19. ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-4-2-6-3-9-7 അല്ലെങ്കിൽ 0484-2-4-2-6-3-8-7 അല്ലെങ്കിൽ 9-4-4-6-4-5-5-8-8-8. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
4: ഒരു രാജ്യം, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച്

0: വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യ പദ്ധതിയിലെ രണ്ടാമത്തെ ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: Good evening. This is Akashvani, the news read by Saira Mujtaba. President Draupadi Murmu today conferred Padma Awards to 66 eminent personalities for the year 2026 at the first civil investiture ceremony held at the Rashtrapati Bhavan. Of them, 2 were conferred with Padma Vibhushan, 6 with Padma Bhushan, and 58 personalities were conferred with Padma Shri. Noted film actor Dharmendra Singh Deol has been honored with Padma Vibhushan posthumously for his contribution in the field of art. The actor's wife and Lok Sabha MP Hema Malini received the award. The legendary Indian violin maestro Dr. N. Rajam was also honored with the Padma Vibhushan. In the category of Padma Bhushan, former Uttarakhand Chief Minister and Maharashtra Governor Bhagat Singh Koshyari was awarded Padma Bhushan for his services in the field of public affairs. Besides, Shatavdhani Dr. R. Ganesh received the award in the field of art, Industrialist Uday Suresh Kumar Kotak received the Padma Bhushan for his contribution to trade and industry, while Dr. Kalipathy Ramasamy Palaniswamy received the award in

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി എന്ന പദ്ധതി സമിതിയുടെ എറണാകുളം, ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ സംസാരിക്കുന്നു.

പറയുന്നു. റിട്ടയേർഡ് അധ്യാപിക മേരി ജോണും കുട്ടിക്കർഷകനായ ചെറുമകൻ ആരോൺ മോൻസി ജോസഫും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, സമകാലികം. രാജ്യത്തിന് മാതൃകയാകുന്ന കൊച്ചി വാട്ടർ മെട്രോ. 7:35 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 8:25

0: 7:35 ഒരിടത്തൊരിടത്ത്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 KV ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം പിയാനോ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് പ്രൊഫസർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ലളിതാംബിക അന്തർജനത്തിന്റെ മീര പാടുന്നു എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. ഈ ഗാനം ഇന്നത്തെ ഗാനം. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി. ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് VK സഞ്ജു. നോവൽ പാരായണം തക്ഷൻ കുന്നുസ്വരൂപം. UK കുമാരൻ എഴുതിയത്. സേവന വാർത്തകൾ, എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിലെ വന്ധ്യതയും പരിഹാരമാർഗങ്ങളും. ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ഡോ ടിറ്റി ചാക്കോയുമായി ആഭിമുഖം. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചില്ലു ജാലകം.
3: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
4: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ മാപ്പിളപ്പാട്ടുകൾ. പെരുമ്പാവൂർ KA സിദ്ദിഖും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. പഴം പച്ചക്കറി വിലവിവരം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 KV ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഹത്യ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോ ചിൻ

0: ജു സോമനാഥൻ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. മലയിഞ്ചിയും കപ്പയും കച്ചോലവും വിവിധയിനം പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ആരക്കുഴിയിലുള്ള ബിനോയ് ജോസഫിന്റെ കൃഷിവിശേഷങ്ങൾ. ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവ ചെയ്യുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കുന്നു വല്ലം മാവേലിപ്പടിയിലുള്ള അലക്സാണ്ടർ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് VK സഞ്ജു. 7:55 ഒരിടത്തൊരിടത്ത് പറയി പെറ്റപ്പന്തിരുകുലം, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. മാലിപ്പുറം കറുത്തേടം SHGUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ ചിലങ്ക എസ് ചൊല്ലുന്ന കവിത. പുത്തൻകുരിശ് പ്രതിഭാ കേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഉറുദു സംഘഗാനം. എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ അമിയ സുമി സജി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 KV ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഹത്യ. 10:30 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നുള്ള ഗാനം. MG ശ്രീകുമാർ പാടിയത്. ഗാനരചന മഹാദേവൻ തമ്പി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. ഇപ്പോൾ സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ മാസം 29-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് ഇനിപ്പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 62 82 44 20 46. നമ്പർ ആവർത്തിക്കാം. 62 82 44 20 46.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
2: എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90 20 620 630.
0: എറണാകുളം ജനറൽ ആശുപത്രിയിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ARTI സെന്ററിൽ മെഡിക്കൽ ഓഫീസറുടെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി നാളെ രാവിലെ 11 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. കമ്പ്യൂട്ടർ പരിജ്ഞാനവും MS ഓഫീസ്, ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് മെയിൽ എന്നിവയിൽ പ്രാവീണ്യവും ഉള്ള MBBS ബിരുദധാരികൾക്കാണ് അവസരം. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ്, ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04 84 00 00 04 84 00 00.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 944-67-23-714. 944-67-237-14. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:37. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
0: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കും.

0: ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി കെ സി വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തിരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിൽ അവരോട് ഞങ്ങൾ ഒരു പ്രൊപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
2: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ

0: ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഒന്നാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി മെയ് 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ PJ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 ഉയർന്ന് 76489, നിഫ്റ്റി 312 ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി, പവന് 240 വർദ്ധിച്ച് 116880 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 22 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലെ ഗാനം. കാവാലം ശ്രീകുമാർ പാടിയത്, സംഗീതം കൈതപ്രം.

അടുത്ത ഗാനം അബ്രഹാമിന്റെ സന്തതികൾ എന്ന ചിത്രത്തിൽ ശ്രേയ ജയദീപും സംഘവും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30°C, കുറഞ്ഞ താപനില 24.5°C. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 50:05.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് സമിതിയുടെ എറണാകുളം, ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര എസ് കുമാർ സംസാരിക്കുന്നു.
1: ഇന്ത്യയിലെ കാർഷിക മേഖലയെ ശാക്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പ്രധാന പദ്ധതിയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അല്ലെങ്കിൽ AIF. കർഷകർക്കും കാർഷിക സംരംഭകർക്കും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതിയാണിത്. 2022 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഒരു പദ്ധതിയാണിത്. അതിൻ്റെ ഭാഗമായി 100,000 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുത്തിരുന്ന തുക എന്ന് പറയുന്നത്. പ്രധാന ലക്ഷ്യം കാർഷിക മേഖലയിലെ പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, സംസ്കരണം, വിപണിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനുള്ള സൗകര്യം വികസിപ്പിച്ചെടുക്കുക, ഇതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.

നമ്മുടെ രാജ്യത്ത് കർഷകർ കഠിനാധ്വാനം ചെയ്തിട്ട് പല ഉൽപ്പന്നങ്ങളും ശരിയായ സംഭരണം ലഭിക്കാതെ അത് നശിച്ചു പോകുന്നുണ്ട്. ഉദാഹരണത്തിന് പഴങ്ങൾ, പച്ചക്കറികൾ, മസാലകൾ, ധാന്യങ്ങൾ, ഇവ വിപണിയിൽ എത്തും മുന്നേ നാശനഷ്ടം സംഭവിക്കുന്നു. അപ്പം ഇതുമൂലം കർഷകർക്ക് നഷ്ടമുണ്ട്, അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ഉയർന്ന വിലയിലാണ് ലഭിക്കുന്നത്. രാജ്യത്തിന് അതൊരു ഭക്ഷ്യ നഷ്ടം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ കർഷകർക്കായി മികച്ച ഒരു സംഭരണ സൗകര്യം ഉറപ്പാക്കുക, അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്താണോ അതിനെ ഒന്ന് ഉറപ്പുവരുത്തുക, ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കാർഷിക മേഖലയെ സംരംഭകത്വത്തിലേക്ക് നയിക്കുക, ഇതാണ് ഈ പറയുന്ന ഒരു സ്കീമിൻ്റെ പ്രധാന ഉദ്ദേശം. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ അല്ലെങ്കിൽ കോൾഡ് ചെയിൻ, വെയർ ഹൗസ് തുടങ്ങിയ മേഖലയിൽ ഒന്നുകൂടെ നമുക്ക് ശക്തിപ്പെടുത്താൻ ഈ ഒരു പദ്ധതി കൊണ്ട് സാധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പലിശ സബ്സിഡി ലഭിക്കുന്നുണ്ട്. AIF പദ്ധതിയിൽ നമുക്ക് വായ്പ എടുക്കുന്നവർക്ക് ഒരു 3% ഇൻട്രസ്റ്റിൻ്റെ സബ്വെൻഷൻ ലഭിക്കും. അതായത് 2 കോടി രൂപ വരെ വായ്പയ്ക്ക് ഈ പറയുന്ന 3% എന്ന സബ്സിഡി ലഭ്യമാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഇപ്പോൾ 9% പലിശയ്ക്ക് വായ്പ എടുത്താൽ അവർക്കൊരു 3% സർക്കാർ സബ്സിഡി ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു പദ്ധതി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സവിശേഷത എന്തെന്നാൽ ക്രെഡിറ്റ് ഗ്യാരണ്ടിയാണ്. അതായത് 2 കോടി രൂപ വരെ നമുക്ക് കൊളാട്രൽ ഇല്ലാതെ, ഈഡ് ഇല്ലാതെ വായ്പ ലഭിക്കാനുള്ള ഒരു സൗകര്യം ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങുന്ന ഇപ്പോൾ പുതിയ ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു യുവ സംരംഭകർക്കോ ഈ ഒരു സവിശേഷത കൊണ്ട് അവർക്കത് വളരെ സാധ്യമാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും ആർക്കൊക്കെ നമുക്ക് ഈ പദ്ധതി ഉപയോഗിക്കാം? ഇതിൽ പൊതുവേ നമുക്ക് കർഷകർക്ക് അല്ലെങ്കിൽ FPO കർഷക ഗ്രൂപ്പുകൾക്ക്, അതേപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അഗ്രി സ്റ്റാർട്ടപ്പുകൾ, അഗ്രികൾച്ചർ ഓണ്ടർപ്രണേഴ്സിന് എടുക്കാം. പിന്നെ സ്റ്റേറ്റ് ഏജൻസിക്ക് വരെ നമുക്ക് ഈ ഒരു ഫണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ AIF വഴി നിരവധി കാർഷിക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നമുക്ക് സഹായം ഈ പറയുന്ന പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു വെയർ ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറേജിൻ്റെ കൺസ്ട്രക്ഷൻ, ഇനിയിപ്പോൾ സോർട്ടിങ് അല്ലെങ്കിൽ ഒരു ഗ്രേഡിംഗ് യൂണിറ്റാണ് വേണ്ടത്, സ്പൈസസിൻ്റെയോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുടെയോ ഒരു ഗ്രേഡിങ്ങോ സോർട്ടിങ്ങോ അങ്ങനെ ആവശ്യമായിട്ടുള്ളൊരു യൂണിറ്റാണ് തുടങ്ങണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. റൈസ് മില്ലുകൾ, സ്പൈസസ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, റെഫ്രിജറേറ്റഡ് വെഹിക്കിൾസ്, ഇപ്പം ഒരു സംരംഭകന് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ടുള്ള ഒരു റെഫ്രിജറേറ്റഡ് വെഹിക്കിൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെഹിക്കിൾ കൂടെ നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റൈപ്പനിങ് ചേമ്പേഴ്സ്, പ്രൈമറി പ്രോസസ്സിംഗ് സെൻറ്റർ, ഇനി കൾട്ടിവേഷൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് മഷ്റൂം കൾട്ടിവേഷൻ, വെർട്ടിക്കൽ ഫാമിംഗ്, അങ്ങനെയുള്ള കൾട്ടിവേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഈ ഒരു ഫണ്ടിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വിള സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങുകളും നമുക്ക് ഈ ഒരു ഫണ്ടിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലെ എന്തൊരു ഒരു പ്രധാന സാധ്യതകൾ എടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് മസാല സംരംഭക യൂണിറ്റുകൾ നമുക്ക് ഇവിടെയൊക്കെ കൂടുതലും അങ്ങനെയാണ് വരുന്നത്. വെജിറ്റബിൾസിൻ്റെ പ്രോസസ്സിങ് വരുന്നുണ്ട്, ഗോഡൗൺസ് അല്ലെങ്കിൽ വെയർ ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, കോൾഡ് സ്റ്റോറേജ്, അതേപോലെ തന്നെ റൈസ് മില്ല്, കോക്കനട്ടിൻ്റെ വാല്യൂ അഡീഷൻ, ഇങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമ്മുടെ കേരളത്തിൽ വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഇടുക്കി പോലുള്ള ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏലം അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെയുള്ള സ്പൈസസിൻ്റെയൊക്കെ കൂടുതലും പ്രോസസ്സിങ്ങുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫണ്ട് അവിടെയുള്ള കർഷകർക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു വികസന പദ്ധതിയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കർഷകൻ്റെ വരുമാനം ഉയർത്താം, അല്ലെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റേജ് മാക്സിമം നമുക്ക് കുറയ്ക്കാം. അതായത് ബയോ ഇൻപുട്ട് സ്റ്റിമുലേഷൻ യൂണിറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതിലൂടെ തന്നെ നമുക്ക് ഫുഡ് വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സംരംഭകരെ നമുക്ക് ഉയർത്തെഴുതിപ്പിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുണ്ട്, യുവാക്കൾക്ക് അല്ലെങ്കിൽ പുതിയ കർഷക സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്ട്സ്, ഇപ്പം പുതിയതായിട്ട് നമുക്കിപ്പം തുടങ്ങുന്നവർക്ക് ഒരു എക്സ്പോർട്ടിംഗ് മേഖലയിലോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. AIF വായ്പാ പ്രക്രിയ എന്തെന്നാൽ അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെൻറ് പോർട്ടലുണ്ട്. ആ ഗവൺമെൻറ് പോർട്ടലിൽ നമുക്ക് അപേക്ഷകൻ ആരാണോ അവരുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരു രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന IDയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കംപ്ലീറ്റ് DPR ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു DPRൽ നമ്മുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തണം. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ്, എന്താണോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് എത്രയാണോ, അപ്പം അതിൻ്റെ ഈ പറയുന്ന ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റിൻ്റെ 10% ആയിരിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ. 90% വരെ ബാങ്ക് ഫണ്ട് ചെയ്യും. അപ്പം അതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് കൂടിയുള്ളൊരു കംപ്ലീറ്റ് DPR ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്.

0: കംപ്ലീറ്റ് DPR വെച്ചിട്ടാണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നത്. അപ്പം അപേക്ഷ നമ്മുടെ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്താൽ AIF ടീം അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള അവസരം അതിനകത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. അത് ഇനിയിപ്പോൾ നമുക്ക് ഓക്കെ ആണ് പ്രൊജക്റ്റ് വാല്യുബിൾ എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫയൽ നേരെ ബാങ്കിലേക്ക്, ഏത് ബാങ്കാണോ നിങ്ങൾ അപേക്ഷയിൽ വെച്ചിരിക്കുന്നത് ആ ഒരു ബാങ്കിലേക്ക് നമ്മൾ ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷമുള്ള ബാക്കി പ്രൊസീജിയറുകളെല്ലാം ബാങ്കിലായിരിക്കും. അപ്പോൾ ബാങ്ക് ഈ പറയുന്ന പോർട്ടൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ബാങ്കിൻ്റെ ബാക്കി പ്രൊസീജിയറെല്ലാം അതിൽ തന്നെ തുടർന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഘട്ടത്തിലും വായ്പാ വിവരങ്ങൾ അപേക്ഷകന് SMS ആയിട്ട് ലഭിക്കും. AIF പദ്ധതിക്ക് നിരവധി ഗുണങ്ങളുണ്ടെങ്കിലും ചില കുറവുകൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് പദ്ധതിയെ പറ്റിയിട്ടുള്ള ഒരു അവബോധ കുറവ്, അതായത് ഒരു അതിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഇല്ലായ്മ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ DPR പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്, എങ്ങനെയാണ് DPR പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്പം അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, അതൊക്കെ അതിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ കുറവ്. പിന്നെ ഈ ബാങ്ക് നടപടിക്രമത്തിലെ ഒരു കാലതാമസം, അപ്ലിക്കേഷൻ എങ്ങനെയാണോ നമ്മുടെ ബാങ്കിലേക്ക് കൊടുക്കുക, അപ്പം അത് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടത്, അപ്പം കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് സബ്മിറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഒരു കാലതാമസം, അതേപോലെ തന്നെ സാങ്കേതിക അറിവില്ലായ്മ, മാർക്കറ്റിങ്ങിന് വരുന്ന പ്രശ്നങ്ങൾ, അപ്പം ഇതൊക്കെയാണ് ചില കുറവുകളായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം ഇത് പരിഹരിക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് അവയർനെസ് പ്രോഗ്രാംസ്, ഇപ്പം ഡിപ്പാർട്ട്മെൻറ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട്, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റ് അതിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, KVKs ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ പോയി ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒന്ന് പോയി കാണുകയൊക്കെ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് ഓരോ ജില്ലയ്ക്കും AIF കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ AIF ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് ഒരു സൊല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഭാവിയിൽ നമുക്ക് ഇന്ത്യയുടെ ഒരു കാർഷിക മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം കൂടുതലായി ശക്തിപ്പെടുത്താൻ നമുക്ക് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ വാല്യൂ അഡീഷനോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഫാർമേഴ്സിൻ്റെ ഒരു കളക്റ്റീവായിട്ട് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇടനിലക്കാരില്ലാതെ അവർക്ക് മാർക്കറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും, അല്ലെങ്കിൽ എന്താണോ അവരുടെ ആ ഒരു വിള അതിൻ്റെ ഒരു പ്രോഡക്റ്റിലേക്ക്, വാല്യൂ ആഡഡ് പ്രോഡക്റ്റിലേക്ക് എത്തി അതൊന്ന് മാർക്കറ്റിൽ എത്തിക്കാനായാലും നമുക്ക് ഈ പറയുന്ന ഒരു സ്കീം വളരെ സഹായിക്കുന്നതാണ്. കാർഷിക മേഖലയെ ലാഭകരവും സുസ്ഥിരമായ ഒരു മേഖലയാക്കി മാറ്റാൻ അടിസ്ഥാന സൗകര്യം നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. അപ്പം ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഉൽപ്പാദനം മാത്രമായിട്ട് നമുക്ക് മതിയാവില്ല, എന്താണോ നമ്മുടെ വിള അതൊന്ന് സംഭരണം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സംസ്കരിച്ചെടുക്കാൻ, വിപണനം നടത്താൻ എന്നിവയ്ക്കെല്ലാം ഒരുപാട് പ്രാധാന്യം ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തെ കൈവരിക്കാൻ നമുക്ക് ഈ പറയുന്ന അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്കീം വളരെയധികം ഉപയോഗപ്രദമാണ്. അതൊരു വലിയ അവസരം കൂടിയാണ്. കർഷകരും യുവാക്കളും പുതിയ സംരംഭകരും എല്ലാം ഈ ഒരു പദ്ധതി മാക്സിമം പ്രയോജനപ്പെടുത്തുക. കാർഷിക മേഖലയിലെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കട്ടെ. ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഒന്ന് പറയാം. 9048843776. 9048843776. അപ്പോൾ ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ AIF ബന്ധപ്പെട്ടിട്ടോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
1: കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി എന്ന പദ്ധതിയെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് സമിതിയുടെ എറണാകുളം ഇടുക്കി ജില്ലകളുടെ സോണൽ കോർഡിനേറ്റർ ആതിര S. കുമാറായിരുന്നു.

ഇനി കാർഷിക ജീവനത്തിൽ റിട്ടയേർഡ് അധ്യാപിക മേരി ജോണും കുട്ടി കർഷകനായ ചെറുമകൻ ആരോൺ മോൺസി ജോസഫും കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.

0: ടീച്ചറെ ആദ്യം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എൻ്റെ പേര് മേരി ജോൺ. ഞാൻ റിട്ടയർഡ് അധ്യാപികയാണ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെയിൻറ് ആൻസ് ഹൈസ്കൂളിൽ നിന്നും വിരമിച്ചു.
0: ഈ കൃഷിയോടൊക്കെ ഒരു താല്പര്യം വന്നത് എങ്ങനെയാണ്?
1: എൻ്റെ വീട്ടിൽ അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. വീട്ടിലപ്പൻ പച്ചക്കറികളെല്ലാം നട്ടു വളർത്തിയിരുന്നു. അതുപോലെ മത്സ്യകൃഷി ഉണ്ടായിരുന്നു. ആട് വളർത്തൽ, പശുവിനെ വളർത്തൽ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും അപ്പനെ ഏർപ്പെട്ടിരുന്നു. അത് കണ്ടു വളർന്നതുകൊണ്ട് എനിക്ക് ചെറുതിലേ മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായി.
0: ഈ പഠിപ്പിച്ചിരുന്ന സമയത്ത് വിദ്യാലയത്തിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് കൃഷിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നോ?
1: തീർച്ചയായും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റെ വിദ്യാലയത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് ഒരു കൃഷിത്തോട്ടം ഉണ്ടായിരുന്നു. ആ കൃഷിത്തോട്ടത്തിൻ്റെ ചാർജും എനിക്കായിരുന്നു. കുട്ടികൾ ഒത്തിരി കാര്യങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ ഒന്നിച്ചു കൂടുക എന്നുള്ളത്. വിദ്യാലയത്തിൻ്റെ മുന്നിലുള്ള കുളിമരത്തിന് ചുവട്ടിൽ കുട്ടികൾ ഉച്ചയൂണ് കഴിയുമ്പോൾ തന്നെ, വെള്ളിയാഴ്ചകളിൽ ഉച്ചയൂണ് കഴിയുമ്പോൾ തന്നെ ഒന്നിച്ചു കൂടും. അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പുസ്തകവും ഒരു പേനയും ഉണ്ടാകും. ഒന്നിച്ചു കൂടി അവർ തങ്ങളുടെ മുത്തശ്ശിമാരിൽ നിന്നും ശേഖരിച്ച മുത്തശ്ശി അറിവുകൾ പങ്കിടുകയും അത് അറിയാത്തവർ അതിലേക്ക് അവരവരുടെ ബുക്കിലേക്ക് എഴുതി വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാനും ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിവ് നൽകും. എൻ്റെ വീട്ടിലുള്ള ദന്തപ്പാല ഞാൻ വെള്ളിയാഴ്ചകളിൽ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. ആ ദന്തപ്പാലയുടെ ഇല വെളിച്ചെണ്ണയാക്കി ആ എണ്ണ തലയിൽ തേച്ചാൽ താരൻ മാറും, അതുപോലെ തന്നെ ചുണങ്ങ് മാറും. ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും എൻ്റെ വിദ്യാലയത്തിലെ ഒരു കുട്ടിക്കും ത്വക്ക് രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരെല്ലാം എൻ്റെ അടുത്ത് വരികയും ഞാൻ ഈ എണ്ണ അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കതേറെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്.
0: ഇപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികളെയൊക്കെ കൃഷിയിലേക്ക് വരാനായിട്ട് പ്രോത്സാഹിപ്പിച്ച ടീച്ചർക്ക് ചെറുമകനെ എങ്ങനെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു?
1: വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറെ സജീവമായിരുന്ന എന്നോട് എൻ്റെ പ്രിയ കൂട്ടുകാർ ചോദിക്കുമായിരുന്നു, റിട്ടയർമെൻറ്റിന് ശേഷം ടീച്ചർ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എൻ്റെ റിട്ടയർമെൻറ്റിന് എനിക്ക് കിട്ടിയ നിധിയാണ് എൻ്റെ കൊച്ചുമോൻ. അവന് ഏതാണ്ട് ഒരു വയസ്സായപ്പോൾ മുതൽ ഞാൻ എൻ്റെ കൃഷിയിടങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ഓരോ പച്ചക്കറികളും അവന് തൊട്ട് അവൻ്റെ ആ സന്തോഷം ഞാൻ നേരിട്ടറിയുകയും ചെയ്തു. 2 വയസ്സ് 3 വയസ്സ് ആയപ്പോഴേക്കും കുഞ്ഞിന് ഇതിനോട് വളരെ താല്പര്യം തോന്നുകയും എന്നോടൊപ്പം കുഞ്ഞുകാലുകൾ വെച്ച് ചെടി നനക്കുവാനും സഹായിക്കുവാനൊക്കെ അവൻ കൂടെ കൂടുകയുണ്ടായി. ഇന്ന് അവൻ എന്നേക്കാൾ കൂടുതലായിട്ട് ഓരോ ചെടിയുടെയും വളർച്ചയും തളർച്ചയും അറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ച് പ്രാവർത്തികമാക്കാൻ മിടുക്കനായിരിക്കുന്നു. പച്ചക്കറി തോട്ടത്തിൽ എന്നോടൊപ്പം അവനും ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ അവധിക്കാലമാണല്ലോ. ഞങ്ങൾ കൃഷി വിളവെടുക്കുമ്പോൾ അവനാണ് വിളവെടുക്കുന്നത്. വിളവെടുക്കുക മാത്രമല്ല അതിൻ്റെ ആ സന്തോഷം മുഴുവനും അവനത് പ്രകടമാക്കാറുണ്ട്. കൃഷി വിളവെടുപ്പെല്ലാം എൻ്റെ മകൻ വീഡിയോ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഇവനിതുപോലെ പച്ചക്കറിയൊക്കെ ഞങ്ങൾ വിളവെടുത്തതിന് ശേഷം അടുത്ത ദിവസം ഞാൻ ആ പച്ചക്കറികളെല്ലാം കറികളാക്കി അവനത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ തന്നെ വീഡിയോ എടുക്കുകയുണ്ടായി. ഈ വീഡിയോ എൻ്റെ മകൻ എഡിറ്റ് ചെയ്ത് കൃഷി ഓഫീസർക്ക് ഇട്ട് കൊടുത്തു. അത് കൃഷി ഓഫീസർക്ക് വളരെ സന്തോഷമായി. അങ്ങനെയാണ് നീതു മാഡം ഞങ്ങളുടെ കൃഷിയിടത്തെക്കുറിച്ച് കൂടുതലായി അറിയാനും കൊച്ചുമകനെക്കുറിച്ച് അറിയാനും ഒക്കെ ഇടയായത്. മാഡം അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കുകയും കൊച്ചുമകന് പ്രോത്സാഹനമായി ഒരു പൂവാളി നൽകുകയും ചെയ്തു. അവനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു. ഒരു നിധി കിട്ടിയ പോലെയായിരുന്നു കുഞ്ഞിൻ്റെ സന്തോഷം. കൂടാതെ CMFRIയിലെ 5 സയൻറ്റിസ്റ്റ് ഞങ്ങളുടെ പള്ളിപ്പുറം കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ശ്രീ പോൾ മാനാടൻ്റെ കൃഷിയിടം സന്ദർശിച്ചപ്പോൾ നാട്ടിലെ 5 കർഷകരെ അവിടേക്ക് വിളിക്കുകയും ജൈവ കൃഷി രീതിയെക്കുറിച്ച് സംസാരിക്കുകയും ജൈവവളം ഈ കർഷകർക്ക് കൊടുക്കുകയും അതുപയോഗിക്കേണ്ട വിധവും പറഞ്ഞു കൊടുത്തു. അങ്ങനെ എൻ്റെ മകനെ അവിടെ പ്രത്യേകം ആദരിച്ചു. അതായിരുന്നു ആദ്യത്തെ അംഗീകാരം.
0: ഇവിടെ ഇപ്പോ നിലവിൽ എന്തൊക്കെ കൃഷിയാണുള്ളത് അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാവോ?
2: തക്കാളി, വഴുതന, വെണ്ട, അമരപ്പയറ്, പയറ്, മുളക്, ഇതാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഗ്രോ ബാഗിലാണ് കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക്

0: അക്വാപോണിക്സ് രീതിയുണ്ട്, തിരിനിലയുണ്ട്. അക്വാപോണിക്സ് ഇപ്പോൾ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്, കാരണം കടുത്ത ചൂടായ കാരണം ടെറസിന് നിലയാണ് ഈ വാട്ടർ ടാങ്ക് ഒക്കെ ഉള്ളത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ചൂടാവുന്നതുകൊണ്ട് വെള്ളം തിളച്ച് കിടക്കുന്നതുകൊണ്ട് മീൻ വളരാൻ സാധ്യതയല്ല. അതുകൊണ്ട് ഇനി മഴ തുടങ്ങിക്കഴിഞ്ഞാല് അക്വാപോണിക്സ് തുടങ്ങുള്ളൂ. 2016 ഡിസംബറിലാണ് അക്വാപോണിക്സ് തുടങ്ങിയത്. നമ്മള് നോക്കി നിൽക്കല് ഈ പച്ചക്കറികളൊക്കെ വളരും, വളരണ മാത്രമല്ല ഫലങ്ങൾ അതുപോലെ തന്നെ. അതില് വെള്ളമുള്ളത്, അതായത് പീച്ചിങ്ങ, കുക്കുമ്പർ, ചൊരക്ക, ഇതൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല ഇതിലാവും. അത്രയും ഡേറ്റ് കിട്ടും അവർക്ക്. എനിക്ക് അക്വാപോണിക്സ് രീതിയാണ് കൂടുതൽ ഇഷ്ടം, കാരണം അവിടെ വേറെ നമ്മൾ ഒരു ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. ആ മീനിന്റെ വളം ഇതിന് കിട്ടുന്നതല്ല. വെള്ളമാണെങ്കിലും എന്റെ ടാങ്ക് 1000 ലിറ്ററിന്റെ ടാങ്ക് ആണ്. അപ്പോ അത് റൊട്ടേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് അത് വന്നോളും, വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻവെർട്ടർ വേണം, 24 മണിക്കൂറും അതിൽ ഇത് കിട്ടണം. അതാണ് എന്റെ പ്രത്യേകത. മീൻ 5 മാസം കൊണ്ടാണ് വിത്ത് തിലാപ്പിയാണ് ഇടുന്നത്. അത് 5 മാസം കൊണ്ട് ഒരു 600 700 ഗ്രാം ഒക്കെ ആവും. മാർക്കറ്റിൽ അതിന് 250 രൂപയാണ് വില. 250-ൽ കുറച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു അക്വാപോണിക്സ് ഗ്രാമൻ എന്ന പേരിൽ തന്നെയാണ് ഞങ്ങളുടെ ചെറായി പള്ളിപ്പുറമൊക്കെ അറിയപ്പെടുന്നത് തന്നെ. മിക്ക വീടുകളിലും ഈ അക്വാപോണിക്സ് ഉണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വിത്ത് തിലാപ്പിയുടെ പ്രത്യേകത, ഇതിന്റെ മാംസം വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പുറത്ത് കൊടുക്കില്ല. സംരംഭക കൂടിയാണ്. പൊള്ളിച്ച് അതുപോലെ തന്നെ അതിനോടൊപ്പം 4 വെള്ളയപ്പം, അതാണ് ഒരു കോംബോ. ഒരു മീൻ പൊള്ളിച്ചതും 4 വെള്ളയപ്പം, അങ്ങനത്തെ ഒരു കോംബോ ആയിട്ട് ഞാൻ എൻ്റെ ഡിയർ ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പ് ചെയ്യും. അവർക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ അവർ ഓർഡർ ചെയ്യും. അങ്ങനെ അങ്ങനെയാണ് എൻ്റെ വിൽപ്പന. അതിൽ ഞാൻ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്.
1: ഈ തിരുനെലയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്?
0: തിരുനെല എന്ന് പറഞ്ഞാൽ പൈപ്പ് ഉഴല, ശരിക്കും പൈപ്പാണ്, നല്ല വണ്ണത്തിലുള്ള പൈപ്പ് വഴിയാണ്. അതില് ഓരോ ഹോൾ ഇട്ടിട്ടുണ്ട്. ഹോളിന് മീത് നമ്മൾ ഗ്രോ ബാഗ്, ഗ്രോ ബാഗിലും അടിയിൽ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിലൂടെ തിരി, തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുണി തീർത്ത് പോലത്തെ പ്രത്യേക മെറ്റീരിയലാണ്. അത് നമ്മൾ പാലക്കാട് നിന്നാണ് അത് ഓർഡർ ചെയ്ത് വരുത്തുന്നത്. ആ തിരിയാണ് ഈ ഹോളിലൂടെ കടത്തുക. ഗ്രോ ബാഗില് മണ്ണ് വളങ്ങളൊക്കെ ആവശ്യമുള്ള മണ്ണ് വളങ്ങളൊക്കെ നിറക്കുന്നുണ്ട്. അതിന് മുൻപ് തന്നെ തിരി സെന്ററിലൂടെ വെച്ച് മുകളിലേക്ക് എത്തത്തക്ക രീതിയിൽ വെച്ചേക്കും. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിലൂടെ ഹോസ് വെച്ചോ അതല്ലെങ്കിൽ അല്ലാതെ ആണെങ്കിലും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന കുഴലുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ മാത്രം മതി വെള്ളം. മണ്ണെണ്ണ വിളക്കിൽ തിരിയത്തന തത്വം തന്നെയാണ് തിരുനെനയിലും വരുന്നത്. വെള്ളം ഈ തിരി വഴി വലിച്ചെടുക്കും. നമ്മൾ പിന്നെ ഗ്രോ ബാഗ് നനക്കേണ്ട ആവശ്യമില്ല. അവിടെയും ചെടികൾക്ക് നല്ല ഗ്രോത്ത് ആയിരിക്കും. അത് നല്ലൊരു രീതിയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടർന്നു കയറാത്ത മുളക്, വഴുതനം, വെണ്ട അതുപോലുള്ള സംഭവങ്ങളാണ് അതിൽ നടന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളം, അക്വാപോണിക്സിലെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഗ്രോത്ത് കുറച്ചും കൂടി കൂടും. രാസവളത്തിന്റെ ഒരു പ്രയോഗവും ഇല്ല. വീട്ടില് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ ഉണങ്ങി അത് അടിച്ചു വാരി ചാക്കിലാക്കി, ഓരോ ചാക്കിലാക്കി ചാക്കിലാക്കി ഇങ്ങനെ കെട്ടി കെട്ടി ചെയ്ത് വെച്ചേക്കും. കുറെ ഒരു 3 4 മാസമൊക്കെ കഴിയുമ്പോഴേക്ക് ഇതൊക്കെ പൊടിഞ്ഞ് പാകമായിട്ടുണ്ടാവും. ബാക്കി സാധനം ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇതിനകത്ത് നടക്കും.
1: ഇനിയിപ്പോ മഴക്കാലമാണ് വരുന്നത്, അപ്പോ അതിന് പ്രത്യേക ശ്രദ്ധ എന്തൊക്കെയാ വേണ്ടേ?
0: മഴയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാത്തിനും തടമൊക്കെ എടുത്ത് ആ ഗ്രോ ബാഗിലൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ളത് ഒന്നും കൊടുക്കാൻ പറ്റില്ല. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അധികം ഇല്ലെന്നാണ് പറയുന്നത്. എന്റെ വീട് പള്ളിപ്പുറത്താണ്. കൃഷി ഓഫീസറൊക്കെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോണത്. അപ്പൊ സാറിന് ഇതിലെ പോകുമ്പോ കാണാൻ ടെറസിലെ മേലെയുള്ള ചെടികളുടെ വളർച്ചയും തളർച്ചയൊക്കെ. സാറ് ഇടക്കൊന്ന് കയറാറുണ്ട്. കയറിയിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും. അപ്പൊ ചെടികൾക്ക് ഇച്ചിരി വാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് ഉള്ളത് പരിഹാരം ഒക്കെ പറഞ്ഞു തന്ന് മരുന്നുകളൊക്കെ നിർദ്ദേശിച്ച് അങ്ങനെ ഞാനും കുറച്ച് മൂന്നും കൂടി പോയി അവിടുന്ന് അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ എടുത്ത്. പിന്നെ ഇവിടെ അടുത്തൊരു വീട്ടിൽ പശു വളർത്തലുണ്ട്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ചാണകം വാങ്ങിച്ച് അത് നേരത്തെ തന്നെ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഉണക്കി റെഡിയാക്കിയൊക്കെ വെച്ചേക്കും. അത് അത്യാവശ്യത്തിന് കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുക്കും. ചീര എനിക്ക് വലിയ ഇഷ്ടമാണ്. ചീരയിൽ പാലക്ക് ചീരനോടാണ് എനിക്ക് കുറച്ച് മുതൽ ഏറ്റവും ഇഷ്ടം. സ്വാദ് കൂടുതൽ അതിനാണ്. പിന്നെ ഇപ്പോ അത്തരത്തിലൊരു 5-8 തരത്തിലുള്ള ചീരകളൊക്കെ ഉണ്ട്. കൊച്ചിന്റെ അവന്റെ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് ഇപ്പൊ ചെടി ഒന്ന് വാടിക്കഴിഞ്ഞാല് അമ്മമ്മേ ഇതിന്റെ പിഎച്ച് കുറവാണ്, അതല്ലെങ്കിൽ ഇതിന് എന്തോ പ്രശ്നം, വെള്ളമില്ലേ, അങ്ങനെ അങ്ങനെ ഓരോന്ന് ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അവന് ഓടി അറിഞ്ഞ് ഓരോന്ന് കണ്ടുപിടിക്കാനും പറയാനും. ഒരാളുടെ പാട്ടം കണ്ടു കഴിഞ്ഞാല് അല്ലെങ്കിൽ നന്നായിട്ട് നിൽക്കണ്ടേ, ആ തക്കാളി ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ അവന്റെ ഒരു ഡയലോഗും. അതൊക്കെ എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി. ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ 18 വർഷമായി. ഞാൻ

0: എനിക്ക് ഒരു ഒറ്റപ്പെടലില്ല. കാരണം കൊച്ചുമോന്റെ ഒപ്പമുള്ള ജീവിതവും പിന്നെ നമ്മുടെ പക്ഷെ ഒരു ടൈപ്പ് എനിക്ക് പാഴാക്കാനില്ല അങ്ങനെ. പിന്നെ അല്ലാതെ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പള്ളിയായിട്ടും ഇതൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ റിട്ടയർമെന്റ് ലൈഫ് സുഖമായിട്ട് സന്തോഷമായിട്ട് ഇപ്പൊ 10ാമത്തെ വർഷമാണ് ഞാൻ പെൻഷനായിട്ട്. പക്ഷെ ഇപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും പെൻഷനായിട്ടില്ലെന്നാ പറയുള്ളൂ. കാരണം മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. അത് കുഞ്ഞിനെ കൂടിയും പിന്നെ ചെടികളെ കൂടിയൊക്കെ അങ്ങനെ സംബന്ധിച്ച് നടക്കുന്നത് കൊണ്ട് മനസ്സ് ചെറുപ്പമാണ്. പിന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് നാട്ടിലെ അത്യാവശ്യം സമൂഹത്തിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു നന്മകളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നു. സന്തോഷം, മകനും ഭാര്യയും ഫുൾ സപ്പോർട്ടാണ്.
1: ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ടീച്ചറുടെ കൊച്ചുമകൻ ആരോൺ മോൺസി ജോസഫിനെയാണ്. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?

0: കൊച്ചുമകൻ ആരോൺ മോൺസി ജോസഫിനെയാണ്. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഞാനിപ്പോ 4ാം ക്ലാസ്സിലേക്കായി.
0: ഇവിടെ ഇപ്പോ മോന്റെ നാട്ടിലെ ഒരു കുട്ടി കർഷകൻ എന്ന നിലയിലാണല്ലോ മോൻ അറിയപ്പെടുന്നത്. അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നൊക്കെ ഒന്ന് പറയാവോ.
1: കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാമ എന്നെ കൃഷിത്തോട്ടം കാണിച്ചാണ് നടത്തി വെച്ചത്. അതിനോടൊപ്പം ഞങ്ങളുടെ കൃഷി ഓഫീസർ നീതു മാഡം എനിക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം തന്നു. ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്ത കർഷകനായ പോളങ്ങളുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ 5 കർഷകരെ വിളിച്ചു കൂട്ടി. സിമഫാറയിൽ നിന്ന് വന്ന സയൻറ്റിസ്റ്റ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് പിന്നെ ജൈവ വളം ഞങ്ങൾക്ക് തന്നു. അതിൻ്റെ ഉപയോഗ രീതി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതാണ് എൻ്റെ ഒരു തുടക്കം.
2: പ്രധാനമായി പച്ചക്കറി കൃഷിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വഴുതനങ്ങ, ചീര, വെണ്ടയ്ക്ക, തക്കാളി, മുളക്, അച്ചിങ്ങ, അമരപ്പയർ, ഇത്രയും പച്ചക്കറിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്.
0: ഇവിടെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മോൻ ശ്രദ്ധിക്കാറുള്ളത്? അതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ?
1: ഏറ്റവും ആദ്യം വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കണം. അതിനോടൊപ്പം നമ്മൾ ചെടികൾക്ക് ആവശ്യമായ അളവിലുള്ള വെള്ളം കിട്ടണുണ്ടാന്ന് നോക്കണം. അതിനോടൊപ്പം അവർക്ക് ആവശ്യമുള്ള സൂര്യപ്രകാശവും കിട്ടണുണ്ടാന്ന് നോക്കണം. പിന്നെ അവരുടെ മേത്ത് വല്ല കീടങ്ങൾ വരുന്നുണ്ടാന്ന് നോക്കണം. പിന്നെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് പ്രൂൺ ചെയ്യാൻ ഏറ്റവും പ്രധാനമായി നോക്കണം. ഇത്രയുമാണ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത്.
0: ഇപ്പോ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ പഠനത്തോടൊപ്പം കൃഷിയൊക്കെ ചെയ്യാനായിട്ട് മോന് സമയമൊക്കെ കിട്ടാറുണ്ടോ?
1: എനിക്ക് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ വൈകുന്നേരമാണ് എൻ്റെ ചെടിയോട് കൂടെ ചെലവഴിക്കാറുള്ളത്. ഇപ്പോൾ വെക്കേഷൻ സമയമായ കാരണം എനിക്ക് എൻ്റെ ചെടികളോട് കൂടെ കൂടുതൽ നേരം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്.
0: കൃഷി ചെയ്യുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളുള്ളതായിട്ടാണ് മോന് തോന്നിയിട്ടുള്ളത്?
1: എനിക്ക് പ്രകൃതിയോട് കൂടെ കുറച്ചുകൂടി അടുക്കാൻ പറ്റി. അതിനോടൊപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ പറ്റി. പിന്നെ ഈ മൊബൈലും ടിവിയും കാണുന്നതിനേക്കാൾ കൃഷി ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നും തോന്നി. എനിക്ക് എൻ്റെ പ്രിയ കൂട്ടുകാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യാൻ തുടങ്ങണം. അത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ പ്രകൃതിക്കും വളരെയധികം നല്ലതാണ്. എൻ്റെ ചെടികൾ നന്നായി വളരുമ്പോൾ സന്തോഷവും അവരുടെ ഇലകളൊക്കെ വാടി നിൽക്കുമ്പോൾ സങ്കടവുമാണ് എനിക്ക് തോന്നാറുള്ളത്.
0: ഭാവിയിൽ നല്ലൊരു കർഷകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
1: തീർച്ചയായും ആഗ്രഹമുണ്ട്.
0: റിട്ടയേർഡ് അധ്യാപിക മേരി ജോണും ചെറുമകൻ ആരോൺ മോൺസി ജോസഫുമായിരുന്നു ഇതുവരെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം യമുന ശിവദാസ്, ഡോക്ടർ ശ്യാമ എൻ ബി. കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്.
5: ചില്ലജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
4: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു

0: വികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 944645588 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം. 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 944645588 അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 19 സെക്കൻഡ്. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, കോട്ടയം 28,000, എറണാകുളം 23,700, കൊച്ചി റെഡി 24,300, ആലുവ 25,500, വടക്കൻ പറവൂർ 25,900. കൊപ്ര കിൻഡലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,200, വടക്കൻ പറവൂർ 14,600. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് എറണാകുളം, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു കിൻഡലിന് കട്ടപ്പന 34,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 25,000, എറണാകുളം 26,000, തൊടുപുഴ 1,000 25,000. കയർ കിൻഡലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കുരുമുളക് അൺഗാർബിൾഡ് കിൻഡലിന് കൊച്ചി ഗാർബിൾഡ് 72,200, കൊച്ചി അൺഗാർബിൾഡ് 70,200, ആലുവ 68,500, മൂവാറ്റുപുഴ 70,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,300. ചുക്ക് കിൻഡലിന് കൊച്ചി 29,000, മൂവാറ്റുപുഴ 28,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട്.

കിൻഡലിന് കോട്ടയം 20,700, മൂവാറ്റുപുഴ 20,000, തൊടുപുഴ 23,500. മഞ്ഞൾ കിൻഡലിന് കൊച്ചി 16,000, തൊടുപുഴ 19,500. പുൽത്തൈലം കിൻഡലിന് കൊച്ചി 150,000, ആലുവ 163,000. കശുവണ്ടിപ്പരിപ്പ് കിൻഡലിന് കൊല്ലം 78,100. പൈനാപ്പിൾ കിൻഡലിന് എറണാകുളം 3,000, അടയ്ക്ക 1,000 എറണാകുളം 4,600. നേന്ത്രക്കായ് പച്ച കിൻഡലിന് എറണാകുളം 5,200, മൂവാറ്റുപുഴ 5,800, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ വിപണി സമാപിച്ചു.

ഇന്ന് 9:30 KV ശരത് ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം പിയാനോ ഇന്ന് 9:30.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:34. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
1: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1,00,000 crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
0: രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹി.

0: ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ഇ ടി എസ് സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: Several key agreements were signed during the visit, which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership, which has given a boost to our defense partnership with UAE.
0: രാജ്യത്തെ എൽ പി ജിയുടെ റിഫൈനറി ഉൽപാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ

0: രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
2: സമകാലികം.
3: കൊച്ചിയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ യാത്രാക്ലേശത്തിന് വലിയൊരളവ് വരെ പരിഹാരം കാണുക എന്ന കാര്യത്തിലൂന്നിയാണ് വാട്ടർ മെട്രോ വിഭാവനം ചെയ്തത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഈ യാത്രാമാർഗം നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയൊരു ഉണർവാണ് പകരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോടൊപ്പം ഭാഗികമായി സർവീസ് തുടങ്ങിയ ഈ സംവിധാനം ഒരു വിജയമാതൃകയാണെന്നതിന്റെ ചുവടുപിടിച്ചാണ് ഭാരതത്തിലെ മറ്റ് 18 ഇടങ്ങളിൽ കൂടി വാട്ടർ മെട്രോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഗുണങ്ങളും പോരായ്മകളും എന്താണ്, എന്തുകൊണ്ടിത് പ്രോത്സാഹനമർഹിക്കുന്നു, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
4: വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഐലൻഡ് കണക്ടിവിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമാണ്.
3: വാട്ടർ മെട്രോ എന്തുകൊണ്ട് പ്രോത്സാഹനമർഹിക്കുന്നു? നാറ്റ്പാക് മുൻ ഡയറക്ടർ ഡോക്ടർ ബി ജി ശ്രീദേവി.
4: അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, കഞ്ചഷൻ ഫ്രീ ആണ്, പിന്നെ നമ്മൾ എക്സിസ്റ്റിംഗ് വാട്ടർ വേസിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട്

0: പ്രത്യേകിച്ച് റൂട്ട് കൺസ്ട്രക്ഷൻ ഒന്നും ആവശ്യമില്ല. ടെർമിനൽസ് മാത്രം കൺസ്ട്രക്ട് ചെയ്താൽ മതി. പിന്നെ ലാൻഡ് അക്വിസിഷൻ അതുകൊണ്ട് തീരെ ഇല്ല. പിന്നെ നമ്മൾ വാട്ടർ മെട്രോ സിസ്റ്റം എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് ഹൈബ്രിഡ് ആയിട്ടാണ്, സോളാർ ആണ്, സോളാർ പവേർഡ് ആണ്, അതുകൊണ്ട് എമിഷൻ സീറോ ആണ്. കൊച്ചി മെട്രോയെ സംബന്ധിച്ച് നമ്മൾ 16 റൂട്ട്സ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, 38 ടെർമിനൽസും. അതിലെ 6 റൂട്ട്സ് ഇപ്പോൾ ഓപ്പറേഷനിലായി, ബാക്കിയും താമസിയാതെ ഓപ്പറേഷനിലാവും. 38 സ്റ്റേഷനില് 10 എണ്ണം, ടെർമിനൽസില് 10 എണ്ണം ഓപ്പറേഷനിലായി. ഇപ്പൊ നല്ല റൈഡർഷിപ്പ് ഉണ്ട്, 34,000 റൈഡർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിറ്റിക്കുള്ളിലുള്ള ട്രാഫിക് കൺസിഡറബിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. കാരണം വാട്ടർ മെട്രോ വഴി ഐലൻഡിലുള്ളവർക്ക് പെട്ടെന്ന് കരയിലേക്ക് എത്താനും അവരുടെ ആവശ്യങ്ങൾ നടത്താനും, ഡെയിലി ട്രിപ്പ് ഓഫീസ് പോകുന്നവർക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസിനും ഒക്കെ ഡെയിലി ട്രിപ്പ് അല്ല, നമുക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പലയിടത്തും ഇതുപോലെ വാട്ടർ ബോഡീസ് ഉണ്ട്, വാട്ടർ ബോഡീസും ഐലൻഡ്സും ഉണ്ട്. അപ്പൊ ഈ ഐലൻഡ്സിനെ കണക്ട് ചെയ്ത് വാട്ടർ മെട്രോ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സക്സസ് ആയിരിക്കും. ഫ്യുവൽ നമ്മൾ സോളാർ പവേർഡ് ആവുന്നതുകൊണ്ട് ഫ്യുവൽ കൺസംപ്ഷനും വളരെ കുറയും എല്ലാം കൊണ്ടും. പിന്നെ എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി, ഫ്യുവൽ കൺസംപ്ഷൻ എപ്പോഴും പെട്രോൾ ഡീസൽ കൺസംപ്ഷൻ കുറയുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ആവുകയാണ്. കാരണം ഇത് സീറോ എമിഷൻ ആണ്, താമസിയാതെ തന്നെ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഏറ്റവും സാഹചര്യം അനുവദിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വാട്ടർ മെട്രോ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനുള്ള സ്റ്റെപ്സ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്.
1: വാട്ടർ മെട്രോ കൂടുതൽ ജനകീയമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമ്മി ഫ്രാൻസിസ്.
2: ചേരാനല്ലൂർ പഞ്ചായത്തില് 2 വാട്ടർ മെട്രോയാണ്, ഒന്ന് ചിറ്റൂർ കയറി ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ചേരാനല്ലൂർ ബസ് സ്റ്റാൻഡിലുമാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത്. ചേരാനല്ലൂര് നിന്നും നേരിട്ട് ഹൈക്കോർട്ടിലേക്ക് യാത്രാ സൗകര്യം ഇല്ല, കാരണം ഇത് ചിറ്റൂര് വന്നാണ് അവസാനിപ്പിക്കുന്നത്. അത് ചേരാനല്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതി ജെട്ടിയിലേക്ക് സർവീസ് നടത്തിയാൽ നമുക്ക് നാഷണൽ ഹൈവേയുമായി ഒന്നുള്ള കണക്ടിവിറ്റിയിൽ കൂടി നമ്മുടെ NH66 കണ്ണേൻ റോഡ് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ചേരാനല്ലൂർ ഫെറി ബസ് സ്റ്റാൻഡിലേക്ക് ഈസി ആയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ഹൈക്കോർട്ടിലേക്ക് പോകുവാനും അവിടെ നിന്നും ഹൈക്കോടതി ജെട്ടിയിൽ നിന്നും വൈപ്പിൻ പോകാനും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനും ഒക്കെ ടൂറിസം ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് നല്ല ഒരു സർവീസ് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോ കഴിഞ്ഞ ഭരണസമിതിയില് വാട്ടർ മെട്രോ ചേരാനല്ലൂരിൽ നിന്ന് രീതിയിലുള്ള ബസ്സുകളുടെ ബോർഡിൽ, റൂട്ട് ബോർഡിൽ വെക്കുവാനുള്ള നിർദ്ദേശം വെച്ചു. അത് കമ്മിറ്റി അംഗീകരിച്ചു. അതിപ്പോ അടുത്ത ദിവസം തന്നെ RDOയിലേക്ക് നമ്മുടെ കത്ത് കൈമാറും. മാത്രമല്ല മുളവാട്, ചേരാനല്ലൂര്, വരാപ്പുഴ, കടമക്കുടി ഈ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി ഒരു സെമിനാർ, വാട്ടർ മെട്രോ സർവീസുകൾ എങ്ങനെ ലാഭകരത്തിലാക്കി ടൂറിസം മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് കണ്ടെത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി നീക്കി വരും.
1: കൊച്ചി വാട്ടർ മെട്രോ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതിനായി കാത്തിരിക്കുകയാണ് ചേന്നൂർ സ്വദേശി ആന്റണി രാജൻ.
3: ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്ത ആളുകളാണ്. ഞാൻ എന്റെ ഓർമ്മ വെക്കം തുടങ്ങി നമ്മൾ ബോട്ടിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അന്ന് ബോട്ട് മാത്രമേ നമുക്ക് ഇവിടെ ആശ്രയമുള്ളൂ, വേറെ ഒരു മാർഗം നമുക്കില്ല. നമ്മളൊന്ന് എറണാകുളത്ത് അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് തന്നെ വേണം. പക്ഷെ അതിന് ഒരു ബദലായിട്ട് ഇപ്പൊ നമ്മളത് റെഗുലറായിട്ട് ഇങ്ങനെ വാട്ടർ മെട്രോ എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നേക്കണേല് ഈ ജനങ്ങൾക്ക് വളരെ ഉപകാരമാണ്. അതായത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ജലമെട്രോ. ഇതിപ്പോ നമ്മള് ബോട്ടി കയറിയിരിക്ക, ഈ പറയണ കാരണം കൊണ്ട് നമുക്ക് എറണാകുളത്തില്ല. ഇപ്പം വരണമെങ്കിൽ തെക്കേ ബോട്ട് കെട്ടി ഉണ്ടവിടെ. സാധാരണ നമ്മൾ വരാപ്പുഴ സർവീസ്, എറണാകുളം ബോട്ട് സർവീസ് പോകുന്ന ആ അവിടെ മെട്രോ ഉണ്ട്. പക്ഷേ മെട്രോ അവിടെ സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്. ഈ പാലം പണി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ സംഗതി നടക്കും. ത്രൂ ചെട്ടിഭാഗം ടു എറണാകുളം ചേന്നൂർ ഒരെണ്ണം കൂടി വരണുണ്ട്, കോതാട് ഒരെണ്ണം കൂടി വരണുണ്ട്, മൂലംപള്ളിയിലെ വേളയൊക്കെ ഉണ്ട്, പാലിയന്തുരത്തിലുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ചിറ്റൂരാണ്, പിന്നെ മുളകാട്. അത് വരുമ്പോഴാണെങ്കിൽ സുഖമാണ്, ഏറ്റവും സുന്ദരമായിട്ടുള്ള യാത്രയാണ്.
1: കേരളത്തിലെ മറ്റിടങ്ങളിലും വാട്ടർ മെട്രോയ്ക്ക് സാധ്യതകളുണ്ട്. അഡ്വക്കേറ്റ് എബെൻസർ ചുള്ളിക്കാട്ട്.
4: കൊച്ചിയിലെ വാട്ടർ മെട്രോ പദ്ധതി 18 ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. മോർത്തിന്റെ ഡേറ്റ പ്രകാരം, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ ഡേറ്റ പ്രകാരം 1900 കിലോമീറ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ നാവിഗബിൾ ആയിട്ടുള്ള വാട്ടർ വേസ്. പക്ഷെ അതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ വേസ് നമ്മൾ, നാവിഗബിൾ വാട്ടർ വേസ് നമ്മൾ ട്രാൻസ്പോർട്ടിനായിട്ട് ഉപയോഗിക്കുന്നത്. എസ്റ്റബിലിറ്റിയാണ്, സാച്ചുറേറ്റഡ് റൂട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു ദിവസം 30,000 യാത്രക്കാരാണ് അവർക്കുള്ളത്. അതിൽ തന്നെ അതിന്റെ പകുതിയിലധികം യാത്രക്കാരുള്ളത് എറണാകുളം സെക്ടറിലാണ് അവർക്കുള്ളത്, ബാക്കിയുള്ളത് ആലപ്പുഴയിലും കൊല്ലത്തുമാണ്. അപ്പോൾ വാട്ടർ മെട്രോ മറ്റു നഗരങ്ങളിലേക്ക് പോകുന്നത് പോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളായ ആലപ്പുഴയിലും കൊല്ലത്തും അവർക്ക് സർവീസ് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പിന്നെ യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് KSRTCയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത പോലെ തന്നെ വാട്ടർ മെട്രോ

0: സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ സീനിയർ സിറ്റിസനും സൗജന്യം കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ പദ്ധതി കൊണ്ട് യഥാർത്ഥത്തിൽ ഗുണഫലം ഉണ്ടാവുകയുള്ളൂ.
1: വാട്ടർ മെട്രോയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടാകേണ്ടതുണ്ട്. സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ ഡി ധനുരാജ്.
2: കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ മറ്റ് 18 നഗരങ്ങളിലെ കൂടി തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളത് എല്ലാ മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കൊച്ചി വാട്ടർ മെട്രോ ഒട്ടനവധി ആശയങ്ങളും സാധ്യതകളും നമുക്ക് എല്ലാവർക്കും പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നെന്ന് പറയുന്നത്, ഒരു ഫെറി സംവിധാനം എത്ര നല്ല രീതിയിൽ മികച്ച രീതിയിൽ പുനരാവിഷ്കരിക്കാമെന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. പരമ്പരാഗതമായിട്ടുള്ള ഫെറി സംവിധാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ബോട്ടുകളും ഫെറി സംവിധാനങ്ങളും. ഫെറി സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ ബോട്ടുകൾ മാത്രമല്ല, അതിന് നങ്കൂരമിടാൻ പറ്റുന്ന ആങ്കർ ചെയ്യുന്ന ബോട്ട് ജെറ്റികളെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. കൊച്ചിയെ സംബന്ധിച്ച് നൂറ്റാണ്ടുകളായി നിലവിലിരുന്ന ഫെറി സംവിധാനങ്ങൾ കാലഘട്ടം മാറിയപ്പോൾ പാലങ്ങളെല്ലാം പല ദ്വീപുകളെ ദ്വീപ സമൂഹങ്ങളെ ബന്ധിപ്പിച്ചപ്പോൾ നമ്മൾ ഫെറി സംവിധാനങ്ങളെ മറന്നുപോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. കൊച്ചി മെട്രോയുടെ ആവിർഭാവത്തോടുകൂടി ഈ ജല സംവിധാനങ്ങൾ അവയെങ്ങനെ പുനരാവിഷ്കരിക്കാം എന്ന് ചർച്ചയിൽ നിന്നാണ് കൊച്ചി വാട്ടർ മെട്രോ ഉടലെടുത്തത്. പൊതുഗതാഗത രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് എലമെന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് സർവീസിന്റെ ഫ്രീക്വൻസിയാണ്. സർവീസ് എത്ര കാര്യക്ഷമമായി എത്ര ഫ്രീക്വന്റ് ആയിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി വാട്ടർ മെട്രോ ഇതുവരെയുള്ള നമ്മുടെ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ചില റൂട്ടുകളിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്, ചില റൂട്ടുകളിൽ ഫ്രീക്വന്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കപ്പെടാം? കാരണം യാത്രക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാട്ടർ മെട്രോ സംവിധാനങ്ങൾ എങ്ങനെ പുനർവിഭാവനം ചെയ്യാം, അതിനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെ കൊണ്ടുവരാം, അതിനുള്ള ആവശ്യമായിട്ടുള്ള ബോട്ടുകൾ ഈ ഇൻവെസ്റ്റ്മെന്റിലൂടെ എങ്ങനെ നമുക്ക് കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ നമുക്ക് കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ച് നീറ്റിലിറക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഫെറി സർവീസുകൾ പുറപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്രക്കാർ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളത്. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്ന് നമ്മൾ സാധാരണയായി പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഫേസ് ഓഫ് ജേർണി, ബസ് സ്റ്റോപ്പിൽ നിന്നോ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്നോ നമ്മുടെ വീടുകളിൽ നിന്നോ ആ ഫെറി സർവീസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ ഫെറി എടുത്തതിന് ശേഷം നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് നമുക്ക് എന്ത് വാഹന സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും വാട്ടർ മെട്രോ സർവീസിന്റെ എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതും നമ്മൾ കൊച്ചി വാട്ടർ മെട്രോയെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നു. ഇത് നമ്മുടെ മറ്റ് പല നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കാം. മൂന്നാമതായിട്ട്, വാട്ടർ മെട്രോ സംവിധാനങ്ങളിൽ ചെലവാക്കേണ്ട തുക. എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പൊതുജനത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള, മറ്റ് നഗരങ്ങളിലേക്ക് കൊച്ചി വാട്ടർ മെട്രോയുടെ ആശയങ്ങൾ വ്യാപിപ്പിക്കുമ്പോൾ ഇതിന്റെ ചാർജസ് ഫെയറിനെ പറ്റിയുള്ളൊരു ചർച്ചയും വളരെ നല്ലതായിരിക്കും. ലോകത്ത് തന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പൊതുഗതാഗത സംവിധാനമാണ് നമ്മൾ ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പൊതുഗതാഗതം എന്നാണ് എല്ലാ സ്റ്റഡീസും നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി വാട്ടർ മെട്രോ പോലുള്ള പ്രോജക്റ്റുകളെല്ലാം വളരെ കൂടുതലായിട്ട് പഠിക്കുകയും അതിൻ്റെ പല വശങ്ങളെ പറ്റിയും കൂടുതൽ അവബോധം ഉണ്ടാക്കുകയും ഇനിയും എങ്ങനെ ഇതെല്ലാം മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തേണ്ടതും കേരളത്തെ പറ്റി മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ പൊതുഗതാഗത രംഗത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്.
1: കൊച്ചി വാട്ടർ മെട്രോ ഒരു വിജയമാതൃകയാണെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിലെ ഇതര ദേശങ്ങളിലും സാധ്യതാ പഠനങ്ങൾ നടത്തുന്നത്. കൊച്ചി വാട്ടർ മെട്രോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സാജൻ പി ജോൺ.
3: ഇപ്പോൾ നടപ്പാക്കുന്ന എല്ലാ ഡെവലപ്മെന്റ്സും അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് ആയിരിക്കണം, അത് പ്രകൃതിക്ക് ദോഷകരമായി ബാധിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളത് ഒരു പൊതുബോധ്യത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് വാട്ടർ മെട്രോ എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ജലഗതാഗതത്തിൽ ഇലക്ട്രിക് മൊബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. കൊച്ചി മെട്രോയാണ് ഇത്രയും വ്യാപകമായ രീതിയിൽ ഇലക്ട്രിക് മൊബിലിറ്റി വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് കൊണ്ടുവന്നത്. അതാണ് ഇപ്പോൾ ഒരു തരംഗമായി മാറിയിരിക്കുന്നത്. നഗര ഗതാഗതത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക സിസ്റ്റം, അതായത് ഒരു ബസ് അല്ലെങ്കിൽ ഒരു മെട്രോ അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ടാക്സി അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇത് ഒറ്റയ്ക്ക്

0: യഥാർത്ഥത്തിൽ നഗരത്തിന്റെ എല്ലാ ഗതാഗത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമല്ല. അപ്പോൾ ഒരു ഒരു ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നൊരു ഐഡിയയാണ് കൊച്ചി മെട്രോ മുന്നോട്ട് വെച്ചത്. അപ്പൊ അതിൽ പല കമ്പണൻസ് ഉണ്ടാകും. അതൊന്ന് മെട്രോ റെയിൽ, നഗരത്തിന്റെ ഒരു ഒരു നട്ടെല്ല് പോലെ ഒരു മെട്രോ റെയിൽ സിസ്റ്റം, പിന്നെ ഫീഡർ സർവീസുകൾ, അതിൽ നിന്ന് ഡിഫറെന്റ് ഇതിലേക്ക് പോകുന്നു. അതുപോലെ വാട്ടർ മെട്രോ സിസ്റ്റം, ജലഗതാഗതത്തിന് പഴയ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അത് കുറെ കാലം കഴിയും തോറും അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു കുറഞ്ഞു വന്നു. നമ്മുടെ റോഡുകളും റെയിലും ഒക്കെ വികസിക്കുന്നതനുസരിച്ച് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെയധികം ശോഷിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അതിനെ പുനർജീവിപ്പിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വാട്ടർ മെട്രോ എന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സിറ്റി കൊച്ചിയാണ്. ഇവിടെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഈ കൊച്ചി വാട്ടർ മെട്രോ ഇപ്പൊ നമ്മൾ 3 വർഷം പിന്നിട്ടു. ഏകദേശം 66 ലക്ഷത്തിലധികം യാത്രക്കാരെ ക്യാരി ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതൊരു സക്സസ് മോഡൽ ആണ് എന്നുള്ള പൊതുവെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നഗരങ്ങളിലേക്ക് കൂടി ഈ സംവിധാനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കൊച്ചി വാട്ടർ മെട്രോ ഒരു കേരള സർക്കാർ സംരംഭമാണ്. കേരള മോഡൽ എന്ന് നമുക്ക് വിളിക്കാവുന്ന, നമുക്ക് അഭിമാനപൂർവ്വം മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു സംഗതിയാണ്. ഇത് നാവിഗബിൾ വാട്ടേഴ്സ് ഉള്ള മറ്റ് നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മുടെ മുംബൈയിൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും അതിനുശേഷം ഒരു ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടും തയ്യാറാക്കി. അത് കൊച്ചി മെട്രോയാണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം സ്റ്റഡിയും DPR ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ മറ്റ് 18 നഗരങ്ങളിൽ കൂടി ഇതിനുള്ള ഫീസിബിലിറ്റി സ്റ്റഡി അതും കൊച്ചി മെട്രോയെ ഏൽപ്പിച്ചു. അത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 റിപ്പോർട്ടുകൾ കൂടി ഇനി കൊടുക്കാനുള്ളൂ. ബാക്കിയെല്ലാം റിപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞു, മിക്കവാറും അംഗീകരിച്ചു കഴിഞ്ഞു. ശ്രീനഗർ മുതൽ തെക്ക് ലക്ഷദ്വീപും ആൻഡമാനും വരെ നമ്മുടെ കൊല്ലവും ആലപ്പുഴയും ഉൾപ്പെടെ കിഴക്കോട്ട് പോയാൽ ആസാമിൽ തന്നെ പല ഭാഗങ്ങളിൽ, ഗുവാഹട്ടിയില്, കൽക്കത്തയില്, അയോധ്യയില്, വാരാണസിയില്, പാട്നയില്, ഗോവയില്, ഇങ്ങനെ വിവിധ നഗരങ്ങളിൽ ഇത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷിപ്പിംഗ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു യോഗത്തിൽ ഇത് ഫൈനൽ അപ്രൂവലും ആയിട്ടുണ്ട്. ഈ നഗരങ്ങളിലൊക്കെ നടപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്.
1: നഗരവാസികൾ പരമ്പരാഗതമായി കണ്ടുവന്നിരുന്ന ജലഗതാഗത മാർഗങ്ങളിൽ നിന്നും പാടെ വ്യത്യസ്തമായ ഒരു ആധുനിക മുഖമാണ് കൊച്ചി വാട്ടർ മെട്രോ തുറന്നിട്ടത്. ഇന്നും ഭാരതത്തിലെ പലയിടങ്ങളിലും റോഡ് മുഖേന ബന്ധിപ്പിക്കാത്ത ഉൾനാടുകൾ ഏറെയുണ്ട്. അതേസമയം അവിടങ്ങളിൽ ജലഗതാഗതത്തിന് സാധ്യതകൾ ഏറെയുമാണ്. അത്തരമിടങ്ങളിൽ വികസന വേഗം കൂട്ടാൻ വാട്ടർ മെട്രോ സഹായിക്കുമെന്നത് ചെറിയ കാര്യമല്ല. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഈ സംവിധാനം ഭാരതം കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന കാർബൺ ബഹിർഗമന തോത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്കും വലിയൊരു ചുവടുവയ്പ് തന്നെയാണ്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

കെഎസ്ഇബി അറിയിപ്പ്. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ തമ്മനം പള്ളത്ത് റോഡും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും.

സേവന വാർത്തകൾ. ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അപേക്ഷകർ അസൽ രേഖകളും അവയുടെ പകർപ്പും സഹിതം നാളെ രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-22-82-01. നമ്പർ ആവർത്തിക്കാം, 0477-22-82-01.

എസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBBS ജനറൽ മെഡിസിൻ ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ registrar@nuals.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂം സഹിതം അപേക്ഷ അയയ്ക്കണം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 3. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് nuals.ac.in. ഫോൺ നമ്പർ 97 46 99 80 89. 97 46 99 80 89.

സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക്കൽ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ രണ്ടാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 95-62-24-52-01-9. നമ്പർ ആവർത്തിക്കാം: 95-62-4-52-01-9.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം,
3: വേഗം കുറെ കോവയ്ക്ക് പറിച്ചെടുത്തു. ശ്രാദ്ധ മണ്ഡപത്തിലെത്തി കോവയ്ക്ക എടുത്ത് നൈവേദ്യമായി സമർപ്പിച്ചു. ഈ കോവയ്ക്ക് എടുത്തുകൊണ്ട് പോയിക്കോളൂ എടത്തിയമ്മേ, ഉച്ചയ്ക്ക് ഊണിന് ഉപ്പേരി ഉണ്ടാക്കിക്കോളൂ. ഇനി ശ്രാദ്ധത്തിന് എല്ലാ കൊല്ലവും കോവയ്ക്ക് വേണം കേട്ടോ, അഗ്നിഹോത്രി പറഞ്ഞു. കോവയ്ക്ക് ഉപ്പേരിയും വേണം, നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു. ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ വിഭവങ്ങളിൽ കോവയ്ക്ക് ഉപ്പേരി മുന്നിൽ നിന്നു. ഇതിലൊന്നും ഒരർത്ഥവുമില്ല, നാരായണത്ത് പറഞ്ഞു. ഏതില്? അഗ്നിഹോത്രിക്കും മറ്റുള്ളവർക്കും മനസ്സിലായില്ല. ശ്രാദ്ധം ആചരിക്കണതിൽ എന്തെല്ലാമാണ് മനുഷ്യർ കാട്ടിക്കൂട്ടണത്, നമ്മളടക്കം. അതെന്താ നാരായണത്ത് അങ്ങനെ പറയണത്? ശ്രാദ്ധം ആചരിക്കേണ്ടെന്നാണോ? വടുതല നായർ ചോദിച്ചു. മരണത്തിന് ശേഷം ആത്മാവിനെന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ വീണ്ടും ജനിക്കുമായിരിക്കും. മരിച്ച ആളിന് വേണ്ടി മക്കളും മരുമക്കളും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഫലം ഉണ്ടാകുമോ? ഏട്ടൻ സ്വർഗത്തിലും നരകത്തിലും ഒന്നും വിശ്വസിക്കുന്നില്ലേ? കരക്കിലമ്മ ചോദിച്ചു. സ്വർഗവും നരകവുമെല്ലാം മനുഷ്യന്റെ സങ്കല്പത്തിലെ സൃഷ്ടികളാണ് അനുജത്തി. ജീവിച്ചിരിക്കുമ്പോൾ ഭൂമി തന്നെ സ്വർഗം, ഭൂമി തന്നെ നരകം. മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. വെറും വിശ്വാസങ്ങൾ മാത്രമാണ് നമ്മെ നയിക്കുന്നത്.

0: വിശ്വാസമാണ് നമ്മെക്കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്, നാറാണത്ത് പറഞ്ഞു. അപ്പോ അനുജൻ പറഞ്ഞു വരുന്നത് ശ്രാദ്ധം ആചരിക്കുന്നതുകൊണ്ട് ഒരു ഫലവുമില്ലെന്നാണോ? അഗ്നിഹോത്രി ചോദിച്ചു. ഏട്ടൻ എന്നേക്കാൾ അറിവുള്ളവനല്ലേ, നമ്മൾ സമർപ്പിക്കുന്ന ബലിച്ചോറുണ്ണാൻ ആത്മാവ് വരുമെന്ന് ഏട്ടൻ കരുതുന്നുണ്ടോ? വരും, തീർച്ചയായും വരും. അത് ഏട്ടൻ്റെ വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നു ഒരാത്മാവും വരില്ലെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നതെന്ന്, നാറാണത്ത് പറഞ്ഞു. എന്തായാലും നമുക്ക് ശ്രാദ്ധമൂട്ടണം, കാരക്കലമ്മ പറഞ്ഞു. വേണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ചേരും, വിശ്വാസം കൊണ്ടല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മാത്രം, നാറാണത്ത് പറഞ്ഞു. അയാൾ എഴുന്നേറ്റു. വെയിലറിയിട്ട് പോയാൽ പോരെ നാറാണത്തെ? അഗ്നിഹോത്രി ചോദിച്ചു. പോരാ, എനിക്കൊരു ചെറിയ പണിയുണ്ട്. നാറാണത്ത് പുറപ്പെട്ടു. പാണ്ഡൻ മലയുടെ അടിവാരത്തിലെത്തി മുകളിലേക്ക് നോക്കി. മലമുകളിൽ നിന്നും രണ്ട് കൈവഴികളിലൂടെ ജലം താഴേക്കൊഴുകുന്നു. രണ്ട് സർപ്പങ്ങൾ താഴേക്ക് ഇഴഞ്ഞിറങ്ങി വരികയാണെന്ന് തോന്നും.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. എറണാകുളം മലയിടം തുരത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. ബക്രീദ് അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം, കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. മെയ് 28 ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ജീവനുള്ള വഴികാട്ടികൾ നമുക്ക് ചോദിച്ചു പോകാം. ഇതൊരു സിനിമ ഡയലോഗായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ വഴി കണ്ടെത്താനുള്ള പലരുടെയും കുറുക്കുവഴി. നിരത്തിൽ കണ്ടുമുട്ടുന്ന ആളുകളായിരുന്നു അവരുടെ മാപ്പുകൾ. അഥവാ വഴി തെറ്റിയാലും ഈ വഴികാട്ടികൾ കൃത്യമായി നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. എന്നാൽ ഇന്നോ വഴി ചോദിക്കലും സംശയവുമൊക്കെ ഒരേയാളോട് മാത്രം, ഗൂഗിൾ മാപ്പിനോട്. പരിചയമില്ലാത്ത എവിടേക്കാണെങ്കിലും മൊബൈലിൽ ആദ്യം തുറന്നു വയ്ക്കുന്നതും ഈ ആപ്പ് തന്നെ. പിന്നെ ഗൂഗിൾ പറയുന്നതനുസരിച്ച് വലത്തോ

0: വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ തിരിയുമെന്ന് മാത്രം. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി നമ്മളെത്തും. ഇന്നത്തെ ഡിജിറ്റൽ വഴികാട്ടികൾക്ക് മുമ്പ് കടൽ കടന്ന് ലോകം ചുറ്റിയവർക്ക് വഴികാട്ടിയത് ആരാണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റും. പിന്നെ പതുക്കെ പതുക്കെ മനുഷ്യൻ ഭൂപടങ്ങളുണ്ടാക്കി. കാട്ടിലും മലയിലും മറ്റും അലഞ്ഞു തിരിഞ്ഞ് തങ്ങൾ കണ്ട ഭൂഭാഗങ്ങളും കല്ലിലും താളിലും വരച്ചാണ് നമ്മുടെ മുൻഗാമികൾ ഭൂപടങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ഇന്നത് മാറി. ത്രിമാന മാപ്പുകളും തത്സമയ ഉപഗ്രഹ ദൃശ്യങ്ങളും വന്നു. ഇപ്പോൾ നമുക്കെവിടെയും പുറപ്പെടാം. വഴിയറിയില്ലെങ്കിലും നമുക്ക് ലക്ഷ്യത്തിലെത്താം. വിദ്യാഭ്യാസം, യാത്ര, പര്യവേക്ഷണം, ഭൂമിശാസ്ത്രം, ചരിത്രം, കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധം, ആസൂത്രണം തുടങ്ങി എല്ലായിടത്തും ഇന്ന് ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു പുതിയ സ്ഥലത്തെക്കുറിച്ച് അറിയാനും സുരക്ഷിതമായ യാത്രാമാർഗം കണ്ടെത്താനും അപകടം ഒഴിവാക്കാനും ഭൂപടങ്ങൾ നമ്മെ സഹായിക്കുന്നു. അതേസമയം വിവരങ്ങൾ പുതുക്കാത്ത ഭൂപടങ്ങൾ കുഴപ്പത്തിൽ ചാടിക്കുകയും ചെയ്യും. ആധുനിക ലോകത്തെ ഭൂപടങ്ങളുടെ ഒരു സവിശേഷത അത് വിവരങ്ങൾ തത്സമയം പുതുക്കിക്കൊടുക്കുന്നു എന്നതാണ്. വ്യക്തികൾക്കും പലവിധ ആവശ്യങ്ങൾക്കുമായി അവ കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. വെർച്വൽ ടൂർ നടത്താനും മാപ്പുകൾ നമ്മെ സഹായിക്കുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842601116. നമ്പർ ആവർത്തിക്കാം: 04842601116.

0: ഇന്ന് യുവവാണിയിൽ കേൾക്കാം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ മെയ് 7-ാം തീയതി ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം.
1: അപ്പോൾ ഞാൻ ക്വിസിൻ്റെ റൂള് പറയാം. നമുക്ക് മൊത്തം 6 ടീമുണ്ട്. നമുക്ക് ഓരോ 4 റൗണ്ടുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിനും ഓരോ തീമുണ്ട്. ഒന്ന് കറണ്ട് അഫയർ ആണ്, പിന്നെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, പിന്നെ ആകാശവാണി ഒരു ടോപ്പിക്കാണ്, പിന്നെ ഒരു ടോപ്പിക് കൂടി ഇല്ലേ, സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഈ 4 റൗണ്ടാണ്. അപ്പോൾ ഓരോരോ റൗണ്ടുകളിലായിട്ട് ഓരോ ടീമിനും ഒരു ക്വസ്റ്റ്യൻ വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞാൽ 10 പോയിൻ്റാണ് കിട്ടുക. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത ടീമിലേക്ക് പാസ് ഓൺ ചെയ്യും, അവർക്ക് അതിൻ്റെ പകുതി പോയിൻറ്റ് കിട്ടും, 5 പോയിൻറ്റ്. പിന്നെ ക്വിസിൻ്റെ റൂൾ എല്ലാവർക്കും അറിയില്ല, ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കിട്ടുന്നവരാണ് ജയിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടീം എയെ പരിചയപ്പെടുത്താം.
2: എൻ്റെ പേര് മുഹമ്മദ് ഹനാൻ, ഇത് സഫാൻ, മുഹമ്മദ് സഫാൻ. ഞങ്ങൾ ഇപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞ് കൊമേഴ്സിൽ ഇവിടെ പഠിക്കുന്നു.
0: ടീം ബി.
3: എൻ്റെ പേര് അഖില, പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. എൻ്റെ പേര് ദുർഗ, പ്ലസ് ടു എഴുതിയേക്കാണ്, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു.
0: ടീം സി.
4: ഹെന,
3: നജ.
0: ടീം ഡി.
5: എൻ്റെ പേര് നിതിൻ.
6: സാഹിൽ.
0: ടീം ഇ.
7: ആൻജസൻ.
8: ഫിദ.
0: ആൻഡ് ടീം എഫ്.
9: ഐഷ.
10: സൂര്യഗായത്രി.
1: ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. അപ്പോൾ ടീം എയ്ക്ക് ആൻസർ മൈക്കിൽ പറയാം,

0: ഒത്തിരി നേരം എടുക്കരുത്, ഒരു മൂന്നോ നാലോ സെക്കൻഡ് കഴിഞ്ഞ് ഞങ്ങൾ അത് പാസ് ഓൺ ചെയ്യും, അടുത്ത ആൾക്ക് പാസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പാസ് ചെയ്തു പോവാം. ഓക്കെ, ആർക്കും അറിയില്ലെങ്കിൽ എനിക്ക് പോയിന്റ്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ ചരിത്രം ഡിജിറ്റലായി മാറുകയാണ്. ഏതാണ്ട് 20 കോടി രേഖകൾ നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുകയും ഇത് എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് സ്ഥാപനമാണ് നമ്മുടെ ഇവിടുത്തെ ഇതുപോലെയുള്ള പുരാ രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് പറയാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഡിജിറ്റൽ ഇന്ത്യ സിറ്റിസൺ സർവേ, നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ചോദ്യം ഒന്നും കൂടെ വായിക്കാം. ഇന്ത്യയുടെ ചരിത്രം ഡിജിറ്റലായി മാറുകയാണ്. ഏതാണ്ട് 20 കോടിയോളം രേഖകൾ നാം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് സ്ഥാപനമാണ് ഇത് ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഡിജിറ്റൽ ഇന്ത്യ സിറ്റിസൺ സർവേ, നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി.
1: ഓപ്ഷൻ എ.
0: ഓപ്ഷൻ എ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതാണ് പറഞ്ഞത് അല്ലേ? ഉത്തരം അതല്ല, തെറ്റിപ്പോയി. ഉത്തരം നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു സ്ഥാപനം ഇന്ത്യയില് ഡൽഹിയിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ നിങ്ങൾക്ക് പഴയ ഒത്തിരി പഴയ രേഖകൾ, അതായത് ഇപ്പോ നമ്മുടെ ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്നിട്ട് അവരുടെ ഒഫീഷ്യൽ ഗസറ്റുകൾ, അങ്ങനെയുള്ള പല സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് എക്സ്കവേഷനിലൂടെ കണ്ടുപിടിച്ച രേഖകൾ, ഇതൊക്കെ സ്കാൻ ചെയ്ത് എല്ലാവർക്കും ആക്സസബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ഇന്ത്യൻ പൗരനും അതിൽ കയറി നോക്കാം. നിങ്ങൾക്ക് പഴയ രേഖകൾ ഹിസ്റ്ററി ബുക്കിലൊക്കെ അല്ല, ഇങ്ങനെ എടുത്ത് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ടീം ബിയോടാണ്. 2026 ഏപ്രിലിൽ കലാപരഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അതായത് അവിടെ ഇൻസർജൻസീസ്, കലാപമൊന്നും നടക്കുന്നില്ല എന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചു. വളരെ പീസ്ഫുൾ ആയ ഒരു സംസ്ഥാനമാണ്, അപ്പൊ അത് ഒഫീഷ്യലി പ്രഖ്യാപിച്ചു. നമ്മളിങ്ങനെ പറയുന്നതല്ലാതെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചൊരു സംസ്ഥാനമുണ്ട്. 2026 ഏപ്രിലാണ് സംഭവിച്ചത്. ഓപ്ഷൻ എ മിസോറാം, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി മണിപ്പൂർ, ഓപ്ഷൻ ഡി മേഘാലയ. ഒന്നുകൂടി പറയാം, എ മിസോറാം, ബി ആസാം, സി മണിപ്പൂർ, ഡി മേഘാലയ.
2: മിസോറാം.
0: മിസോറാമാണ്. അപ്പൊ ഒരു കൈയ്യടി കൊടുക്കാം. മിസോറാമിന്റെ പ്രത്യേകിച്ചാല് നമ്മൾ ഈ സെവൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവല്ലോ, 7 സംസ്ഥാനം ഉള്ളതെന്ന്. അപ്പൊ അതില് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ അടി നടക്കും. പക്ഷെ ഈ മിസോറാമില് ഏതാണ്ട് 1966 ഒരു കലാപം തുടങ്ങിയത്. അത് ഏതാണ്ട് 20 കൊല്ലം നീണ്ടു നിന്നു, 86 വരെ ഉണ്ടായിരുന്നു. 86 ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ വളരെ പീസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കലാപം തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയോ? അതായത് അവിടെ മുള പൂത്തു. അതായത് നമ്മൾ ഈ കാണുന്ന മുളകളില്ലേ, ഇല്ലി മുള എന്നൊക്കെ പറയുന്നത്, അത് 50 കൊല്ലത്തിൽ ഒരിക്കലാണ് പൂക്കാറ്. ഇത് പൂത്തു കഴിഞ്ഞപ്പോൾ ഇതിന്റെ വിത്തുകൾ വീണിട്ട് എലി ഇത് തിന്നാനായിട്ട് വന്നു. ഈ പ്രതിഭാസത്തിന് മോത്തം എന്നാണ് പറയുക. അപ്പൊ 50 കൊല്ലത്തിൽ ഒരിക്കൽ ഇത് സംഭവിക്കും. അപ്പൊ എലികൾ കൂടിയപ്പോ അവർ ഈ മുളയുടെ വിത്തൊക്കെ തിന്നു കയറുന്നപ്പോ പിന്നെ അവര് നെല്ല് ബാക്കിയുള്ള ഭക്ഷണ വസ്തുക്കളൊക്കെ കഴിക്കാൻ പോയി. അങ്ങനെ അവിടെ പട്ടിണി വന്നു. ആ സമയത്ത് അവിടെ ആസാമിന്റെ കീഴിലായിരുന്നു മിസോറാം. അപ്പോ ആസാമിൽ അന്നത്തെ ഗവൺമെന്റ് ഇവരെ കാര്യമായിട്ട് നോക്കിയില്ല. അപ്പോൾ മിസോറാമിലുള്ള ജനങ്ങളൊക്കെ സംഘടിച്ച് സമരം തുടങ്ങി. സമരം എന്ന് പറഞ്ഞാൽ കുറച്ച് രക്തരൂക്ഷിതമായ സമരമായിരുന്നു. അങ്ങനെ കുറെ പേര് മരിച്ചു. പിന്നെ ഇന്ത്യൻ പട്ടാളം ഇറങ്ങി. അങ്ങനെയാണ് ഇത് അടിച്ചമർത്തി. 1986 അവർ 87 മിസോറാം ഒരു സംസ്ഥാനമായി, സ്വതന്ത്ര സംസ്ഥാനമായി. അപ്പൊ എലിയൊക്കെ കാരണം ഒരു രാജ്യത്ത് വേണ ഒരു സംസ്ഥാനം തന്നെ ഉണ്ടാകാം എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. അപ്പൊ മിസോറാമാണ്. മിസോറാം വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണിപ്പോ. ആർക്കും അവിടെ പോ, നിങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ടൂറൊക്കെ ആയിട്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ മിസോറാം ഓർത്ത് വയ്ക്കുക. അപ്പൊ ടീം ബിക്കാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അടുത്ത ചോദ്യം ഓക്കെ അല്ലേ? ഇപ്പൊ ടീം സിയോടാണ്. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, അതായത് നമ്മുടെ ഭൂമിയെ നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് സാറ്റലൈറ്റ്. പക്ഷെ അതിൽ പല ഒത്തിരി സെൻസറുകളുണ്ട്. ഇത് ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു ഉപഗ്രഹമാണ് ഇത്തരത്തിലുള്ളത്. ഇത് ഈ അടുത്താണ്, അതായത് ഈ ഞായറാഴ്ചയാണ് ഇത് വിക്ഷേപണം ചെയ്തത്. ഇതിന്റെ പേരെന്താണ്? മിഷൻ ആദിത്യ, മിഷൻ സെൻസർ, മിഷൻ ഇന്ദ്രധനുഷ്, മിഷൻ ദൃഷ്ടി. എ മിഷൻ ആദിത്യ, ബി മിഷൻ സെൻസർ, സി മിഷൻ ഇന്ദ്രധനുഷ്, ഡി മിഷൻ ദൃഷ്ടി.

മിഷൻ ദൃഷ്ടി ശരിയാണ്. മിഷൻ ഇത് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇന്ത്യൻ ടച്ച് ഉള്ള പേരുകളാണ്, ദൃഷ്ടി, ഇന്ദ്രധനുഷ് എന്നൊക്കെയാണല്ലോ. അപ്പൊ ഇത് ISRO അല്ല ഇത് നിർമ്മിച്ചത്. ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഇത് സ്വകാര്യ വ്യക്തികൾക്ക് കൂടി, അതായത് സ്വകാര്യവൽക്കരണം വന്നു നമ്മുടെ ഇവിടെ റോക്കറ്റും ഉപഗ്രഹമൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഗാലക്സായി എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ അവരുണ്ടാക്കിയ ഒരു ഉപഗ്രഹമാണ് ഇത്. വിക്ഷേപിച്ചത് കാലിഫോർണിയ എന്നാണ്, നമ്മുടെ ഇലോൺ മസ്കിന്റെ റോക്കറ്റിൽ കയറിയത് പോയി, ഫാൽക്കൺ 9 അത് പോയത് ഈ ഞായറാഴ്ചയായിരുന്നു അതിന്റെ വിക്ഷേപണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പല ടൈപ്പ് സെൻസറുകളുണ്ട്. അപ്പൊ ഒരേ സമയം സാധാരണ കാലാവസ്ഥ നിരീക്ഷിക്കാൻ ഒരെണ്ണം, വെജിറ്റേഷൻ നിരീക്ഷിക്കാൻ ഒരെണ്ണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് പല സെൻസറുകൾ ഒറ്റ ഒരു, ഇപ്പൊ കുറെ കാശ് നമുക്ക് ലാഭമാണ് ഒറ്റ സാറ്റലൈറ്റ് എല്ലാം ഓടിക്കാം. അപ്പോ നിങ്ങളെപ്പോലുള്ള യൂത്താണ് ഇതും ഉണ്ടാക്കി ആകാശത്തേക്ക്.

0: എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ അവരുണ്ടാക്കിയ ഒരു ഉപഗ്രഹമാണ്. ഇത് വിക്ഷേപിച്ചത് കാലിഫോർണിയയിലാണ്. നമ്മുടെ ഇലോൺ മസ്കിന്റെ റോക്കറ്റ് കയറിയത് പോയി, ഫാൽക്കൺ 9 അത് പോയത്. ഈ ഞായറാഴ്ചയായിരുന്നു അതിന്റെ വിക്ഷേപണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പല ടൈപ്പ് സെൻസറുകളുണ്ട്. അപ്പൊ ഒരേ സമയം സാധാരണ കാലാവസ്ഥ നിരീക്ഷിക്കാൻ ഒരെണ്ണം, വെജിറ്റേഷൻ നിരീക്ഷിക്കാൻ ഒരെണ്ണം, അങ്ങനെയൊക്കെ ആയിരുന്നില്ല. ഇത് പല സെൻസറുകൾ ഒറ്റ ഒരു, ഇപ്പൊ കുറെ കാശ് നമുക്ക് ലാഭമാണ് ഒറ്റ സാറ്റലൈറ്റ് എല്ലാം ഓടിക്കാൻ. അപ്പോ നിങ്ങളെപ്പോലുള്ള യൂത്താണ് ഇതും ഉണ്ടാക്കി ആകാശത്തേക്ക് വിട്ടത്. അപ്പോ ഇവിടെ ആലുവ സ്കൂളിൽ നിന്നൊക്കെ ഇതുപോലെ ഭാവിയിൽ ക്വിസിന്റെ ആൻസറുകളായി നിങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ടീം സിയും ബിയും മാർക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ടീം ഡി. അപ്പൊ ടീം ഡിയോട് ഇന്ത്യയിലെ തന്നെ ഒരു ചോദ്യമാണ്. ആകാശത്തു നിന്നൊക്കെ നമ്മൾ താഴേക്ക് വരികയാണ്. ദേശീയപാത, അതായത് നാഷണൽ ഹൈവേ, നാഷണൽ ഹൈവേയിൽ തടസ്സരഹിത യാത്ര ഉറപ്പാക്കുന്ന മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ സംവിധാനം. തടസ്സരഹിത യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ അങ്ങ് പോകാം, ഇടയ്ക്ക് ബ്ലോക്കൊന്നും വരില്ല. അതായത് ഇപ്പോ ടോൾ ബൂത്തുകളൊക്കെ വരുമല്ലോ, ഇപ്പൊ ടോൾ ബൂത്തുകളൊന്നും ഇല്ലാതെ നേരെ അങ്ങ് പോകാവുന്ന ഒരു ഒരു പുതിയ ടെക്നോളജി നമ്മൾ ഇന്ത്യയിൽ ഇവിടെ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ സിസ്റ്റം, MLFF. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻസ് പറയാം. എ വാരണാസി, ബി കൂർഗ് കർണാടകയിലാണ്, സി പഞ്ച്കുല ഹരിയാന, 4 ഡി ചോരിയാസി ഗുജറാത്ത്. എ വാരണാസി, ബി കൂർഗ്, സി പഞ്ച്കുല, ഡി ചോരിയാസി.
1: ഓപ്ഷൻ എ വാരണാസി.
0: വാരണാസി, വാരണാസിയാണ് അല്ലേ? ഓക്കെ, വാരണാസി അല്ല ഉത്തരം. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം ഗസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇതിന് പോയിന്റ് ഒന്നുമില്ല. എന്നാലും എ വാരണാസി, ബി കൂർഗ്, സി പഞ്ച്കുല, ഡി ചോരിയാസി. ചോരിയാസി ആണോ പറഞ്ഞത്? വേറെ വേറെ ഉത്തരങ്ങൾ. കൂർഗ്. എല്ലാ ഓപ്ഷനും പറയുന്നുണ്ടല്ലേ. സി, സി പഞ്ച്കുല. ആ ഓക്കെ, അപ്പൊ എല്ലാ 4 ഓപ്ഷനും വന്നിട്ടുണ്ട്. ആൻസർ ചോരിയാസിയാണ്. ഗുജറാത്തിലുള്ള ആ സ്ഥലത്താണ് ഈ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ വന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിനി തൊട്ട് ടോൾ ബൂത്ത് ആ പരിപാടി ഇല്ല. നമുക്ക് വണ്ടി നേരെ ഓടിച്ചു പോകാം. അതിൽ കുറെ സെൻസറുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ഫാസ്ടാഗും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും ഒക്കെ അവർ ക്യാമറ വെച്ചെടുത്തിട്ട് നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ നമ്മുടെ ഫാസ്ടാഗിന് പൈസ കളഞ്ഞോളൂ. അപ്പൊ ഇനി തൊട്ട് ഇപ്പൊ പാലിയേക്കര ടോളിലൊക്കെ എന്നും അടി നടന്നു എന്നൊക്കെ ആണല്ലോ. ഇത് നേരെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാം. MLFF എന്നാണ് അസിസ്റ്റ്. അപ്പൊ ഇനി ഭാവിയിൽ ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ എല്ലാ ടോൾ ബൂത്തുകളും കളഞ്ഞിട്ട് ഇതുപോലെ ഓട്ടോമേറ്റഡ് സിസ്റ്റം വരും. അപ്പോൾ ടീം ഇ, 5-ാമത്തെ ചോദ്യം ടീം ഇയോടാണ്. വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഈ അടുത്തൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരുന്നു ഒരു സംസ്ഥാനം. അപ്പൊ ഏത് ഏത് സ്ഥലത്താണ് ഇത് സംഭവിച്ചത്? വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ചു. എ ലക്ഷദ്വീപ്, ബി ഗോവ, സി ഒഡീഷ, ഡി ആൻഡമാൻ ആൻഡ് നിക്കോബാർ.
2: ആൻഡമാൻ
0: ആൻഡ് നിക്കോബാർ കറക്റ്റാണ്. കറക്കി കുത്തിയായാലും കറക്റ്റായിട്ട് വന്നു. ഈ വാർത്ത വായിച്ചിരുന്നോ? വാർത്ത വായിച്ചില്ല. ഓക്കെ, ഇത് ഇതും ഒരു ഒരാഴ്ച മുമ്പായിരുന്നു സംഭവിച്ചത്. ഒരാഴ്ച മുമ്പാണ്, 2 മെയ് 2 അപ്പോ ആൻഡമാൻ നിക്കോബാറിലെ ഹേവ്ലോക്ക് എന്നൊരു ഐലൻഡ് ഉണ്ട്. പഴയ പണ്ട് അവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ആളില്ല. അപ്പൊ അവിടത്തെ ആ ഹേവ്ലോക്ക് ഐലൻഡിന്റെ പുതിയ പേര് സ്വരാജ് എന്നാണ് കേട്ടോ. പേരൊക്കെ മാറ്റിയിരുന്നു ഈ അടുത്ത്. അപ്പൊ സ്വരാജ് ഐലൻഡില് അവിടെ ഒരു ബീച്ചില്, രാധാനഗർ എന്ന് പറഞ്ഞ ബീച്ചില് 1200 സ്കൂബ ഡൈവേഴ്സ് മറ്റേ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ടു. അവര് വെള്ളത്തിനടിയിൽ പോയിട്ട് ഏതാണ്ട് 60x40 meter എന്നുള്ള വലിയൊരു ഒരു കൊടി, അതായത് കൊടി ഉയർത്തുമല്ല, കൊടി താഴ്ത്തുവാണ് ചെയ്തത്. ഇവര് കൊടി ഓഷ്യന്റെ താഴെ കൊണ്ടുപോയിട്ട് അൺഫ്ലോർ ചെയ്തു. ഓക്കെ, അത് എന്നിട്ട് ഡ്രോൺ വെച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് 3 മിനിറ്റ് നേരത്തേക്ക് അവർ അങ്ങനെ പിടിച്ചോണ്ട് നിന്നു. ഇപ്പൊ ആൻഡമാൻ നിക്കോബാറിലായിരുന്നു ഈ സംഭവം. അപ്പോ ടീം ഇക്ക് 10 പോയിന്റ്. ഇനി നമുക്ക് അവസാന ചോദ്യം. 2026 സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI എന്ന് പറയും, അത് പുറത്തുവിട്ട വാർഷിക സമുദ്ര മത്സ്യ ലഭ്യത കണക്കുകൾ പ്രകാരം സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് ആരാണ്? അതായത് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത് എവിടെയാണ്? എ വെസ്റ്റ് ബംഗാൾ, ബി തമിഴ്നാട്, സി ഗുജറാത്ത്, ഡി കേരളം. എ വെസ്റ്റ് ബംഗാൾ, ബി തമിഴ്നാട്, സി ഗുജറാത്ത്, ഡി കേരളം.
2: ഗുജറാത്ത്.
0: ഗുജറാത്ത്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? വെസ്റ്റ് ബംഗാൾ. എല്ലാരും വെസ്റ്റ് ബംഗാളിലാണോ? ഏതാ?

0: കേരളം. ഓക്കെ, എന്തായാലും ഉത്തരം തമിഴ്നാടാണ്, ആരും പറഞ്ഞില്ല. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യം, അതായത് മത്സ്യ സമുദ്ര മത്സ്യ ഉത്പാദനം നടക്കുന്നത്, മീൻ പിടിക്കുന്നത് തന്നെ നമുക്ക് പറയാം. അപ്പോ തേർഡ് ആണ് കേരളം. ഗുജറാത്ത് ആയിരുന്നു ഫസ്റ്റ് ഇതുവരെ. ഇപ്പോ തമിഴ്നാട്ടുകാർ കൂടുതൽ മീൻ പിടിച്ചു തുടങ്ങി. തമിഴ്നാട് ഫസ്റ്റ് വന്നപ്പോൾ ഗുജറാത്ത് സെക്കൻഡ് ആയി, കേരളം തേർഡ് ആണ്. അപ്പൊ ഈ CMFRI എന്ന് കേട്ടല്ലോ, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് അത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അറിയോ എവിടെയാണെന്ന്? ഏഹ്, അല്ല പറഞ്ഞോ, അല്ല പറയൂ. കൊച്ചിയിലാണ്, ഇവിടെയാണ്. അതൊരു എന്താ പറയാ, ലോകത്തൊക്കെ പ്രശസ്തമായിട്ടുള്ള ഒരു മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയും, പറയുമ്പോൾ ഇച്ചിരി ഉറക്ക പറയണം കേട്ടോ കേട്ടോ. അവിടെ കൊച്ചിയിലാണ്. അതിന് ഒത്തിരി സാറ്റലൈറ്റ് സെന്ററുകളുണ്ട് വേറെ, വിസാഗ് അങ്ങനെ പല സ്ഥലത്തും, പക്ഷെ കൊച്ചിയിലാണ് അതിന്റെ മെയിൻ സെന്റർ. 1947 സ്ഥാപിച്ചതാണ്, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സ്ഥാപിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് റൗണ്ട്, അതായത് കറണ്ട് അഫയേഴ്സ് പത്രം വായിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ, ഇപ്പോൾ ടീം ബി 10 പോയിന്റ്, സി 10 പോയിന്റ്, ഇ 10 പോയിന്റ്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും നിങ്ങൾ തന്നെ ഒന്ന് കൈയടിക്കണം. ശരി, ആഞ്ഞ് കൈയടിക്കും. കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ചോദ്യങ്ങളൊന്നും. ഓക്കെ, അപ്പൊ നമ്മളുടെ വീറും വശിയും ഏറിയ ആദ്യത്തെ റൗണ്ടിന് ശേഷം സെക്കൻഡ് റൗണ്ട്, സയൻസ് ആൻഡ് നേച്ചർ. സയൻസ് ഇപ്പൊ ബയോമാത്സ് ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ? അപ്പോ ബയോമാത്സുകാർ കൊണ്ടുപോകുമോ കപ്പ് എന്നൊക്കെ നോക്കാം. സയൻസ് ആൻഡ് നേച്ചർ ആണ്. അപ്പോ ഇത്തവണ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇത്തവണ ഇവിടെ നിന്നാണ്, ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള പഠന ശാഖകളും അത് പഠിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ പാലിയന്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോസിലിനെ കുറിച്ചുള്ള പഠനം അങ്ങനെ. അപ്പൊ ഒരു അനമോളജിസ്റ്റ് അവർ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? അനമോളജിസ്റ്റ് ഓപ്ഷൻ പറയാം, ഇതിന് ഓപ്ഷൻ ഉണ്ട്. എ മൃഗങ്ങൾ, അനിമൽ. ബി പേരുകൾ, നെയിംസ്. സി കാറ്റ്, വിൻഡ്. ഡി ആറ്റം. ആറ്റം അറിയാലോ എല്ലാവർക്കും, അണു, ആറ്റം. അനമോളജിസ്റ്റ് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? എ മൃഗങ്ങൾ, ബി പേരുകൾ, സി കാറ്റ്, ഡി ആറ്റം.
1: വിൻഡ്.
0: വിൻഡ്, വിൻഡ് ശരിയാണ്. എനിക്കറിയില്ലായിരുന്നു സാധനം, ഞാൻ ഇന്ന് രാവിലെയാണ് അനമോളജിസ്റ്റ് എന്ന് കേൾക്കുന്നത്. എന്നാൽ നമുക്ക് ബാക്കി ചോദ്യങ്ങളും കൂടെ ചോദിക്കാം. മൃഗങ്ങളെ കുറിച്ചുള്ള അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ആണല്ലോ, സൂവോളജിസ്റ്റ്. പേരുകൾ, പേരുകളെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയണെന്ന് പറയൂ. അത് ഇച്ചിരി ഇച്ചിരി കഷ്ടപ്പാടാണ് പറയാനും. അതിനെ കുറിച്ചുള്ള ആ ആ ശാഖയ്ക്ക് പറയുന്നത് തന്നെ ഓനോമാസ്റ്റിക്സ് എന്നാണ്. അപ്പോ ഓനോമാസ്റ്റിക്സ് എന്ന് വല്ല ആയിരിക്കും പറയുക. പിന്നെ ആറ്റമിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് ആറ്റം, ആറ്റമിക് കെമിസ്റ്റ് എന്നോ ആറ്റമിക് ഫിസിസിസ്റ്റ് എന്നോ ഒക്കെയാണ് പറയുക. ഓക്കെ, അപ്പൊ ടീം ഇക്ക് 10 പോയിന്റ്, ടീം എഫ്, സോറി എഫ്, ക്ഷമിക്കും. നമ്മുടെ അടുത്ത ചോദ്യം, ഇപ്പോ നമ്മള് പത്രത്തിലെല്ലാം പാമ്പ് കടിച്ചതും വീട്ടിനകത്ത് പാമ്പ് കയറിയതുമായിട്ടുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ പാമ്പിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷമുള്ള പാമ്പ് ഏതാണ്? എ ബീക്ട് സീ സ്നേക്ക്, ബീക്ട് സീ സ്നേക്ക്. ബി ബ്ലാക്ക് മാമ്പ. സി ഇൻലാൻഡ് ടൈപ്പാൻ. ഡി സോ സ്കെയിൽ വൈപ്പർ. ഒന്നുകൂടെ പറയാം, എ ബീക്ട് സീ സ്നേക്ക്, ബി ബ്ലാക്ക് മാമ്പ, സി ഇൻലാൻഡ് ടൈപ്പാൻ, ഡി സോ സ്കെയിൽഡ് വൈപ്പർ.
1: ഡി,
0: ഡി സോ സ്കെയിൽ വൈപ്പർ അതാണ് പറഞ്ഞത് അല്ലേ. ഉത്തരം സി ആയിരുന്നു, ഇൻലാൻഡ് ടൈപ്പാൻ. അതായത് ഇതില് ഈ സോ സ്കെയിൽ വൈപ്പർ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ പേരെ കൊല്ലുന്ന വിഷപ്പാമ്പാണ്. അതായത് ഇത് പബ്ലിക് പ്ലേസിലൊക്കെ കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ ആളുകളെ കടിക്കുന്ന ഒരു പാമ്പാണ്. പക്ഷെ ഇൻലാൻഡ് ടൈപ്പാന്നുള്ളത് വിഷം കൂടുതലാണെങ്കിലും അവ പുറത്തു വരാൻ അധികം ഇഷ്ടപ്പെടുന്നില്ല, കുറച്ച് നാണം കുണികളായി ഷൈ ആയിട്ടുള്ള ഒരു പാമ്പാണ്. ഇപ്പൊ വിഷം കൂടിയത് അതായിരുന്നു, നമ്മുടെ രാജവെമ്പാലയേക്കാളും ഒക്കെ കൂടിയ വിഷമുള്ളതാണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് രാജവെമ്പാലയാണ് ഏറ്റവും വിഷം കൂടിയത്. ഈ ഈ പറഞ്ഞ ഇൻലാൻഡ് ടൈപ്പാൻ എന്നുള്ള പാമ്പ് ഓസ്ട്രേലിയയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ ഡ്രൈ ആയിട്ടുള്ള വരണ്ട പ്രദേശങ്ങളിലൊക്കെ കാണുന്നതാണ്. അപ്പൊ അവിടെ മനുഷ്യരധികം താമസിക്കാത്തതുകൊണ്ട് അധികം പേരെ കടിച്ചു കൊല്ലാറില്ല. ഓക്കെ, അപ്പോ കൂടുതൽ വിഷമുള്ള പാമ്പ് ഇൻലാൻഡ് ടൈപ്പാൻ. ഇനി പാമ്പുകളെ കുറിച്ചൊക്കെ വാർത്തയൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പൊ അടുത്ത നമ്മുടെ DO ആണ് ചോദ്യം. SBS

0: SBS ഒരു ഷോർട്ട് ഫോം ആണ്, സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം എന്നാണ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം, സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം. ഇത് എന്ത്, ഇതുമായിട്ട്, ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? അതായത് ഓപ്ഷൻസ് പറയാം. എ, ഇൻഡോർ എയർ പൊല്യൂഷൻ, നമ്മുടെ വീടിനകത്തുള്ള പൊല്യൂഷൻ. ബി, ഇൻഡോർ വാട്ടർ പൊല്യൂഷൻ. സി, ഇൻഡോർ സൗണ്ട് പൊല്യൂഷൻ. ഡി, ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ. ഒന്നുകൂടെ പറയാം, സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം റിലേറ്റഡ് ടു വിച്ച് വാട്ട് ഫിനോമിന? എ, ഇൻഡോർ എയർ പൊല്യൂഷൻ. ബി, ഇൻഡോർ വാട്ടർ പൊല്യൂഷൻ. സി, ഇൻഡോർ സൗണ്ട് പൊല്യൂഷൻ. ഡി, ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ.
1: ഓപ്ഷൻ എ.
0: ഓപ്ഷൻ എ, ഇൻഡോർ എയർ പൊല്യൂഷൻ. ഉറപ്പിക്കാവോ? ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. എന്തായാലും ശരിയാണ്. അങ്ങനെ നമ്മുടെ ഡിക്ക് 10 പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഇൻഡോർ എയർ പൊല്യൂഷൻ ആണ്. ഇൻഡോർ എയർ പൊല്യൂഷൻ കാരണം നമുക്കൊരു മുറിക്കകത്തുള്ള പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. തലവേദന എടുക്കാം, അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡ്രൈ ത്രോട്ട് ഉണ്ടാകും, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത് ആൾക്കാർ കണ്ടുപിടിച്ചാണ്. ഇങ്ങനെ സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം, അതായത് അങ്ങനെ നമ്മൾ വന്നിരുന്നിട്ട് പറയില്ലേ ഈ കെട്ടിടം, ഒരു നശിച്ച കെട്ടിടം എന്ന് പറയില്ലേ, അപ്പം അതിന് ഇംഗ്ലീഷുകാർ അതിനൊരു വാക്കും കൊടുത്താണ് സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം. അപ്പോൾ ഇനി ടീം സിയോടാണ്. ടീം സി കുറച്ച് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി പോയോ എന്നൊരു സംശയമുണ്ട്. അതായത് ഒട്ടകങ്ങളെ കണ്ടിട്ടുണ്ടാവല്ലോ, അപ്പോൾ രണ്ട് കൂനുകളുള്ള ഒട്ടകം ഏതാണെന്ന്. ഓപ്ഷൻ എ, അറേബ്യൻ ഒട്ടകം. ഓപ്ഷൻ ബി, ഓസ്ട്രേലിയൻ ഒട്ടകം. ഓപ്ഷൻ സി, ബാക്ട്രിയൻ ഒട്ടകം. ഓപ്ഷൻ ഡി, ഡ്രോമഡറി ഒട്ടകം. ഒന്നുകൂടി പറയാം, പുറകിൽ രണ്ട് കൂനുകളുള്ള ഒട്ടക ഇനം ഏതാണ്? എ, അറേബ്യൻ. ബി, ഓസ്ട്രേലിയൻ. സി, ബാക്ട്രിയൻ. ഡി, ഡ്രോമഡറി. ഇവിടെ സുവോളജി പഠിച്ചവരൊക്കെ ഇങ്ങനെ നാവിൻ തുമ്പത്ത് ഉത്തരമായിട്ടിരിക്കുന്നുണ്ട്.
2: അറേബ്യൻ ഒട്ടകം.
0: അറേബ്യൻ ഒട്ടകം. ഓക്കെ, അറേബ്യൻ ഒട്ടകത്തെ കണ്ടിട്ടുണ്ടോ? നമ്മളിവിടെ ഈ ടിവിയിലൊക്കെ, ടിവിയിലല്ല, നമ്മളിവിടെ മറ്റേ പാം ട്രീയിലൊക്കെ അതിന് മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ടാവും ഒട്ടകത്തിന്. അതിന് എത്ര കൂനുണ്ടെന്നാണ് ഓർമ്മയിൽ? അതിന് ഒരെണ്ണം ഉള്ളൂ. നമ്മളിപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങൾക്ക് ഒരെണ്ണം ഉള്ളൂ. ബാക്ട്രിയൻ ഒട്ടകത്തിനാണ്, ഓപ്ഷൻ സിക്കാണ് രണ്ട് കൂനുകളുള്ളത്. ഇത് കൂടുതലും സെൻട്രൽ ഏഷ്യയിലാണ് കാണുക. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ സിക്ക് പോയിന്റ് ഇല്ല. ഞാൻ എളുപ്പമെന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തതായിരുന്നു. ആ, ഇനി നിങ്ങൾക്കും കുറച്ച് എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കെമിസ്ട്രി എന്തായാലും എല്ലാവരും പഠിച്ചതായിരിക്കുമല്ലോ. ആ, PVC എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പൈപ്പും പ്ലാസ്റ്റിക് നമ്മുടെ ചെരുപ്പിലെല്ലാം ഉള്ള സാധനം. ഈ PVCയുടെ പൂർണ്ണ രൂപം, അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ഞാൻ ഓപ്ഷൻസ് തരാം, ഇനി മറക്കണ്ട. ഓക്കെ, എ, പ്ലാസ്റ്റിക് വിനൈൽ കോമ്പൗണ്ട്. ബി, പോളിമർ വിസ്കസ് ക്ലോറൈഡ്. സി, പോളിവിനൈൽ ക്ലോറൈഡ്. ഡി, പോളിവിനൈൽ കാൽസിയേറ്റ്.
2: പോളിവിനൈൽ ക്ലോറൈഡ്.
0: ഓ, പോളിവിനൈൽ ക്ലോറൈഡ്. ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ചു പോയേനല്ലേ, പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി, ഓപ്ഷൻ പോലും വേണ്ട എന്ന് പറഞ്ഞ് ആൻസർ പറഞ്ഞ് ഓപ്ഷൻ ബിക്ക് 10 പോയിന്റ്. അങ്ങനെ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചു തിരിക്കുകയാണ്. നമ്മളിവിടെ വിൻമിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, നമ്മുടെ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി, വലിയ കൂറ്റൻ കാറ്റാടികൾ. ഇന്ത്യയിൽ, കേരളത്തിലുണ്ട്, കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, നേരിട്ട് കണ്ടിട്ടുണ്ടോ വിൻമിൽ? കണ്ടിട്ടില്ല. ഇവിടെ ചതുരംഗപ്പാറ എന്നുള്ള സ്ഥലത്തൊക്കെ ഉണ്ട് ഇത്. അവിടുന്ന് കാറ്റിന്റെ ഇത് കറക്കം അനുസരിച്ച് അതിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ കാറ്റാടിപ്പാടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്, അത് ഏതാണ്? അവിടെ ഈ വിൻഡ് എനർജിയാണ് കൂടുതൽ. അതുമാത്രമല്ല, ഇത് കറണ്ടൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വിൻമില്ലുണ്ട് അവിടെ. എ, നെതർലാൻഡ്സ്. ബി, പോളണ്ട്. സി, നോർവേ. ഡി, ജപ്പാൻ. എ, നെതർലാൻഡ്. ബി, പോളണ്ട്. സി, നോർവേ. ഡി, ജപ്പാൻ. ഇതിൽ കാറ്റാടിപ്പാടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്?
1: നോർവേ.
0: നോർവേ. ഓപ്ഷൻ സി, നോർവേ ആണ് ടീം എ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? നെതർലാൻഡ്സ്. നെതർലാൻഡ്സ് ആയിരുന്നു നിങ്ങളുടെ ടീമിന്റെ ആൽഫബറ്റ് തന്നെ പറഞ്ഞാലും മതിയായിരുന്നു. എ, നെതർലാൻഡ് ആണ് ആൻസർ. കാരണം നെതർലാൻഡ്സില് അവിടെ നമ്മുടെ കുട്ടനാട് പോലെയാണ്, സീ ലെവലിൽ നിന്ന് താഴെയുള്ള സ്ഥലമാണ്. അപ്പൊ ഈ വെള്ളം എടുക്കാനും മില്ലിൽ അരി പൊടിക്കാനും ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വിൻമില്ലാണ് അവരെ കറണ്ടൊക്കെ വരുന്നതിന് മുമ്പേ. അപ്പൊ ഇപ്പോഴും വളരെ സുലഭമായിട്ട് അവർ വിൻമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ നാം രണ്ട് റൗണ്ട്സ് കഴിഞ്ഞു, രണ്ട് റൗണ്ട്സ്

0: തിരഞ്ഞപ്പോൾ നമ്മുടെ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം ബിക്ക് 20 ഉണ്ട്, ടീം സി 10 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 10 പോയിന്റ്, ടീം എഫ് 10 പോയിന്റ്. അപ്പൊ ടീം ബി ആണ് ഇപ്പോൾ മുന്നിൽ. അപ്പൊ ഇത് 2 റൗണ്ട് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് തീപാറുന്ന മത്സരമാക്കി മുന്നിലേക്ക് വരണം. ഓക്കെ,
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ മെയ് 7ാം തീയതി ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം. ഈ പരിപാടിയുടെ തുടർഭാഗം വ്യാഴാഴ്ച രാത്രി 8:05 യുവവാണിയിൽ. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
2: യുവവാണി സമാപിക്കുന്നു.

ആലപ്പുഴ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 11 വാർഡിൽ അംഗനവാടി കം കൃഷിൽ ഹെൽപ്പർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 35-നും മധ്യപ്രായമുള്ള SSLC യോഗ്യത ഉള്ളവരും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരുമായ വനിതകൾക്ക് ഈ മാസം 29-ന് മുൻപായി അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0479-24-42-059, 0479-24-42-059.

FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം കാംബോജി. ചിത്രപാടിയ ഗാനം ഗാനരചന ONV കുറുപ്പ്, സംഗീതം MJ ചന്ദ്രൻ.

കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 5-ാം തീയതി വൈകിട്ട് 5 മണി വരെ. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 6-ന് വൈകുന്നേരം 5 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0484-23-47-13-2 0484-23-47-13-2

പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾക്കായി സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷ ഒ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18 മുതൽ 30 വയസ്സുവരെ. പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 98 47 59 75 87. 98 47 59 75 87.

പാലക്കാട് നടുവത്തപ്പാറ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്റ്റലിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് നാളെ രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. 2026-27 അധ്യയന വർഷത്തേക്ക് പരിചയ സമ്പന്നരായ കുക്ക്, ആയ, വാച്ച്മാൻ തസ്തികകളിലാണ് നിയമനം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ജോലി പരിചയം എന്നിവയുടെ അസൽ രേഖകൾ സഹിതം സ്കൂളിൽ എത്തിച്ചേരണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94950-35-46-9, 94950-35-46-9.

FTM തസ്തികകളിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താല്പര്യമുള്ളവർ അസൽ രേഖകളുമായി ഈ മാസം 29 ഉച്ചയ്ക്ക് 2 അഭിമുഖത്തിന് എത്തണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0491251587 2, 0491251587 2.

കോട്ടയം ജില്ലയിൽ ഐഎച്ച്ആർഡിയുടെ കീഴിലുള്ള മറ്റക്കര മോഡൽ പോളിടെക്നിക് കോളേജിലെയും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിലെയും ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് 85 47 0 05 0 0 0 എന്ന ഫോൺ നമ്പറിലോ അതത് കോളേജുകളിലോ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 85 47 0 05 0 0 0

0: പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പിടിഎ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവ്. ദിവസവേതനടിസ്ഥാനത്തിലാണ് നിയമനം. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 രാവിലെ 10 അഭിമുഖത്തിനായി കോളേജിലെത്തണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 90 48 62 83 93. നമ്പർ ആവർത്തിക്കാം: 90 48 62 83 93.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇനി ഒരു ഗാനം കേൾക്കാം. ചിത്രം തമ്പി. പി ഉണ്ണികൃഷ്ണൻ, ഹരിണി എന്നിവർ പാടിയത്. ഗാനരചന ന. മുത്തുകുമാർ, സംഗീതം വിദ്യാസാഗർ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഒരു തേങ്ങ കയ്യിലെടുത്ത് ചെവിക്കടുത്ത് വെച്ച് പതുക്കെയൊന്ന് കുലുക്കി നോക്കിയാൽ അറിയാം അതിനകത്ത് എന്താണുള്ളതെന്ന്. തേങ്ങാവെള്ളത്തിന്റെ പിടച്ചിൽ നേരാംവണ്ണമാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ശബ്ദം വളരെ നേർത്തതാവുകയോ തുടർച്ചയില്ലാതാവുകയോ വന്നാൽ തേങ്ങ അങ്ങാടിയിലേക്ക് പോവില്ല. എന്തെങ്കിലും സംശയം പിന്നെയും ഉണ്ടെങ്കിൽ തേങ്ങയുടെ അടിഭാഗത്ത് ചൂണ്ടുവിരൽ മടക്കി പതുക്കെയൊന്ന് ഞൊടിച്ചു നോക്കുക. കുഴപ്പമുള്ള തേങ്ങയിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം എപ്പോഴും ഒരു രോഗത്തിൻ്റേതായിരിക്കും. ഗ്രാമർ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. എത്ര തേങ്ങ വേണമെങ്കിലും തരംതിരിക്കാൻ ഇപ്പോൾ എളുപ്പത്തിൽ കഴിയും. കൊവ്വപ്പുറത്ത് കണ്ണച്ചന് 18 പറമ്പുകളുണ്ട്. അവയിൽ നിന്നും ആയിരക്കണക്കിന് തേങ്ങകളാണ് മാസം തോറും വന്നുകൊണ്ടിരിക്കുന്നത്. തേങ്ങകളിൽ പേടുണ്ടോ എന്ന് ആദ്യം തരംതിരിക്കണം. നല്ല തേങ്ങകൾ അട്ടത്തിലേക്കുള്ളതും അങ്ങാടിയിലേക്കുള്ളതും മാറ്റിയിടണം. തുടമുള്ള തേങ്ങകൾ അട്ടത്തേക്കും അല്ലാത്തത് അങ്ങാടിയിലേക്കും. വടകരയിലേക്ക് തോണികളിലും കോഴിക്കോട്ടേക്കുള്ളത് കാളവണ്ടികളിലുമാണ് കയറ്റി അയക്കുക. പുലർച്ചെ 4 കാളവണ്ടികൾ പുറപ്പെട്ടാൽ ഉച്ചയോടെ കോഴിക്കോട്ടെ വലിയങ്ങാടിയിലെത്തും. കാളവണ്ടിയിൽ പോകുമ്പോൾ വണ്ടിത്തണ്ടിൽ തെളിക്കുന്ന ആളോടൊപ്പമാണ് രാമർ ഇരിക്കാറുള്ളത്. അങ്ങനെ പോകുമ്പോഴൊക്കെ രാമർ കാളകളെ ഗൗരവമായി നിരീക്ഷിക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാളകളെക്കുറിച്ചുള്ള ലക്ഷണങ്ങളും രാമർ ഏതാണ്ട് വശത്താക്കി കഴിഞ്ഞു. പല്ലിൻ്റെ എണ്ണം, നെറ്റിയിലെ ചുഴി, കണ്ണുകളുടെ വലിപ്പം, ചെവികളുടെ ചലനം, വാലിൻ്റെ ചുഴറ്റൽ, ഇവ നോക്കിയാണ് കാളകളുടെ ഗുണം തിരിച്ചറിയേണ്ടത്. കാളകളോടൊത്തുള്ള നിരന്തരമായ യാത്രകൾക്കിടയിലാണ് കാളകളുടെ ലക്ഷണങ്ങൾ നോക്കി കാളകളെ പഠിക്കാനുള്ള വിദ്യ രാമർ വശത്താക്കിയത്. അതുവെച്ച് താൻ നടത്തിയിട്ടുള്ള നിഗമനങ്ങൾ ഏറെയും ശരിയായിട്ടുണ്ടെന്നും രാമർ വിശ്വസിക്കുന്നു. പുലർച്ചെ കാളവണ്ടിയുടെ തണ്ടിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസത്തിൻ്റെയും പരിസരങ്ങൾ വ്യത്യസ്തങ്ങളാണെന്ന് രാമർ തിരിച്ചറിയുന്നു. ഇരുളിൽ കാളവണ്ടിക്കടിയിൽ കെട്ടിത്തൂക്കിയ ചില്ലുവിളക്കിൻ്റെ വെളിച്ചത്തിൽ തെളിയുന്ന നിരത്ത്, വിളക്കുലയുമ്പോൾ ആടിക്കളിക്കുന്ന നിഴലുകൾ, ഇരുമ്പുപട്ട കെട്ടിയ വണ്ടിച്ചക്രങ്ങൾ കല്ലുകളിൽ അമരുമ്പോഴുള്ള ശബ്ദം, ചക്രം നിരന്തരം മണ്ണിൽ പുതയുമ്പോൾ ഉയരുന്ന ഗന്ധം, ഇരുളിൻ്റെ വലിയ തുരങ്കത്തിലൂടെയുള്ള യാത്ര, ഇരുൾ എവിടെയോ വെച്ചില്ലാതാവുകയും പെട്ടെന്ന് വെളിച്ചത്തിലെത്തുകയും ചെയ്യുമ്പോൾ കാളകളുടെ കണ്ണുകളിലുണ്ടാവുന്ന അമ്പരപ്പ്, കാളകളെ പേടിപ്പെടുത്താൻ വേണ്ടി അന്തരീക്ഷത്തിലേക്ക് ചുഴറ്റുന്ന ചാട്ടയുടെ പുളച്ചിൽ, ഇവയെല്ലാം വ്യത്യസ്തങ്ങളാണ്. അതിനെല്ലാറ്റിനും പുറമെ കാളവണ്ടിക്കാർ അശ്ലീലം കലർന്ന താളത്തിൽ പാടുന്ന പാട്ടുകൾ ഇരുളിലെ തണുപ്പിൽ അലിഞ്ഞു പോകാതെ നിൽക്കുന്നതും രാമർ അറിയുന്നുണ്ടായിരുന്നു.

0: ഓരോ വരിക്കപ്പുറവും നാട്ടിലെ ഏതെങ്കിലും പെണ്ണിന്റെ പേര് ചേർത്ത് അവർ വരികൾ ഊറ്റം കൊടുക്കും. പാട്ട് അവർ തന്നെ അപ്പപ്പോൾ മെനയുന്നതായിരുന്നു. ചിലപ്പോൾ അവയ്ക്കൊന്നും ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല, എന്നാൽ പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. അവ പാടുമ്പോൾ അവർ വളരെയേറെ ആഹ്ലാദിച്ചിരുന്നു. വെയിലിന് കടുപ്പം കൂടുന്നതിന് മുമ്പേ വലിയങ്ങാടിയിൽ എത്തുക എന്നതാണ് ലക്ഷ്യം. വലിയങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞാൽ ചരക്കിറക്കുന്നതിന് മുമ്പ് കാളകളെ വണ്ടിയിൽ നിന്ന് അഴിക്കും. അവയ്ക്ക് തീറ്റയും വെള്ളവും കൊടുക്കുന്നത് ഈ സമയത്താണ്. കോഴിക്കോട് പോകുമ്പോഴൊക്കെ രാമർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചേക്കുവിനെ കാണുക എന്നതായിരുന്നു. അവൻ പോയതിന് ശേഷം പിന്നെ കാണാനേ കഴിഞ്ഞിട്ടില്ല. ചേക്കു കോഴിക്കോട്ട് എവിടെയാണുള്ളതെന്ന് ഒരിക്കൽ ഉമ്മയോട് അന്വേഷിച്ചു. ഓം കോഴിക്കോട്ടുണ്ടൂന്ന് മാത്രമേ എനക്കറിയൂ. ഓൻ്റെ അളാപ്പ കോഴിക്കോട്ട് പോയപ്പോ ഓൻ 5 രൂപ്യ കൊടുത്ത് അയച്ചിനു. ഓനെന്താ ആടെ പണി? അതൊന്നും ഞമ്മക്കറിഞ്ഞൂടാ, കുഴപ്പമൊന്നുമില്ലാന്ന് കേൾക്കുന്നു. കോഴിക്കോട്ടെത്തിയാൽ എവിടെയാണ് ചേക്കുവിനെ പരതുക? ചരക്കിറക്കി കഴിഞ്ഞു. സേട്ടു പണം തന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. തിരിച്ചു വരുമ്പോൾ വലിയങ്ങാടിയിൽ നിന്നും പലചരക്ക് സാധനങ്ങളും പാളയത്തുനിന്ന് പച്ചക്കറികളും കയറ്റാനുണ്ടാകും. അത്രയും ചുരുങ്ങിയ സമയത്തിനിടയിൽ ചേക്കുവിനെ എവിടെയാണ് തിരയുക? സ്ഥലമറിഞ്ഞാൽ പോയി കാണാമായിരുന്നു, അതിനും മാർഗമില്ല. പുഴയ്ക്കക്കരയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് പതിവായി ഭക്ഷണം കഴിക്കുക. കോഴിക്കോട്ട് ആദ്യമായി വന്ന ദിവസം ഭക്ഷണം കഴിച്ച് കോന്തല കൊണ്ട് മുഖം തുടച്ച് എതിരെയുള്ള കെട്ടിടം ചൂണ്ടിക്കാട്ടിയിട്ട് കണ്ണച്ചൻ ചോദിച്ചു, അതെന്താന്നറിയോ നിനക്ക്? ഇല്ല, ആടെന്നാണ് കോൺഗ്രസ്സുകാരുടെ പത്രം ഇറങ്ങുന്നത്, മാതൃഭൂമി. രാമർ തലകുലുക്കി. മാതൃഭൂമി പത്രം ചിലപ്പോൾ കാണാറുണ്ടെങ്കിലും വായിക്കാറില്ലായിരുന്നു. വായിക്കാനറിയാത്തതുകൊണ്ടാണ് അതിന് മുതിരാതിരുന്നത്. എങ്കിലും കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ മാതൃഭൂമി ഓഫീസിനെ ആദരവോടെയാണ് നോക്കിയിരുന്നത്. ഈ നാട്ടിൽ താനറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ചിലപ്പോൾ നന്നായിരിക്കുമെന്നും തോന്നാറുണ്ട്. തനിക്കൊന്നും ഒരിക്കലും അവിടെ എത്താൻ കഴിയില്ല. നാടിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കോഴിക്കോട്ട് വരുമ്പോഴൊക്കെ മാതൃഭൂമി ഓഫീസിന് നേരെ ബഹുമാനത്തോടെ രാമർ നോക്കിയിരുന്നത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: മറിയാമ്മ നാടകം. പോളച്ചിറക്കൽ കൊച്ചിപ്പൻ തരകൻ 1903 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച നാടകമാണ് മറിയാമ്മ. 1861 മുതൽ 1940 വരെയായിരുന്നു കൊച്ചിപ്പൻ തരകൻ്റെ ജീവിതകാലം. മലയാള നാടക സാഹിത്യത്തിൽ സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കി ആദ്യമായി രചിക്കപ്പെട്ട നാടകമായിരുന്നു ഇത്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിലനിന്നിരുന്ന അമ്മായിയമ്മ പോരിൻ്റെ നാടകീയാവിഷ്കരണമായിരുന്നു ഈ കൃതി. ഏതെങ്കിലും പുരാണ കഥാപാത്രങ്ങളുടെ കഥയും മറ്റും പാട്ടുകളുടെയും ശ്ലോകങ്ങളുടെയും അകമ്പടിയോടെ അവതരിപ്പിച്ചു പോരുന്ന രീതിയിൽ നിന്നും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ നാടകകൃത്തുക്കൾ ശ്രമിച്ചതിൻ്റെ ഫലമാണ് മറിയാമ്മ നാടകം. നാഗപുരം താലൂക്കിലുള്ള നെടുങ്കുന്നം എന്ന ദേശത്താണ് ഈ നാടകത്തിലെ കഥ അരങ്ങേറുന്നത്. അവിടെ ചെമ്പകശ്ശേരി തറവാട്ടിലെ മരുമകൾ ആയി എത്തിയ മറിയാമ്മ അമ്മായിയമ്മയുടെ നിരന്തരമായ അധിക്ഷേപങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും വിധേയയാകുന്നു. ഭർത്താവായ ഔസേപ്പച്ചൻ പഠനാർത്ഥം അന്യനാട്ടിലേക്ക് പോയതോടെ അവൾ തീർത്തും ഒറ്റപ്പെടുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മറിയാമ്മയോട് അവർക്ക് അസൂയയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മറിയാമ്മയ്ക്ക് വസൂരി പിടിപെടുന്നത്. അതോടെ ഭർത്തൃവീട്ടുകാർ അവളെ പൂർണ്ണമായും തിരസ്കരിക്കുന്നു. ചികിത്സയ്ക്കായി എത്തിയ ദുർമന്ത്രവാദി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഒരു പെട്ടിയിലടച്ച് അവളെ കുഴിച്ചു മൂടുകയും അവളുടെ സഹോദരൻ രംഗത്തെത്തി അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. മരണത്തെ സാഹസികമായി തോൽപ്പിക്കുന്ന മറിയാമ്മ തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുന്നതോടെ നാടകം അവസാനിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക പ്രശ്നങ്ങളെ ശക്തമായ ഭാഷയിൽ വിമർശന വിധേയമാക്കുകയാണ് ഈ നാടകം. 14 രംഗങ്ങളിലായി അവതരിപ്പിക്കപ്പെടുന്ന ഈ നാടകത്തെക്കുറിച്ച് നാടകകൃത്ത് ഇങ്ങനെ പറയുന്നു.

0: അജ്ഞന്മാരും അതിലുബ്ധന്മാരും അപരിഷ്കൃതരുമായ ധനികരുടെയും അറിവില്ലാത്ത അമ്മാമ്മമാരുടെയും മദ്യപന്മാരായ മസൂരികാ ചികിത്സകരുടെയും മറ്റും കുൽസിത പ്രവൃത്തികളെ നാടകത്തിൽ ഞാൻ നല്ലപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ ഭാഷയിൽ ഗദ്യപദ്യങ്ങൾ ഇടകലർത്തിയാണ് കൊച്ചിപ്പൻ തരകൻ നാടകം എഴുതിയിട്ടുള്ളത്. സങ്കടത്തോടെ ഭർത്താവിൻ്റെ പാദങ്ങളിൽ വീണുകരയുന്ന മറിയാമ്മയുടെ ഈ വാക്കുകൾ ഈ നാടകത്തിലെ ഭാഷാപ്രയോഗത്തിന് തെളിവാണ്. അപ്പനില്ല പുനരമ്മയില്ലിനിക്കിപ്പോഴില്ല തുണപാലിലാരുമേ, മൽപ്രിയൻ്റെ ചരണങ്ങളാകുമീ കയ്പവല്ലികൾ ഒഴിഞ്ഞു ദൈവമേ എന്നും, ഉപ്പിൽ കിടന്ന പഴമാങ്ങ എടുത്തു നാത്തൂനപ്പൻ കിടന്ന മുറി തന്നിൽ ഒളിച്ചുവച്ചേ, തപ്പിപ്പിറക്കിയതു തിന്നിവളെന്നു വന്നൻ ചെപ്പിൽ കടന്നുടനെ രണ്ടടി തന്നിതമ്മ. സാമൂഹ്യ പ്രശ്നങ്ങളെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാനും അതിന് നാടകത്തിലൂടെ പരിഹാരം തേടാനുമുള്ള ശ്രമമാണ് പോളച്ചിറക്കൽ കൊച്ചിപ്പൻ തരകൻ ഈ കൃതിയിൽ നടത്തുന്നത്. മലയാള നാടക സാഹിത്യത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട ഈ നാടകം പിൽക്കാല സാമൂഹ്യ നാടകങ്ങൾക്ക് ശക്തമായ മാർഗരേഖ സമ്മാനിച്ചു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: കോട്ടയം ജില്ലയിലെ പാലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പാക്കുന്ന വിവിധ സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരത്തിന് പാലാ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0482220038. നമ്പർ ആവർത്തിക്കാം: 0482220038.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം: https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി: https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
2: FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു: സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. എന്നാൽ സെർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം: ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-242-63-97 അല്ലെങ്കിൽ 0484-242-63-87 അല്ലെങ്കിൽ 944-45-55-88. ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത്

പ്രൊഫസർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര. ലളിതാംബിക അന്തർജനത്തിന്റെ മീര പാടുന്നു എന്ന കവിത. 7:00 മഹിതം മലയാളം.

8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിലെ വന്ധ്യതയും പരിഹാരമാർഗങ്ങളും. ഇൻഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ഡോക്ടർ ടിറ്റി ചാക്കോയുമായി അഭിമുഖം.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: FM Evening.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 കഴിഞ്ഞ് 59:36 ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, അറിയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

മാറിവരുന്ന കാലാവസ്ഥയും അപ്രതീക്ഷിതമായെത്തുന്ന മഴയും കൃഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിപുലമായ കൃഷിയിടങ്ങളിൽ എന്ന പോലെ തന്നെ മട്ടുപ്പാവിലും അടുക്കളത്തോട്ടങ്ങളിലും ഒരുക്കിയിരിക്കുന്ന കൃഷികളിലും ഈ കാലാവസ്ഥാ വ്യതിയാനം സാരമായി പ്രതിഫലിക്കാറുണ്ട്. എന്നാൽ കൃഷി തപസ്യയായി ഏറ്റെടുത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് കൃഷി ചെയ്യുന്നതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു വീട്ടമ്മയാണ് ഇന്ന് ഞാറ്റുവേലയിൽ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടോളമായി കൃഷിയിലേക്കിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിൽ ശ്രീമതി ബിന്ദു മുറ്റവും മട്ടുപ്പാവും മനോഹരമാക്കിയിരിക്കുന്നത് പച്ചക്കറികൾ കൊണ്ടാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന അതിശക്തമായ മഴ തന്റെ കൃഷികളെ ബാധിക്കുന്നതിനാൽ മട്ടുപ്പാവിൽ മഴമറയൊരുക്കി അതിലാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. വർഷം മുഴുവൻ പച്ചക്കറികളാൽ സമൃദ്ധമാക്കാൻ മഴമറ ഏറെ പ്രയോജനപ്രദമാകും എന്ന തിരിച്ചറിവാണ് മഴമറ കൃഷിയിലേക്കുള്ള ബിന്ദുവിന്റെ ചുവടുമാറ്റത്തിന് കാരണം. മട്ടുപ്പാവിൽ മാത്രമല്ല, വീടിനോടനുബന്ധിച്ചുള്ള ഒരേക്കറോളം സ്ഥലത്ത് വിപുലമായി എല്ലാത്തരം കൃഷിയും ചെയ്തു വരികയാണ്. മികച്ച വനിതാ കർഷകയായും മികച്ച ജൈവ കർഷകയായുമൊക്കെ അംഗീകാരങ്ങൾ നേടിയപ്പോഴും

0: കൂടുതൽ ഉത്തരവാദിത്തത്തോടെ തന്റെ കടമയും ഒപ്പം സ്വന്തമായൊരു വരുമാനവും എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വിമുക്ത ഭടനായ ഭർത്താവ് ശ്രീ സതികുമാറിന്റെ പൂർണ്ണ പിന്തുണയും സാന്നിധ്യവും കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സാധിച്ചു. ശ്രീമതി ബിന്ദുവിന്റെ മഴമറ കൃഷി ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കൃഷിയിൽ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ പ്രത്യേകത ഈ മാറിവരുന്ന കാലാവസ്ഥയിൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പോളി ഹൗസിനകത്താണ് ഇവിടെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടുപ്പാവിലും വീടിന്റെ പരിസരത്തും വീടിനോട് ചേർന്നുള്ള മറ്റു സ്ഥലങ്ങളിലെല്ലാം എല്ലാ തരത്തിലുള്ള കൃഷിയും ഇവിടെ ഉണ്ട്. ചേച്ചി, എന്തുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് കടന്നു വന്നത്?
2: കുട്ടിക്കാലം മുതൽ എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം വളർന്നപ്പോഴും എനിക്ക് കൃഷിയോട് വലിയ താല്പര്യം വന്ന് ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ച് താമസമായതിന് ശേഷം ഞാൻ എൻ്റെ ടെറസിലും തറയിലുമായിട്ട് ഒരുപാട് കൃഷികൾ ചെയ്തു തുടങ്ങി. 24 വർഷം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാലാവസ്ഥ കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ മഴമറ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷിഭവന്റെ സഹായത്തോടുകൂടി മഴമറയുടെ പണിയെല്ലാം പൂർത്തിയായി. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മഴമറ ഉണ്ടെങ്കിൽ. ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത് സലാഡ് വിളരി നട്ടിട്ടുണ്ട്. പയറുണ്ട്, ചീരയുണ്ട്, കത്തിരിയുണ്ട്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്.
1: തുറസായ ടെറസിൽ കൃഷി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അപ്പോൾ ഈ പോളി ഹൗസിലോട്ട് മാറിയപ്പോഴുള്ള അതിൽ നിന്നൊരു പ്രത്യേകത എന്താണ്? അതിൻ്റെ സാധാരണ ടെറസും പോളി ഹൗസും തമ്മിൽ നമുക്ക് എന്ത് വ്യത്യാസം തോന്നുന്നുണ്ട്?
2: സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് മഴയാണ് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും മഴയുണ്ട്. അപ്പോൾ ഈ പോളി ഹൗസ് കെട്ടിയപ്പോൾ നമുക്ക് മഴ നമ്മളെ കൃഷിയെ ബാധിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും നമുക്ക് അവിടെ നിന്ന് കൃഷിയെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നനവ് നമ്മളെ ടെറസിനെ ബാധിക്കില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ചെടിക്ക് വെള്ളം മാത്രം കൊടുത്താൽ മറ്റേ ഈ മഴയാകുമ്പോഴത്തേക്ക് ടെറസ് എപ്പോഴും നനവും പിന്നെ ചെറിയ ചോർച്ചയൊക്കെ വരാൻ തുടങ്ങി. 24 വർഷം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ടെറസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ പോളി ഹൗസ് ചെയ്യാൻ തീരുമാനിച്ചത്.
1: ഇപ്പോൾ ഈ പോളി ഹൗസിൽ തന്നെ വളരെ ചിട്ടയായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ തിരുനനയുണ്ട്. തിരുനന നമുക്ക് എന്തെങ്കിലും സ്കീം പ്രകാരം കിട്ടിയതാണോ? തിരുനനയിൽ ഇപ്പം എന്ത് കൃഷിയാണുള്ളത്?
2: തിരുനനയുടെ എനിക്ക് സ്കീം അനുസരിച്ച് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. അത് ഒരു 5 വർഷം മുമ്പാണ് എനിക്ക് കിട്ടിയത്. 2000 രൂപ അടച്ചപ്പോഴത്തേക്ക് 25 ഗ്രോ ബാഗും ബാക്കി സെറ്റും എല്ലാം കൂടെ അവരാണ് ഇവിടെ കൊണ്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡ് കുറേ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിലാവുമ്പോഴേ തറയിലൊന്നും നമുക്ക് വൃത്തികേടാവില്ല. എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിനും ബാധിക്കില്ല. നമുക്ക് നിവർന്നിന്ന് എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും.
1: ഇവിടുത്തെ കൃഷി കണ്ടാൽ തന്നെ നമുക്കറിയാം മുഴുവനും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. യാതൊരു കീടനാശിനി പ്രയോഗമോ മറ്റു രാസവളങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൃഷി രീതിയിലോട്ടൊന്ന് വരാം. നമ്മൾ ഈ മണ്ണൊരുക്കൽ മുതൽ എങ്ങനെയാണ് ഇതിൻ്റെ മണ്ണൊരുക്കൽ, അതിൻ്റെ വിത്തിടിയിൽ, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
2: 15 ദിവസം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ചാണകപ്പൊടി, അതുപോലെ കോഴിവളം, ആറ്റിൻ കഷ്ടം, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചിട്ടാണ്. അതുപോലെ ചപ്പ് ചവർ എല്ലാം കൂടെ ഉള്ള ഇത് കമ്പോസ്റ്റ് ആക്കി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ചിട്ടാണ് ഞാൻ തൈ നട്ട് കൊടുക്കുന്നത്. ശീമക്കൊന്ന ഇലയും ചാണകവും കൂടെ പുളിപ്പിച്ച് ആ സ്ലറിയാണ് ഞാൻ ഡൈലൂട്ട് ചെയ്ത് കൂടുതലായിട്ട് കൃഷിയൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. വാഴ മുതൽ സകല കൃഷിക്കും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. വേറെ രാസവളങ്ങളൊന്നും വേണ്ട. ഇതുപോലെ 10 ദിവസം 15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കടല പിണ്ണാക്ക് ഇതൊക്കെ പുളിപ്പിച്ചൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ കീടനാശിനി ആയിട്ട് ഞാൻ വേപ്പെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഫിഷ് അമിനോസിറ്റി ഇതെല്ലാം കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: ജൈവവളം മാത്രമുള്ളത് കൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ടോ?
2: എനിക്ക് എല്ലാത്തിലും നല്ല വിളവ് കിട്ടുന്നുണ്ട്. കൃഷി എനിക്ക് ഇതുവരെ നഷ്ടമായിട്ടില്ല. നമുക്ക് കൃഷിയിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൃഷി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
1: 1000ൽ അധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പോളി ഹൗസാണ് ഇവിടെ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ തുകയും നമ്മൾ തന്നെ ചിലവാക്കിയതാണോ അതോ കൃഷിഭവന്റെ സഹായം എന്തെങ്കിലും ഇതിനായിട്ട് ലഭിച്ചിട്ടുണ്ടോ?
2: ഇത് കൃഷിഭവന്റെ സഹായത്തോടെ ഞാൻ പോളി ഹൗസ് നിർമ്മിച്ചത്. അപ്പം ഇത് പകുതി സബ്സിഡി ആയിട്ട് കൃഷിഭവൻ മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ്. ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണി പൂർത്തിയാകുകയും ചെയ്ത് സബ്സിഡിയും നമുക്ക് കിട്ടി.
1: വർഷത്തിൽ 365 ദിവസവും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ പോളി ഹൗസ് ഉള്ളതുകൊണ്ട് കൃഷി ചെയ്യാം. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച നേട്ടം അല്ലേ?
2: അതാണ് എന്റെ ഉദ്ദേശം. എല്ലാ സീസണിലും കൃഷി ചെയ്യുക, അതിനു വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ പോളി ഹൗസ് ചെയ്തത്.
1: ഇനിയിപ്പോ നമ്മൾ ടെറസിൽ നിന്ന് താഴേക്ക് വന്നാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേനയുണ്ട്, ചേമ്പുണ്ട്, മരച്ചീനിയുണ്ട്, വിവിധതരം വാഴകളുണ്ട്. മുഴുവൻ പ്രദേശത്തും കൃഷിയാണ്. ആ വിശേഷങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ?
2: ഇഞ്ചിയുണ്ട്.

0: മഞ്ഞളുണ്ട്, ചേനയുണ്ട്, പപ്പായ കൃഷിയുണ്ട്, ഏത്തവാഴയുണ്ട്, വിവിധതരം വാഴകളുണ്ട്, പിന്നെ ചേമ്പുണ്ട്, മരച്ചീനി, എല്ലാം നമ്മൾ മണ്ണിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ടെറസിൽ ഞാൻ പച്ചക്കറി മാത്രമേ ചെയ്യുന്നുണ്ടുള്ളൂ, ബാക്കിയെല്ലാം തറയിലാണ് ചെയ്യുന്നത്.
1: കാലി വളർത്തലിനോടൊപ്പം ഉണ്ടോ?
0: എനിക്ക് പശു ഉണ്ടായിരുന്നു,
1: കോഴിയുണ്ടോ?
0: കോഴി ഇപ്പം 25 കോഴി വരെ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയുണ്ട്, അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊടുക്കാനും കാണും.
1: ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമ്മൾ എങ്ങനെയാണ് വിൽക്കുന്നത്?
0: എൻ്റെ ആവശ്യത്തിന് പോയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാൻ പുറത്ത് കൂടുതലും വിൽക്കുന്നത്. നമുക്ക് കൃഷിയുടെ ഇതിൽ വിപണികളുണ്ട്, കർഷകരെ ഒരു കൂട്ടായ്മകളുണ്ട്. അപ്പോൾ ഇപ്പം ഹരിതശ്രീയും കൃഷിഭൂമി എന്ന് പറയുന്ന വിപണിയുണ്ട്. അവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചതോറും ശനിയും ഞായറും പോയി സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. വാഴക്കുലയായാലും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പച്ചക്കറി വിൽക്കുന്നതിന് ഒരു തടസ്സവും നമുക്കില്ല. പാളയത്തുള്ള കൃഷിഭൂമിയുടെ ഇതിലും ശ്രീകാര്യത്തുള്ള ഹരിതശ്രീയുടെ ഇതിലും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് പച്ചക്കറി വിപണനം നടത്തുന്നത്.
1: പ്രത്യേകിച്ച് ജൈവ പച്ചക്കറിയാണ്, ഇതിന് നല്ല വില കിട്ടുന്നുണ്ടോ? വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
0: ഇല്ല, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നല്ലപോലെ നമുക്ക് വിലയും കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും അരമണിക്കൂറുണ്ടിനും നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വാങ്ങാൻ വരുന്നവരുടെ നല്ല സഹകരണമാണ് നമുക്കുണ്ടാകുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ പച്ചക്കറികൾ കൊണ്ടുചെന്നാലും നല്ലതുപോലെ ചിലവാകുന്നുണ്ട്. നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്.
1: അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങളോട് ഒന്ന് പറയാമോ?
0: എൻ്റെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു, പുള്ളി റിട്ടയർഡ് ആയി. ഇപ്പം എൻ്റെ കൂടെ എല്ലാ സമയവും എൻ്റെ സഹായത്തിന് എൻ്റെ കൂടെ ഉണ്ട്. പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ കൃഷികളെല്ലാം ചെയ്യുന്നത്, വിപണനം നടത്തുന്നതും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതും. എല്ലാ സാധനത്തിനും പൂർണ്ണ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, കൊച്ചുമക്കൾ 3 പേരുണ്ട്. അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ജോലി സഹായിക്കാൻ. അവർക്ക് നല്ല താല്പര്യമുണ്ട്. അവർ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളിലൊക്കെ ചെറുതായിട്ടൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ മണ്ണ് നിറയ്ക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നൊക്കെ സഹായിച്ചു തരും. 3 ആൺകുട്ടികളാണ്, അവർ 3 പേരും കൃഷി നല്ല ഇഷ്ടപ്പെടുന്നവരാണ്.
1: കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ട്രെയിനിങ്ങുകൾ, ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാറുണ്ടോ?
0: ശ്രീകാര്യം കൃഷിഭവന്റെ നല്ല സപ്പോർട്ടുണ്ട്. കൃഷി സ്ഥലത്ത് കൂടെ കൂടെ വരാറുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ നടീൽ വസ്തുക്കളെല്ലാം കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. വളമായിട്ടും നടീൽ സാധനങ്ങളായി തൈകളായിട്ടും എല്ലാം, കുരുമുളക് തൈ, എല്ലാ തൈ, എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്യുന്ന വാഴക്കന്ന് മുതൽ ഈ എൻ്റെ പുരയിടത്തിലുള്ള എല്ലാ സകല സാധനങ്ങളും കൃഷിഭവൻ മുഖാന്തരം കിട്ടിയിട്ടുള്ളതാണ്. നല്ല വിളവ് കിട്ടുന്ന നടീൽ വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത്. ഗുണമേന്മയുള്ള തൈകൾക്കാണ് എല്ലാം തരുന്നത്.
1: ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തും മുഴുവനും കൃഷിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടുജോലികൾ കഴിഞ്ഞാൽ സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ കൃഷിയിൽ നമുക്ക് സമൃദ്ധമായ വിളവ് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. ഇത്രയും രാവിലെ മുതൽ നമ്മൾ ഈ കൃഷിയുടെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിന് സന്തോഷവും ആരോഗ്യവും ഒക്കെ അധികമായിട്ട് കിട്ടും. അപ്പോൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് എപ്പോഴും കൃഷിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും നമ്മളത് ബാധിക്കുന്നില്ല. അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കൃഷി ചെയ്യണോണ്ട് നമ്മളത് ശ്രദ്ധിക്കുപോലുമില്ല. പിന്നെ വല്ലപ്പോഴും പനിയോ എന്തെങ്കിലുമൊക്കെ വരും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ശുദ്ധമായ ഭക്ഷണം കഴിക്കാം, ഒപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനവും കൃഷിയിലൂടെ കണ്ടെത്താം. മറ്റൊരു തൊഴിലിനും പോകാതെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ?
0: നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഈ പറയുമ്പോൾ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾക്കുള്ള എല്ലാം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്റെ കയ്യിൽ എപ്പോഴും വരുമാനമുണ്ട്. നമുക്ക് കുടുംബത്തിൽ എന്താ ആവശ്യം വന്നാലും നമുക്ക് അതിനെ ചിലവാക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ എപ്പോഴും കാണും. ഇതിൽ നിന്നുള്ള നമുക്ക് വരുമാനം കൊണ്ട് മനസ്സിനും ശരീരത്തിനും മൊത്തം നമുക്ക് സന്തോഷമാണ്. എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക, കൃഷിയിൽ വരിക. കൃഷി നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മളെ കുടുംബത്തിനും സന്തോഷമാണ് തരുന്നത്. അതുപോലെ മക്കളുടെ ആരോഗ്യം, കൊച്ചുകുട്ടികളുടെ ആരോഗ്യം, നമ്മളെ കുടുംബത്തിൽ നല്ല ശുദ്ധമായ പച്ചക്കറി ആയിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.
1: ഈ ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എല്ലാ ശ്രോതാക്കളും കേട്ടല്ലോ. വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും വീടിന്റെ ചുറ്റിനുമുള്ള സ്ഥലത്ത് നമുക്കൊരു 10 ഗ്രോ ബാഗ് എങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ കിട്ടുമെന്നതിന് എല്ലാവരും കൃഷി രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് പറയാനുള്ളത്. ചേച്ചിയുടെ ഇത്രയും കൃഷി വിശേഷങ്ങൾ ഞാറ്റുവേല ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നമസ്കാരം.
2: മഴമറയിൽ ഒരുക്കിയ കൃഷികളുമായി മുന്നോട്ടു പോകുകയാണ് കേരളാദിത്യപുരം വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിലെ ശ്രീമതി ബിന്ദു. കൃഷിക്കു വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ധനസഹായങ്ങളും നൽകുന്ന കൃഷിവകുപ്പും മികച്ച മാർഗനിർദ്ദേശങ്ങളുമായി സദാ കൃഷിയിടത്തിലുള്ള കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ഒപ്പമുള്ളപ്പോൾ ധൈര്യമായി ചുവടുവച്ചാൽ വിജയത്തിലെത്താൻ

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ് 30:12.
3: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു പിയാനോ.
4: നോക്കൂ സുഹൃത്തേ, ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺനുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ? നീ ഒന്ന് ചെവിയോർത്തേ, കേൾക്കുന്നില്ലേ ഒരു സംഗീതം? എണ്ണിയാ തീരാത്തത്രയും വാദ്യോപകരണങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ കടൽ കണ്ടക്ട് ചെയ്യുന്ന സിംഫണി സംഗീതം എനിക്കതിൽ നിന്നും വേറിട്ട് കേൾക്കാം. എന്റെ പിയാനോയുടെ ശബ്ദം

പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മൊണ്ടീറോ മഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. ശബ്ദസാന്നിധ്യം തിലകൻ, ആർ സി ഗോപാൽ, ജോൺ ടി വേഖൻ, സുനിൽ ഞാറക്കൽ, ഡോക്ടർ സി ജെ ജോൺ, ടി പി രാധാമണി, മീര കൃഷ്ണൻ, എയ്ഞ്ചൽ, ലേഖാഭാസി. നാടകരചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: പിയാനോ.
1: കാർലോസ് ചേട്ടോ, കാർലോസ് ചേട്ടാ, ഏയ് അവിടെ ഒന്ന് നിക്കണ്ടേ കാർലോസ് ചേട്ടാ.
2: ഓ ജീസസ്, ഇവനെന്താ ഇവിടെ കാര്യം ഈ ബോട്ടിൽ?
1: ചേട്ടൻ എന്താ ചെവി കേട്ടൂടെ?
2: സ്റ്റീഫൻ താനന്തരം ഇവിടെ?
1: ഓ എനിക്കെന്താ ഇവിടെ ഒന്നും വരാൻ പാടില്ലേ?
2: അതല്ല, പണം പലിശയ്ക്ക് കൊടുക്കുന്നതിന് ഇവിടെ ഈ തുറമുഖത്ത് എന്താ കാര്യമൊന്നും?
1: ഓ അപ്പൊ കാർലോസ് ചേട്ടൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ?
2: ഇല്ല.
1: എന്റെ ചേട്ടാ ഈ കടപ്പുറത്തെ ദാരിദ്ര്യം പിടിച്ചവന്മാർക്ക് കടം കൊടുത്തു കൊടുത്ത് ഞാൻ മുടിഞ്ഞു. തിരിച്ചിങ്ങോട്ട് മുതലുമില്ല, പലിശയുമില്ല. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നപ്പോ ഞാൻ അക്കരെ പേർഷ്യയിൽ നിന്ന് പണം ഇറക്കാൻ ഏർപ്പാടാക്കി. ഇപ്പൊ എന്താ പേർഷ്യയിൽ നിന്ന് വന്ന ആ കപ്പലില്ലേ, അതിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പണം. ഈ കടപ്പുറത്തെ തെണ്ടികൾക്ക് പലിശക്ക് കൊടുക്കാനുള്ള പണം അല്ല പിന്നെ.
2: അതേതായാലും നന്നായി കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റീഫനും അക്കരെ പേർഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉള്ളത് കൊണ്ട് ഈ കടപ്പുറത്തെ അഗതികൾക്ക് രക്ഷയായി.

0: സ്റ്റീഫന് വേണ്ടത് പരിഹാസമല്ല കേട്ടാ, പലിശയാണ് പലിശ.
1: ഓഹോ, തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ പലിശ കൃത്യമായി തരുന്നുണ്ടല്ലോ ഇല്ലേ? ഇല്ലാന്നൊന്ന് പറഞ്ഞു നോക്കിയേ.
0: അതിന് ഞാനിപ്പം കാർലോസ് ചേട്ടനോട് പലിശ ചോദിച്ചോ? ഇല്ലല്ലോ, കാർലോസ് ചേട്ടൻ ആള് ഡീസന്റ് അല്ലയോ.
1: മനസ്സിലായില്ല.
0: ഇനി ഞാനിപ്പം കാർലോസ് ചേട്ടന്റെ പാരമ്പര്യവും ഇതാ ഈ ഞരമ്പിലോടുന്ന ചോരയുടെ നെറിയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണമായിരിക്കും.
1: അതേടാ, നെറിയുള്ള ചോര തന്നെയാ ഈ ഞരമ്പിലോട് ഓടുന്നത്. വിശ്വസിക്കണം അതിനെ. മനുഷ്യനിൽ വിശ്വാസമുള്ളതുകൊണ്ടാ ഞങ്ങളവരെ വിദേശികളായിട്ടും സ്വീകരിച്ചത്. ഉടുക്ക എല്ലാം വിട്ടെറിഞ്ഞ് അവരൊക്കെ കടൽ കടന്നു പോയിട്ടും ഞങ്ങളിങ്ങനെ സങ്കരവർഗം എന്ന പരിഹാസവും ഏറ്റുവാങ്ങി ഇവിടെ തുടരുന്നതും ഈ നാടിനോട് കൂറുള്ളതുകൊണ്ടാണ്. വി വെർ ലോയൽ, വി ആർ ലോയൽ, ആൻഡ് വി വിൽ ബി ലോയൽ. മനസ്സിലായോടാ?
0: ഇതാ കാർലോസ് ചേട്ടൻ്റെ ഒരു കുഴപ്പം. എന്തു പറഞ്ഞാലും കയറി അങ്ങോട്ട് ചൂടാകും. അപ്പോഴേക്കും തുടങ്ങും പഴം കഥകൾ. സായിപ്പിന്മാർ വന്ന കഥ, അവരെ സ്നേഹിച്ച കഥ, അവർ പോയ കഥ, നിങ്ങളിവിടെ നിന്ന കഥ. ഇങ്ങനെ കയറും മുടക്കാൻ മാത്രം ഞാനിപ്പോൾ മുതലോ പലിശ വല്ലതും ചോദിച്ചോ?
1: പിന്നെ നീ എന്തിനാ എന്നെ പുറയെന്ന് വിളിച്ചു?
0: ചേടാ, ഈ പലിശക്കാരുടെ ഒരു ഗതികേട് നോക്കണേ. പണം കൊടുത്തു പോയാ തീർന്നു, പിന്നെ മുമ്പിൽ നിന്നും വിളിക്കാൻ മേല, പുറയിൽ നിന്നും വിളിക്കാൻ മേല. ഒന്ന് കുശലം ചോദിക്കാനും പറ്റൂലേ?
1: നിനക്ക് എന്ത് കുശലമാണ് ചോദിക്കാനുള്ളത്?
0: ഓ, അപ്പോഴേക്കും മുഖം മാറിയത് കണ്ടില്ലേ? എന്താ ഒരു ഗൗരവം! ഇനി ഞാൻ സത്യം പറയാലോ ചേട്ടാ, അഞ്ചാറ് മാസമായി പലിശ തരാതെ മുങ്ങി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ നിങ്ങളുടെ ഈ പോർട്ടിൽ. എന്താ അവൻ്റെ പേര്? ചീങ്കണ്ണി ജോൺസൺ. ഹാ, ആ കള്ള തിരുമാലിയെ കയ്യോടെ പൊക്കാനാ ഞാൻ വന്നത്. അവനെ കാണാതെ ഇങ്ങനെ നിൽക്കുമ്പം കാർലോസ് ചേട്ടനതാ നടന്നു പോകുന്നു. എന്നാ പിന്നെ നാല് ലോഹ്യം പറയാലോ എന്ന് കരുതി പുറകേന്ന് വിളിച്ചു. അതായിപ്പോ കുഴപ്പമായി. അല്ല ചേട്ടാ, ഈയിടെയായി ലോനപ്പൻ ചേട്ടൻ്റെ അവിടെ ഒന്നും കാണാറില്ലല്ലോ. എന്താ ചേട്ടൻ ഡ്രിങ്ക്സ് അടി നിർത്തിയോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ആ, നിർത്തിന്ന് പറയാം. ലോനപ്പൻ്റെ അവിടെ വന്ന് കുടിക്കാനുള്ള മുതലൊന്നും ഇപ്പൊ കയ്യിലില്ല. ഈ പോർട്ടിലെ കുമ്പസം പണി നിന്ന് കിട്ടുന്നതൊക്കെ കണ്ട കള്ളപ്പലിശക്കാർക്ക് മാസാമാസം കൊടുക്കാനേ തയ്യുന്നുള്ളൂ.
0: അത് ചേട്ടൻ നമുക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ദേ നോക്കിയേ ചേട്ടാ, അബ്രഹാമിന്റെ ബാറ്. നമുക്ക് സ്വൽപ്പം ഡ്രിങ്ക് അടിച്ചാലോ? വേണ്ട, പേടിക്കണ്ട, ഇന്നത്തെ ചെലവ് എൻ്റെ വക. ഏതായാലും കാർലോസ് ചേട്ടൻ്റെ വക കുറച്ച് തെറി കേട്ട ദിവസമല്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിന്.
1: ഞാനില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. കൂടി നിർത്തി. റോസയ്ക്കും നാൻസിക്കും ഞാൻ വാക്ക് കൊടുത്ത. വാക്ക് തെറ്റിച്ചാ നിനക്കറിയാലോ റോസയുടെ സ്വഭാവം. നീ പോയി കുടിച്ചോ. ഗോ ഗോ ആൻഡ് എൻജോയ്.
0: അങ്ങനെ ഒരാൾ കൂടി വിശുദ്ധനായി.
1: ആരാ?
0: സെയിന്റ് കാർലോസ് പെരേര.
1: ആ പിന്നെ അബ്രഹാമിനോട് ഞാൻ ചോദിച്ചാട്ട് പറഞ്ഞു കേട്ടോ.
0: ഓ, അങ്ങനെ ആയിക്കോട്ടെ.
1: ആ ആ ആ, അവിടെ നിന്നേ സ്റ്റീഫൻ.
0: ആ,
1: വാട്സ് ടൈം നൗ? വാട്ട് ഈസ് ടൈം നൗ?
0: 6:30 നൗ.
1: ഓ ജീസസ്, ഇറ്റ്സ് ടു ലേറ്റ്. ഷൂ, റോസ ഇന്ന് തന്നെ വെച്ചേക്കില്ല.
2: ഗുഡ് ഈവനിംഗ് പപ്പ.
1: ഗുഡ് ഈവനിംഗ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ്?
2: എന്താ പപ്പ?
1: വീട്ടിനകത്ത് ആരാ പിയാനോ വായിക്കുന്നത്? ഈസ് ഇറ്റ് റോസ, യുവർ മമ്മി?
2: നോ പപ്പ.
1: പിന്നാരാ? എന്റെ അനുവാദം ഇല്ലാതെ പിയാനോ തൊട്ട് കളിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ?
2: ഓ മൈ ഗോഡ്, കൂൾ ഡൗൺ പപ്പ. മമ്മി കേൾക്കും.
1: കേട്ടാൽ എന്താ?
2: പതുക്കേ, മമ്മിയുടെ കൂടെ മറ്റു ചില ഗസ്റ്റുകൾ കൂടി ഉണ്ട്. പ്ലീസ് പപ്പ.
1: എല്ലാവർക്കും കൂടെ അങ്ങനെ കൈവച്ച് കളിക്കാനുള്ള കളിപ്പാട്ട് ഒന്നും അല്ലത്.
2: പ്രശ്നം ഉണ്ടാക്കല്ലേ പപ്പ.
1: ഇന്ന് ഏതായാലും പ്രശ്നം ഉണ്ടാക്കിട്ട് തന്നെ കാര്യം. എന്താ ഇത് റോസ?
2: കീപ് ക്വയറ്റ്.
3: ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് ഷെർലി. കൺഗ്രാറ്റ്സ്.
4: താങ്ക് യു മാം.
3: ഹാ, ലുക്ക് മാർഗരറ്റ്, മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ കാർലോസ്.
4: ഐ ആം മാർഗരറ്റ്. ഇത് ഇതെന്റെ മകൾ ഷെർലി.
3: കാർലോസിന് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാനൊന്ന് പറഞ്ഞില്ലേ ചാർലി എങ്ങളുടെ നെയ്ബറായി എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടെന്ന്? അത് ഇവളാണ്. പിന്നെ കാർലോസ് കേട്ടില്ലേ ഷെർലിയുടെ പിയാനോ പെർഫോമൻസ് എങ്ങനെയുണ്ട്?
1: ടു ബി ഫ്രാങ്ക്, നോട്ട് അപ് ടു ദ മാർക്ക്.
5: ഓ,
1: അത്ര പോരാ, ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്.
3: കാർലോസിന്റെ വായിന്ന് കോംപ്ലിമെന്റ് വേണമെങ്കിൽ ഒത്തിരി പാടാ. ഡോണ്ട് ബി അപ്സെറ്റ് ഷെർലി, എനിക്ക് ഇഷ്ടമായി നിന്റെ പെർഫോമൻസ്. ഹേയ്, ഡോണ്ട് വറി ഗേൾ.
5: ഇങ്ങനത്തെ പഴഞ്ചൻ സാധനത്തിൽ

0: എന്ന് മഹത്തായ സംഗീതമുണ്ടാക്കാനുള്ള സൂത്രപ്പണിയെന്നും എനിക്കറിയില്ല.
1: പഴക്കമുണ്ട്, ശരി തന്നെ. പക്ഷെ മഹത്തായ സംഗീതം കുറെ ഏറെ കണ്ട സാധനം തന്നെ ഇത്.
0: ഓ പിന്നെ അങ്കിള് നോക്കിയ ഇതിന്റെ പെടലുകൾ, അമർത്തി ഒന്ന് ചവിട്ടിയ പൊടിഞ്ഞു താഴെ പോകും. ഈ ഐവറി കോട്ടിങ്സ് ഒക്കെ ഇളകി പോന്നിരിക്കുന്നു.
1: ഇത്ര കഷ്ടപ്പെട്ട് ഈ പഴയ സാധനം എടുത്ത് പെരുമാറിയെന്തിനാ?
2: ലുക്സ്, റോസ എന്റെ പഴയ ഫ്രണ്ടാണ്. അവള് ഫോണിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം വന്നു. പക്ഷേ ഇത്രയും പഴക്കമുണ്ടെന്ന് കരുതിയില്ല. വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നറിയാൻ ഷേർലി അവൾക്ക് അറിയാവുന്ന ഒരു കോമ്പോസിഷൻ വായിച്ചു, അത്രയല്ലേ ഉള്ളൂ.
1: അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. റോസാ, വാട്ട് ഈസ് ദിസ്?
3: അവർ ഞാൻ വിളിച്ചിട്ട് വന്നതാ ഈ പിയാനോ കാണാൻ. അവർക്കത് ബോധിച്ചിട്ടുണ്ടെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും.
1: റോസാ, ഹൗ ഡെയർ യു? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ?
0: ഈ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കം വേണമെന്നില്ല. ഇത്രയും പഴക്കമുള്ളൊരു സാധനമല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്താ, അങ്ങനെയല്ലേ മമ്മി?
2: അത് ശരിയാ. കാശം തന്ന് ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ടുപോയി പിന്നെ അതിന്റെ മേൽ അറ്റകുറ്റപ്പണി നടത്താനൊന്നും ഞങ്ങൾക്കാവില്ല. സോ സോറി റോസ.
0: ഇത്രയും ദൂരം താണ്ടി ഇത്രയും സമയം മെനക്കെടുത്തി കാണേണ്ട മഹത്വമൊന്നും ഇതിനില്ല. ഞാൻ മമ്മിയോട് അപ്പോഴേ പറഞ്ഞതാ.
1: ഈ കൊച്ചി ഇപ്പോഴും മഹത്വത്തെ കുറിച്ചാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. സി, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ നിന്ന് തനിയെ മഹത്തായ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. അത് ഗ്രേറ്റ് ആകുന്നത്, ഐ മീൻ അതിലെ സംഗീതം ഗ്രേറ്റ് ആകുന്നത്, ഗ്രേറ്റ് ആയ ഒരു മ്യൂസിഷ്യൻ വന്നതിനെ സ്പർശിക്കുമ്പോഴാണ്, വിരലോടിക്കുമ്പോഴാണ്.
3: ലുക്ക് കാർലോസ്, നിങ്ങൾ ഇങ്ങനെ തിയറിയും ഫിലോസഫിയും പറയുന്നതിന് പകരം അതിലൊരു സൊനാറ്റ വായിച്ച് കേൾപ്പിക്കൂ.
1: നോ.
3: അകത്തേക്ക് പോകാൻ വരട്ടെ കാർലോസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പീസ്, ഐ മീൻ ബിഥോവന്റെ മൂൺലൈറ്റ് സൊനാറ്റ പോലെ സിമ്പിളായ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്യൂ.
1: അത് വേണ്ട. നോ, അത് ശരിയാവില്ല.
3: അതെന്താ ശരിയാവാത്തത്?
1: ശരിയാവില്ല, അത്ര തന്നെ.
4: നിങ്ങൾ വഴക്ക് നിർത്ത്, അവര് പോയി. They already left.
3: What are you doing, Carlos?
1: അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. റോസ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? Are you mad?
3: ഭ്രാന്ത് എനിക്കല്ല, കാർലോസിനാണ്.
1: ഞാൻ എന്ത് ഭ്രാന്ത് കാണിച്ചു?
3: അവർ ആരാന്നറിയോ കാർലോസിന്?
1: ആരായാലും എനിക്കെന്താ? നീയും കേട്ടതല്ലേ അവളുടെ അഹങ്കാരം പറച്ചില്. മൂന്നോ നാലോ തലമുറകള്, അതും പ്രശസ്തരായ മ്യൂസീഷ്യൻസ് പ്ലേ ചെയ്ത പിയാനോയെ കുറിച്ചാ അവൾ വേണ്ടാതിനം പറഞ്ഞു. എനിക്ക് എന്റെ ഫോർ ഫാദേഴ്സിനെ മൊത്തം ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നിയത്. ഐ കുഡ് നോട്ട് കൺട്രോൾ മൈസെൽഫ്.
3: കാർലോസ്, ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നു എങ്കിൽ രണ്ടേ രണ്ട് മിനിറ്റ് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ പീസ് ആ പിയാനോയിൽ വായിച്ചിരുന്നെങ്കിൽ അവരുടെ നാവിറങ്ങി പോവില്ലായിരുന്നു.
1: ഞാനത് വായിക്കാൻ പോണില്ല എന്ന് നിനക്കറിയാവല്ലോ.
3: ലുക്ക് കാർലോസ്, പ്രതാപവും പറഞ്ഞിരുന്നാ മതിയോ? ഇവിടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നാ കാർലോസ് വിചാരിക്കുന്നത്?
1: അതുകൊണ്ടായിരിക്കും പിയാനോ വിറ്റിയുള്ളയാണെന്ന് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചത്.
3: അതെ, ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും കാർലോസ് അറിയുന്നുണ്ടോ? അടുത്ത മാസം നാൻസിയുടെ മാരേജ് ആണ്, അറിയോ? അത് പൊന്നോമനെ മോളുടെ കെട്ട് നടത്താൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ?
1: ഈ പഴയ പിയാനോ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കല്യാണം നടത്താമെന്നാണോ നീ കരുതുന്നത്?
3: കറുത്ത് തടിച്ച തിമിംഗലം പോലുള്ള ഈ പാട്ടുപെട്ടി വെറുതെ ഇരുന്ന് സ്ഥലം മെനക്കെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതിവിടെ നിങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ ഈ മുറി ഫ്രീ ആയി, നാൻസിക്കും ചെക്കനും ബെഡ്റൂമായി.
1: ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഓർമ്മ വെച്ച നാള് മുതൽ അതിവിടെ കിടക്കുകയാണ്. അതിവിടെ തന്നെ ഉണ്ടാവും എന്റെ മരണം വരെയെങ്കിലും.
3: Don't be silly, Carlos. Be practical.
1: I won't agree with you. ഈ പിയാനോ എനിക്ക് എന്തായിരുന്നെന്ന് ആർക്കും അറിയില്ല.
3: ഞാനൊന്ന് ചോദിച്ചോട്ടെ കാർലോസ്, ഒരിക്കൽ നിങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന ഈ പിയാനോ നിങ്ങളൊന്ന് തൊട്ടിട്ട് പോലും വർഷങ്ങൾ ഇത്രയായി.
1: അതും നിനക്കറിയാവുന്നല്ലേ?
3: Yes, അതും എനിക്കറിയാം. എല്ലാം എല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ തറപ്പിച്ചു പറയുന്നത്. ലുക്ക് കാർലോസ്, നിങ്ങൾ പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ്. പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്നവന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാവില്ല. അതുകൊണ്ട് ഒക്കെയും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, പ്രശസ്തരായ സംഗീതജ്ഞർ ഉപയോഗിച്ച ഒരു പിയാനോ വിൽപ്പനയ്ക്കുണ്ട് എന്ന് കാണിച്ച് ഞാൻ ഒരു പരസ്യം പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. താല്പര്യമുള്ളവർ നാളെ മുതൽ എത്തി തുടങ്ങും. പിയാനോയിൽ ചില കോമ്പസിഷൻസ് നിങ്ങൾ വായിച്ചു കൊടുക്കുകയും വേണം.
1: എനിക്കതിനാവില്ല. നീ അത് വിൽക്കുകയോ തൊലയ്ക്കുകയോ എന്ന് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞാനതിൽ പ്ലേ ചെയ്യില്ല. ഇല്ല, എനിക്കതിനാവില്ല.

0: റോസ പറയുന്നതിലും കാര്യമുണ്ട്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച്
1: നീ എന്താടാ പ്രാഞ്ചി വകതിരിവില്ലാത്തവനെ പോലെ സംസാരിക്കുന്നു?
0: വകതിരിവില്ലാത്തതേ ഫ്രാൻസിസിനല്ല, നിനക്ക. ഇവിടെ ഇങ്ങോട്ട് നോക്കാനല്ലേടാ പറഞ്ഞത്. അടുത്ത മാസം കല്യാണം നടക്കേണ്ട വീടല്ലേ അത്? അല്ലേൽ തന്നെ സ്ഥലമില്ല. അപ്പോഴാ അതിനകത്ത് മല പോലൊരു പിയാനോ കൊണ്ടു വച്ചിരിക്കുന്നു.
1: ഇത്രയും കാലം അങ്ങനെയല്ലേ കഴിഞ്ഞിരുന്നത്?
0: അതുപോലാണോടാ ഇനിയുള്ള കാലം? ഞാനൊന്ന് ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്, നീ അതിലിപ്പോ വായിക്കാറില്ലല്ലോ. ഇല്ല, അപ്പോ എന്ത് ചെയ്യണം? വിൽക്കണം. വിറ്റാ രണ്ടുണ്ട് കാര്യം. വീട്ടിനകത്ത് സ്ഥലവും കിട്ടും, കല്യാണ ചെലവിന് കാശും കിട്ടും. ഇക്കാര്യത്തിൽ ഞാൻ റോസയുടെ ഭാഗത്താ. ആ
1: അത് ശരി, നീ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷവും ഇല്ല, നിനക്കറിയില്ല. എടാ
0: കാർലോസേ, ഇങ്ങോട്ട് നോക്കണം. എടാ ഇങ്ങോട്ട് നോക്കാൻ, നീ ഇങ്ങനെ ഈ തുറമുഖത്തിൽ ഗുമസ്തനായി കഴിയേണ്ട ആളാണ്. അല്ലല്ലോ, ഇടയ്ക്കൊക്കെ ആ പിയാനോയിൽ പെരുമാറിയാലേ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ നിന്റെ ആ പഴയ കാലം.
1: നിർത്ത്, പ്രാഞ്ചിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
0: ഈ ഉടക്ക് സ്വഭാവം കൊണ്ടാ നീ ഗതി പിടിക്കാത്തത്.
1: എനിക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു.
0: എന്നാ പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പം, എടാ പ്രാഞ്ചി, നീ ആ മുനമ്പിലൊന്ന് വരണം, ചില പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും പറഞ്ഞ് എന്നോട് സംഘരിക്കാൻ വരരുത്. പറഞ്ഞേക്കാം. ആ
1: പ്രശ്നങ്ങൾ വരുമ്പോ പിന്നെ ഞാൻ വേറെ ഏത് ചെകുത്താനാടാ കൂട്ടു വിളിക്കുന്നത്? എന്റെ പ്രാഞ്ചി അല്ലാതെ.
0: നിന്റെ ഈ ചിരിയും കളിയൊന്നും ഈ പ്രാഞ്ചിയോട് വേണ്ട. കാർലോസേ,
1: പറയടാ.
0: നാട്ടുകാരുടെ മുന്നിൽ വലിയ സുഹൃത്തുക്കളാ, എന്നാ നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കറിയോ? ഇല്ല. എന്തെങ്കിലും വാ തുറന്നു പറയോ? അതും ഇല്ല. ഇതാ കാർലോസേ, നീ ഇതുവരെ ആയിട്ടും അക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സാന്താക്രൂസ് ഐലൻഡിലെ ആ സംഗീത പരിപാടിയിലെ ശരിക്കും എന്തിടാ ഉണ്ടായത്?
1: ഞാൻ പറഞ്ഞല്ലോ നീ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ.
0: ഇപ്പൊ എത്ര വർഷങ്ങളായിട്ടുണ്ടാവും? 10 അതോ 12 എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ പരിപാടി കഴിഞ്ഞ് നീ ഇതാ ഇവിടെ കുടിച്ചു വന്ന് കരഞ്ഞ് നിലവിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതീ പിന്നെയാ നീ പിയാനോ തൊടാതായത്.
1: പഴങ്കഥകൾ പറയാനും കേൾപ്പിക്കാനും അല്ല പ്രാഞ്ചിയെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഞാനിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാം.
0: എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ നീ ഒറ്റയ്ക്ക് അങ്ങ് തീർത്തോ.
1: പെണങ്ങാതടാ,
0: ഞാൻ പോണു.
1: നീ അവിടെ നിന്നേ. എടാ ഞാൻ പറയാം പ്രാഞ്ചി, ഞാൻ പറയാം.
0: എന്നാ പറഞ്ഞു പണ്ടാരടങ്ങ്.
1: അന്ന് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ടിൽ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയണം, അത്രയല്ലേ ഉള്ളൂ.
2: അതെ,
1: പറയാം. അത് ഒരു ജയന്റ് ഓർക്കസ്ട്ര.

0: 60 100 ഇടയ്ക്ക് വാദ്യോപകരണങ്ങൾ. എനിക്ക് പെർഫോം ചെയ്യാൻ ഏറെ സ്കോപ്പുണ്ടായിരുന്ന ബിഥോവന്റെ ഒരു സിംഫണിയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. സാന്താക്രൂസ് ദ്വീപിൽ വീശിയടിക്കുന്ന കടൽക്കാറ്റുകൾ പോലും വീർപ്പടക്കി നിന്ന ഉച്ചസ്ഥായികളും നിശബ്ദതകളും ഞാൻ എൻ്റെ പിയാനോയിലുള്ള ബിഥോവൻ ബധിരതയുടെ ലോകത്ത് നിന്ന് സൃഷ്ടിച്ച താഴ്വരകളെ, പുൽമേടുകളെ വീണ്ടും വീണ്ടും കണ്ടെടുക്കുകയായിരുന്നു. സംഗീതത്തിൻ്റെ മഹാപ്രവാഹത്തിലൂടെ സ്വയം നഷ്ടപ്പെട്ട് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കെ പൊടുന്നനെ
1: അവൾ എൻ്റെ പിയാനോ
0: എന്നെ ചതിച്ചു.
1: കീബോർഡുകളിൽ നിന്ന് കൈവിരലുകൾ തെന്നി മാറുന്നത് പോലെ
0: കാൽപ്പടലുകളിൽ പ്രതീക്ഷിക്കാത്ത മർദ്ദവ്യത്യാസങ്ങൾ, സ്വരക്കമ്പിയുടെ വൈബ്രേഷൻസ് നിയന്ത്രിക്കുന്ന ഡാംബറിന്റെ നിയന്ത്രണം പാളിയതുപോലെ,
1: ഹർഷാരവങ്ങൾക്ക് പകരം പരിഹാസ സ്വരങ്ങൾ ഉയർന്നു കേട്ടപ്പോ എനിക്ക് ബോധ്യമായി അവൾ എൻ്റെ പിയാനോ എന്നെ ചതിച്ചിരിക്കുന്നു.
0: ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും മ്യൂസിഷ്യനോട് കാണിക്കരുതാത്ത ചതിയായിരുന്നു അത്.
2: നീ എന്തൊക്കെയാണടാ ഈ പറയുന്നത്?
0: എത്രയോ കാലമായുള്ള ഞങ്ങളുടെ ആത്മബന്ധം ആ കൺസെർട്ടിൽ ഒരു നിമിഷം വേരറ്റുപോയി. നിനക്കറിയോടാ പ്രാഞ്ചി,
1: എന്റെ പിയാനോ
0: അവൾ എനിക്ക് കാമുകിയെ പോലായിരുന്നു, കാമുകിയെ പോലെ. ഞാൻ ഒന്ന് തൊടുമ്പോ അടിമുടി പൂക്കുന്ന, സംഗീതം പൊഴിക്കുന്ന എന്റെ പെണ്ണ് റോസാ.

0: ഭാര്യ മാത്രമായിരുന്നു.
1: നീ ഈ പറയുന്ന ഒന്നും എന്റെ തലയിൽ കേറുന്നില്ല.
0: മ്യൂസിഷ്യനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും തമ്മിലൊരു കരാറുണ്ട്, നിഗൂഢവും നിശബ്ദവുമായ ഒരു കരാർ. ഒരു കൺസെർട്ടിന്റെ വിശുദ്ധ നിമിഷങ്ങളിൽ ലംഘിക്കാനുള്ള ഒന്നല്ല അത്.
1: ആ കരാർ ലംഘിച്ചത് നീയല്ലേ?
0: What do you mean?
1: അന്നും കുടിച്ചിട്ടല്ലടാ നീ പരിപാടിയിൽ പങ്കെടുത്തത്.
0: ലേശം മദ്യവെച്ചിരുന്നു, ഒരു കോൺഫിഡൻസിന് വേണ്ടി.
1: അപ്പറഞ്ഞത് നേരെ. അക്കാലങ്ങളിൽ ഒടുക്കത്തെ കുടി കാരണം നിനക്ക് നിന്നിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടത്, മദ്യം കിട്ടിയില്ലെങ്കിൽ വിരലുകൾ വിറയ്ക്കുന്ന അവസ്ഥ. വിറയ്ക്കുന്ന ആ കൈവിരലുകൾ കൊണ്ടാണ് നീ കുറ്റബോധത്തോടെ നിന്റെ പിയാനോ വായിച്ചത്. ആ കുറ്റബോധം മറക്കാൻ നീ വീണ്ടും മദ്യം തേടിപ്പോയി, നീ ഇപ്പം പറഞ്ഞ കോൺഫിഡൻസിന് വേണ്ടി.
0: പ്രാഞ്ചി, നിനക്കും എന്നെ തിരിച്ചറിയാനാകുന്നില്ലല്ലോ.
1: ഡാ കാർലോസേ, നീ ഒന്ന് മനസ്സിലാക്കണം, നിന്നെ തിരിച്ചറിയുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, അത് ഈ പ്രാഞ്ചിയാടാ. നീ ഇങ്ങോട്ട് നോക്കിയേ. എടാ ഇങ്ങോട്ട് നോക്കാൻ, സത്യം പറ, സ്വന്തം സംഗീതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോ പാവം പിടിച്ച ആ പിയാനോയെ കരുവാക്കി നീ നിന്റെ സംഗീത ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നില്ലേ?
0: നോ അല്ല
1: കാർലോസേ, ഇതൊരു തരത്തിലുള്ള ഒളിച്ചോട്ടമാ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നേൽ നീ അവസാനിപ്പിക്കേണ്ടിയിരുന്ന നിന്റെ മുടിഞ്ഞ കുടിയായിരുന്നു പിയാനോ വായനയല്ല.
0: നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ ഒരു വിശ്വാസവും ഞാൻ ഇനി പിയാനോ തൊട്ടില്ല.
1: എടാ അതൊക്കെ നിന്റെ ഇഷ്ടം. എടാ കാർലോസ്, നീ റോസ പറയുന്നത് അനുസരിക്കണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ തൊടുക പോലും ചെയ്യാത്ത ശവപ്പെട്ടി പോലുള്ള സാധനം നിനക്കെന്തിനാടാ?
0: അതെടാ, നീ പറഞ്ഞതുപോലെ അതൊരു ശവപ്പെട്ടിയാണ്. ഒട്ടേറെ കോമ്പോസിഷനുകളുടെ, സിംഫണികളുടെ, സൊനാറ്റകളുടെ, കൺസേർട്ടുകളുടെ ഓർമ്മകൾ അടക്കം ചെയ്ത ശവപ്പെട്ടി. ഓർമ്മകളുടെ ശവപ്പെട്ടി.

0: ഡോളി, കീപ് ക്വയറ്റ്. മമ്മി, സംബഡി ഈസ് കോളിംഗ്.
1: ആരാന്ന് നോക്കാൻ.
0: യെസ്,
2: ഹലോ, ഞാൻ ഫിലിപ്പ്. പത്രപരസ്യം കണ്ടു വന്നതാ. ഒരു പിയാനോ?
0: ഓ യെസ്, യെസ്, പ്ലീസ് കം ഇൻ.
3: ഞാനും അതെ, നിങ്ങളല്ലേ ആ ആഡ് കൊടുത്തത്?
0: അതെ, വരൂ.
2: ഈ പട്ടി കടിക്കില്ലല്ലോ.
0: ഇല്ല ഇല്ല,
2: ദാറ്റ്സ് ഫൈൻ.
0: ഡോളി, ഗോ ഇൻസൈഡ്. ഗോ ഗോ.
2: ഓ
0: ഇല്ല, പേടിക്കണ്ട, അവള് പ്രശ്നം ഉണ്ടാക്കില്ല.
2: ഇറ്റ്സ് ഓക്കേ,
0: പ്ലീസ് കം ഇൻ, കം ഇൻസൈഡ്. സീ മമ്മി, ഇവരൊക്കെ ആ പത്രപരസ്യം കണ്ടു വന്നവരാ, നമ്മുടെ പിയാനോയുടെ.
1: ഐ സീ, വെൽക്കം. മോളെ നാൻസി, പപ്പയോട് ഒന്ന് വരാൻ പറയൂ.
0: പറയാം മമ്മി.
1: ഇതാണ് ഞാൻ പരസ്യം ചെയ്ത ആ പിയാനോ. ബൈ ദ ബൈ, എന്താ പേര്?
3: ഞാൻ മേഴ്സി.
2: ഹലോ, ഞാൻ ഫിലിപ്പ്.
3: കണ്ടിട്ട് വളരെ പഴക്കം തോന്നുന്നുണ്ടല്ലോ.
1: നാൻസി, അതാരാന്ന് നോക്കിയേ.
2: അല്ല മാഡം, ഇത് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണോ?
1: അല്ലാതെ പിന്നെ. ആ, ഇത് കാർലോസ്, മൈ ഹസ്ബൻഡ്. ഫിലിപ്പ് എന്താ ചോദിച്ചേ? വർക്കിംഗ് കണ്ടീഷനിലല്ലേ എന്ന്. ദാ, ഇക്കഴിഞ്ഞ ദിവസം പോലും കാർലോസ് മൊസാർട്ടിന്റെ ഒരു പീസ് ഇതിൽ വായിച്ചതാ. അല്ലേ കാർലോസ്?
4: അതെ അതെ.
3: അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചേ.
4: ഇല്ല, അത് എനിക്ക് നല്ല സുഖമില്ല. ഐ നോട്ട് വെൽ.
3: എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരു കൈ നോക്കാം.
0: മമ്മി, ഒരാൾ കൂടി ന്യൂസ് പേപ്പർ ആഡ് കണ്ട് വന്നിട്ടുണ്ട്.
1: ആരാത്?
0: ഐ ഡോണ്ട് നോ, ഒരു ചുവന്ന തൊപ്പിക്കാരൻ, പിയാനോ കാണണമെന്ന്.
1: ആ, വരാൻ പറയൂ.
5: ഞാൻ ഡൊമിനിക്, വിക്ടോറിയ ഐലൻഡിൽ നിന്നാണ്. ഓ, ഇതാണല്ലേ ആ പിയാനോ.
1: എന്തു പറയുന്നു മാഡം, കാണാൻ പഴക്കമുണ്ടെങ്കിലും വായിക്കാൻ നല്ല സുഖം. ഐ മീൻ വെരി കംഫർട്ടബിൾ, അല്ലേ?
3: ആ, മാഡം ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാന്.
1: ഓഫ് കോഴ്സ്. കാർലോസ്, നിങ്ങൾ ഈ പിയാനോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കൂ, ഞാനിതാ ഇപ്പോൾ വരാം. ആ, പിന്നെ എന്താ മാഡം പറയാനുണ്ടെന്ന് പറഞ്ഞത്? സാധനം ബോധിച്ചു അല്ലേ.

0: മറ്റുള്ളവർ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ട് മാറി സംസാരിക്കുന്നത്. മറ്റൊന്നും കരുതരുത്. ഇത്രയും പഴക്കമുള്ളൊരു സാധനത്തിനെക്കുറിച്ച് പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു?
1: വാട്ട് യു മീൻ?
0: ഹോ, ഭയങ്കരം തന്നെ നിങ്ങളുടെ തൊലിക്കട്ടി. ഞാൻ പോകുന്നു, ഗുഡ് ബൈ.
1: പിന്നീട് വിവരം അറിയിക്കാമെന്ന്.
2: ഏ മിസ്റ്റർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ കീബോർഡിൽ ഇത്രയും ഫോഴ്സ് കൊടുക്കേണ്ട കാര്യം എന്താ?
3: ഓ, ആ പറഞ്ഞത് ശരിയാ. കുറച്ചുകൂടി ബലം പ്രയോഗിച്ചാൽ ഈ കട്ടകളൊക്കെ അടർന്ന് താഴെ വീഴും. ഇതിന് എത്ര പഴക്കമുണ്ടെന്നാ മാഡം പറഞ്ഞത്?
1: 3 തലമുറകൾ ഉപയോഗിച്ച പിയാനോയാ ഇത്. അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര, കേട്ടിട്ടില്ല ഇവരെ കുറിച്ച്?
3: ഇല്ല, ആരാണ് ഇവരൊക്കെ?
1: ഈ നിൽക്കുന്ന കാർലോസിന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും പേര് കേട്ട പിയാനിസ്റ്റുകൾ. കാർലോസും നല്ലൊരു പിയാനിസ്റ്റ് ആയിരുന്നു.
3: ഓ, ഐ സി. കാര്യങ്ങൾ തുറന്നു പറയുക എന്നാണ് എൻ്റെ ഒരു രീതി. എൻ്റെ സ്വഭാവം വെച്ച് മ്യൂസിക്കും ആർട്ടും ഒന്നും എൻ്റെ 7 അയലത്ത് വരില്ല. എന്നിട്ടും ഈ പിയാനോ വാങ്ങാൻ ഇത്രയിടം വരെ വന്നതെന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഈയിടെ ഒരു വീട് വെച്ചു, 10-15 മുറികൾ. മിക്കതും വേക്കൻ്റായി കിടക്കുന്നു. പഴയ ഏതെങ്കിലും ഉരുപ്പടി, ഐ മീൻ ഇതുപോലെ ഏതെങ്കിലും ഒരു സാധനം മുറിയിലിട്ടാൽ അത്രയും ആയല്ലോ. യു സീ മൈ പോയിന്റ്? അല്ലാതെ ഹു വാണ്ട്സ് ദിസ് മ്യൂസിക്?
1: ഈ പിയാനോ എങ്ങനെ, താങ്കൾക്ക് ഇഷ്ടമായോ?
3: ഇഷ്ടമായോ എന്നോ? എനിക്കിഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില പറയണ്ട. വേണ്ട, നിങ്ങൾ വില പറയണ്ട. ഞാനിതിനൊരു വില പറയാം. ആ വിലയ്ക്ക് ഇതിനെ നിങ്ങൾ എനിക്ക് തരുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ എനിക്കിതിനെ ഇഷ്ടപ്പെടാനാകൂ. അതാ എൻ്റെ ഒരു സ്റ്റൈൽ. എന്തു പറയുന്നു?
1: എത്രയാ നിങ്ങളിതിന് കണ്ടിരിക്കുന്ന വില?
3: ഒരൊറ്റ വില. ഐ മീൻ ഞാൻ വിലപേശലിനില്ല. 2500 രൂപ. ഓക്കെ.
1: നിങ്ങൾ എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ?
3: നോ നോ, ഈ പൊളിഞ്ഞ് തീരാറായ സാധനത്തിന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന വില എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം.
1: വില പേശാൻ നിങ്ങളില്ല എന്നല്ലേ തൊട്ട് മുൻപ് പറഞ്ഞത്?
3: ഓ,
1: ഇയാൾക്ക് ഏതായാലും ഈ പിയാനോ വിൽക്കുന്നില്ല. താങ്കൾക്ക് പോകാം.
3: ഓ, പിന്നെ
1: തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? ഒരാൾ കൂടി ഉണ്ട് ബാക്കി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്?
4: എന്നോടാണോ ചോദിച്ചത്?
1: നിങ്ങളോട് തന്നെയാ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാ പറയേ, പറഞ്ഞു തൊലയ്ക്ക്, എന്നിട്ട് പുറത്തേക്ക് പോ.
4: കൂൾ ഡൗൺ മാഡം. മാഡം കുറച്ചു മുമ്പ് ചില സംഗീതന്മാരുടെ പേരുകൾ പറഞ്ഞില്ലേ? ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന കലാകാരന്മാരാണ് അവരൊക്കെ. എനിക്ക് പിയാനോ വേണം, ഞാനിതെടുത്തോളാം. പക്ഷേ
1: പിന്നെന്താണൊരു പക്ഷേ?
4: അത് നിങ്ങൾ എത്രയാണ് ഇതിനെ വില നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ.
1: ഞങ്ങൾ ഇതിനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്.
4: അത് എത്രയാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
1: അത് കൂടുതലാണെന്ന് കരുതുന്നവരുണ്ടാകും, പക്ഷെ അതിൽ കുറച്ചൊരു വിലയ്ക്ക് അത് കൊടുക്കാമെന്ന് കരുതിയാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ആത്മാവുകൾ പൊറുക്കില്ല.
4: എത്രയായാലും അതൊന്ന് അറിഞ്ഞാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ.
1: പറയാം, 12,000 രൂപ. 12,000 rupees.
4: 12,000 രൂപ, മൈ ഗോഡ്.
1: എന്താ തുക കൂടുതലാണെന്നാണോ?
4: എന്ന് ഞാൻ പറയില്ല, പക്ഷേ
1: പിന്നെ എന്താണൊരു പക്ഷേ?
4: എന്റെ കയ്യിൽ അത്രയും തുക കാണില്ല.
1: എങ്കിൽ പിന്നെ അതാണ് പുറത്തേക്കുള്ള വഴി, പോയിക്കോ.
4: ഞാൻ ഒന്നുകൂടി ഇതൊന്ന് കണ്ടോട്ടെ, വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്തോട്ടെ.
2: ഏ, അതൊന്നും വേണ്ട.
1: കാർലോസ്, ലെറ്റ് ഹിം പ്ലേ.

0: നിങ്ങൾ പിയാനോ പഠിച്ചിട്ടുണ്ടോ?
1: കുറച്ച്, വളരെ കുറച്ച്.
0: ഗുഡ്.
2: ഡൊമിനിക് എന്നല്ലേ പേര്?
1: അതെ.
2: ഇപ്പോഴെന്തു തോന്നുന്നു?
3: ഇറ്റ്സ് റിയലി ഗ്രേറ്റ്.
2: എന്നാ ഇനി പറയൂ.
1: ഞാൻ പറഞ്ഞില്ലേ മാഡം, മാഡം പറഞ്ഞത്രയും തുക ഇപ്പം എൻ്റെ അടുത്തില്ല.
2: ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കുറയ്ക്കാം. നിങ്ങൾ സംഗീത പ്രേമിയായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടും മാത്രം 11,000.
1: മാഡം എനിക്ക് തന്ന പരിഗണനയ്ക്ക് നന്ദിയുണ്ട്, പക്ഷേ
2: നിങ്ങൾക്ക് പിന്നെ എത്ര തുകയാണ് ഇതിനു വേണ്ടി ചിലവാക്കാനാകുക?
1: അത് ഞാൻ
2: വേണ്ട. ഞങ്ങളുടെ പിതാക്കന്മാരോട്, അവരുടെ സംഗീതത്തോട് ബഹുമാനമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന നിലയിൽ ഞാനിത് അവസാന വില പറയുന്നു. 10,000 രൂപ. 10,000 rupees.
1: മാഡം ഒന്നും തോന്നരുത്.
2: എന്നാലും നിങ്ങൾ ചുമ്മാ തരാം, ഇനി ഒന്നും

0: പറയണ്ട, യു മേ ഗോ നൗ. വേഗം സ്ഥലം വിട്.
1: ശരി, ഞാൻ പിന്നീട് വരാം.
0: വില പേശാനാണെങ്കിൽ ഇനിയും ഇങ്ങോട്ട് വരണമെന്നില്ല
1: സാർ. എന്നാൽ ഞാൻ,
0: ഇതൊക്കെ ഇവന്മാരുടെ ഓരോ തട്ടിപ്പുകളാണ്. കുറഞ്ഞ വിലയ്ക്ക് ഇത് തട്ടിയെടുത്ത് കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കണം. അവൻ്റെ ഒരു കള്ളവിനയവും സംഗീത പ്രേമവും.
2: പക്ഷേ അവൻ പിയാനോയിൽ തെറ്റില്ലാതെ നന്നായി വായിച്ചു.
0: നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം, ഇത്രയും ആൾക്കാർ വന്നതല്ലേ. നിങ്ങൾ ആ പിയാനോയിൽ എന്തെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇതിനകം ആ സാധനം വിട്ടുപോയേനെ.
3: ഡോളി, സ്റ്റോപ്പ് ദേർ. ഡോളി, കണ്ടില്ലേ മമ്മി? ഡോളി, സ്റ്റേ ദേർ ഐ സേ. അവിടെ നിന്നേ, അവിടെ നിന്നേ ഡോളി. കണ്ടു പാപ്പ, ഡോളി പാപ്പയുടെ പിയാനോയുടെ അടിയിലേക്ക് പോയി. ഇനി തിരിച്ചിറങ്ങണമെങ്കിൽ ഇറച്ചി പൊരിക്കുന്ന മണം കിട്ടണം. ഡോളി, കം ഹിയർ. ഡോളി, കം ബാക്ക്.
0: നാൻസി, നീ അകത്ത് പോകുന്നുണ്ടോ? ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു നിൽക്കുമ്പോഴാ ആ വിളുമ്പോ അവളുടെ ഒരു പട്ടിയും.
2: സി റോസ, നീ ആ ചുവന്ന തുപ്പിക്കാരനോട് പറഞ്ഞാണോ യഥാർത്ഥ വില? ഇത്രയും കുറഞ്ഞ വിലയാണോ നീ ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത്? റോസ, ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
0: നിങ്ങൾ പിന്നെ അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു?
2: നിനക്കത് ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കി കിട്ടുന്ന സ്ഥലത്ത് നാൻസിക്കും ഭർത്താവിനും ബെഡ്റൂം ഒരുക്കണം. അത്രയല്ലേ ഉള്ളൂ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്.
0: എന്ത് വഴി?
2: അതൊക്കെയുണ്ട്. ഞാന് ചാൾസ് അങ്കലിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ ചാൾസ് അങ്കിൾ. ആ, ഇത് ഞാനാണ്, കാർലോസ്. എന്തൊക്കെ ഉണ്ട് പിന്നെ? ഇപ്പം ഞാൻ വിളിച്ചതേ, ഞാൻ അങ്കിളിനൊരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നു. അതൊക്കെ പറയാം, അങ്കിളിന് താല്പര്യമുള്ളൊരു ഗിഫ്റ്റാണ്. എന്നാൽ ഞാൻ പറയാം, എൻ്റെ പിയാനോ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഒരാഴ്ചക്കകം അതിവിടുന്ന് എടുത്തുകൊണ്ട് പോകണം. എന്താ ശരിക്കും സർപ്രൈസ് ആയില്ലേ? ഓഹോ, അങ്ങനെയാണോ? ഇറ്റ്സ് ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ.
3: എന്താ പപ്പ?
2: ഓ, ഒന്നുമില്ല. ചാൾസ് അങ്കിളിന് ഫ്രെഡിയോട് ചോദിക്കണം. ഇക്കാലത്ത് വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ എന്തൊരു ജാടയാണേ.
0: മരിക്കാൻ കിടക്കുന്ന ആ കിഴവന് പിയാനോ ഗിഫ്റ്റായി കൊടുക്കാനോ? നിങ്ങൾക്ക് എന്താ മനുഷ്യ ബഹദുരുമില്ലേ? ആ കിട്ടുന്ന കാശ് കൂടി ചേർത്ത് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാമെന്ന് കരുതുമ്പോൾ ഇവിടെ ഒരാള് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
2: ഞാൻ പറഞ്ഞല്ലോ, ഭേദപ്പെട്ട ഒരു വില അതിന് കിട്ടിയില്ലെങ്കിൽ അതൊരു അപമാനമാണ്. ചാൾസ് അങ്കിളുടെ വീട്ടിലതിരുന്നാല് കാണണമെന്ന് തോന്നും. എനിക്കവിടെ പോയി കാണുകയെങ്കിലും ചെയ്യാമല്ലോ.
0: അപ്പൊ കല്യാണത്തിനുള്ള പണമോ?
2: അത് അത് ഞാൻ സ്റ്റീഫന്റെ എടുക്കുന്ന കടമാണ്.
0: പലിശ കൊടുക്കണ്ടേ?
2: പിന്നെ പലിശ കൊടുക്കണ്ടേ?
0: ഒരിക്കൽ വരും സ്റ്റീഫൻ എലിപ്പെട്ടി പോലുള്ള ഈ വീട് ജപ്തി ചെയ്യാൻ. അപ്പോഴും നിങ്ങൾ പഠിക്കില്ല. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത മനുഷ്യൻ. ഹലോ. അതെ, പരസ്യം ചെയ്തത് ഞാനാണ്. അതെ, യെസ്, കേട്ടിട്ടില്ലേ? അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര, പിന്നെ കാർലോസ് പെരേര, അവരൊക്കെ വായിച്ച. ആ, അത് നിങ്ങൾ നാളെ വരൂ വൈകിട്ട്. ആ, നേരിട്ട് കാണുമ്പോൾ പറയാം.
4: കാർലോസേ, എനിക്ക് നിന്നെ പിടികിട്ടുന്നില്ല. ആ പിയാനോയോട് നിനക്ക് അങ്ങേയറ്റത്തെ വെറുപ്പാണ്. എന്നാൽ അതിനെ ഉപേക്ഷിക്കാൻ നീ കൂട്ടാക്കുന്നുമില്ല.
2: വെറുപ്പാണെന്ന് എന്നോട് ആര് പറഞ്ഞു?
4: പിന്നെന്താ ഇത്, സൗന്ദര്യപ്പിണക്കോ?
2: അറിയില്ല, ഒന്ന് മാത്രം അറിയാം, പഴയ പോലെ പിയാനോ വായിക്കാനാവില്ല.
4: ആ, നീ അതിൽ വായിച്ചാലും കൊള്ളാം, വായിച്ചില്ലേലും കൊള്ളാം. അത് പോട്ടെ കാർലോസേ, പിന്നെ ആരും വന്നില്ലേ പിയാനോ വാങ്ങാനായിട്ട്?
2: ആൾക്കാർ വന്നും പോയി കൊണ്ടിരുന്നു. എല്ലാവരും അതിർത്തിയോടെയാണ് മടങ്ങിയത്. റോസയാണെങ്കിൽ എല്ലാവരോടും വഴക്കിടുകയും ചെയ്യും. വിക്ടോറിയ ഐലൻഡിലെ ചുവന്ന് തൊപ്പിവെച്ച ആ ചെറുപ്പക്കാരൻ മാത്രം പിന്നീടും ഒന്ന് രണ്ടുമാണ് വന്നു. കുറേ നേരം പിയാനോ നോക്കിയിരിക്കും, പിന്നെ കുറച്ച് നേരം അതിലെന്തെങ്കിലും വായിക്കും. റോസ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടും അവൻ വീണ്ടും വന്നു. നന്ദിയുള്ള ഒരു തെരുവ് പൊട്ടിയ പോലെ.

0: ചാൾസ് അങ്കിളിന്റെ കാര്യം എന്തായി?
1: ഫ്രെഡി സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് ചാൾസ് അങ്കിൾ എന്റെ ഓഫർ നിരസിച്ചു. പിയാനോ വെക്കാൻ വീട്ടിൽ സ്ഥലമില്ലത്രേ.
0: നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്. എങ്ങനെയാണടാ ഞാൻ നിന്നെ ഒന്ന് സഹായിക്കുക? എന്റെ കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. നാൻസിയുടെ കല്യാണത്തിലാണ് ഇനി ഒരാഴ്ച തികച്ചില്ല. നീ ഇതെന്ത് കണ്ടിട്ടാ കാർലോസ്? ആർക്കും വേണ്ടാത്ത ആ പിയാനോ നീ എന്ത് ചെയ്യാൻ പോകുന്നു?
1: അതേടാ പ്രാഞ്ചി, എല്ലാം ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എല്ലാം

0: ഹലോ, അതെ, ആര്? ഒക്കെയും പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. എത്രയായി? ഓക്കെ, ഞാൻ കാർലോസിനെ വിടാം. ഓക്കെ.
1: ആരാത് മമ്മി?
0: എവിടെ നിന്റെ പപ്പ?
1: ഓ, പപ്പ അകത്ത് ഉറങ്ങാണെന്ന് തോന്നുന്നു.
0: ഓ, ഈ മനുഷ്യനെ സമ്മതിക്കണം. മാരേജ് ഇങ്ങ് അടുത്തു, എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നോ ഈ മനുഷ്യന്.
1: ആരാ ഇപ്പൊ മമ്മിയെ ഫോണിൽ വിളിച്ചത്?
0: ആ, അതാ ടെയ്ലർ ഫെഡറിക്കാണ്, നിന്റെ കല്യാണ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു കഴിഞ്ഞെന്ന്. ഓ, അതിനി വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ പണം കൊടുക്കണ്ടേ? പണം കൊടുക്കേണ്ട ആളതാ അകത്ത് കിടന്നുറങ്ങുന്നു.
1: ഞാൻ കരുതി പിയാനോ കാണാൻ വരുന്ന ആരെങ്കിലും ആണെന്ന്.
0: ഈ മുടിഞ്ഞ സാധനം ലോകാവസാനം വരെ ഇവിടെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മമ്മി? 5 ദിവസങ്ങൾക്കപ്പുറത്താ മാരേജ്, അപ്പോഴേക്കും അതെവിടുന്ന് മാറ്റിയില്ലെങ്കിൽ.
0: നിനക്കറിയാവുന്നതല്ലേ നാൻസി, കഴിഞ്ഞ 1 മാസമായി ഞാൻ അതിന്റെ പുറകിലല്ലേ. നിന്റെ കല്യാണക്കാര്യത്തിൽ പോലും ഇത് കാരണം മമ്മിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാനായില്ല.
1: ഈ നശിച്ച പിയാനോ ഇതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തുലക്കായിരുന്നു. ഇനി തുലയാനുള്ളത് എന്റെ ജീവിതമാ. ശാപം കിട്ടി ഒന്നായത്, ഇത് എന്നെയും തുലയ്ക്കും.
0: മോളെ, പതുക്കെ പപ്പ കേൾക്കും.
1: പപ്പ കേൾക്കാൻ തന്നെയാ ഞാനിത് പറയുന്നത്. ശാപം കിട്ടിയ പിയാനോ, എന്തിനാ മമ്മി ഈ വീട്ടിന്റെ സന്തോഷം കെടുത്താൻ ഇങ്ങനെ ഒരു സാധനം? ആർക്കും വേണ്ടെങ്കിൽ, ആരും വാങ്ങിക്കുന്നില്ലെങ്കിൽ കൊത്തിക്കേറി അടുപ്പിലിട്ടൂടെ ഈ സാധനത്തെ, അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി തള്ളിക്കൂടെ?
0: പപ്പ ഉണരും.
1: ഞാൻ പറഞ്ഞില്ലേ, പപ്പ കൂടി കേൾക്കാനാ ഞാനിത് പറയുന്നത്.
0: നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ.
2: അവള് പറയട്ടെ റോസ, അവക്ക് അവളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ആശങ്കയില്ലാതിരിക്കുവോ?
0: കാർലോസ്,
2: നാൻസി മോള് വിഷമിക്കണ്ട. ഇന്ന് വൈകിട്ട് ആ നശിച്ച സാധനം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും. പപ്പ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്.
0: ഞാൻ അറിയാതെ കാർലോസ് എന്ത് ഏർപ്പാടാക്കിന്ന? നിങ്ങളത് ആർക്കെങ്കിലും സമ്മാനമായി കൊടുക്കാൻ പോവുകയാണോ?
2: സമ്മാനമായല്ല.
0: പിന്നെ
2: ഞാനിത് വിറ്റു.
0: വിറ്റുന്നു? ആർക്ക്?
2: പലിശക്കാരൻ സ്റ്റീഫന്.
0: അവൻ എന്തിനാ ഈ പഴയ പിയാനോ?
2: അവന് കപ്പലിൽ പഴയ സാധനങ്ങള് പുറംനാടുകളിൽ എത്തിക്കുന്ന ബിസിനസ് ഉണ്ട്.
0: എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കച്ചവടം ഉറപ്പിച്ചത്?
2: നീ നിശ്ചയിച്ച അതേ തുകയ്ക്ക്.
0: എന്നിട്ട് എന്നിട്ട് ആ കാശ് എവിടെ?
2: കാശ്? അത് എന്റെ നിലവിലുള്ള കടത്തിൽ നിന്ന് സ്റ്റീഫൻ കുറച്ചോളൂ.
0: അപ്പൊ കല്യാണ ചെലവിനുള്ള കാശോ? നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. അതെന്തോ ആകട്ടെ, നാളെ എങ്കിലും എനിക്ക് എന്റെ മോക്ക് വേണ്ടി മണിയറ ഒരുക്കാമല്ലോ.
1: സോറി പപ്പ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഐ ആം റിയലി സോറി.
2: ഇറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് ഒന്നുണ്ട് മോളെ, മോൾ എന്റെ ജീവിതത്തിൽ വന്നിട്ട് 20 വർഷമല്ലേ ആയുള്ളൂ. മോള് പറഞ്ഞ ശാപം കിട്ടിയ പിയാനോ ജനിച്ചത് മുതൽ എന്റെ കൂടെയുണ്ട്. അതിൻ്റെയാ. എനിക്കിത് ഉപേക്ഷിക്കാൻ വിഷമമുണ്ട്, മടിയുണ്ട്. പക്ഷേ എനിക്ക് എന്റെ മോളുടെ ജീവിതമാണ്, ഭാവിയാ അതിലും പ്രധാനം.

0: എന്റെ കർത്താവിക്ക് ആരാണ് ഈ വന്നത്? അപ്പൊ ഡ്രിങ്ക് അടി നിർത്തിന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും ലോനപ്പച്ചേട്ടന്റെ പാർട്ടി. ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കട്ടെ, ഞാൻ ഓർഡർ ചെയ്യാം.
1: ഞാൻ കഴിക്കാൻ വന്നാൽ നീ ഒന്ന് പുറത്തേക്ക് വരാം ഒരു അഞ്ച് മിനിറ്റ്.
2: എന്താ ഏട്ടാ, എന്താ പ്രശ്നം?
1: പറയാം.

0: മനസ്സിലായി മനസ്സിലായി, കാശിനായിരിക്കും അല്ലേ?
1: കാശ് വേണ്ടി വന്നേക്കും, പക്ഷെ അതല്ല.
0: പിന്നെന്താ പ്രശ്നം?
1: നീ എനിക്ക് വേണ്ടി ഒരു കളവ് പറയണം.
0: ഏ, ഞാനാ കളവാ? അതിന് സ്റ്റീഫനെ കിട്ടൂല ചേട്ടാ.
1: ഇതങ്ങനെയുള്ള കളവല്ല.
0: പിന്നെ
1: റോസയോ നാൻസിയോ ചോദിച്ചാ മാത്രം, അവരങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല.
0: ഇതെന്ത് കുരിശാണ് അപ്പൊ ഈ പറയണത് ചേട്ടാ? എനിക്കൊന്നും മനസ്സിലാകാനില്ലേ.
1: അതായത് എന്റെ പിയാനോ അല്ലേ?
0: ഉവാ,
1: അത് വാങ്ങിയത് നീയാണെന്ന്.
0: ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ.
1: അല്ല, അങ്ങനെ ഒന്ന് പറയണം നീ ഒരു കളവ്. പിന്നെ നീ കുറച്ച് പിള്ളേരെ സംഘടിപ്പിക്കണം.
0: എന്തിനാ?
1: പിയാനോ അല്ലേ, അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടേ ആ മുനമ്പില്, ഞാനും ബ്രാഞ്ചി ഇടയ്ക്ക് കൂടാറുള്ള ആ പാറക്കെട്ടുകൾക്കിടയിലെ. ഷേ, എടാ ഡാമിയൻ സാഹിബ് കടലിൽ വീണു
0: മരിച്ചു.
1: ആ മുനമ്പിൽ കൊണ്ടുപോയി വെക്കണം.
0: എന്തിനാണിപ്പാ?
1: അതൊക്കെ ഉണ്ട്, ഇന്ന് രാത്രി പരിപാടിയുണ്ട്.
0: ഓ, പ്രോഗ്രാം ഉണ്ടല്ലേ.
1: ആ,
0: അപ്പോ ചേട്ടാ, ഞാൻ നിങ്ങളുടെ പിയാനോ വാങ്ങിയെന്ന് റോസ ചേച്ചിയോട് കളവ് പറയണം ഒന്ന്, എന്നിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് അത് വീട്ടിൽ നിന്ന് എടുത്ത് ആ മുനമ്പി കൊണ്ട് വെക്കണം രണ്ട്, ഇത്രല്ലേ ഉള്ളു. ഓക്കെ, അതേറ്റി.
1: പിന്നെ നിന്റെ കാശുണ്ടാവൂ, ഒരു 500 രൂപ.
0: 500 രൂപയെ? എന്തിനാണപ്പാ?
1: കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങണം.
0: ഓ, അതിനാണല്ലേ. അപ്പൊ കാർലോസ് ചേട്ടൻ വീണ്ടും തുടങ്ങി അല്ലേ?
1: അതെ, ഇനിയിപ്പോ അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളല്ലേ ശ്രീപ.
0: ആ, അത് ശരിയാ, മോടെ കല്യാണം അല്ലേ. ഇന്നാ കാശ് പിടിച്ചു. അതല്ലേ ഏട്ടാ, ഇന്ന് വൈകിട്ട് മുനമ്പല പാർട്ടിക്ക് പലിശ കൊടുക്കാർക്കൊന്നും ക്ഷണമില്ലേ?
1: ഇല്ല, ചോര കുടിയന്മാർക്ക് പാർട്ടി പിന്നെ.

0: ഡാ കാർലോസേ, നിർത്തിയേ. ഇവിടെ ഇത് എത്രാമത്തെയാണ്? നിനക്ക് വല്ല ബോധമുണ്ടോ?
1: ഇല്ല, ഈ രാത്രി ബോധം മുഴുവൻ മറയും വരെ ഞാൻ കുടിക്കും. ഈ രാത്രി കാങ്കെ, ഈ കടൽ കേക്കെ, എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാനൊന്ന് എഴുന്നേക്കട്ടെ.
0: കളിക്കല്ലേ, കാലൊന്ന് തെറ്റിയാ നേരെ താഴെ കടലിലേക്കാ. സൂക്ഷിച്ച്.
1: നീ പറഞ്ഞ ശരിയാ, മരണവും ജീവിതവും തമ്മിൽ ഒരു കാല് തന്നെ ഉണ്ട് വ്യത്യാസം മാത്രം. പണ്ട് ഡാമിയൻ സായിപ്പും കടലിലേക്ക് വീണ മരിച്ച അതേ സ്ഥലം. സായിപ്പ് അവധിതിരുവനായിരിക്കുമോ അതോ ആരെങ്കിലും തള്ളിയിട്ടതായിരിക്കുമോ?
0: അതൊന്നും എനിക്കറിയില്ല.
1: സ്വയം എടുത്തെറിഞ്ഞതായിരിക്കും അല്ലേ?
0: നിന്നോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പിയാനോ ഈ മുലമ്പിൽ കൊണ്ടുവച്ചത് അതെന്തിനാ? അതും ഈ രാത്രിയില്.
1: അതൊക്കെ ഉണ്ട് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ട് കഴിഞ്ഞു ഇതേ സ്ഥലത്ത് ഞാൻ ഇതുപോലെ മദ്യപിച്ച് നിന്റെ മുമ്പിൽ കരഞ്ഞു നിന്നത് ഓർമ്മയില്ലടാ പ്രാഞ്ചി. അന്ന് ഇവള് എന്നെ ചതിച്ച ആ ദിവസം. ഒരുപക്ഷെ അന്ന് ഞാൻ ഇത്രയും മദ്യപിച്ച് കാണില്ല.
0: നീ വെറുതെ എരിവ് കയറ്റാതെ കാര്യം പറ. സമയം എത്ര ആയിന്നാ?
1: പറയാടാ പ്രാഞ്ചി. നിനക്കറിയോ ഇന്ന് എന്റെ നാൻസി മോള്? ഞാൻ കേക്ക പറയാ, ഇവളെ കൊത്തിക്കേറി അടുപ്പിലിടാൻ, അടുപ്പിൽ അതല്ലേ കടലിക്കൊണ്ട് വലിച്ചെറിയാൻ. നീ പറയടാ പ്രാഞ്ചി, അടുപ്പിൽ എറിഞ്ഞു തീരാനുള്ളതാണോ മൂന്ന് തലമുറകൾ വിരലോടിച്ച് സംഗീതം പെയ്യിച്ച ഇവിടെ ശരീരം? പക്ഷേ കടലിലെറിയെന്ന ആശയം നല്ലതാ. കാരണം എന്തെന്നറിയോ? കടലില് സംഗീതമുണ്ട്. സംഗീതം അറിയാം കടലിന്.
0: കാർലോസേ, നീ പിയാനോയിൽ എന്ത് ചെയ്യാൻ പോകുന്നു?
1: പഴകി പൊടിഞ്ഞ് ഒന്നിനും കൊള്ളാത്തതായി എന്ന് എല്ലാവരും എഴുതിയിട്ടല്ലേ ഈ പിയാനോയിലെ. ഞാനിതാ ഇപ്പൊ എന്നിൽ അവശേഷിച്ചിരിക്കുന്ന ബോധം വെച്ച് വായിക്കാൻ പോവാ.

0: എത്ര കാലങ്ങൾക്ക് ശേഷമാ ഞാൻ ഇവളെ ഒന്ന് തൊടുന്നത്. ഡാ ഫ്രാഞ്ചി, നോക്കിയേ, എന്റെ വിരലുകൾ വിറയ്ക്കുന്നു. നീ കരുതും പോലെ മദ്യത്തിന്റെ വിറയലല്ല, എന്റെ പെണ്ണാ ഇത്, എന്റെ പെണ്ണ്. ഞാൻ തൊടുമ്പോ എന്റെ വിരലിലെ വിറയല് ഇവിടെ ശരീരത്തിലേക്കും പടരും. അതാണ് പ്രാഞ്ചി സംഗീതം. അത് തന്നെയാണ് സംഗീതം.
1: നീ എന്താടാ ഇങ്ങനെയൊക്കെ?

0: അത് തന്നെയാടാ സംഗീതം.
1: നീ എന്താടാ ഇങ്ങനെയൊക്കെ
0: പറഞ്ഞു തീർന്നില്ലടാ? ഇതെന്റെ വിടവാങ്ങൽ പെർഫോമൻസ് ആണ്. നീയും ഈ കടലും ദേ മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളും കേക്കെ എന്റെ ഒടുവിലത്തെ കൺസെർട്ട്. ഇത് കഴിഞ്ഞ ഇവളെ എന്റെ സ്വപ്നങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവനകൾക്കും വേദനകൾക്കും സംഗീതത്തിന്റെ എണ്ണമറ്റ ചിറകൾ നൽകിയ ഇവളെ ഞാൻ തള്ളി ഈ കടലിലേക്കിടും.
1: കാർലോസ്,
0: നീ നോക്കിയേ, താഴോട്ട് നോക്കിയേ, കിഴുക്കാൻ തൂക്കാണ്, നേരെ കീഴോട്ട് കടലിലേക്ക്, കടലിന്റെ അഗാധ നീലിമയിലേക്ക്, ഉദാത്ത സംഗീതത്തിലേക്ക് ഞാൻ അവളെ കൈമാറും. അതിനു മുമ്പ് നീ കേട്ടോ എന്റെ അവസാനത്തെ സംഗീതം, എന്റെ വിടവാങ്ങൽ സൊനാറ്റ.
1: കാർലോസേ,

0: കാർലോസ്, നിങ്ങൾ ഉറങ്ങിയോ?
1: ഇല്ല.
0: നിങ്ങൾക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല, എനിക്കറിയാം.
1: മണി നാലായി, നിനക്കുറങ്ങണ്ടേ?
0: ഞാൻ എങ്ങനെ ഉറങ്ങാൻ? നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ. ഇന്ന് ഈ വീട്ടിൽ ആരും ഉറങ്ങില്ല. സ്റ്റീഫന്റെ പിള്ളേർ വന്ന് ആ പിയാനോ എടുത്തുകൊണ്ട് പോയ പിന്നെ ഒക്കത്തിനും കാരണം താനാണെന്ന് സ്വയം പഴിച്ച് ഫാൻസി കരച്ചിലോട് കരച്ചിലാണ്. നമ്മുടെ ഡോളിക്കും വലിയ സങ്കടമായി. അവൾ ഒളിച്ചിരിക്കുന്നതല്ലേ എന്നും അതിൻ്റെ അടിയിൽ ഒച്ചയും വച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒടുവിൽ
1: സാരമില്ല, മോക്ക് മണിയറെ ഒരുക്കാൻ നിനക്ക് വേണ്ടത്ര സ്ഥലമായല്ലോ.
0: ഒഴിഞ്ഞു കിടക്കുന്ന ആ ഭാഗത്തേക്കൊന്നും നോക്കാൻ പോലും എന്നെ കൊണ്ടാവുന്നില്ല. ഞാൻ ഈ വീട്ടിൽ വന്നത് മുതൽ അതവിടെ ഉണ്ടായിരുന്നതല്ലേ. കുറേ കാലം എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവസാനം ആർക്കും വേണ്ടാതായ വേണ്ടപ്പെട്ട ഒരാളെ പോലെ.
1: ഇനി മേലെ കുടിക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്തതല്ലേ. എന്നിട്ടും ആർ യു ആംഗ്രി വിത്ത് മീ?
0: വാക്ക് തെറ്റിച്ചതിൽ പരിഭവമില്ല. എനിക്കറിയാം നിങ്ങൾ ഈ ദിവസം മൂക്കറ്റം കുടിക്കുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ആ പിയാനോ മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിഞ്ഞു? അതും മ്യൂസിക് എന്തെന്ന് പിടിയില്ലാത്ത ഏതോ ഒരു പലിശക്കാരന്.
1: റോസ, നീയല്ലേ എന്നെ കൊണ്ട്?
0: അതെ, ഞാൻ തന്നെ. പക്ഷേ ആരെന്തു പറഞ്ഞാലും എത്ര കണ്ട് നിർബന്ധിച്ചാലും ഉപേക്ഷിക്കാനാവുന്ന ഒന്നാണോ നിങ്ങൾക്കത്?
1: റോസ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ.
0: എവിടായിരിക്കും ഇപ്പോൾ അത്? ആ പിയാനോ
1: കടലിൽ, നിലാവ് വീണ് കിടക്കുന്ന കടലിൽ. ഓളങ്ങളും തിരകളും കൈമാറി അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടാവും. കടൽക്കാറ്റുകൾ വിരൽ സ്പർശനങ്ങളിലൂടെ അവളിലെ സംഗീതം കണ്ടെടുക്കുന്നുണ്ടാവും.
0: ആ പലിശക്കാരൻ സ്റ്റീഫൻ ഇന്ന് തന്നെ കടൽ കടത്തിയിട്ടുണ്ടാകുമെന്നാണോ കാർലോസ് പറയുന്നത്? അപ്പോ നമ്മുടെ പിയാനോ ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ?
1: ഇല്ല.

0: അവള് പോയി. അവഹേളനങ്ങളും വിലപേശലുകളും ഇല്ലാത്ത അനശ്വര സംഗീതത്തിന്റെ ലോകത്തിലേക്ക് എന്നേക്കുമായി.
1: കാർലോസ്, നിങ്ങൾ ഹൃദയമില്ലാത്തവനാണ്.
0: അതെ, ഹൃദയമില്ലാത്തവനാണ്, ഹൃദയമില്ലാത്തവൻ.
1: ആരാ അത് ഇത്ര പുലർച്ചെ?
0: ഞാൻ പോയി നോക്കാം.
1: ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു വീഴല്ലേ?
0: ആ താനോ, എന്താ ഇത്ര വെളുപ്പിനെ?
2: സോറി, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. എന്റെ കപ്പൽ നന്നേ കാലത്തെ പോർട്ടിൽ നിന്ന് വിടും, അതിനു മുൻപ് തിരിച്ചെത്തണം. അതുകൊണ്ടാ
0: നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം.
2: സാറിന്റെ ഉറക്കം ഞാനായി മുടക്കിയല്ലേ?
0: ഉറക്കം എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞേ.
2: അത് ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു. പോകാൻ നേരം പറയാൻ പറ്റിയില്ല. പെട്ടെന്നാണ് ഒരു ജോലി ശരിയായത്. ഒരിടത്തരം കപ്പലിൽ അടിച്ചു വാരണം, കഴുകിത്തുടയ്ക്കണം. രാത്രി എന്നില്ല, പകലെന്നില്ല, പണിയോട് പണി തന്നെ. ഇതാ ഇന്ന് പുലർച്ചെ തൊട്ട് മുമ്പാണ് ഈ പോർട്ടിൽ കരക്കണഞ്ഞത്. ഷിപ്പ് ഇവിടെ 2 മണിക്കൂറേ ഉള്ളൂ.
0: ഇപ്പോഴും കാര്യം എന്താണെന്ന് താൻ പറഞ്ഞില്ല.
2: ഞാൻ പറഞ്ഞല്ലോ, കപ്പലിൽ 1-2 ആഴ്ച ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത്രയും തുക തന്നെ എനിക്ക് സംഘടിപ്പിക്കാനായിട്ടുണ്ട്. 12,000 രൂപ മാഡം ആദ്യം പറഞ്ഞ തുക തന്നെ.
0: അത് അതിപ്പോ
2: സാർ ഒന്നും പറയണ്ട. എനിക്കറിയാം സാറിന് ആ പിയാനോയ്ക്ക് വിലയിടാൻ പറ്റില്ല. കപ്പലിൽ രാപ്പകലില്ലാതെ തറ തുടച്ച് അവശനാകുമ്പോഴും ആ പിയാനോ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ.
0: താനും തന്നെ ഈ പഴകി തെളിയിച്ച സാധനത്തിൻ്റെ പുറകെ ഇങ്ങനെ ഭ്രാന്തമായി എനിക്ക് മനസ്സിലാകുന്നില്ല.
2: അതോ അക്കഥയൊന്നും പറയാൻ നിങ്ങളെന്നെ അനുവദിച്ചിരുന്നില്ലല്ലോ. ഓരോ തവണയും ഓടിച്ച് വിടുകയായിരുന്നല്ലോ എന്നെ. സ്വന്തം നാട്ടിൽ മഹാന്മാർ തിരിച്ചറിയപ്പെടാറില്ല. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സംഗീതത്തിൽ ഭ്രാന്തുള്ള എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ട് തന്നെയാണ് പിയാനിസ്റ്റുകളായ ഈ പെരേര കുടുംബത്തെക്കുറിച്ചും ഞാൻ അറിയുന്നത്. സാറിനറിയാമോ, സാറിൻ്റെ മാത്രമല്ല, സാറിൻ്റെ ഫാദർ ജോസഫ് പെരേരയുടെ പോലും കൺസെർട്ട് കേട്ടിട്ടുള്ള ആളാണ് എൻ്റെ അപ്പച്ചൻ.
0: അപ്പച്ചനിപ്പോ
2: വീട്ടിൽ തന്നെയുണ്ട്.
0: എന്താ പറഞ്ഞ?
2: ഒരു വശം തളർന്ന് കിടപ്പാണ്, വയസ്സുമേറി. എന്നാലൊന്നുണ്ട് സാർ, പിയാനോ സംഗീതം കേട്ടാൽ അപ്പോ ജീവൻ വയ്ക്കും. ഞാൻ ഇവിടുത്തെ പിയാനോ കൊണ്ടുപോയി എൻ്റെ അപ്പച്ചനൊരു ഗിഫ്റ്റായി കൊടുക്കും. സംഗീതപ്രേമിയായ ഒരച്ഛന് തലതിരിഞ്ഞൊരു മകന് കൊടുക്കാവുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും മികച്ച സമ്മാനമല്ലേ സാറിത്? അതും അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട പെരേര ഫാമിലി വായിച്ച പിയാനോ. ഇതിൽ പരം സന്തോഷം ഒരപ്പച്ചന് വേറെ ഉണ്ടാകുമോ സാർ? എന്താ അങ്ങനെയല്ലേ?
0: ഇല്ല സുഹൃത്തെ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല.
2: എന്താ സാർ, സാർ എന്താ അങ്ങനെ പറഞ്ഞത്?
0: നിങ്ങൾ ഇത്ര കാലം എവിടെ ആയിരുന്നു?
2: ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ ആ കാശ് സ്വരൂപിക്കാൻ കപ്പലിൽ.
0: ഇറ്റ്സ് ടു ലേറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നില്ലേ?
2: അത് മറ്റാർക്കെങ്കിലും വിറ്റുപോയോ?
0: ഇല്ല, വിറ്റിട്ടില്ല.
2: പിന്നെന്ത് പറ്റി സാർ? ഇനി അത് വിൽക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ?
0: ഞാൻ എന്താ നിങ്ങളോട് പറയാ? വരൂ, നമുക്ക് ഈ കടപ്പുറത്തൂടെ ഒന്ന് നടക്കാം. നോക്കൂ സുഹൃത്തെ, പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ് ഞാനെന്ന് പറഞ്ഞ് എന്നും കുറ്റപ്പെടുത്തും എൻ്റെ റോസ. ഞാനൊന്നും മിണ്ടാതെ അത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും അല്ല ഞാൻ എന്ന ഒരു ഊറ്റം വന്നു നിറയാറുണ്ട്. സംഗീതത്തിൻ്റെ ആത്മാവ് കണ്ടെത്തിയവനാണ് ഞാനെന്ന ഊറ്റം. ഒരുപക്ഷേ എൻ്റെ ആത്മാവിൻ്റെ തന്നെ ഭാഗമായിരുന്ന അത്തരം അഹന്തകൾ എത്രമാത്രം തുച്ഛമായിരുന്നു എന്ന് ഞാനിപ്പോ നിന്റെ മുന്നിൽ തിരിച്ചറിയുന്നു.
2: സാർ, സാർ ഇത്രയായിട്ടും ആ പിയാനോയെക്കുറിച്ച് ഒന്നും തെളിച്ചു പറഞ്ഞില്ല.
0: ഈ കടലിനറിയാം എന്നെ, എൻ്റെ വേദനകളെ, എൻ്റെ വിജയങ്ങളെ, പതനങ്ങളെ എല്ലാം ഈ കടലിനറിയാം. ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെൺമുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ? നീ ഒന്ന് ചെവിയോർത്തേ, കേൾക്കുന്നില്ലേ ഒരു സംഗീതം?

0: എണ്ണിയാ തീരാത്തത്രയും വാദ്യോപകരണങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ കടൽ കണ്ടക്ട് ചെയ്യുന്ന സിംഫണി സംഗീതം എനിക്കതിൽ നിന്നും വേറിട്ട് കേൾക്കാം. എന്റെ പിയാനോയുടെ ശബ്ദം.
1: പിയാനോ. ബ്രസീലിയൻ എഴുത്തുകാരൻ ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിന്റെ ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും: കാർലോസ് തിലകൻ, റോസ ടി പി രാധാമണി, നാൻസി മീര കൃഷ്ണൻ, സ്റ്റീഫൻ സുനിൽ ഞാറയ്ക്കൽ, ഫ്രാൻസിസ് ആർ സി ഗോപാൽ, ഫിലിപ്പ് ഡോക്ടർ സി ജെ ജോൺ, ഡൊമിനിക് ജോൺ ടി വേക്കൻ, ഷേർലി ഏഞ്ചൽ, മാർഗരറ്റ് മേഴ്സി ലേഖാഭാസി. സർഗാത്മക സഹകരണം: ഡോക്ടർ സി ജെ ജോൺ, എൻ കെ സെബാസ്റ്റ്യൻ. സാങ്കേതിക സഹകരണം: എൻ ബാലചന്ദ്രൻ, സജി മാത്യു, കെ എസ് ലതിക. സഹകരണം: പി ബാലൻ, എൻ അജിത്, ഷാജി യോഹന്നാൻ, വൈക്കം മുരളി, വി എം ഗിരിജ. നാടകരചന സംവിധാനം: കെ വി ശരത്ചന്ദ്രൻ. അവതരണം: ആകാശവാണി കൊച്ചി നിലയം.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 944-45-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 944-45-88. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം ദിവസവും രാവിലെ 5:55.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 30:05. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം April 19 എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

ONV കുറിപ്പിന്റെ വരികൾക്ക് വിദ്യാധരൻ ഈണം നൽകി. ജി വേണുഗോപാൽ പാടിയ ഗാനം ചിത്രം ഉത്തരം.

ചിത്രം പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച. സുജാത പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ. സംഗീതം നൽകിയത് ഉഷാ ഖന്ന.

0: officials along with the district collectors and superintendent of police from Five Borders District will attend the meeting. At Asian Under-23 Wrestling Championships in Da Nang, Vietnam, Indian wrestlers put up a dominant show, securing 2 gold medal today. And that's the end of the news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:10:03. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി. ജയ്ഹിന്ദ്.